ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഇന്ന് ശകവർഷം 1948 ആഷാഢം 4, കൊല്ലവർഷം 1201 മിഥുനം 11, 2026 ജൂൺ 25 തീയതി വ്യാഴാഴ്ച. FM ബാൻഡിൽ 101.5 MHz ഞങ്ങളുടെ പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 53 സെക്കൻഡും.

0: ആകാശവാണി കണ്ണൂർ.
1: സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ ആർ സതീഷ് കുമാർ.
2: ജന്തുനാം നരജന്മ ദുർലഭം എന്ന ആപ്തവാക്യം പ്രസിദ്ധമാണ്. ഈശ്വര സൃഷ്ടികളിൽ ഏറ്റവും ഉയർന്നത് മനുഷ്യജന്മമാണെന്ന് കരുതപ്പെടുന്നു. മനുഷ്യനായി ഒരു ജന്മം ലഭിക്കുന്നത് മഹാഭാഗ്യമാണെന്നും സ്രഷ്ടാവിനെ തിരിച്ചറിഞ്ഞ് അതിൽ വിലയം പ്രാപിക്കാനുള്ള സാധ്യത മനുഷ്യനുണ്ട് എന്നും വേദാന്തം ഉദ്ഘോഷിക്കുന്നു. എന്നാൽ മനുഷ്യജീവിതത്തിന്റെ മൂല്യം മനസ്സിലാക്കി ഈ അവസരം ശരിയായി പ്രയോജനപ്പെടുത്തുന്നവർ വിരളം. മനുഷ്യായുസ് ക്ലിപ്തമാണ്. അത് ഐസ് ഉരുകുന്നതുപോലെ ഓരോ നിമിഷവും ഉരുകിത്തീരുന്നു. ഒരു മഹാൻ പറഞ്ഞത്, ക്ലോക്കിന്റെ ടിക് ടിക് എന്ന ശബ്ദം കേൾക്കുമ്പോൾ ഓർമ്മിക്കേണ്ടത് നിശ്ചിത നീളത്തിലുള്ള ജീവിത നാട സമയ കത്രിക ഉപയോഗിച്ച് മുറിച്ചുകൊണ്ടിരിക്കുന്നതാണ്. സമയം നമ്മെയാണ് കൊല്ലുന്നത്, നാം സമയത്തെ അല്ല എന്ന യാഥാർത്ഥ്യം ഈ ഉപമ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇത് സംബന്ധിച്ച് തത്വം ഒരു കഥയിലൂടെ വ്യക്തമാക്കാം. ആളൊഴിഞ്ഞ ബീച്ചിലൂടെ നടന്നുകൊണ്ടിരുന്ന ഒരു വ്യക്തി ബീച്ചിന് സമീപമുള്ള പാറക്കെട്ടിൽ ഒരു ഗുഹ കണ്ടു. കൗതുകം കൊണ്ട്

0: അയാൾ ഗുഹയിൽ പ്രവേശിച്ചു. അവിടെ ഒരു തുകൽ ബാഗ് കിടക്കുന്നത് അയാൾ ശ്രദ്ധിച്ചു. അയാൾ അത് തുറന്നു നോക്കിയപ്പോൾ 100 ചെറിയ കളിമൺ ഉണ്ടകൾ കണ്ടു. നേരം പോകാനായി ഈ ബാഗുമെടുത്ത് കടൽത്തീരത്തെ ഒരു പാറയിലിരുന്ന് ഓരോ കളിമൺ ഉണ്ടകളെടുത്ത് കടൽ വെള്ളത്തിൽ വലിച്ചെറിഞ്ഞ് അദ്ദേഹം കളിക്കാൻ തുടങ്ങി. അങ്ങനെ ബാഗിലുണ്ടായിരുന്ന 98 തീർന്നു. 99 ഉണ്ട വലിച്ചെറിഞ്ഞപ്പോൾ അത് ലക്ഷ്യം തെറ്റി ഒരു പാറക്കല്ലിൽ തട്ടി പൊട്ടി ചിതറി കടലിലേക്ക് വീണു. ഉണ്ട പൊട്ടിയപ്പോൾ ഉള്ളിലൊരു പ്രകാശം മിന്നിയതായി അയാൾ കണ്ടു. ഈ കളിമൺ ഉണ്ടയ്ക്കകത്ത് എന്തോ ഉണ്ട് എന്നയാൾക്ക് മനസ്സിലായി. ബാഗിൽ അവശേഷിച്ചിരുന്ന 100 ഉണ്ട അയാൾ പൊട്ടിച്ചു നോക്കി. അതിനകത്ത് ഒരു രത്നക്കല്ലുണ്ടായിരുന്നു. ഏതോ കള്ളൻ താൻ മോഷ്ടിച്ച രത്നങ്ങൾ കള്ളിമണ്ണിൽ പൊതിഞ്ഞ് ഗുഹയിൽ ഒളിപ്പിച്ചതായിരുന്നു. താൻ വലിച്ചെറിഞ്ഞ 99 ഉണ്ടകളും രത്നങ്ങളായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞ അയാൾ തന്റെ വിഡ്ഢിത്തരമോർത്ത് വിലപിക്കാൻ തുടങ്ങി. പക്ഷേ ഈ രത്നക്കല്ലുകൾ കടലിന്റെ ആഴത്തിലേക്ക് പതിച്ചതിനാൽ തിരിച്ചെടുക്കാൻ യാതൊരു മാർഗവുമില്ലായിരുന്നു. മേൽവിവരിച്ച കഥ നൽകുന്ന തത്വം മിക്കവരും ജീവിതത്തെ അതിന്റെ യഥാർത്ഥ വില മനസ്സിലാക്കാതെ നിസാര കാര്യങ്ങൾക്കായി പാഴാക്കുന്നു എന്ന വസ്തുതയാണ്. 100 100 ഒരു പുരുഷായുസ്സിനെ ദ്യോതിപ്പിക്കുന്നു. ഇതിൽ ഭൂരിഭാഗ സമയവും മൃഗീയ തലത്തിൽ ആനന്ദം തേടാനാണ് ഉപയോഗിക്കുന്നത്. മൃഗങ്ങൾക്ക് പോലും റീസണും സീസണുമുണ്ട്, മനുഷ്യന് അതുമില്ല. അതിനാൽ മൃഗത്തേക്കാൾ കഷ്ടമാണ് എന്നൊരു മഹാൻ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ശാരീരിക തലത്തിനപ്പുറമുള്ള ആത്മീയ തലത്തിലേക്ക് മനസ്സിനെ ഉയർത്തി മനുഷ്യായുസ് ഉത്കൃഷ്ടമായി ഉപയോഗിക്കാനാണ് എല്ലാ മതങ്ങളും അവരുടെ അനുയായികളോട് കാലാകാലങ്ങളായി ഉദ്ബോധനം നടത്തുന്നത്.
1: ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ ആർ സതീഷ്.

രാവിലെ 6:10 കാവ്യാഞ്ജലിയിൽ പി ഉദയ ഭാനുവിന്റെ നിദാഘം എന്ന കവിതയിൽ നിന്നൊരു ഭാഗം. ആലാപനം സി വി ജിഷ മേരി.

6:15 അർച്ചന. ആറ് 30 സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ. ഏഴ് മണിക്ക് ട്രെയിൻ സമയം. തുടർന്ന് FM ഡയറിയിൽ കതിരൂർ സർവേ സഹകരണ ബാങ്ക് ജാലകം പരിപാടിയിൽ നേപ്പാളിൽ വെച്ച് നടന്ന സൌത്ത് ഏഷ്യൻ ഗെയിംസിൽ സോഫ്റ്റ് ബേസ്ബോളിൽ വിജയിച്ച് ഇന്ത്യൻ ടീം ക്യാപ്റ്റൻ ഇരിട്ടി കാക്കയങ്ങാട് സ്വദേശിനി അശ്വിനി പങ്കെടുക്കുന്നു. ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികളിലെ കാലതാമസം ചെലവ് വർദ്ധനയ്ക്കും ആനുകൂല്യങ്ങൾ നഷ്ടമാകുന്നതിനും കാരണമാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ പ്രഗതിയുടെ 52 യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. കഴിഞ്ഞ 10 പ്രധാന പകർച്ചവ്യാധികളുടെ കണക്കനുസരിച്ച് ഈ വർഷം ഷിഗെല്ല ഒഴികെ മറ്റൊരു പകർച്ചവ്യാധിയും വർദ്ധിച്ചിട്ടില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ. ഡെങ്കിപ്പനി, എലിപ്പനി, മഞ്ഞപ്പിത്തം, മലമ്പനി എന്നിവ മുൻ വർഷങ്ങളെക്കാൾ കുറവാണ് ഈ വർഷം റിപ്പോർട്ട് ചെയ്തതെന്നും മന്ത്രി പറഞ്ഞു. ഗോത്രബന്ധു പദ്ധതി പ്രകാരം സേവനമനുഷ്ഠിക്കുന്ന മെന്റർ അധ്യാപകരെ പിരിച്ചുവിട്ടു എന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് മന്ത്രി കെ എ തുളസി. കരാർ കാലാവധി അവസാനിച്ചതിനെയാണ് പിരിച്ചുവിടലായി ചിത്രീകരിക്കുന്നതെന്ന് നിയമസഭയിൽ മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് പൾസ് പോളിയോ തുള്ളിമരുന്ന് ഞായറാഴ്ച വിതരണം ചെയ്യും. 5 പ്രായക്കാരായ 19.8 കുഞ്ഞുങ്ങൾക്കാണ് തുള്ളിമരുന്ന് നൽകുക. സംസ്ഥാനത്തെ പുതിയ ചീഫ് സെക്രട്ടറിയായി വിശ്വനാഥ് സിൻഹയെ നിയമിച്ചു. ഇന്നലെ ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. ഓപ്പറേഷൻ

തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 133 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 139 പേർ അറസ്റ്റിലായി. തിരുവനന്തപുരം അണ്ടൂർക്കോണം ഗ്രാമപഞ്ചായത്തിൽ തരിശായി കിടക്കുന്ന പള്ളിപ്പുറം പാടശേഖരം പുനരുജ്ജീവിപ്പിച്ച് 125 ഏക്കറിൽ നെൽകൃഷി ഇറക്കുന്നതിന്റെ വിതയുത്സവം ഇന്ന് മന്ത്രി ടി സി തിക് ഉദ്ഘാടനം ചെയ്യും. പുനർജനി പദ്ധതിയിലൂടെയാണ് പാടശേഖരത്തിന് പുതുജീവൻ നൽകുന്നത്. ഐസിസി വനിതാ 2020 ലോകകപ്പ് ഗ്രൂപ്പ് എ മത്സരത്തിൽ ഇന്ന് മാഞ്ചസ്റ്ററിൽ ഇന്ത്യ ബംഗ്ലാദേശിനെ നേരിടും. ഇന്ത്യൻ സമയം വൈകുന്നേരം 7 മണിക്കാണ് മത്സരം.

0: FM പ്രധാന വാർത്തകളാണ് ഇതുവരെ കേട്ടത്. ഇനി അറിയിപ്പുകൾ. ഞങ്ങൾ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ച്: 6:10 കാവ്യാഞ്ജലിയിൽ പി ഉദയഭാനുവിന്റെ നിദാഘം എന്ന കവിതയിൽ നിന്നൊരു ഭാഗം, ആലാപനം സി വി ജിഷാമേരി. 6:15 അർച്ചന, 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ, 7:00 ട്രെയിൻ സമയം, തുടർന്ന് FM ഡയറിയിൽ കതിരൂർ സർവേ സഹകരണ ബാങ്ക് ജാലകം പരിപാടിയിൽ നേപ്പാളിൽ വെച്ച് നടന്ന സൌത്ത് ഏഷ്യൻ ഗെയിംസിൽ സോഫ്റ്റ് ബേസ്ബോളിൽ വിജയിച്ച് ഇന്ത്യൻ ടീം ക്യാപ്റ്റൻ ഇരിട്ടി കാക്കയങ്ങാട് സ്വദേശിനി അശ്വിനി പങ്കെടുക്കുന്നു. 7:20 കോളേജ് ഓഫ് കോമേഴ്സ് സേവന വാർത്തകൾ, 7:35 മോഡേൺ ITI FM ഡയറിയിൽ അപൂർവഗാനം. നിങ്ങൾക്കറിയാമോ, IIT ITI കണ്ണൂർ ഫ്ളൈ ഹൈ, പറക്കാം ഉയരങ്ങളിലേക്ക്, ബയോടെക്നോളജി പഠനവും തൊഴിലവസരങ്ങളും. കണ്ണൂർ ചിന്മയ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഫോർ വിമൻ PG ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബയോടെക്നോളജി അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ വി രശ്മി സംസാരിക്കുന്നു. തുടർന്ന് തൊഴിൽ വാർത്തകൾ. 8:30 സംഗീതമാധുരിയിൽ നാടകഗാനങ്ങൾ കേൾക്കാം. 8:58 9:58 10:58 FM പ്രധാന വാർത്തകൾ. 9:00 ഗാനാമൃതം, ചലച്ചിത്രഗാന പരിപാടി. 10:00 NHM പ്രായോജക പരിപാടി, റേഡിയോ ഹെൽത്ത്. 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 10:25 തമിഴ് ചലച്ചിത്രഗാനങ്ങൾ. 11:00 ഹലോ ആകാശവാണി. 12:10 സേവന വാർത്തകൾ. 12:15 കുത്തിയോട്ടപ്പാട്ട്, എസ് ഗോപിനാഥപിള്ളയും സംഘവും അവതരിപ്പിക്കുന്നു. 12:40 ആരോഗ്യദീപ്തി. 1:00 2:30 വാട്സ്ആപ്പ് പ്രിയഗീതങ്ങൾ. 4:45 കാൽപന്തോളം, ഫിഫ ലോകകപ്പ് പ്രതിദിന അവലോകനം. 5:00 ചലച്ചിത്രഗാനങ്ങൾ. 5:15 തോറ്റം പാട്ട്, വി വി കൃഷ്ണപണിക്കരും സംഘവും അവതരിപ്പിച്ചത്. 5:30 ലളിതഗാനങ്ങൾ. 5:43 ഞാറ്റുവേല. 5:58 FM പ്രധാന വാർത്തകൾ. 6:10 കോട്ടയം ജില്ലാ വൃത്താന്തം. അറിയിപ്പുകൾ കഴിഞ്ഞു. ഇനി ഇംഗ്ലീഷിൽ വാർത്തകൾ. ഡൽഹിയിലെ
1: ഗുഡ് മോർണിംഗ്, ദിസ് ഈസ് ആകാശവാണി. ദ ന്യൂസ് റീഡ് ബൈ സൈറ മുജ്തബ. Prime Minister Narendra Modi chaired the 52nd meeting of Pragati, the ICT-enabled multimodal platform for proactive governance and timely implementation, at Seva Tirth in New Delhi yesterday. During the meeting, Mr. Modi reviewed 4 major infrastructure projects in the road, power, industrial corridor and metro rail sectors across 4 states, involving an investment of around 30,000 crore rupees. The Prime Minister stressed that delays in infrastructure projects lead to cost escalation and deprive citizens and industries of timely benefits. He directed the concerned ministries and state governments to resolve bottlenecks in a mission mode and ensure close monitoring of project implementation. Mr. Modi underlined the need for clear accountability, faster response mechanisms and stronger coordination among law enforcement agencies, banks and digital platforms. House-to-house enumeration of Special Intensive Revision or SIR of electoral rolls is set to start in Delhi from the 30th of this month. In this regard, the Chief Electoral Officer or CEO of Delhi chaired a meeting with the representatives of political parties regarding

പി ഉദയഭാനുവിന്റെ നിദാഘം എന്ന കവിതയിൽ നിന്ന് ഒരു ഭാഗമാണ് നിങ്ങൾ കേട്ടത്. ആലപിച്ചത് ഡോക്ടർ സി വി ജിഷ മേരി. കാവ്യാഞ്ജലി.

ഇന്നുച്ചയ്ക്ക് 12:40 ആരോഗ്യദീപ്തി. ഇതിൽ ലോക വന്ധ്യതാ മാസാചരണത്തോടനുബന്ധിച്ച് ദമ്പതികൾ നേരിടുന്ന വന്ധ്യതാ പ്രശ്നങ്ങൾ, കാരണങ്ങൾ, ചികിത്സാരീതികൾ, ഈ വിഷയത്തെക്കുറിച്ച് പരിയാരം ഗവൺമെന്റ് ആയുർവേദ കോളേജ് സ്ത്രീരോഗ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ പി കെ പ്രജിത് സംസാരിക്കുന്നു. ഉച്ചയ്ക്ക് 12:40 ആരോഗ്യദീപ്തിയിൽ.

വൈകിട്ട് 6:50 കിസാൻവാണിയിൽ കശുമാവ് കൃഷി അനുഭവങ്ങളുമായി മയിൽ കൈരളം ഉറപ്പുടിയിലെ കിഴക്കേയിൽ ലക്ഷ്മണൻ. ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ അർച്ചന കേൾക്കാം. അർച്ചനയിലാദ്യം എം ജി ശ്രീകുമാർ പാടിയ ഗാനം. ഉണ്ണിയായി നറുവെണ്ണയുണ്ണും കണ്ണനെ കണ്ടു എന്നാരംഭിക്കുന്നു.

അർച്ചനയിൽ ഇനി സംഗീതയും സംഘവും പാടിയ ഗാനം. ശ്രീ ഗുരുവായൂർ കണ്ണ മഴമുകിൽ വർണ്ണ ശ്രീനായക രാധ ഹൃദയ ഗായക എന്നാരംഭിക്കുന്നു.

അർച്ചനയിൽ അവസാനമായി പി സുനന്ദ പാടിയ ഗാനം. തൃച്ചംബരം വാഴും കൃഷ്ണ, നിന്റെ തൃപ്പാദ പത്മത്തിൽ എന്റെ ജന്മം എന്നാരംഭിക്കുന്നു.

0: സുനന്ദ പാടിയ ഈ ഗാനത്തോടെ അർച്ചന സമാപിക്കുന്നു. അർച്ചന ഇനി നാളെ രാവിലെ 6:15 ആകാശവാണി കണ്ണൂർ.
1: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: പൊൻചേലകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണ് നീ.
1: താരണ്യം തളിരിടും മേനയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിൽ.

സെഞ്ചുറി വെഡിംഗ് സെന്റർ. തദ്ദേശ വാർത്തകൾ. അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനമായ നാളെ രാവിലെ 9 മണിക്ക് കണ്ണൂർ പോലീസ് പരേഡ് ഗ്രൌണ്ടിൽ നിന്ന് ആരംഭിക്കുന്ന കൂട്ടയോട്ടം അഡ്വക്കേറ്റ് ടി ഒ മോഹൻ എംഎൽഎ ഫ്ളാഗ് ഓഫ് ചെയ്യും. ലഹരിവിരുദ്ധ ദിനാചരണത്തോടനുബന്ധിച്ച് കണ്ണൂർ സിറ്റി പോലീസിന്റെയും തലശ്ശേരി പോലീസ് സബ് ഡിവിഷന്റെയും സംയുക്താഭിമുഖ്യത്തിൽ 5K Run Season 2 എന്ന പേരിൽ നാളെ രാവിലെ 5:30 തലശ്ശേരി മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നിന്ന് ലഹരിവിരുദ്ധ റൺ നടത്തും. കണ്ണൂർ ജില്ലാ ചെസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് ഈ മാസം 28 തലശ്ശേരി ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ ഹാളിൽ നടക്കും. ടൂർണമെന്റിലെ ആദ്യ 4 സ്ഥാനക്കാർക്ക് തൃശൂരിൽ നടക്കുന്ന സംസ്ഥാന സീനിയർ റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ ജില്ലയെ പ്രതിനിധീകരിക്കാൻ അവസരമുണ്ടാകും.

വരുന്നവർ 26 മുൻപ് പേര് രജിസ്റ്റർ ചെയ്യണം. ഫോൺ നമ്പർ 9496142366. മൃഗസംരക്ഷണ വകുപ്പിൽ നാളെ നടത്താനിരുന്ന വെറ്ററിനറി സർജൻ തസ്തികയിൽ നിയമനത്തിനുള്ള കൂടിക്കാഴ്ച മറ്റന്നാൾ രാവിലെ 10:30 നടക്കും. സംസ്ഥാന ന്യൂനപക്ഷ വകുപ്പിന് കീഴിൽ തലശ്ശേരി ചുക്ലിയിൽ പ്രവർത്തിക്കുന്ന ന്യൂനപക്ഷ പരിശീലന കേന്ദ്രത്തിൽ ജൂലൈയിൽ ആരംഭിക്കുന്ന 6-മാസ സൌജന്യ PSC പരീക്ഷാ പരിശീലന ബാച്ചിൽ ഏതാനും സീറ്റുകൾ ഒഴിവുണ്ട്. ഈ മാസം 30-നകം പരിശീലന കേന്ദ്രത്തിൽ നേരിട്ട് അപേക്ഷ നൽകണം. ഫോൺ നമ്പർ 9656630770. നിധി ആപ്കെ നികട് കാസർഗോഡ് ജില്ലാ വ്യാപന പദ്ധതിയുടെ ഭാഗമായി ഗുണഭോക്താക്കൾക്കായുള്ള പ്രതിമാസ പരാതി പരിഹാര സമ്പർക്ക പരിപാടി 29-ന് രാവിലെ 9:30 കാഞ്ഞങ്ങാട് പത്മ പോളിക്ലിനിക്കിൽ നടക്കും. പെരിയയിലെ കാസർഗോഡ് സർക്കാർ പോളിടെക്നിക് കോളേജിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കോഴ്സുകളിലേക്ക് 2-ാം വർഷത്തിലേക്ക് നേരിട്ട് ചേരുന്നതിനായുള്ള ലാറ്ററൽ എൻട്രി പ്രവേശനത്തിനുള്ള സ്പോട്ട് അഡ്മിഷൻ 29-ന് രാവിലെ 10 മണിക്ക് നടക്കും. തൃക്കരിപ്പൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ കമ്പ്യൂട്ടർ സയൻസ് ആന്റ് എഞ്ചിനീയറിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡാറ്റ സയൻസ്, ഇലക്ട്രോണിക് ആന്റ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, സിവിൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആന്റ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, മാത്തമാറ്റിക്സ് ബ്രാഞ്ചുകളിലേക്കുള്ള അഡ്ഹോക് അസിസ്റ്റന്റ് പ്രൊഫസർമാരുടെ നാളെ നടത്താനിരുന്ന കൂടിക്കാഴ്ച മറ്റന്നാൾ നടക്കും. ഫോൺ നമ്പർ 0467225037. കണ്ണൂർ ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പ്രവർത്തിക്കുന്ന എംപ്ലോയബിലിറ്റി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ മട്ടന്നൂർ ടൌൺ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ 27-ന് രാവിലെ 10 മുതൽ 1 മണിവരെ സ്വകാര്യ സ്ഥാപനങ്ങളിലേക്കുള്ള ഒഴിവുകളിലേക്കായി വൺ ടൈം രജിസ്ട്രേഷൻ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. രജിസ്ട്രേഷൻ ഫീസ് 300 രൂപ. ഫോൺ നമ്പർ 0497270761. ഇൻഫർമേഷൻ ആന്റ് പബ്ലിക് റിലേഷൻസ് വകുപ്പ് കാസർഗോഡ് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിൽ കരാറടിസ്ഥാനത്തിൽ ഫോട്ടോഗ്രാഫർമാരുടെ പാനൽ രൂപീകരിക്കുന്നതിനായി 27-ന് നടത്താനിരുന്ന കൂടിക്കാഴ്ച മാറ്റിവച്ചു. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. കണ്ണൂർ ടെക്നീഷ്യൻസ് ആന്റ് ഫാർമേഴ്സ് കോർഡിനേഷൻ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ മാലിന്യത്തിൽ നിന്ന് സമ്പത്ത് എന്ന പേരിൽ തൊഴിൽ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. 27-ന് രാവിലെ 10 മണി മുതൽ പെരിങ്ങോം വയക്കര ഗ്രാമപഞ്ചായത്തിലെ അരവഞ്ചാൽ സാംസ്കാരിക നിലയത്തിൽ വച്ചാണ് പരിശീലനം. ഇന്ന് വൈകുന്നേരത്തിനകം രജിസ്റ്റർ ചെയ്യണം. ഫോൺ നമ്പർ 9400947794. സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക പരിപാടികളുടെ വീഡിയോ കവറേജ് നടത്തുന്നതിന് കാസർഗോഡ് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിൽ വീഡിയോ സ്ട്രിംഗർമാരുടെ പാനൽ രൂപീകരിക്കുന്നതിനായി 27-ന് നടത്താനിരുന്ന കൂടിക്കാഴ്ച മാറ്റിവച്ചു. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. കണ്ണൂർ ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ അകതതന്ത്ര വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ഇന്ന് രാവിലെ 9 മുതൽ 1 മണിവരെ പോഡോ സ്കാനിംഗ് ക്യാമ്പ് നടക്കുന്നു. ആദ്യം ബുക്ക് ചെയ്യുന്ന 50 പേർക്കാണ് സേവനം ലഭ്യമാകുക. ഫോൺ നമ്പർ 0497270666. കാസർഗോഡ് ജില്ലാ കിസ് അസോസിയേഷന്റെയും വെള്ളിപ്പാടി മധുവാഹിനി ഗ്രന്ഥാലയവും ചേർന്ന് സംഘടിപ്പിക്കുന്ന ജില്ലാതല കിസ് മത്സരം ഈ മാസം 28-ന് രാവിലെ 9:30 ഇരിയണ്ണി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. കേരളീയ നവോത്ഥാന നായകരുടെ ആത്മകഥകളും ജീവചരിത്രങ്ങളും എന്ന വിഷയത്തിൽ LP, UP, HS പൊതുവിഭാഗങ്ങളിലായി കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലുള്ളവർക്ക് 2 പേരടങ്ങുന്ന ടീമായാണ് മത്സരം. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് വൈകുന്നേരം 5 മണിക്കകം പേര് രജിസ്റ്റർ ചെയ്യണം. ഫോൺ നമ്പർ 9400085065. അസാപ് കേരളയുടെ കാസർഗോഡ് വിദ്യാനഗറിലുള്ള കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ 27-ന് തൊഴിൽ മേള സംഘടിപ്പിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 9447326319. കേരള ലോകായുക്ത ക്യാമ്പ് സിറ്റിംഗ് ഈ മാസം 30-ന് കണ്ണൂരും ജൂലൈ 1-2 തീയതികളിൽ കോഴിക്കോട്ടും PWD റെസ്റ്റ് ഹൌസിലെ കോൺഫറൻസ് ഹാളിൽ രാവിലെ 10:30 നടക്കും. കണ്ണൂർ ഗവൺമെന്റ് ITIയും IMC സംയുക്തമായി നടത്തുന്ന പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ എയർപോർട്ട് മാനേജ്മെന്റ് വിത്ത് സപ്ലൈ ചെയിൻ
ആൻഡ്

0: ലോജിസ്റ്റിക്സ്, ഡിപ്ലോമ ഇൻ ഓയിൽ ആൻഡ് ഗ്യാസ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് വിത്ത് AI കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഫോൺ നമ്പർ 8301098705. പാലയാട് അസാപ് കേരള കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ ജനറൽ ഫിറ്റ്നസ് ട്രെയിനർ കോഴ്സിലേക്കുള്ള പ്രവേശനം തുടങ്ങി. യോഗ്യത പ്ലസ് ടു. താൽപര്യമുള്ളവർ 9495999712 എന്ന നമ്പറിൽ ബന്ധപ്പെടണം. കണ്ണൂർ സർവകലാശാലയിലെ മികച്ച മാഗസീനുകൾക്കുള്ള പാമ്പൻ മാധവൻ പുരസ്കാരങ്ങൾ നാളെ ഉച്ചയ്ക്ക് 1:30 സർവകലാശാല ആസ്ഥാനത്ത് വെച്ച് നടക്കുന്ന ചടങ്ങിൽ വൈസ് ചാൻസലർ ഡോക്ടർ KK സാജു വിതരണം ചെയ്യും. പോത്താങ്കണ്ടം ആനന്ദഭവനത്തിന്റെ നേതൃത്വത്തിൽ പൈനൂർ ശ്രീപ്രഭ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന 21-ാമത് തുരീയം സംഗീതോത്സവത്തിൽ ഇന്ന് വൈകുന്നേരം 6:30 രഞ്ജിനി രാധയുടെ വായ്പാട്ട്. കുന്നത്തൂർപാടി മുത്തപ്പൻ ദേവസ്ഥാനം താഴെമടപ്പുരയിൽ നാളെ രാവിലെ 10:30 മുത്തപ്പൻ വെള്ളാട്ടം ഉണ്ടാകും. തുടർന്ന് അന്നദാനം. പെരിയ പുക്കുളത്ത് മാടക്കൂട്ടിൽ ദേവീക്ഷേത്രത്തിലെ നവീകരണ പുനഃപ്രതിഷ്ഠാ കലശ മഹോത്സവം ഇന്ന് സമാപിക്കും. തിലാനൂർ വേട്ടക്കുറുമകൻ ക്ഷേത്രം പ്രതിഷ്ഠാദിനം ഇന്ന് നടക്കും. സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ കഴിഞ്ഞു.
1: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം. വിജയാരവം 2026 ജൂലൈ 5 കണ്ണൂരിൽ മേജർ രവീസ് ട്രെയിനിംഗ് അക്കാദമിയിൽ നിന്നും ഇന്ത്യൻ സേനയിൽ ജോലി നേടിയ 48 കുട്ടികൾക്കുള്ള ആദരവും പുരസ്കാര സമർപ്പണവും ജൂലൈ 5 ഞായറാഴ്ച രാവിലെ 9 കണ്ണൂർ യോഗശാല റോഡിലുള്ള ജവഹർ ലൈബ്രറി ഹാളിൽ. മേജർ രവി പങ്കെടുക്കുന്ന ഈ പരിപാടിയിൽ പുതിയ ബാച്ചിൽ അഡ്മിഷൻ നേടാനുള്ള കുട്ടികൾക്കായി പ്രീ റിക്രൂട്ട്മെന്റ് സെലക്ഷനും നടക്കും. തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് കണ്ണൂർ, തലശ്ശേരി, കൂത്തുപറമ്പ്, ഇരിട്ടി, തളിപ്പറമ്പ്, പിള്ളാത്തറ, കാഞ്ഞങ്ങാട്, കാസർഗോഡ് എന്നിവിടങ്ങളിൽ പരിശീലനം നൽകും. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 8714333577.
2: ചേട്ടന്മാരെ ചേച്ചിമാരെ, നിങ്ങൾ പ്ലസ് ടു പഠനം നിർത്തിയതാണോ? എങ്കിലൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. പഠനത്തിൽ ബ്രേക്ക് വന്നവർക്കും പ്രായപരിധിയില്ലാതെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതാ ഒരു സുവർണ അവസരം. കോളേജ് ഓഫ് കൊമേഴ്സ് ട്യൂഷൻ ക്യാമ്പസ് വഴി SSLC നേരിട്ടും പ്ലസ് ടു വെറും 6 കൊണ്ടും പൂർത്തിയാക്കാം. NIOS വഴി എല്ലാ അംഗീകാരത്തോടും കൂടി. അടിപൊളിയല്ലേ? സ്കൂൾ കോളേജ് കുട്ടികൾക്കായി ഏറ്റവും മികച്ച ട്യൂഷൻ ഓൺലൈൻ സൗകര്യവും ഇവിടെയുണ്ട്. അഡ്മിഷൻ തുടരുന്നു.
3: ട്യൂഷൻ ക്യാമ്പസ്, കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
4: 4 പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
5: കൊയ്ലി ഹോസ്പിറ്റൽ കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കേണ്ട, മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
4: 42-ാം വർഷത്തിലും കണ്ണൂരിനൊപ്പം കൊയ്ലി ഹോസ്പിറ്റൽ തളാപ് കണ്ണൂർ, കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്.
6: എടാ, പ്ലസ് ടു കഴിഞ്ഞ് റിസൾട്ട് വന്നു, ഇനിയിപ്പോ എന്താ പ്ലാൻ? ജോലിയാണോ അതോ ഡിഗ്രിയോ?
7: രണ്ടും കൂടെ ഒന്നിച്ച് കിട്ടുമെങ്കിൽ അതല്ലേടാ ഹീറോയിസം. കണ്ണൂർ കോളേജ് ഓഫ് കൊമേഴ്സിൽ ഡിഗ്രിയോടൊപ്പം തന്നെ മികച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസവും നേടാം.
6: അതെങ്ങനെയാ?
7: അവിടെ BCOM, BBA, BCA, BA തുടങ്ങിയ ഡിഗ്രി പ്രോഗ്രാമുകൾക്കൊപ്പം കരിയർ വളർത്താൻ സഹായിക്കുന്ന സ്കിൽഡ് കോഴ്സുകളുമുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ, GST അക്കൗണ്ടിംഗ്, ബിൽഡിംഗ് ഡിസൈനിങ് ഹോട്ടൽ മാനേജ്മെന്റ്, അങ്ങനെ നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം, ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ.
6: എടാ സംഭവം കൊള്ളാലോ.
7: എടാ, അത് മാത്രമല്ല, ജർമ്മൻ ജാപ്പനീസ് ഭാഷകൾ പഠിക്കാൻ അവസരമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ കരിയർ ഗ്യാരണ്ടിയാണ് മോനെ.
3: കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
1: തിരക്കു പിടിച്ച ജീവിതത്തിനിടയിൽ നിങ്ങളുടെ വീടിന് നൽകാം ഹോമം ചെയ്ത പവിത്രതയുടെ അനുഭൂതി. പഞ്ചഗവ്യ അഗ്നിഹോത്ര ധൂപം, രാസവസ്തുക്കളും ചാർക്കോളുമില്ലാതെ പഞ്ചഗവ്യങ്ങളും ജടാമാംസി, കുന്തിരിക്കം, മുത്തങ്ങ, കച്ചോലം തുടങ്ങിയ പ്രകൃതിദത്ത സുഗന്ധദ്രവ്യങ്ങളും ചേർത്ത് തയ്യാറാക്കിയ വിശുദ്ധ ധൂപം, വേദ പരമ്പരയുടെ പവിത്രത ഒന്നിക്കുന്ന ഒരു ആയുർവേദ ഉൽപ്പന്നം പഞ്ചഗവ്യ അഗ്നിഹോത്ര ധൂപം ഇപ്പോൾ പൂജാ സ്റ്റോറുകളിൽ ലഭ്യമാണ്. വാങ്ങാനും ഏജന്റായി ചേരാനും വിളിക്കൂ 8921380560.
3: മാറുന്ന ലോകം, പുതിയ തൊഴിൽ സാധ്യതകൾ, ഈ വെല്ലുവിളികളെ നേരിടാൻ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടത് കേവലം ഒരു ഡിഗ്രി മാത്രമല്ല, മികച്ച പരിശീലനവും ശരിയായ ദിശാബോധവുമാണ്.
8: കണ്ണൂർ യൂണിവേഴ്സിറ്റി അഫിലിയേഷനും AICTE അംഗീകാരവുമുള്ള മുട്ടന്നൂർ കോൺകോർഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, BCOM കോർപ്പറേഷൻ ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BBA, BCA, BA ഇംഗ്ലീഷ് തുടങ്ങിയ തൊഴിലധിഷ്ഠിത പ്രോഗ്രാമുകളിലേക്ക് 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചു.
3: അറിവ് പകർന്നു നൽകാൻ പരിചയസമ്പന്നരായ അധ്യാപകർ, അത്യാധുനിക ലാബ്, ലൈബ്രറി സൌകര്യങ്ങൾ,
8: പ്രകൃതി രമണീയമായ ക്യാമ്പസിൽ ചാലോടിൽ നിന്നും ബസ് സൗകര്യവും.
3: മക്കളുടെ ശോഭനമായ ഭാവി ഇന്ന് തന്നെ ഉറപ്പുവരുത്തൂ. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം, സുരക്ഷിതമായ ഭാവി.
8: കോൺകോർഡ് കോളേജ്, ഇരിക്കൂർ റോഡ്.

0: മുട്ടന്നൂർ ചാലോട്. കോൺടാക്ട് നമ്പേഴ്സ് 0490 248 6633 9847 484950 8893 9495 98.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
0: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
2: IATITI ഫ്ലൈ ഹൈ, പറക്കാം ഉയരങ്ങളിലേക്ക്. എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 7:40 ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്ക് മാത്രമായി കണ്ണൂർ ജില്ലയിലെ ഏക സ്ഥാപനം IATITI, മേലെച്ചൊവ്വ കണ്ണൂർ.
3: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
4: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോടൻ, കണ്ണൂർ.
5: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
6: ചൊവ്വാഴ്ചകളിൽ രാവിലെ 7:40 സിനിമ പാരഡൈസോ നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് നളന്ദ കോളേജ്, യെച്ചൂർ. ഫോൺ 7907308934.
7: എല്ലാ ഞായറാഴ്ചയും രാവിലെ 7:40 ട്രെഡിമിക്സ് ദർപ്പണം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ട്രെഡിമിക്സ് കറി പൗഡർ, എ ട്രഡീഷണൽ ബ്ലെൻഡ്.
8: ബുധനാഴ്ചകളിൽ രാവിലെ 7:40 സയൻസ് കഫെ നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് MVR ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലൈഫ് സയൻസ് ആൻഡ് റിസർച്ച് സ്റ്റഡീസ്, പറശ്ശിനിക്കടവ്, കണ്ണൂർ. ഫോൺ 8075772831.
9: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
10: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
11: ആകാശവാണി കണ്ണൂർ. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കേൾക്കാം കോഴിക്കോട് റിലേ. തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹിയിലെ.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
12: കൃഷിക്കാലമായി സമ്പൂർണ്ണ കൃഷി അറിവുകളുമായി മനോരമ കർഷകശ്രീ. ഇപ്പോൾ കർഷകശ്രീ വരിക്കാരാകുന്നവർക്ക് ഹൈബ്രിഡ് പച്ചക്കറി വിത്തുകൾ സൌജന്യം. കർഷകശ്രീ, കർഷകർക്കും കൃഷിയെ സ്നേഹിക്കുന്നവർക്കും.
13: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അബ്ദുൽ കബീർ. പ്രധാന വാർത്തകൾ. അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികളിലെ കാലതാമസം ചെലവ് വർധനയ്ക്കും ആനുകൂല്യ നഷ്ടത്തിനും കാരണമാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിച്ച് ഖജനാവ് നിറയ്ക്കുക എന്നതാണ് ഗവൺമെന്റ് സമീപനമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കഴിഞ്ഞ 10 വർഷത്തെ കണക്കനുസരിച്ച് ഈ വർഷം ഷിഗല്ല ഒഴികെ പകർച്ചവ്യാധികളൊന്നും വർദ്ധിച്ചിട്ടില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ. രാജ്യം ഇന്ന് സംവിധാൻ ഹത്യാ ദിവസ് ആചരിക്കുന്നു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് സി മത്സരത്തിൽ ബ്രസീലിന് ജയം. ഗ്രൂപ്പ് എ മത്സരങ്ങൾ പുരോഗമിക്കുന്നു. വാർത്തകൾ വിശദമായി. അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികളിലെ കാലതാമസം ചെലവ് വർധനയ്ക്ക് കാരണമാകുമെന്നും പൌരന്മാർക്കും വ്യവസായങ്ങൾക്കും സമയബന്ധിതമായ ആനുകൂല്യങ്ങൾ നഷ്ടമാക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ന്യൂഡൽഹിയിൽ പ്രഗതിയുടെ 52-ാമത് യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. പദ്ധതി നടത്തിപ്പിലെ തടസ്സങ്ങൾ പരിഹരിക്കാനും പദ്ധതി നിർവഹണത്തിന്റെ സൂക്ഷ്മ നിരീക്ഷണം ഉറപ്പാക്കാനും ബന്ധപ്പെട്ട മന്ത്രാലയങ്ങൾക്കും സംസ്ഥാന ഗവൺമെന്റുകൾക്കും പ്രധാനമന്ത്രി നിർദ്ദേശം നൽകി. അടിസ്ഥാന സൌകര്യ പദ്ധതികളുടെ കാര്യക്ഷമമായ ആസൂത്രണത്തിനും സമയബന്ധിതമായ നിർവഹണത്തിനും PM ഗതിശക്തി നാഷണൽ മാസ്റ്റർ പ്ലാൻ ഫലപ്രദമായി ഉപയോഗിക്കേണ്ടതിന്റെ ആവശ്യകതയും പ്രധാനമന്ത്രി എടുത്തുപറഞ്ഞു. വിവിധ സംസ്ഥാനങ്ങളിലെ വികസന പദ്ധതികളും പൊതുജനങ്ങളുടെ പരാതികളും യോഗം അവലോകനം ചെയ്തു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വിജയിച്ച അർമേനിയൻ പ്രധാനമന്ത്രി നിക്കോൾ പഷിനിയാനും അദ്ദേഹത്തിന്റെ പാർട്ടിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ടെലിഫോണിലൂടെ

നടക്കും. ആഭ്യന്തരമന്ത്രി അമിത്ഷാ അധ്യക്ഷത വഹിക്കും. രാജ്യത്തെ മയക്കുമരുന്ന് കടത്തും മയക്കുമരുന്ന് ദുരുപയോഗവും ചെറുക്കാൻ ആവശ്യമായ ശ്രമങ്ങൾ അവലോകനം ചെയ്യുന്നതിനും ശക്തിപ്പെടുത്തുന്നതിനുമായാണ് യോഗം സംഘടിപ്പിക്കുന്നതെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ഡൽഹിയിൽ നിന്ന് അമൃത്സറിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ വിമാനം പാക് വ്യോമാതിർത്തിയിൽ പ്രവേശിച്ചതായി വ്യോമയാന മന്ത്രാലയം സ്ഥിരീകരിച്ചു. തിങ്കളാഴ്ച രാത്രി അമൃത്സർ വിമാനത്താവളത്തിൽ ഇറങ്ങാൻ ശ്രമിക്കുന്നതിനിടെയായിരുന്നു സംഭവം. ഇക്കാര്യം അധികൃതരെ അറിയിക്കാതിരുന്നതിന് അമൃത്സറിലെ ബന്ധപ്പെട്ട എയർ ട്രാഫിക് കൺട്രോളർക്കും ഓപ്പറേറ്റിംഗ് ക്രൂവിനുമെതിരെ താൽക്കാലിക അച്ചടക്ക നടപടി സ്വീകരിച്ചതായി മന്ത്രാലയം അറിയിച്ചു. മറ്റൊരു വിമാനത്തിൽ പക്ഷിയിടിച്ചതിനെ തുടർന്ന് റൺവേയിൽ പരിശോധന നടക്കുന്നതിനാൽ എയർ ട്രാഫിക് കൺട്രോൾ വിമാനത്തോട് ലാൻഡിംഗ് മാറ്റിവെച്ച് വട്ടമിട്ട് പറക്കാൻ നിർദ്ദേശിച്ചതിനിടെയാണ് വിമാനം അബദ്ധത്തിൽ പാക് വ്യോമ മേഖലയിലേക്ക് കടന്നത്. പാകിസ്ഥാൻ ATC അധികൃതരുമായി പ്രവർത്തനം ഏകോപിപ്പിച്ചതായി മന്ത്രാലയം വ്യക്തമാക്കി. സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിച്ച് ഖജനാവ് നിറയ്ക്കുക എന്നതാണ് ഗവൺമെന്റ് സമീപനമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. കൃത്യമായ നികുതി ഭരണത്തിലൂടെയും ഖജനാവിന്റെ ചോർച്ച തടഞ്ഞും ജനങ്ങൾക്ക് മേൽ നികുതി ഭാരം കെട്ടിവയ്ക്കാതെ ഗവൺമെന്റ് മുന്നോട്ടു പോകുമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. പൊതുമേഖലാ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുന്നത് ഗവൺമെന്റ് നയമല്ലെന്നും കൃത്യമായ പദ്ധതികളിലൂടെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ ശക്തമാക്കുകയും ലാഭകരമാക്കുകയുമാണ് ഗവൺമെന്റിന് ലക്ഷ്യമെന്നും VD സതീശൻ വ്യക്തമാക്കി. കഴിഞ്ഞ 10 വർഷത്തെ കണക്കനുസരിച്ച് ഈ വർഷം ഷിഗെല്ല ഒഴികെ മറ്റൊരു പകർച്ചവ്യാധിയും വർദ്ധിച്ചിട്ടില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. ഡെങ്കിപ്പനി, എലിപ്പനി, മഞ്ഞപ്പിത്തം, മലമ്പനി എന്നിവ മുൻ വർഷങ്ങളെക്കാൾ കുറവാണ് ഈ വർഷം റിപ്പോർട്ട് ചെയ്തതെന്നും മന്ത്രി പറഞ്ഞു. ഇതുവരെ 241 ഷിഗെല്ല കേസുകളാണ് റിപ്പോർട്ട് ചെയ്തതെന്നും 7 പേർ രോഗം ബാധിച്ച് മരിച്ചെന്നും കെ മുരളീധരൻ പറഞ്ഞു. കോഴിക്കോട് ജില്ലയിൽ ഇന്നലെ ഒരാൾക്ക് കൂടി ഷിഗെല്ല സ്ഥിരീകരിച്ചു. സംസ്ഥാനത്ത് നിപ പ്രതിരോധ നടപടികൾ ശക്തമായി തുടരുന്നതായി മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. നിപ രോഗബാധിതന്റെ സമ്പർക്ക പട്ടികയിലെ ആരെയും പുതുതായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു. നിലവിൽ വളരെ ഉയർന്ന റിസ്ക് വിഭാഗത്തിൽപ്പെട്ട 4 പേരും ഉയർന്ന റിസ്ക് വിഭാഗത്തിൽപ്പെട്ട 14 പേരും ക്വാറന്റൈനിലാണ്. കുറഞ്ഞ റിസ്ക് വിഭാഗത്തിൽപ്പെട്ട 75 പേരും നിരീക്ഷണത്തിൽ കഴിയുന്നുണ്ട്. നിപ ബാധിച്ച രോഗി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ ചികിത്സ തുടരുകയാണ്. രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാമനാട്ടുകര മുനിസിപ്പാലിറ്റിയിലെ 86 വീടുകളിൽ കൂടി ആരോഗ്യ പ്രവർത്തകർ ഇന്നലെ സന്ദർശനം നടത്തി. സംസ്ഥാനത്ത് പൾസ് പോളിയോ തുള്ളിമരുന്ന് ഞായറാഴ്ച വിതരണം ചെയ്യുമെന്ന് മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. പരിപാടിയുടെ ക്രമീകരണങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. 5 വയസ്സിന് താഴെ പ്രായക്കാരായ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഓരോ ഡോസ് തുള്ളിമരുന്ന് നൽകുന്നുവെന്ന് ഉറപ്പുവരുത്താൻ മാതാപിതാക്കൾ ശ്രദ്ധിക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. 5 വയസ്സിന് താഴെ പ്രായക്കാരായ 1980,224 കുട്ടികൾക്കാണ് തുള്ളിമരുന്ന് നൽകുക. ഇതിനായി 22,288 ബൂത്തുകൾ സജ്ജീകരിക്കും. തുള്ളിമരുന്ന് നൽകാൻ 46,663 സന്നദ്ധ പ്രവർത്തകരെയും പരിശീലനം നൽകി നിയോഗിക്കും. സാധാരണ ബൂത്തുകൾക്ക് പുറമെ യാത്രാവേളയിൽ കുഞ്ഞുങ്ങൾക്ക് വാക്സിൻ നൽകുന്നതിന് 539 ട്രാൻസിറ്റ് ബൂത്തുകൾ, 283 മൊബൈൽ ബൂത്തുകൾ എന്നിവയും ക്രമീകരിക്കും. സംസ്ഥാനത്തെ 14 ആരോഗ്യ സ്ഥാപനങ്ങൾക്ക് ദേശീയ ഗുണനിലവാര അംഗീകാരം ലഭിച്ചതായി മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. തൃശൂർ ഈഞ്ഞാലക്കുട ജനറൽ ആശുപത്രിക്ക് ലക്ഷ്യ മുസ്കാൻ സർട്ടിഫിക്കേഷനുകൾ ലഭിച്ചു. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് ലക്ഷ്യ സർട്ടിഫിക്കേഷനും തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് മുസ്കാൻ സർട്ടിഫിക്കേഷനും ലഭിച്ചു. ഗോത്രബന്ധു പദ്ധതി പ്രകാരം സേവനമനുഷ്ഠിക്കുന്ന മെന്റർ അധ്യാപകരെ പിരിച്ചുവിട്ടു എന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് മന്ത്രി KA തുളസി പറഞ്ഞു. കരാർ കാലാവധി അവസാനിച്ചതിനെയാണ് പിരിച്ചുവിടലായി ചിത്രീകരിക്കുന്നതെന്ന് നിയമസഭയിൽ മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്തെ ഗവൺമെന്റ് നിയമനങ്ങൾക്ക് കൃത്യമായ നയങ്ങളുണ്ടെന്നും മെന്റർ ടീച്ചർമാരുടെ വിജ്ഞാപനവും നടപടികളും PSC മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് നടപ്പാക്കുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. രാജ്യം ഇന്ന് സംവിധാൻ ഹത്യാ ദിവസ് ആചരിക്കുന്നു. 1975 ജൂൺ 25 രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന്റെ ഓർമ്മപ്പെടുത്തലായാണ് എല്ലാ വർഷവും ജൂൺ 25 സംവിധാൻ ഹത്യാ ദിവസമായി ആചരിക്കുന്നത്. അടിയന്തരാവസ്ഥക്കാലത്ത് ദുരിതമനുഭവിച്ചവരെ ആദരിക്കാനും ജനാധിപത്യ മൂല്യങ്ങളെക്കുറിച്ച് പൌരന്മാരെ ബോധവൽക്കരിക്കാനുമാണ് ദിനാചരണം. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ ഇന്നലെ 133 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 139 പേർ അറസ്റ്റിലായി. ഇവരിൽ നിന്ന് 71 ഗ്രാമിലധികം MDMA 3 കിലോയിലധികം കഞ്ചാവും 0.4 ഗ്രാം ഹെറോയിനും 2 കഞ്ചാവ് ചെടിയും പിടിച്ചെടുത്തു. ഇതുവരെ 3,790 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. ആകെ 4,070 അറസ്റ്റുകളും നടന്നു. കണ്ണൂർ പുതിയങ്ങാടിയിൽ ഫിഷിംഗ് ഹാർബർ നിർമ്മിക്കുന്നതിനെക്കുറിച്ച് സാധ്യതാ പഠനം നടത്തുമെന്ന് മന്ത്രി VE അബ്ദുൽ ഗഫൂർ അറിയിച്ചു. ഈ ആവശ്യമുന്നയിച്ച് MVijin MLA നിയമസഭയിൽ അവതരിപ്പിച്ച സബ്മിഷന് മറുപടി പറയുകയായിരുന്നു മന്ത്രി.

0: ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് സി മത്സരത്തിൽ ബ്രസീലിന് ജയം. മിയാമി സ്റ്റേഡിയത്തിൽ പുലർച്ചെ എതിരില്ലാത്ത 3 ഗോളിന് സ്കോട്ട്ലാന്റിനെയാണ് ബ്രസീൽ പരാജയപ്പെടുത്തിയത്. ഇതേ ഗ്രൂപ്പിൽ അറ്റ്ലാന്റയിൽ നടന്ന മറ്റൊരു മത്സരത്തിൽ മൊറോക്കോ 2-4 ഹെയ്ത്തിയെ പരാജയപ്പെടുത്തി. ഗ്രൂപ്പ് ബി മത്സരത്തിൽ ബോസ്നിയ ഹെർസഗോവിന 1-3 ഖത്തറിനെയും സ്വിറ്റ്സർലാന്റ് 1-2 കാനഡയെയും തോൽപ്പിച്ചു. ഗ്രൂപ്പ് എ മത്സരങ്ങൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. സൌത്ത് ആഫ്രിക്ക സൌത്ത് കൊറിയയും മെക്സിക്കോ ചെക്കിയെയും നേരിടുകയാണ്. വിശദാംശങ്ങളുമായി സുരേഷ് എടപ്പാൾ.
1: കടുത്ത പോരാട്ടത്തിൽ സഹ ആതിഥരായ കാനഡയെ 1-2 മറികടന്ന് ഗ്രൂപ്പ് ബിയിൽ നിന്ന് സ്വിറ്റ്സർലൻഡ് 1-ഓടുകൂടി നോക്കൌട്ട് റൌണ്ടിലെത്തി. 3 നിന്ന് 7 സ്വിറ്റ്സർലൻഡ് മുന്നേറിയപ്പോൾ 4 കാനഡ റൌണ്ട് ഓഫ് 32 സ്ഥാനം ഉറപ്പാക്കിയിട്ടുണ്ട്. ആക്രമണവും പ്രത്യാക്രമണവുമായി ഇരു ടീമുകളും കളം നിറഞ്ഞ മത്സരത്തിൽ 2 ഗോളുകൾ പിറന്നത്. ഗ്രൂപ്പ് ബിയിലെ തന്നെ മറ്റൊരു മത്സരത്തിൽ ഖത്തറിന് 1-3 പരാജയപ്പെടുത്തി. 4 ബോസ്നിയയും നോക്കൌട്ട് സാധ്യത സജീവമാക്കിയിട്ടുണ്ട്. ഇന്ന് പുലർച്ചെ നടന്ന ഗ്രൂപ്പ് സിയിലെ അവസാന മത്സരത്തിൽ സൂപ്പർ താരം വിനീഷ്യസിന് ഇരട്ടഗോൾ മികവിൽ സ്കോട്ട്ലാൻഡ് തകർത്ത് ബ്രസീൽ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി. അടിയും തിരിച്ചടിയും നിറഞ്ഞ മറ്റൊരു ആവേശ പോരിൽ ഹെയ്തിയെ 2-4 മറികടന്ന് സി ഗ്രൂപ്പിൽ മൊറോക്കോ ബ്രസീലിന് പിന്നിൽ 2. ഗ്രൂപ്പുകളിലെ അവസാന റൌണ്ട് മത്സരങ്ങൾ ആരംഭിച്ചതോടെ ഇഞ്ചോടിഞ്ച് ബലപരീക്ഷണങ്ങൾക്കാവും ഇനി ഫിഫ ലോകകപ്പ് സാക്ഷ്യം വഹിക്കുക.
0: ICC വനിതാ 2020 ലോകകപ്പ് ഗ്രൂപ്പ് എ മത്സരത്തിൽ ഇന്ന് മാഞ്ചസ്റ്ററിൽ ഇന്ത്യ ബംഗ്ലാദേശിനെ നേരിടും. ഇന്ത്യൻ സമയം വൈകിട്ട് 7 മത്സരം. ഹർമൻപ്രീത് കൌർ നയിക്കുന്ന ടീം ഗ്രൂപ്പ് എയിൽ നിലവിൽ 2. തിരുവനന്തപുരം അണ്ടൂർക്കോണം ഗ്രാമപഞ്ചായത്തിൽ തരിശായി കിടക്കുന്ന പള്ളിപ്പുറം പാടശേഖരം പുനരുജ്ജീവിപ്പിച്ച് 125 ഏക്കറിൽ നെൽകൃഷി ഇറക്കുന്നതിന്റെ വിതയുത്സവം ഇന്ന് മന്ത്രി ടി സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്യും. പുനർജനി പദ്ധതിയിലൂടെയാണ് പാടശേഖരത്തിന് പുതുജീവൻ നൽകുന്നത്. മലപ്പുറം ജില്ലയിൽ ഈ മാസം പനി ബാധിച്ച് വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയവരുടെ എണ്ണം 500,000 കടന്നു. ബുധനാഴ്ച വരെ 51,436 പേർ പനി ബാധിതരായി OP ചികിത്സ തേടിയിട്ടുണ്ട്. 186 പേരെ കിടത്തി ചികിത്സയ്ക്കും വിധേയമാക്കി. കേന്ദ്രീയ വിദ്യാലയങ്ങൾക്കായി സംഘടിപ്പിച്ച 36th ദേശീയ യുവജന പാർലമെന്റ് മത്സരത്തിന്റെ സമ്മാനങ്ങൾ ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. കേരളത്തിൽ നിന്ന് തിരുവനന്തപുരം പള്ളിപ്പുറം കേന്ദ്രീയ വിദ്യാലയം പുരസ്കാരം സ്വീകരിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികളിലെ കാലതാമസം ചെലവ് വർദ്ധനയ്ക്കും ആനുകൂല നഷ്ടത്തിനും കാരണമാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിച്ച് ഖജനാവ് നിറയ്ക്കുക എന്നതാണ് ഗവൺമെന്റ് സമീപനമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കഴിഞ്ഞ 10 കണക്കനുസരിച്ച് ഈ വർഷം ഷിഗല്ല ഒഴികെ പകർച്ചവ്യാധികളൊന്നും വർദ്ധിച്ചിട്ടില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ. രാജ്യം ഇന്ന് സംവിധാൻ ഹത്യാ ദിവസം ആചരിക്കുന്നു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് സി മത്സരത്തിൽ ബ്രസീലിന് ജയം. ഗ്രൂപ്പ് എ മത്സരങ്ങൾ പുരോഗമിക്കുന്നു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: സംപ്രതി വാർത്താ ശ്രൂയന്താം. പ്രവാചിക നിധി ജാഹ. അഥ വാർത്താ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹ്യഃ നവദെഹല്യാഃ സേവാതീർത്ഥസ്ഥലെ പ്രഗതി ഇതി സൂചനാ സഞ്ചാര പ്രൌദ്യോഗികീ ആധാരിത മഞ്ചസ്യ ദ്വിപഞ്ചാശത്തമോപവേശനസ്യ അധ്യക്ഷതാം വിഹിതവാൻ. അസ്യാം ഗോഷ്ഠ്യാം ശ്രീമോദി ചതുർഷു രാജ്യേഷു വിസ്തൃതാൻ മാർഗ വിദ്യുത് ഔദ്യോഗികീ വീഥി തഥാ മെട്രോ റെയിൽവേ ക്ഷേത്രാണാം ചതുർപ്രമുഖാൻ ആധാരഭൂത സംരചനാ പ്രകൽപാൻ സമീക്ഷിതവാൻ. एतेषां प्रकल्पानां आहत्य व्ययः प्रायः 30,000 रूप्यकाणि अस्ति. आर्थिक विकासं क्षेत्रीय सम्पर्कं औद्योगिक विकासं तथा जनकल्याणं वर्धयितुं संधारिताः एते प्रकल्पाः. समयसीमा विभिन्न संस्थानां समन्वयः तथा प्रलम्बित विषयानां शीघ्र निवारणाय विशेष ध्यानेन सह सन्ति समीक्षिताः. अद्य तावत् संविधान हत्या दिवसो वर्तते. दिवसोऽयं तस्याः घटनायाः स्मरणं कारयति यदा 75th वर्षस्य जून मासस्य 25 दिनांके भारतीय संविधानस्य अवमानना कृता. अनेन सहैव अयं दिवसः आपत्काले अत्याचारैः प्रताडितेभ्यः प्रत्येकं जनेभ्यः श्रद्धांजलिम् अर्पयितुं दिवसो वर्तते. अस्मिन्नेव दिने तत्कालीनः राष्ट्रपतिः फखरुद्दीन अली अहमदः आन्तरिक अशान्तेः कारणं प्रदर्श्य देशे राष्ट्रियापत्कालस्य घोषणाम् अकरोत्. देहल्याम् अस्य मासस्य 30th आरभ्यमाणस्य मतदातृसूचीनां विशेषगहन पुनरीक्षणस्य

0: अन्तर्गतम्। गृहं गृहं गत्वा गणना कार्यक्रममभिलक्ष्य देहल्याः मुख्य निर्वाचनाधिकारिण ह्यः नवदिल्ल्यां विभिन्न राजनैतिक दलानां प्रतिनिधिभिः सह एका सभा आहूता। मुख्य निर्वाचनाधिकारिणः एकेन विवरणेन स्पष्टीकृतं यत् अस्यां गोष्ठ्यां भारतीय जनता पार्टी इति दलम्, आम आदमी पार्टी इति दलम् तथा भारतीय राष्ट्रीय कांग्रेस इत्यादि प्रमुखाणां राजनैतिक दलानां प्रतिनिधयः समुपस्थिताः आसन्। कार्यालयानुसारं मुख्य निर्वाचनाधिकारी प्रत्यपादयत् यत् कोऽपि योग्यः नागरिकः न वञ्चितः स्यात्, सहैव कोऽपि अयोग्यः जनः मतदात्री सूच्यां न सम्मिलितो भवेत्। अनेन सहैव गणनाचरणे अनुपालनीयानां प्रमुखाणां गतिविधीनां विषयेऽपि राजनैतिकदलानि विस्तरेण सूचितानि। भारतीय ऋतुविज्ञानविभागेन अद्य देशस्य उत्तरपूर्वीयक्षेत्रेषु झारखण्ड, महाराष्ट्र, ओडिशा, उपहिमालय, पश्चिमबंग, तेलंगाना, तटीय कर्नाटक, कोंकणम् समेत्य गोवा क्षेत्रस्य कतिपयेषु भागेषु अतिवृष्टेः पूर्वानुमानं प्रख्यापितम्। विभागानुसारम् अद्य पश्चिम राजस्थान क्षेत्रे झंझावातस्य संभावनापि वर्तते। अत्रावधेयम् यत् अद्य बिहार, पूर्व मध्यप्रदेश, पूर्व उत्तर प्रदेशस्य च नानास्थानेषु उष्ण तरंगस्यानुमानमपि विभागेनानेन प्रकटीकृतम्। अपरत्र अद्य देहल्याम् आंशिकरूपेण मेघाच्छादनं नभः भविष्यति, सहैव अपराह्णे सायंकाले वा विद्युद्गर्जनेन वृष्टेः सम्भावनापि वर्तते। सम्प्रति क्रीडा वार्तासु आईसीसी महिला टी20 विश्वकप स्पर्धायाम् अद्य भारतस्य सम्मुखीकरणं बांग्लादेशेन सह भविष्यति। स्पर्धेयं मैंचेस्टर नगरस्य एमिरेट्स ओल्ड ट्रेफोर्ड क्रीडांगणे आयोज्यते। या भारतीय समयानुसारं सायंकाले 7 वादने समारप्स्यते। हरमनप्रीत कौरस्य नेतृत्वे भारतीय महिला दलं विमेन इन ब्लू सम्प्रति स्वसमूहे द्वितीयं स्थानं भजते। इति वार्ताः।
1: आकाशवाणी कन्नूर। ട്രെയിൻ യാത്രക്കാർ ശ്രദ്ധിക്കുക, ട്രെയിൻ നമ്പർ 1 പരശുരാം എക്സ്പ്രസ് 13 മിനിറ്റും 20 ഇൻഡോർ കൊച്ചുവേളി എക്സ്പ്രസ് 1 മണിക്കൂർ 48 മിനിറ്റും 0 ഹൈദരാബാദ് മാംഗ്ലൂർ എക്സ്പ്രസ് 57 മിനിറ്റും 1 ലോകമാന്യതിലക് തിരുവനന്തപുരം നേത്രാവതി എക്സ്പ്രസ് 1 മണിക്കൂർ 19 മിനിറ്റും വൈകിയോടുകയാണ്.
2: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര, റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോടൻ, കണ്ണൂർ.
4: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
5: FM ഡയറി. ഇന്നത്തെ FM ഡയറിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
6: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
7: 2024-25 വർഷത്തെ മികച്ച സഹകരണ ബാങ്കിനുള്ള ഫ്രോണ്ടിയേഴ്സ് ഇൻകോപ്പറേറ്റീവ് ബാങ്കിന്റെ ദേശീയ അവാർഡും സംസ്ഥാന സർക്കാർ, NCDC, കേരള ബാങ്ക് എന്നിവയുടെ ബെസ്റ്റ് പെർഫോമൻസ് അവാർഡും നേടി കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് വീണ്ടും രാജ്യത്തിന് മാതൃകയാകുന്നു.
6: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് നിക്ഷേപങ്ങൾക്ക് പരിപൂർണ സുരക്ഷിതത്വം ഉറപ്പു നൽകുന്നു.
7: ദിവസവും രാവിലെ 7 മണി മുതൽ രാത്രി 8 മണി വരെ ബാങ്കിംഗ് സേവനം, ATM, CDM സൗകര്യം. ജനവിശ്വാസമർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ഹെഡ് ഓഫീസ് കതിരൂർ.

0: നേപ്പാളിലെ പൊക്കാറ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ നടന്ന സൌത്ത് ഏഷ്യൻ സോഫ്റ്റ് ബേസ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായ ഇന്ത്യൻ ടീം ക്യാപ്റ്റൻ ഇരിട്ടി കാക്കിയങ്ങാട് സ്വദേശിനി അശ്വിനിയാണ് ഇന്ന് ജാലകത്തിലെ അതിഥി. അശ്വിനി, സാധാരണ ക്രിക്കറ്റ്, ഫുട്ബോൾ, ബാസ്കറ്റ്ബോൾ, വോളിബോൾ അങ്ങനെ നിരവധി ഗെയിംസുകളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ പലർക്കും അറിയാത്തൊരു കായിക ഇനമാണ് സോഫ്റ്റ് ബേസ്ബോൾ എന്നത്. അശ്വിനി, എങ്ങനെയാണ് ഇങ്ങനെ ഒരു സോഫ്റ്റ് ബേസ്ബോൾ എന്ന ഗെയിമിനെ കുറിച്ച് അറിയുന്നതും ഇതിലേക്ക് കടന്നു വന്നതും?
1: ഞാൻ നിർമ്മലേരി കോളേജിൽ പഠിക്കുന്ന സമയത്താണ് സോഫ്റ്റ് ബോൾ എന്ന് പറഞ്ഞ ഗെയിമിൽ ആദ്യമായിട്ട് മത്സരിക്കുന്നത്. അത് ഹരിയാനയിലുള്ള ഓൾ ഇന്ത്യ കോമ്പറ്റീഷനിലൊക്കെ ഞാൻ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഗെയിം ഇൻട്രോ ചെയ്യുന്ന സാറ് പറഞ്ഞപ്പം PRNS കോളേജിൽ വെച്ചിട്ടായിരുന്നു ഈ ഗെയിമിന്റെ ഒരു ഇൻട്രോ ഉണ്ടായത്. അപ്പൊ അതിൽ പങ്കെടുത്തപ്പോഴാണ് ഈ ഗെയിമിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ സാധിച്ചത്. പിന്നെ ഇതിന്റെ ബോളിനെ പരിചയപ്പെടുത്തുന്നു, ഇതിന്റെ കളിനെ പരിചയപ്പെടുത്തുന്നു. സോഫ്റ്റ് ബോളിനെയും ബേസ്ബോളിനെയും കാട്ടം കുറച്ചുകൂടെ റൂൾസ് അധികമുള്ള ഒരു ഗെയിമാണ് സോഫ്റ്റ് ബേസ്ബോൾ എന്ന് പറയുന്നത്. ഇതിൽ 10 പ്ലേയേഴ്സ് ഉണ്ടാവും. അതിലൊരു പിച്ചർ എന്ന് പറയുന്നത് ബോളറാണ്, രണ്ടാമത് ക്യാച്ചർ, അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ബേസ്, സെക്കൻഡ് ബേസ്, തേർഡ് ബേസ്, രണ്ട് ഷോർട്ട് സ്റ്റോപ്പർ ഉണ്ടാവും. ഫസ്റ്റിനും സെക്കൻഡിന്റെ ഇടയിൽ ഒരു ഷോർട്ട് സ്റ്റോപ്പർ ഉണ്ടാവും. തേർഡിന്റെയും സെക്കൻഡിന്റെയും ഇടയിൽ ഒരു ഷോർട്ട് സ്റ്റോപ്പർ ഉണ്ടാവും. പിന്നെ ഒരു ലെഫ്റ്റ് ഔട്ട്, സെന്റർ ഔട്ട്, റൈറ്റ് ഔട്ട്, ഇത്രയും പ്ലേയേഴ്സ് കവർ ചെയ്യുന്ന ഒരു ഗെയിമാണ് സോഫ്റ്റ് ബേസ്ബോൾ എന്ന് പറയുന്നത്.
0: ഈ ഗെയിമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മഹാരാഷ്ട്രയിലെ പൻവൽ എന്ന ചെറിയ ഒരു ഗ്രാമത്തിൽ നിന്നാണ് സോഫ്റ്റ് ബേസ്ബോൾ എന്നൊരു ഗെയിം പുതുതായി ആരംഭിക്കുന്നത്. അശ്വിനി, ഇതിലേക്ക് വരുമ്പം ഇതിനുള്ള ട്രെയിനിങ്ങുകൾ വേണമല്ലോ, കാരണം അത്ര അധികം പ്രചാരത്തിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ, പുതിയ ഒരു ഗെയിം ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ട്രെയിനിങ്ങുകൾ കിട്ടാൻ ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നോ?
1: ട്രെയിനിങ് കിട്ടാന്ന് വെച്ചാല് സോഫ്റ്റ് ബോൾ അറിയണത് കൊണ്ട് ആ ഒരു ബേസിൽ തന്നെ ചെയ്തു പോയിണ്ടായി. കാരണം ഞാൻ പിച്ചറാ, പിച്ചർക്ക് ഇപ്പൊ ഏത് പൊസിഷൻ ആയാലും കുഴപ്പമില്ല, ബോൾ എറിയാൻ അറിഞ്ഞാൽ മതി. പക്ഷേ സോഫ്റ്റ് ബോളിലെ പിച്ചിനെക്കാളും ചെറിയ വ്യത്യാസമുണ്ട് സോഫ്റ്റ് ബേസ്ബോളിലെ പിച്ചില്. കാരണം പിച്ചിങ് പ്ലേറ്റിൽ രണ്ട് കാലം ഉണ്ടായിരിക്കണം സോഫ്റ്റ് ബേസ്ബോളിൽ, പക്ഷെ സോഫ്റ്റ് ബോളിലാണെങ്കിൽ ഒരു കാല് മതി. അപ്പൊ ആ ഒരു ബുദ്ധിമുട്ട് എനിക്ക് കുറച്ച് നാളുണ്ടായിരുന്നു. കാരണം ഒരു ഗെയിമിൽ നിന്ന് മറ്റേ ഗെയിമിലോട്ട് പോകുമ്പോൾ പിച്ചിങ്ങിലൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ കോച്ചസ് എന്ന് പറഞ്ഞ ഫസ്റ്റ് കോച്ച് ഷിനിൽ സാർ ആയിരുന്നു എനിക്ക് നിർമ്മലേരി കോളേജ് സോഫ്റ്റ് ബോളിന്റെ. പിന്നെ സുധീർ സാറ് ആലക്കോടുള്ള. അപ്പൊ അവരിൽ നിന്നെല്ലാം ഞാനിങ്ങനെ ഈ ഒരു ഗെയിം പഠിച്ചു വന്ന് സോഫ്റ്റ് ബേസ്ബോൾ എന്ന് പറഞ്ഞ ഗെയിം കളിക്കാൻ വേണ്ടി പോയി. ഇതിന് പ്രത്യേക പ്രാക്ടീസ് വേണം എന്നില്ല, കാരണം സോഫ്റ്റ് ബോൾ ഓൾറെഡി അറിയുന്നത് കൊണ്ട് ആ ഒരു ബേസ് തന്നെ ചെയ്യാം. ഹിറ്റിംഗ് ആയാലും പിച്ചിങ് ആയാലും ക്യാച്ച് ആയാലും ത്രോ ആയാലും എല്ലാം ഈ സോഫ്റ്റ് ബോളിന്റെ സെയിം സാധനമാണ്. അതിന് പ്രത്യേക ട്രെയിനിങ് വേണമെന്ന് ഇല്ല ഇതിന്.
0: അശ്വിനിയിലേക്ക് വരാം. കുട്ടിക്കാലം മുതലേ അശ്വിനിക്ക് സ്പോർട്സിനോട് നല്ല താല്പര്യം ഉണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം അശ്വിനി പഠിച്ചതും കണ്ണൂർ സ്പോർട്സ് ഡിവിഷനിലായിരുന്നല്ലോ. എങ്ങനെയായിരുന്നു ആ ഒരു കാലഘട്ടം?
1: ഞാൻ 4-ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് ഇവിടെ വോളിബോൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ ആ സമയത്ത് ഒന്നാമത് കളിയോട് ഭയങ്കര ഇഷ്ടമാണ്. ഞാനിപ്പോ ഇവിടെ ബോൾ കണ്ടാൽ ഞാൻ എടുക്കത് എടുത്ത് അങ്ങോട്ട് എറിയൂ, പിന്നെ ഇലയെല്ലാം ഉണ്ടെങ്കിൽ ഞാൻ ചാടി തൊടും, അങ്ങനത്തെ ഒരു സ്വഭാവമായിരുന്നു എന്റെ. അപ്പൊ അങ്ങനെയാണ് അച്ഛൻ അവിടെ കൊണ്ടുപോയി ചേർത്തത്. അവിടെ ഫസ്റ്റ് കോച്ച് പറയണത് സുനിൽ സാറ്, പ്രകാശ് ഏട്ടൻ, രാജേഷ് സാർ, ഇവരൊക്കെ കൂടെ നടത്തുന്ന ഒരു വോളിബോൾ കോച്ചിങ് ക്യാമ്പ് ആയിരുന്നു അവിടെ. അപ്പൊ അവിടെ നിന്ന് വോളിബോൾ കളിച്ച് പിന്നെ 8-ാം ക്ലാസ് സ്റ്റേറ്റ് കളിച്ചു ആദ്യമായിട്ട്. പാലാ സ്കൂളിലാണ് ഞാൻ പഠിച്ചത് 10-ാം ക്ലാസ് വരെ. അപ്പൊ അവിടെ നിന്ന് സ്കൂൾസ് കളിച്ചു, പിന്നെയാണ് ഡിവിഷനിലോട്ടേക്ക് സെലക്ഷൻ ഇറങ്ങി. അവിടെ സെലക്ഷൻ കിട്ടി, അതായത് കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൌൺസിൽ അണ്ടറിൽ ഒരു ചെലവ് നമുക്ക് ഉണ്ടായിട്ടില്ല, എല്ലാം ഗവൺമെന്റ് നോക്കുമായിരുന്നു. അപ്പൊ ആ സമയത്ത് വോളിബോളിൽ 2-3 സ്റ്റേറ്റ് ഒക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു, സ്കൂൾസ് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു.
0: അതായത് അശ്വിനി തുടക്കത്തിൽ വോളിബോൾ കളിച്ചു, ഹോക്കി ഗോൾ കീപ്പർ ആയിരുന്നു, പിന്നീട് കളരിപ്പയറ്റിൽ നിരവധി നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട്. 38-ാമത് നാഷണൽ ഗെയിംസിൽ കളരിപ്പയറ്റിൽ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കി. 10 വർഷം കളരിപ്പയറ്റിൽ മത്സരിച്ചു അല്ലെ, അതിൽ 8 വർഷം സ്വർണ്ണ മെഡലും 2 വർഷം വെങ്കലവും നേടി. എങ്ങനെയാണ് കളരിപ്പയറ്റിലേക്കുള്ള ഒരു എൻട്രി എപ്പോഴായിരുന്നു?
1: ഞാൻ 8-ാം ക്ലാസ് പഠിക്കുന്ന സമയത്താണ് ഇവിടെ പാലാ സ്കൂളില് കളരി പരിശീലനം തുടങ്ങിയത്. അപ്പൊ അന്നേരം പഴശ്ശിരാജ കളരി ഉണ്ടായിരുന്നു, പക്ഷെ എനിക്ക് ഇവിടുന്ന് ലോങ് ആയിരുന്നു കുറച്ച്. അപ്പൊ അവിടെ കൊണ്ട് ചേർക്കാനൊന്നും, അതായത് കൊണ്ടുപോകാനൊന്നും ഇവിടെ ആരും ഇല്ല, വീട്ടിൽ വണ്ടി സൗകര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട്. പാലാ സ്കൂളിലാവുമ്പോൾ പഠിത്തം കഴിഞ്ഞ് വൈകുന്നേരം കളരി, അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വീട്ടിലൊരു, അങ്ങനെയാണ് 2 വർഷം പോയത്. പിന്നെ ശ്രീജംഗുരുക്കളുടെ കീഴിലെ പഴശ്ശിരാജ കളരി അച്ഛൻ കൊണ്ട് ചേർത്തു, അവിടുന്ന് കളരി അഭ്യസിക്കാൻ തുടങ്ങി. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കളരി എന്ന് പറയുന്നത്, കാരണം അതൊരു ഫ്ലെക്സിബിലിറ്റി എക്സസൈസാണ്. ഒരു കുട്ടിക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് മെയ്വഴക്കം, അതുപോലെ തന്നെ സെൽഫ് കോൺഫിഡൻസ്, അതൊക്കെ ഈ കളരിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്നു. ശ്രീജംഗുരുക്കളായിരുന്നു അവിടുത്തെ കോച്ച്. പിന്നെ 8-ാം ക്ലാസ്സിന് ആദ്യമായിട്ട് ഡിസ്ട്രിക്ട് മീറ്റ് പങ്കെടുത്തു, അതിലെനിക്ക് മെഡൽ വന്നില്ല. 9th മെഡൽ വന്നില്ല. 10th സമയത്താണ് കേരള ടീമിലേക്ക് സെലക്ഷൻ കിട്ടുന്നത്, കളരി ബ്രോൺസ് മെഡൽ വന്നു. പിന്നെ +1 അതുപോലെ തന്നെ സിൽവർ വന്നു. ആ സമയത്ത് +2 ഒരു ഗേലോ ഇന്ത്യ സ്കോളർഷിപ്പ് നടക്കുന്ന ഒരു കോമ്പറ്റീഷൻ കൂടിയായിരുന്നത്. +2 എത്തിയ സമയത്ത് 150,000 ഗേലോ ഇന്ത്യ സ്കോളർഷിപ്പ് കിട്ടി. അത് 2 വർഷം എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നുണ്ടായി. പിന്നെ അങ്ങോട്ടെല്ലാം ഗോൾഡാ, കാരണം അത്രയും പ്രാക്ടീസ് ആയിരുന്നു അവിടെ. ഇപ്പൊ ഞാനിപ്പോ കൊറേ കോച്ചസിന്റെ പേര് പറഞ്ഞു, പക്ഷെ എനിക്ക് അവരിലെല്ലാം ഉപരി ശ്രീജംഗുരുക്കളായിരുന്നു ഫുൾ സപ്പോർട്ടറും മോട്ടിവേഷനും എല്ലാം. ഈ കളരി എത്തിയ സമയത്താണ് ബാക്കി

0: സ്പോർട്സിലേക്കും കുറച്ചും കൂടെ ഇൻക്ലൂഡ് ആവാൻ തുടങ്ങിയത്.
1: അവിടുന്ന് പിന്നീട് കോളേജ് കാലഘട്ടം എന്ന് പറയുന്നത് നിർമ്മലഗിരി കോളേജിലാണ് അല്ലെ? എന്തായിരുന്നു വിഷയം എടുത്തിരുന്നത്?
0: നിർമ്മലഗിരിയിലെ ഹിസ്റ്ററി എടുത്തോണ്ടിരുന്നത്. സ്പോർട്സിന് വേണ്ടി മാത്രമാണ് ആ കോളേജിൽ പോയത്. കാരണം അവിടെ ഗെയിം ഉണ്ട്, എനിക്ക് ആകെ ഇൻട്രസ്റ്റ് വെച്ചാൽ കളിയിനോട് മാത്രമായിരുന്നു. അവിടെ പോയാൽ ഹോക്കി കളിക്കാം, സോഫ്റ്റ് ബോൾ കളിക്കാം, കളരി കളിക്കാം. അപ്പൊ ആ ഒരു ഇതിൽ സ്പോർട്സിനോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രം ഞാൻ പഠിച്ചൊരു കോളേജാണത്.
1: അവിടെ വെച്ചാണ് സോഫ്റ്റ് ബേസ്ബോൾ എന്ന ഗെയിമിലേക്ക് അശ്വിനി വരുന്നത്. നമുക്ക് ഈ സോഫ്റ്റ് ബേസ്ബോളിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിയാം അല്ലെ? ചെറിയൊരു ഗ്രൗണ്ടിൽ ഒരു ഡയമണ്ട് ഷേപ്പിലുള്ള കോർട്ടാണ് സോഫ്റ്റ് ബേസ്ബോളിന് എന്ന് പറയപ്പെടുന്നു. അങ്ങനെ തന്നെയാണോ? അതിലൂടെ സഞ്ചരിച്ച ഒരാളെന്ന നിലയിൽ എങ്ങനെയാണ് ആ കളിയുടെ ഒരു രീതികൾ, നിയമങ്ങളൊക്കെ എങ്ങനെയാണ്?
0: 10 players ഉണ്ടാവും മെയിനിൽ കളിക്കാൻ. 20 players, ടോട്ടൽ പ്ലേയേഴ്സ് 20 പേര്. അതായത് ഒരു ഇതിൽ 20 പേര്, ഓപ്പോസിറ്റ് ടീമിലും 20 പേര്. അതിൽ 10 പേര് സബ് ആയിരിക്കും, 10 പേര് മെയിൻസി കളിക്കും. അത് രണ്ട് ടീമിലും അതേപോലെ തന്നെ. അപ്പൊ അതിൽ 10 പൊസിഷനാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പിച്ചർ, ക്യാച്ചർ, ഫസ്റ്റ് ബേസ്, അങ്ങനെ 10 പൊസിഷനിൽ ഓരോരോ പ്ലേയേഴ്സിനെ ഫീൽഡ് ചെയ്യാൻ നിർത്തും. പിന്നെ ഇതിനുപയോഗിക്കുന്നതെന്ന് വെച്ചാൽ സിലിണ്ട്രിക്കൽ ബാറ്റ്, അത് ഗ്യാസ് നിറച്ച സിലിണ്ട്രിക്കൽ ബാറ്റാണ് ഇതിനുപയോഗിക്കുക. അപ്പൊ അതിനെ സ്ലഗർ എന്നാണ് പറയാം, ബാറ്റ് എന്ന് പറയില്ല, സ്ലഗർ എന്ന് പറയും. പിന്നെ പിച്ചിങ് ബോള്, അത് സോഫ്റ്റ് ബോളും ബേസ്ബോളും സോഫ്റ്റ് ബേസ്ബോളും, ഇത് 3 തരത്തിലുള്ള ബോളാ. അതായത് സൈസിൽ വ്യത്യാസം, പക്ഷെ സ്റ്റിച്ചിങ് സെയിം ആണ്, സൈസിൽ വ്യത്യാസമുണ്ട്. പിന്നെ എറിയുന്നത്, ബോള് എറിയണെന്ന് വെച്ചാൽ ബോയ്സിന് വേറൊരു തരം പിച്ചിങ്, ബേസ്ബോൾ ടൈപ്പ് പിച്ചിങ്ങും ഗേൾസിന് സോഫ്റ്റ് ബോൾ ടൈപ്പ് അണ്ടർആം പിച്ചിങ്ങും. പിച്ചിങ്ങിലും വ്യത്യാസമുണ്ട് അവരുടെ. പക്ഷെ റൂൾ എന്ന് പറയുന്നത് സോഫ്റ്റ് ബോളില് ബേസ് മൊത്തം കവർ ചെയ്ത് ഹോം ബേസിൽ എത്തുമ്പോഴേ ഒരു റണ്ണാവുള്ളൂ, ഒരു പോയിന്റ് ആവുള്ളൂ. പക്ഷെ സോഫ്റ്റ് ബേസ് എന്ന് പറയുന്നത് ഹിറ്റ് ചെയ്ത് ഒരു ബേസിലെത്തിയ ഒരു പോയിന്റ്, രണ്ടാമത്തെ ബേസ് ചെയ്ത് രണ്ടാമത്തെ പോയത്, 3, 4, അങ്ങനെ ഹോം ബേസ് 4 റണ് കവർ ചെയ്യും. അങ്ങനത്തെ അങ്ങനത്തെ കുറച്ച് കുറച്ച് വ്യത്യാസങ്ങളാണ് ഇതിലുള്ളത്. പിന്നെ സോഫ്റ്റ് ബോളിൽ ഒരു ഷോർട്ട് സ്റ്റോപ്പറേ ഉണ്ടാവുള്ളൂ, ഇതിൽ 2 ഷോർട്ട് സ്റ്റോപ്പറേ ഉണ്ട്. അതിൽ 9 players, ഇതിൽ 10 players, അങ്ങനത്തെ വ്യത്യാസങ്ങളേ ഗെയിമിലുള്ളൂ.
1: അശ്വിനി ഇതിൽ ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ ആയിരുന്നു അല്ലെ? അതായത് ഇവിടുന്ന് നേപ്പാളിലേക്ക് പോകുന്നു, എങ്ങനെയായിരുന്നു ആ ഒരു ക്യാപ്റ്റൻസിയും മറ്റു കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു?
0: നമുക്ക് 2 captains ഉണ്ടായിരുന്നു ഇതിൽ. അതായത് 1 team മൊത്തമുള്ള ഒരു ക്യാപ്റ്റൻ ഉണ്ടായിരുന്നു, പിന്നെ നമ്മൾ കളിക്കാൻ പോകുമ്പം ഇന്ത്യൻ ടീമിനായിട്ട് കോർട്ടിൽ ഒരു ക്യാപ്റ്റൻ ഉണ്ടായിരുന്നു, ആ ക്യാപ്റ്റൻ സ്ഥാനമായിരുന്നു എനിക്കുണ്ടായത്. ഒരു ക്യാപ്റ്റൻ തിരുവനന്തപുരത്തിലെ ശ്രുതി ആയിരുന്നു.
1: അശ്വിനി അതിന്റെ ഇടയിൽ ഒന്ന് ചോദിക്കട്ടെ, ഇന്ത്യൻ ടീമിൽ കണ്ണൂർ ജില്ലയിൽ നിന്ന് അശ്വിനി മാത്രമായിരുന്നോ ഉണ്ടായിരുന്നത്?
0: അല്ല, ഞാൻ മാത്രല്ല, 2 girls ഉണ്ടായിരുന്നു, ഞാനും പിന്നെ മുരിങ്ങോടിലൊരു ആദിത്യ കേബിയും, അത് വനിതകളില്. മെൻസിലെ 3 പേരുണ്ടായിരുന്നു, ചാവശ്ശേരി ആവട്ടിയുള്ള ഒരു അക്ഷയ്, മട്ടന്നൂരുള്ള ശ്രീരാഗ്, പാലക്കാട് തൊട്ടുള്ള ആൽബർട്ട്. നമ്മൾ 5 പേരായിരുന്നു കണ്ണൂർ ജില്ലയിൽ നിന്ന് ഇന്ത്യൻ ടീമിലേക്ക് പോയ 5 മലയാളികൾ. ഗേൾസിൽ 8 മലയാളി ഉണ്ടായിരുന്നു. നമ്മൾ 2 പേര് കണ്ണൂര്, ഒരാൾ ആലപ്പുഴ, ഒരാൾ കൊല്ലം ട്രിവാൻഡ്രം, പിന്നെ 2 പേര് കാസർഗോഡ്. സീനിയർ നാഷണലിൽ വിൻ ചെയ്തപ്പോഴാണ് ഇതിലേക്ക് എത്തുന്നത്. സീനിയർ നാഷണൽസ് നടന്നത് ഇവിടെ മഹാരാഷ്ട്രയിൽ വെച്ചിട്ടാണ്. അപ്പൊ അതിൽ കേരള ടീം വിൻ ചെയ്തു. അപ്പൊ അതിൽ സെലക്ഷൻ കിട്ടാൻ ഇന്ത്യൻ ടീമിലോട്ടേക്ക് പോയത്. ഇതിന്റെ ഉത്ഭവം തന്നെ മഹാരാഷ്ട്രയിലായിരുന്നു. നാംദേവ് ഷിൻഡ എന്ന് പറഞ്ഞൊരു സാറായിരുന്നു ഇതിന്റെ ഫൗണ്ടറിന്. ആ സാറിനാണ് ഇപ്പൊ ഫെഡറേഷന്റെ സാറും. ഈ സാറാണ് ഈ ഗെയിം ഇങ്ങനെ ഇൻട്രോ ചെയ്ത് ചെയ്ത് ഇവിടെ ഇത്ര വരെ എത്തിച്ചത്. ഇത്ര നാളെന്ന് വെച്ചാൽ സൗത്ത് ഏഷ്യ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഈ ഒരു കോമ്പറ്റീഷൻ കഴിഞ്ഞ തൊട്ട് ഏഷ്യൻ ഗെയിംസിലേക്ക് ഉള്ള ഒരു സെലക്ഷൻ ട്രയൽസിലൂടെ നമുക്ക് കഴിഞ്ഞു. അതായത് ശ്രീലങ്കയിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിലോട്ടേക്ക്, അതായത് ഇന്ത്യൻ ടീമിൽ നിന്ന് ഒരു ഗേൾസ് ആണെങ്കിൽ ഒരു 6-ഓ 4-ഓ മെമ്പേഴ്സ് ഉണ്ടാവും കേരളത്തിൽ നിന്ന്. ബാക്കിയുള്ളവരെ കാരണം മിക്സ് ആയിട്ടാണല്ലോ കളിച്ചത്. അപ്പൊ ആ ഒരു സെലക്ഷൻ ട്രയൽസ് നടന്ന ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഈ ഗെയിം ഇവിടെ കൊണ്ട് അവസാനിക്കില്ലല്ലോ, ഇതിന്റെ മുകളിലോട്ടും പോകുന്നുള്ളതിൽ ഒരു സന്തോഷമുണ്ട്.
1: സോഫ്റ്റ് ബേസ്ബോളിലേക്ക് വന്നപ്പം അശ്വിനിക്ക് പേഴ്സണലി ഈ ഗെയിം കൂടുതൽ ഇഷ്ടപ്പെട്ട് എന്താണ് ഇതിലേക്ക് വന്നപ്പോഴുള്ള ഒരു അനുഭവങ്ങൾ?
0: സോഫ്റ്റ് ബേസ്ബോൾ എനിക്ക് ഇഷ്ടപ്പെട്ട് വന്നൊരു ഗെയിമാണ്. ഞാൻ ഗ്രേസ് മാർക്കിന് വേണ്ടിയോ അല്ലെങ്കിൽ വേറെ ഒന്നിനു വേണ്ടിയോ ഞാൻ കളിച്ച ഒരു കുട്ടിയല്ല. സോഫ്റ്റ് ബോൾ ആദ്യം ഇഷ്ടമായിരുന്നു, അതിന്റെ സെയിം റൂൾ ആയതുകൊണ്ട് ഇതും ഇഷ്ടപ്പെട്ടു വന്നു. ഞാനിപ്പം കാസർഗോഡ് ഒരു ഒളിമ്പിയ അക്കാദമി ഉണ്ട്, നമുക്ക് ഒരു അസോസിയേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്ത, അവിടെയാണ് ഞാൻ ഇപ്പം പ്രാക്ടീസ് ചെയ്ത് നിൽക്കുന്നത്. അവിടെ കോച്ച് പറഞ്ഞ സേഫാനാണ്. ഞങ്ങൾ അതേ ഏജേ ഉള്ളെങ്കിലും എല്ലാ ഒരു പക്വത ഉണ്ടായാലും ഒരു ഡിസിപ്ലിൻ ഉണ്ടായാലും അടിപൊളി കോച്ചാണ്. അപ്പൊ അവന്റെ ഒരു ശിക്ഷണത്തിലാണ് നമ്മൾ കുറച്ച് പേര് അവിടെ ഞങ്ങൾ തന്നെ ഒരു അസോസിയേഷൻ ഉണ്ടാക്കി അവിടെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ കുറെ മെമ്പേഴ്സ്, ഒരുപാട് മെമ്പേഴ്സ് ഉണ്ട്. ആ ഒളിമ്പിയ അക്കാദമി ഞങ്ങൾ 5 പേർക്ക് തന്നെ സെലക്ഷൻ ഉണ്ട് ഇന്ത്യൻ ടീമിലേക്ക്.
1: ഓക്കെ, ഇനി നമ്മുടെ നേപ്പാൾ യാത്ര, സൗത്ത് ഏഷ്യൻ ഗെയിംസിലേക്കുള്ള യാത്ര, അതെങ്ങനെയായിരുന്നു?
0: സൗത്ത് ഏഷ്യൻ ഗെയിംസിലേക്ക് യാത്ര പറയണത്, ഈ ഒരു ഗെയിം പറയാന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് പൈസ നമ്മൾ അങ്ങോട്ടേക്ക് കൊടുക്കണം. അതായത് ഫെഡറേഷൻ പുതിയൊരു ഗെയിം ഇൻട്രോ ചെയ്തതുകൊണ്ട് കുറച്ച് പൈസ നമ്മൾ ഫെഡറേഷനിലേക്ക് കൊടുത്താൽ മാത്രമേ നമുക്ക് ഇതിലോട്ട് കളിക്കാൻ പോകാൻ പറ്റുള്ളൂ. കാരണം നമ്മുടെ അപ്പർ, ലോവർ, നമ്മുടെ ട്രാവൽ എക്സ്പെൻസ് അതൊക്കെ ആ ഒരു തുകയിലാണ് പോകുക. അപ്പൊ ആ സമയത്ത് ഒരു കുട്ടി 35,000 രൂപ ആയിരുന്നു ഞങ്ങൾക്ക് അവിടെ കൊടുക്കേണ്ട പൈസ എന്ന് പറയണത്. പിന്നെ നമ്മുടെ ട്രെയിൻ ടിക്കറ്റ്, നമ്മുടെ ചെലവ് കാര്യങ്ങൾ, ഒരു 50,000 രൂപ കടുത്ത് നമുക്ക് അതിന് വേണമായിരുന്നു. അപ്പൊ ആ സമയത്ത് എനിക്ക് സെലക്ഷൻ കിട്ടിയ സമയത്ത് ഈ ഒരു പൈസ പറഞ്ഞപ്പം എന്താക്കുന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. കാരണം എന്റെ അച്ഛനും അമ്മക്കെല്ലാം സാധാ കൂലിപ്പണിയാ. അപ്പൊ അവരെ കൊണ്ട് എന്തായാലും ഈ ഒരു തുക താങ്ങാൻ പറ്റൂല എന്ന് അറിയുന്നൊരു കുട്ടീനെ. അപ്പൊ ഞാനത് എന്ത് ചെയ്തു, ഒരു സ്പോൺസറെ ആവശ്യമാണ്. നമുക്ക് എല്ലാ കുട്ടികൾക്കും സ്പോൺസർ ഉണ്ട്, കാരണം എല്ലാവരും സാധാ ഒരു കുടുംബത്തിൽ നിന്ന് വരുന്നവരാ. അപ്പൊ സ്പോൺസർ ഉള്ളതുകൊണ്ട് ഞാൻ ആദ്യം ഒരു സ്പോർട്സ് ക്ലബ്ബ് ഉണ്ടായിരുന്നു ഇവിടെ, അവരെ ബന്ധപ്പെട്ടു നൌഷാദ് ഏട്ടനെ.

0: നൗഷാദേട്ടൻ പറഞ്ഞു നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. ഒരു രണ്ട് ദിവസം ആകുമ്പോൾ നൗഷാദേട്ടൻ എനിക്ക് സിയാ പോയിൽ എന്ന് പറഞ്ഞ ഒരാളുടെ നമ്പർ വന്നു, ഒരു ചേട്ടന്റെ. ഷുഹൈബ് എന്നാ ചേട്ടന്റെ പേര്. അപ്പൊ ചേട്ടൻ വന്നു എന്നെ കണ്ടു, എന്റെ മെഡൽ കാര്യങ്ങളൊക്കെ കണ്ടു. അപ്പൊ എന്നോട് പറഞ്ഞു, അശ്വിനി നമുക്ക് നോക്കാം, നീ സങ്കടപ്പെടണ്ട, നമുക്ക് എങ്ങനെയെങ്കിലും സെറ്റ് ആക്കാം എന്നുള്ള രീതിയിലായിട്ട് ഒരു ഹോപ്പ് എന്നിട്ട് പോയി. ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ചേട്ടൻ പറഞ്ഞു, അശ്വിനി പൈസ ശരിയായിട്ടുണ്ട്, നിനക്ക് എന്തായാലും നേപ്പാളിലേക്ക് പോകാം, അതായത് പൈസ ഇല്ലാത്ത ബുദ്ധിമുട്ടിൽ നീ സൗത്ത് ഏഷ്യൻ കളിക്കാതെ നിൽക്കണ്ട എന്നൊരിത് പറഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. കാരണം അല്ലെങ്കിൽ ഞാൻ എന്തായാലും ഗെയിം കളിക്കൽ ഉണ്ടാവില്ലായിരുന്നു, കാരണം പൈസേന്റെ ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട്. അപ്പൊ ചേട്ടൻ ഒരു SVS ചിക്കൻ എന്ന് പറഞ്ഞ ഒരിതുണ്ട്, അവർക്ക് ഇവിടെ കുറേ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, കമ്പനി കാര്യങ്ങളൊക്കെ. അപ്പൊ അതിലെ ഷഫീറേട്ടനെ കണ്ടു, സംസാരിച്ചു. ഷഫീറേട്ടന്റെ വൈഫിന്റെ ബർത്ത്ഡേന് സമയത്ത് അവരെനിക്ക് ഇവിടെ വീട്ടിൽ വന്നിട്ട് 50,000 രൂപ തന്നു. അങ്ങനെയാണ് ഞാനിവിടെ കളിക്കാൻ. ഒരുപാട് നന്ദിയുണ്ട് എനിക്ക് അതിൽ. ഇതിൽ തന്നെ ഞാൻ പറയുന്ന അവരോട്, ദൈവത്തിനും അതേപോലെ തന്നെ ദൈവം കൊണ്ടു തന്ന പോലെയാണ് അവരെനിക്ക് ആ പൈസ കൊണ്ടു തന്നത്. അപ്പൊ ആദ്യം തന്നെ എനിക്ക് ഒരുപാട് നന്ദി പറയാനുള്ളത് എന്റെ സ്പോൺസേഴ്സിനോടാണ്, നൌഷാദേട്ടൻ, സിയ പൊയ്ലിൻ, അതേപോലെ തന്നെ ഷഫീറേട്ടൻ, അവരുടെ വൈഫായ ഷഫീറ, ഇവരോടാണ് എനിക്ക് ആദ്യമായിട്ട് ഒരു നന്ദി പറയാനുള്ളത്.
1: അങ്ങനെയാണ് നേപ്പാളിലേക്ക് പോകുന്നത് അല്ലെ. അവിടെ എത്തിയപ്പോഴുണ്ടായ അവിടുത്തെ സിറ്റുവേഷൻ എങ്ങനെയായിരുന്നു? ഈ ഒരു ഗെയിമിനോടുള്ള സമീപനങ്ങള്, കൂടെയുള്ള ആളുകളുടെ ഒരു സപ്പോർട്ട്, ഇതൊക്കെ എങ്ങനെയായിരുന്നു?
0: ഞാൻ ഒരു പ്രാവശ്യം ഓൾറെഡി നേപ്പാളിൽ കളിക്കാൻ പോയതാ. അപ്പൊ എനിക്ക് ഫസ്റ്റ് ടൈം പോയി എന്നുള്ള ഒരു ഇത് ഉണ്ടായിട്ടില്ല, കാരണം സെക്കൻഡ് ടൈം ആണല്ലോ പോണത്. അവിടുത്തെ ഒരു ക്ലൈമറ്റ് എന്നൊക്കെ പറയുന്നത് അടിപൊളി ക്ലൈമറ്റാ, ഭയങ്കര സൈലന്റ് ആണ് അവിടെ. പിന്നെ വൃത്തിന്റെ കാര്യത്തിലെല്ലാം ഭയങ്കര നീറ്റാ. ഇപ്പൊ നമ്മൾ കോമ്പറ്റീഷൻ മൈൻഡിൽ പോകുമ്പം നമുക്ക് അതിൻ്റെതായ നല്ലൊരു ഇതായിരുന്നു. നമ്മൾ പോയി ഒരു ദിവസം റെസ്റ്റ് എടുത്ത് പിറ്റേ ദിവസമായിരുന്നു കോമ്പറ്റീഷൻ ഉണ്ടായത്. നമുക്ക് മാച്ച് വന്നത് നേപ്പാളിനോട് കളിക്കേണ്ടി വന്നു, മാലിദ്വീപ്സ്, അതേപോലെ തന്നെ ശ്രീലങ്ക, ഭൂട്ടാൻ, കുറച്ച് ടീമിനോട് നമുക്ക് കളിക്കേണ്ടി വന്നു. അതേപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വിന്നേഴ്സ് ആയതുകൊണ്ട് നമുക്ക് ബൈ ടീമായിരുന്നു, കുറെ ടീമിനോട് കളിക്കേണ്ടി വന്നിട്ടില്ല. ഡയറക്റ്റ് രണ്ടോ മൂന്നോ ടീമിനോട് കളിച്ച് ഫൈനൽ നേപ്പാളിനോടായിരുന്നു. 98-80 എന്നുള്ള ഒരു ഇന്നിങ്സിലായിരുന്നു ആ കളിയുടെ സ്കോർ ഉണ്ടായത്. നേപ്പാൾ എന്ന് വെച്ചാൽ എല്ലാം ചെറിയ മക്കളാണ്, പക്ഷെ നമ്മൾ ഒരിക്കലും ഹൈറ്റ് കണ്ട് വിലയിരുത്തരുതെന്ന് മനസ്സിലായി, കാരണം നല്ല പ്ലെയേഴ്സാണ് അവര്. ക്യാമ്പിന്റെ കാര്യത്തിലായാലും കോച്ചസിനെല്ലാം നല്ല അടിപൊളി ഇതായിരുന്നു, കുട്ടികളെല്ലാവരായിട്ടും നല്ല കമ്പനിയായി. മലയാളി സെട്ട് വരെ ഉണ്ടായത്, ബാക്കിയെല്ലാം തമിഴ്നാട്, കർണാടക ആ ഒരു ഇതായി ഉണ്ടായത്.
1: സ്പോർട്സിനെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിയാണ് അശ്വിനി. നിലവില് അശ്വിനി പഠിക്കുന്നത് കായിക അധ്യാപിക ആവാൻ വേണ്ടിയിട്ടാണ് അല്ലെ? എവിടെയാണ് പഠിക്കുന്നത് നിലവില്?
0: ഞാൻ പഠിക്കുന്നത് കോഴിക്കോട് ഗവൺമെന്റ് കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ, ഈസ്റ്റിൽ. അവിടെയാണ് പഠിക്കുന്നത്. അവിടെ 2023 അവിടെ ചേർന്നത്. ഒരു എൻട്രൻസ് എക്സാം ഉണ്ടായിരുന്നു, അത് പാസ്സായി, ഫിസിക്കല് പാസ്സായി, എന്നിട്ടാണ് അവിടെ നമുക്ക് അഡ്മിഷൻ കിട്ടുക. അവിടെ സ്പോർട്സുകാർ മാത്രമുള്ള കോളേജാണ്, സ്പോർട്സ് ഹോസ്റ്റലിന്റെ അടുത്ത് ഗ്രൗണ്ട്, കോളേജെല്ലാം ഒരു അണ്ടറിലാണ് ഈ മൂന്ന് സംഭവം അവിടെ ഉള്ളത്. ഇപ്പൊ ഞാൻ തേർഡ് ഇയറാ, കേട്ടിട്ട് ക്വാളിഫൈഡ് ആയി, ഒരു ഫിസിക്കേഷൻ ടീച്ചറായി. ഇനി ഒരു വർഷം കൂടി ഉണ്ട് അവിടെ, 4 വർഷത്തെ കോഴ്സായത്. ഒരു വർഷം കൂടെ കംപ്ലീറ്റ് ചെയ്താല് സ്കൂളുകളിൽ കേറാം, പക്ഷെ PSC ഉണ്ടെങ്കിൽ ഗവൺമെന്റ് സ്കൂളുകളിൽ ഇത് കിട്ടും.
1: ചെറുപ്പത്തിലെ നമ്മുടെ കഴിവുകൾ എന്താണോ അത് സപ്പോർട്ട് ചെയ്യുന്ന പാരന്റ്സ് കൂടെ ഉണ്ടാവുമ്പോഴാണ് നമുക്ക് ആ നേട്ടത്തിലേക്ക് എത്താൻ പറ്റുന്നത്. അശ്വിനി സ്പോർട്സിൽ ആഗ്രഹിച്ചു, അതിലേക്ക് കൂടെ നടത്താൻ പാരന്റ്സ് കൂടെ നിന്നു എന്ന് വേണം കരുതാൻ അല്ലെ?
0: അതെ, അച്ഛനും അമ്മയും അത്രയും സപ്പോർട്ട് എനിക്ക്. ഞാനിപ്പോ ഏതൊരു മീറ്റിന് പോകുമ്പോൾ ആയാലും അവർക്ക് വലിയ ടെൻഷൻ ഇല്ല. എന്റെ ഒരു എയിമിന്റെ പുറകെയാണല്ലോ ഞാൻ പോണത്. അങ്ങനെ ഞാൻ നേപ്പാളിൽ പോയി, ഹരിയാനയിൽ ഇവിടുന്ന് പഴശ്ശിര കളരിന്ന് ഖേലോ ഇന്ത്യ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ശ്രീചേട്ടൻ എന്നെയാണ് അവിടെ മാനേജറാക്കിയിട്ട് അവരോട് പറഞ്ഞു വിട്ടത്. ആ സമയത്ത് ഞാനും +2 കഴിഞ്ഞ് ആ ഒരു 17 വയസ്സായിരുന്നു എനിക്ക്. അപ്പൊ അങ്ങനെയൊക്കെ വീട്ടുകാരെന്നെ അതിലൊക്കെ വിടുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. ഒറ്റക്ക് വിടുന്നതിലൊന്നും ഒരു പ്രശ്നമില്ല, കാരണം ഭയങ്കര സപ്പോർട്ടും മോട്ടിവേഷൻ എല്ലാം അച്ഛനും അമ്മയാണ് എല്ലാത്തിനും.
1: ഒരിക്കലും പോലും ഇത് വേണ്ട, മറ്റേതെങ്കിലും കോഴ്സ് പഠിക്കുക അങ്ങനെയൊന്നും പറഞ്ഞിട്ടേ ഇല്ല.
0: ഒരിക്കലും ഇല്ല, എന്റെ ഇഷ്ടം, എന്റെ എയിം സ്പോർട്സ് ആയതുകൊണ്ട് അതിലേക്ക് വിടുക മാത്രം. കാരണം അങ്ങനെ ഡിവിഷനിൽ പഠിച്ച് നിർമ്മലഗിരിയിൽ സ്പോർട്സ് ചെയ്തു, പിന്നെ വീണ്ടും 4 വർഷത്തെ കോഴ്സാണ് ഞാൻ അവിടെ എടുക്കുന്നത് കോഴിക്കോട്. അപ്പൊ അതിനുപോലും ഒരു എതിരി അച്ഛനും അമ്മയും പറഞ്ഞിട്ടില്ല.
1: അശ്വിനിക്കൊരു അനിയത്തിയുണ്ട്, അനിയത്തിയും ഇതേ പാത പിന്തുടരുന്നുണ്ടോ? അനിയത്തി എന്ത് ചെയ്യാണ്?
0: അനിയത്തിയുടെ പേര് ഐശ്വര്യ, ഇപ്പൊ +1 കൊമേഴ്സിൽ സീറ്റ് കിട്ടി നിൽക്കുവാണ്. അവള് കളരിപ്പായിട്ടുണ്ടായിരുന്നു 3-4 വർഷം ഉണ്ടായിരുന്നു, പിന്നെ അവള് പഠിത്തത്തിന്റെ ഇതിലായി. അവൾക്ക് സ്പോർട്സിനോട് താല്പര്യമുണ്ട്, പക്ഷെ വലിയ ഇൻട്രസ്റ്റ് ഇല്ല എന്നെ പോലെ. അതുകൊണ്ട് അവള് പഠിത്തത്തിന്റെ ഇതിൽ അവളുടേതായ രീതിയിൽ അവള് കഴുതെളിച്ച് പോകുന്നു.
1: അപ്പൊ നമ്മൾ സാധാരണ ഒരു ഗെയിം എടുക്കുമ്പോൾ അതിനെന്തെങ്കിലും ഒക്കെ എക്യുപ്മെന്റ്സ് ഉണ്ടാവും അല്ലെ? ക്രിക്കറ്റ് ആണെങ്കിൽ ബാറ്റ്, ഇനി ബാഡ്മിന്റൺ ആണെങ്കിൽ അതിന്റെ ഷട്ടിൽ ബാറ്റ്. അശ്വിനി ചോദിക്കട്ടെ, ഈ സോഫ്റ്റ് ബേസ്ബോളിനുള്ള എക്യുപ്മെന്റ്സ് എന്തൊക്കെയാണ്?
0: സോഫ്റ്റ് ബേസ്ബോൾ, ഒരു പ്ലെയറിന്റെ കയ്യിൽ ഗ്ലൗ ഉണ്ടാവും, റൈറ്റ് ഹാൻഡും ഉണ്ടാവും, ലെഫ്റ്റ് ഹാൻഡും ഉണ്ടാവും, അതുപോലെ തന്നെ ഒരു ബോള്, പിന്നെ സ്ലഗർ, ഈ മൂന്നെണ്ണം ഉണ്ടാവുക. പിന്നെ വെച്ചാൽ ആ ഗെയിമിന് വേണ്ടതെന്ന് വെച്ചാൽ ബേസ് വേണം, അതൊരു സ്പോഞ്ചിങ് രീതിയിലുള്ള ഒരു ചതുര ഷേപ്പിലുള്ള ഒരു ബേസ് ഉണ്ടാവും. അതേപോലെ തന്നെ ഹോം പ്ലേറ്റ് വേണം, ഹോം പ്ലേറ്റ് ക്യാച്ചർ ഇരിക്കുന്നതിന്റെ മുന്നിൽ ഒരു ഹോം പ്ലേറ്റ് ഉണ്ടാവും. പിന്നെ ബാറ്റർ ബോക്സ്, അതൊക്കെ അതിൻ്റെതായ രീതിയിൽ മാർക്ക് ചെയ്യുന്ന കാര്യങ്ങളാണ്.
1: അശ്വിനിയുടെ കൂടെ ഇരിക്കുമ്പോൾ ധാരാളം മെഡലുകളും ട്രോഫികളും ഈ മുറിയിൽ കാണാം. ഏത് മെഡല് അല്ലെങ്കിൽ ഏത് അച്ചീവ്മെന്റ് നേടിയപ്പോഴാണ് അശ്വിനിക്ക് അത് പേഴ്സണലി ഒരു വലിയൊരു വാല്യൂ ഉള്ളതായി തോന്നിയത്?
0: ഇതിൽ ഇത്രയും മെഡലും ട്രോഫിയും ഉണ്ട്, പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം തന്നെ രണ്ട് മെഡലാണ്, ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഒരു മെഡൽ നാഷണൽ ഗെയിംസിന്റെ, അതായത് 38th നാഷണൽ ഗെയിംസിൽ ഗോൾഡ് വന്ന ഒരു മെഡലും, അതേപോലെ തന്നെ ബെസ്റ്റ് ഗോൾ കീപ്പർ 2023-24 ഹോക്കി ബെസ്റ്റ് ഗോൾ കീപ്പർ കിട്ടിയ ഒരു ട്രോഫി. അതെനിക്ക് ഏറ്റവും വലിയ, കാരണം ഞാൻ ഹോക്കിയിലോട്ട് വരുന്നത് അത്ര വർഷമായിട്ടുണ്ടായിരുന്നു. ധർമ്മേരി കോളേജിൽ പഠിക്കുക 3 വർഷത്തിലാണ് ഹോക്കി പഠിക്കുന്നതും കളിക്കുന്നതും. ആ സമയത്ത് തന്നെ സെക്കൻഡ് ഇയർ ആയപ്പം നടന്ന ഹോക്കി ചാമ്പ്യൻഷിപ്പ്, അതായത് കണ്ണൂർ യൂണിവേഴ്സിറ്റി ഹോക്കി ചാമ്പ്യൻഷിപ്പിൽ ബെസ്റ്റ് ഗോൾ കീപ്പർ കിട്ടിയ ആ ഒരു ട്രോഫിയാണ് ഇതിലെ ഏറ്റവും വാല്യൂ എനിക്ക്.
1: അടുത്തത് ഏഷ്യൻ ഗെയിംസ് ആണ് ലക്ഷ്യം, അപ്പൊ അതിലേക്കുള്ള തയ്യാറെടുപ്പിലായിരിക്കാം അശ്വിൻ ഇപ്പോൾ, അല്ലെ? എങ്ങനെയാണ് അതിലേക്കുള്ള ട്രെയിനിങ്ങുകളൊക്കെ എങ്ങനെയാണ്?
0: ഏഷ്യൻ ഗെയിംസിൽ ഇപ്പൊ ഉൾപ്പെടുത്തിയെന്ന് അവർ കോച്ചസ് പറഞ്ഞു. അപ്പൊ അതിലേക്കൊരു സെലക്ഷൻ ട്രയൽസ് ഈ ഒരു കോമ്പറ്റീഷനിൽ തന്നെ നമുക്ക് നടത്തിയുണ്ടായി. അപ്പൊ അതിൽ എത്ര പേർക്ക് സെലക്ഷൻ കിട്ടും അത് അതിനെ കുറിച്ചൊന്നും ആരും പറഞ്ഞിട്ടില്ല. അപ്പൊ അതിന്റെ ലിസ്റ്റ് വന്നാലേ ക്യാമ്പ് ഉണ്ടാകുമോ, എവിടെ വെച്ചാണ്, എന്താണെന്നൊക്കെ നമുക്ക് ഇൻഫർമേഷൻ കിട്ടുള്ളൂ. ചിലപ്പോ ഒന്നുകിൽ അതിൽ തന്നെ എടുക്കും, അല്ലെങ്കിൽ ഒരു ക്യാമ്പും കൂടെ അല്ലെങ്കിൽ ഒരു ട്രയൽസും കൂടെ വെച്ചിട്ട് അതിൽ നിന്നെടുക്കും. ഗോൾഡ് അടിച്ച ടീം മൊത്തം എന്തായാലും പോകൂല, അതിലൊരു 6-ഓ 4-ഓ ഗേൾസേ കേരളത്തിൽ നിന്ന് ഉണ്ടാവുള്ളൂ. ഞങ്ങൾക്ക് തന്ന ഇൻഫർമേഷനിൽ അതാണ്, ബാക്കി ഇൻഫർമേഷൻ അവർ കോൺടാക്ട് ചെയ്ത് അറിയിക്കും എന്നാണ് പറഞ്ഞത്.
1: അപ്പം അശ്വിനി, സോഫ്റ്റ് ബേസ്ബോൾ എന്താണെന്നും ഗെയിമിലേക്ക് അശ്വിനി എങ്ങനെയാണ് കടന്നു വന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ശ്രോതാക്കളുമായി പങ്കുവച്ചിട്ടുണ്ട്. ഒത്തിരി സന്തോഷം.
0: താങ്ക് യു.
2: നേപ്പാളിലെ പൊക്കാറ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ നടന്ന സൌത്ത് ഏഷ്യൻ സോഫ്റ്റ് ബേസ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായ ഇന്ത്യൻ ടീം ക്യാപ്റ്റൻ ഇരിട്ടി കാക്കിയങ്ങാട് സ്വദേശിനി അശ്വിനി പങ്കെടുത്ത ജാലകം ഇവിടെ പൂർണ്ണമാകുന്നു. നിർവഹണം വിനോദ് ബാബു എച്ച്, കൂടെ രമ്യ രാജേഷ്.

0: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിച്ചത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
1: 2024-25 വർഷത്തെ മികച്ച സഹകരണ ബാങ്കിനുള്ള ഫ്രോണ്ടിയേഴ്സ് ഇൻകോപ്പറേറ്റീവ് ബാങ്കിന്റെ ദേശീയ അവാർഡും സംസ്ഥാന സർക്കാർ, NCDC, കേരള ബാങ്ക് എന്നിവയുടെ ബെസ്റ്റ് പെർഫോമൻസ് അവാർഡും നേടി. കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് വീണ്ടും രാജ്യത്തിന് മാതൃകയാവുന്നു.
0: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് നിക്ഷേപങ്ങൾക്ക് പരിപൂർണ സുരക്ഷിതത്വം ഉറപ്പു നൽകുന്നു.
1: ദിവസവും രാവിലെ 7 മണി മുതൽ രാത്രി 8 മണി വരെ ബാങ്കിംഗ് സേവനം, ATM, CDM സൗകര്യം. ജനവിശ്വാസം അർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്, ഹെഡ് ഓഫീസ് കതിരൂർ.
2: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ. സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമ വേദി എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
3: ആകാശവാണി കണ്ണൂർ.
0: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ. അക്കൌണ്ടിംഗ് രംഗത്ത് 37 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള കോളേജ് ഓഫ് കൊമേഴ്സിലൂടെ നിങ്ങൾക്കൊരു മികച്ച പ്രൊഫഷണൽ GST അക്കൌണ്ടന്റായി മാറാം. കൂടാതെ എളുപ്പം തൊഴിൽ നേടാൻ നിരവധി തൊഴിലധിഷ്ഠിത കോഴ്സുകളും. കോൺടാക്ട് 9567-3237-40. കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ.
3: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. IHRT കീഴിൽ പട്ടുവും കയ്യും തടത്തിൽ പ്രവർത്തിക്കുന്ന കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിൽ കമ്പ്യൂട്ടർ സയൻസ് അധ്യാപകരുടെ താൽക്കാലിക ഒഴിവുകളിലേക്കുള്ള ഇന്റർവ്യൂ 1 July രാവിലെ 10:30, ഹിന്ദി അധ്യാപകരുടെ ഇന്റർവ്യൂ 2 PM നടക്കും. യോഗ്യത, ബന്ധപ്പെട്ട വിഷയത്തിൽ ബിരുദാനന്തര ബിരുദം, UGC നെറ്റ് ഉള്ളവർക്ക് മുൻഗണനയുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 8547-00-0048. കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ അറബിക് വിഷയത്തിൽ അധ്യാപക ഒഴിവിലേക്ക് നിയമനത്തിനുള്ള കൂടിക്കാഴ്ച 29 രാവിലെ 10:30 നടക്കും. യോഗ്യത, 55% മാർക്കോടുകൂടിയ ബിരുദാനന്തര ബിരുദവും നെറ്റും. നെറ്റ് യോഗ്യരായവരുടെ അഭാവത്തിൽ ബിരുദാനന്തര ബിരുദക്കാരെയും പരിഗണിക്കും. കോളേജ് വിദ്യാഭ്യാസ ഡയറക്ടറുടെ കാര്യാലയത്തിൽ പേര് രജിസ്റ്റർ ചെയ്ത ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാകണം. ഫോൺ നമ്പർ 0499-94-25-60-27. പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ഓഫീസിലേക്ക് ക്ലാർക്കിനെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച 29 രാവിലെ 11:00 ഗ്രാമപഞ്ചായത്ത്

0: കാര്യാലയത്തിൽ നടക്കും. യോഗ്യത പ്ലസ് ടു, കമ്പ്യൂട്ടർ പരിജ്ഞാനം, മലയാളം ടൈപ്പിംഗ്, എം എസ് ഓഫീസ്, പ്രവൃത്തി പരിചയം അഭികാമ്യം. പഞ്ചായത്ത് പരിധിയിൽ താമസിക്കുന്നവർക്ക് മുൻഗണനയുണ്ട്. പ്രായപരിധി 18 മുതൽ 41 വയസ്സുവരെ. ഫോൺ നമ്പർ 0467221154. എളേരത്തട്ട് ഇ കെ നയനാർ മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജിൽ ഹിസ്റ്ററി വിഭാഗത്തിൽ അധ്യാപക ഒഴിവിലേക്ക് നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച 29 രാവിലെ 11 നടക്കും. കോളേജ് വിദ്യാഭ്യാസ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടറേറ്റിൽ പേര് രജിസ്റ്റർ ചെയ്തവർക്ക് പങ്കെടുക്കാം. യോഗ്യത ബന്ധപ്പെട്ട വിഷയത്തിൽ നെറ്റ്, PhD. ഇവരുടെ അഭാവത്തിൽ 55% മാർക്കിൽ കുറയാത്ത ബിരുദാനന്തര ബിരുദക്കാരെയും പരിഗണിക്കും. ഫോൺ നമ്പർ 0467224583. ചെമ്മനാട് പഞ്ചായത്തിലെ ജനന മരണ വിവാഹ രജിസ്ട്രേഷൻ പുതുക്കുന്നതിന് കന്നഡ മലയാളം അറിയാവുന്ന ഡാറ്റ എൻട്രി ഓപ്പറേറ്റർമാരെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച 27 രാവിലെ 10:30 പഞ്ചായത്ത് ഓഫീസിൽ നടക്കും. ഫോൺ നമ്പർ 0499942276. ചെറുവത്തൂർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ സായാഹ്ന ഒപി നടത്തുന്നതിനായി ഡോക്ടറെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് ചെറുവത്തൂർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ നടക്കും. ഫോൺ നമ്പർ 0467226170. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ആശുപത്രി വികസന സൊസൈറ്റിക്ക് കീഴിൽ അനസ്തേഷ്യ ടെക്നീഷ്യൻ തസ്തികയിൽ 2 ഒഴിവുണ്ട്. യോഗ്യത ഡിഗ്രി, ഡിപ്ലോമ ഇൻ ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്തേഷ്യ ടെക്നോളജി, പ്രവൃത്തി പരിചയം അഭികാമ്യം. യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും സഹിതം 30 രാവിലെ 11 മണിക്ക് മുൻപായി ആശുപത്രി സൂപ്രണ്ട് ഓഫീസിൽ നേരിട്ട് റിപ്പോർട്ട് ചെയ്യണം. കോളേജ് ഓഫ് കോമേഴ്സ് സേവന വാർത്തകൾ കഴിഞ്ഞു.
1: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കോളേജ് ഓഫ് കോമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ. ഫോൺ 9567-3237-40.
0: ആകാശവാണി കണ്ണൂർ. അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.
2: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികൾ നടപ്പിലാക്കാനുള്ള കാലതാമസം പൌരന്മാർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ വൈകുന്നതിന് കാരണമാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ 3 ദിവസത്തെ UK സന്ദർശനത്തിന് ഇന്ന് തുടക്കം. കേരളത്തിൽ പകർച്ചവ്യാധികൾ മുൻവർഷങ്ങളെ അപേക്ഷിച്ച് വർദ്ധിച്ചിട്ടില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ. ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന്റെ സ്മരണയിൽ രാജ്യം ഇന്ന് സംവിധാൻ ഹത്യാ ദിവസ് ആചരിക്കുന്നു. അരുണാചൽ പ്രദേശിൽ കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലും വ്യാപക നാശനഷ്ടം. 4 പേരെ കാണാതായി, നിരവധി പേർക്ക് പരിക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ സ്കോട്ട്ലാന്റിനെ പരാജയപ്പെടുത്തി ബ്രസീൽ നോക്കൌട്ടിൽ പ്രവേശിച്ചു. വനിതാ 2020 ലോകകപ്പിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. വാർത്തകൾ വിശദമായി. അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികളുടെ നടപ്പാക്കലിൽ ഉണ്ടാകുന്ന കാലതാമസം പൌരന്മാർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ വൈകുന്നതിന് കാരണമാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പദ്ധതി ചെലവ് വർദ്ധിപ്പിക്കുന്നതിനും ഇത് കാരണമാകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്നലെ ന്യൂഡൽഹിയിൽ നടന്ന പ്രഗതിയുടെ 52 യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു റിപ്പോർട്ട്.
3: ഏറ്റവും മികച്ച ഭരണ നിർവഹണം, സമയബന്ധിതമായ പദ്ധതി നടത്തിപ്പ് എന്നിവയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച വിവര സാങ്കേതിക വിദ്യാധിഷ്ഠിത പ്ലാറ്റ്ഫോമാണ് പ്രഗതി. 4 സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന റോഡ്, വൈദ്യുതി, വ്യവസായ ഇടനാഴി, മെട്രോ, റെയിൽ എന്നീ മേഖലകളിലെ അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികൾ അദ്ദേഹം യോഗത്തിൽ അവലോകനം ചെയ്തു. ഏകദേശം 35,000 കോടി രൂപയുടെ നിക്ഷേപമാണ് ഈ പദ്ധതികളിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. തടസ്സങ്ങൾ പരിഹരിക്കാനും പദ്ധതി നടപ്പാക്കൽ സൂക്ഷ്മമായി നിരീക്ഷിക്കാനും മന്ത്രാലയങ്ങൾക്കും സംസ്ഥാന സർക്കാർ ർക്കും അദ്ദേഹം നിർദ്ദേശം നൽകി. TB മുക്ത് ഭാരത് അഭിയാനുമായി ബന്ധപ്പെട്ട അവലോകനവും യോഗത്തിൽ നടന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
2: ഇന്ത്യ റഷ്യ ഉഭയകക്ഷി വ്യാപാരം

0: 2030 ആകുമ്പോഴേക്കും 100 ബില്യൺ US ഡോളറിലെത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇരു രാജ്യങ്ങളും പ്രവർത്തിക്കുന്നതെന്ന് ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം സ്ഥിരത കൈവരിച്ചിട്ടുണ്ടെന്നും മേഖലകളിലുടനീളം സാമ്പത്തിക സഹകരണം വികസിപ്പിക്കാൻ പ്രതിജ്ഞാബദ്ധരാണെന്നും അദ്ദേഹം പറഞ്ഞു. മോസ്കോയിൽ നടന്ന 12-ാമത് പ്രിമാക്കോവ് റീഡിംഗ്സ് ഫോറത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ 3 ദിവസത്തെ UK സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ 15 പ്രാബല്യത്തിൽ വരാനിരിക്കെയാണ് ഈ സന്ദർശനമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. വിശദാംശങ്ങളിലേക്ക്.
1: UK സന്ദർശനവേളയിൽ UKയുടെ വ്യാപാര വ്യവസായ സ്റ്റേറ്റ് സെക്രട്ടറി പീറ്റർ കൈലുമായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തും. വ്യാപാര കരാർ നടപ്പാക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകളിലാണ് ചർച്ച ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ലണ്ടനിൽ നടക്കുന്ന ഇന്ത്യ ഗ്ലോബൽ ഫോറത്തിന്റെ ഉദ്ഘാടന പ്ലീനറി സെഷനിൽ ശ്രീ ഗോയൽ സംസാരിക്കും. പ്രമുഖ ആഗോള കമ്പനികളുടെ എക്സിക്യൂട്ടീവുകളുമായി സംവദിക്കുന്ന മന്ത്രി UK ഇന്ത്യ ബിസിനസ് കൌൺസിൽ സംഘടിപ്പിക്കുന്ന ബിസിനസ് സെഷനിലും പങ്കെടുക്കും. പ്രമുഖ ആഗോള സാമ്പത്തിക വ്യാവസായിക സ്ഥാപനങ്ങളുടെ പ്രതിനിധികളുമായി ഏഷ്യ ഹൌസ് സംഘടിപ്പിക്കുന്ന വട്ടമേശ സമ്മേളനത്തിനും അദ്ദേഹം നേതൃത്വം നൽകും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: രാജ്യം ഇന്ന് സംവിധാൻ ഹത്യാ ദിവസ് ആചരിക്കുന്നു. ആഭ്യന്തര അസ്വസ്ഥതകൾ ചൂണ്ടിക്കാട്ടി 1975 ജൂൺ 25 അന്നത്തെ രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദ് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 352 പ്രകാരം ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. അക്കാലത്തെ ദുരിത നടപടികളുടെ ഓർമ്മപ്പെടുത്തലായാണ് ദിനാചരണം. അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തി 50 വർഷം പിന്നിടുന്നതിന്റെ ഭാഗമായി സാംസ്കാരിക മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ നടന്നുവന്ന 1 വർഷം നീണ്ട പരിപാടികളുടെ സമാപന ചടങ്ങ് ഇന്ന് ന്യൂഡൽഹിയിൽ സംഘടിപ്പിക്കും. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ 11-ാമത് ബ്രിക്സ് ഊർജ്ജ മന്ത്രിമാരുടെ യോഗത്തിന് ഹരിയാനയിലെ ഗുരുഗ്രാമിൽ ഇന്ന് തുടക്കമാകും. 2 ദിവസത്തെ യോഗത്തിൽ ഊർജ്ജ സുരക്ഷ, സുസ്ഥിരത, നവീകരണം എന്നിവയിലെ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനായി 11 ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നുമുള്ള ഊർജ്ജമന്ത്രിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും പങ്കെടുക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കഴിഞ്ഞ 10 വർഷത്തെ കണക്കുകൾ പ്രകാരം ഈ വർഷം കേരളത്തിൽ ഷിഗല്ല രോഗബാധ ഒഴികെ മറ്റ് പകർച്ചവ്യാധികൾ വർദ്ധിച്ചിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ഏറ്റവും കൂടുതൽ ഷിഗല്ല ബാധിക്കുകയും മരണമടയുകയും ചെയ്തത് 2026ലാണ്. റിപ്പോർട്ട് ചെയ്ത് 241 കേസുകളിൽ 7 പേർ മരിച്ചു. അതേസമയം നിപ പ്രതിരോധ നടപടികൾ ശക്തമായി തുടരുന്നുവെന്നും പുതുതായി ആരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടില്ല എന്നും ആരോഗ്യമന്ത്രി വ്യക്തമാക്കി. വളരെ ഉയർന്ന അപകട നിലയിൽപ്പെട്ട 4 പേരും മറ്റ് 14 പേരുമാണ് ക്വാറന്റീനിലുള്ളത്. ബ്രിക്സ് അംഗരാജ്യങ്ങളുടെ ബഹിരാകാശ ഏജൻസി തലവന്മാരുടെ യോഗം ബംഗളൂരുവിൽ ചേർന്നു. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ISRO ആതിഥേയത്വം വഹിച്ച ബഹിരാകാശ യോഗം പരസ്പര സൌഹൃദത്തിന്റെ കൂടി വേദിയായി. കഴിഞ്ഞ 12 വർഷക്കാലം ഇന്ത്യയുടെ ബഹിരാകാശ മേഖല നേടിയെടുത്ത പരിവർത്തനാത്മകമായ മാറ്റത്തെ അഭിനന്ദിച്ച നേതാക്കൾ തങ്ങളുടെ സഹകരണത്തിനുള്ള പ്രതിബദ്ധത ആവർത്തിച്ചതായി ISRO മേധാവി വി നാരായണൻ പറഞ്ഞു.
3: We had 26 delegates from 10 countries. There were a lot of discussion on the usage of remote sensing satellite constellation for the socio-economic benefit of BRICS countries, including disaster management, climate change, and other aspects. We also discussed about the sustainability through debris-free mission management system.
0: അരുണാചൽ പ്രദേശിൽ ഇന്നലെയുണ്ടായ കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലും 4 പേരെ കാണാതായി. കെയി പന്യോർ ജില്ലയിലെ യസാലി മേഖലയിലാണ് വ്യാപക നാശനഷ്ടങ്ങൾക്ക് കാരണമായ മിന്നൽ പ്രളയമുണ്ടായത്. 17 പേർക്ക് പരിക്കേറ്റതായും 3 പേരുടെ നില ഗുരുതരമാണെന്നും അധികൃതർ അറിയിച്ചു. പ്രദേശത്ത് മണ്ണിടിച്ചിലുണ്ടായത് രക്ഷാപ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും ദുരിതാശ്വാസ രക്ഷാപ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടക്കുകയാണെന്നും മുഖ്യമന്ത്രി പേമ ഖണ്ഡു പറഞ്ഞു. ലോകകപ്പ് ഫുട്ബോളിൽ സ്കോട്ട്ലാന്റിനെ എതിരില്ലാത്ത 3 ഗോളിന് പരാജയപ്പെടുത്തി ബ്രസീൽ നോക്കൌട്ടിൽ പ്രവേശിച്ചു. ഇന്ന് പുലർച്ചെ നടന്ന മറ്റു മത്സരങ്ങളിൽ ഹെയ്ത്തിയെ 2-4 മൊറോക്കോ പരാജയപ്പെടുത്തി. ഇതോടെ ഹെയ്ത്തി ലോകകപ്പിൽ നിന്നും പുറത്തായി. കാനഡയ്ക്കെതിരെ സ്വിറ്റ്സർലൻഡും ഖത്തറിനെതിരെ ബോസ്നിയ ഹെർസഗോവിനയും വിജയിച്ചു. നിലവിൽ ദക്ഷിണാഫ്രിക്ക സൌത്ത് കൊറിയയെയും ചെക്ക് റിപ്പബ്ലിക് മെക്സിക്കോയെയും നേരിടുകയാണ്. ICC വനിതാ 2020 ലോകകപ്പിൽ ഇന്ന് ഇന്ത്യ ബംഗ്ലാദേശിനെ നേരിടും. മാഞ്ചസ്റ്ററിൽ ഇന്ത്യൻ സമയം വൈകുന്നേരം 7 മണിക്ക് മത്സരം ആരംഭിക്കും. ഹർമൻപ്രീത് കൌറിന്റെ നേതൃത്വത്തിലുള്ള വനിതാ ടീം നിലവിൽ ഗ്രൂപ്പ് എയിൽ 3 മത്സരങ്ങളിൽ 2 വിജയിച്ച് 2 സ്ഥാനത്താണ്. ബംഗ്ലാദേശ് 4 സ്ഥാനത്തും. ജപ്പാന്റെ വടക്കുഭാഗത്ത് 6.9 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമുണ്ടായി. ഇവാറ്റെ പ്രിഫെക്ചർ തീരത്ത് നിന്നും 50 കിലോമീറ്റർ താഴ്ചയിലാണ് ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം എന്ന് ജപ്പാൻ കാലാവസ്ഥാ ഏജൻസി അറിയിച്ചു. എന്നാൽ സുനാമി മുന്നറിയിപ്പോ ആളപായമോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സമാന തീവ്രതയുള്ള ഭൂകമ്പത്തിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വെനസ്വേലയിലെ യുമറെ പട്ടണത്തിലും ഇന്ന് രാവിലെ 7.5 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമുണ്ടായി. കാരക്കാസിൽ നിരവധി കെട്ടിടങ്ങൾ തകർന്നിട്ടുണ്ട്. കേന്ദ്രീയ വിദ്യാലയങ്ങൾക്കായുള്ള 2025-26 36th ദേശീയ യുവജന പാർലമെന്റ് മത്സരത്തിന്റെ സമ്മാനദാനം ഇന്ന് ന്യൂഡൽഹിയിൽ പാർലമെന്ററികാര്യ സഹമന്ത്രി അർജുൻ റാം മേഘ്വാൾ നിർവഹിക്കും. ദേശീയതലത്തിൽ 1 സ്ഥാനം നേടിയ ന്യൂഡൽഹി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് കേന്ദ്രീയ വിദ്യാലയത്തിന് സർദാർ വല്ലഭായ് പട്ടേൽ റണ്ണിംഗ് പാർലമെന്ററി ഷീൽഡും ട്രോഫിയും സമ്മാനിക്കും. പ്രാദേശിക തലത്തിൽ കേരളത്തിൽ നിന്നും തിരുവനന്തപുരം പള്ളിപ്പുറം കേന്ദ്രീയ വിദ്യാലയത്തിനും പുരസ്കാരം ലഭിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 28 രാവിലെ 11 നടക്കും. പരിപാടിയുടെ 135 പതിപ്പാണ് ഇത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും നാളെ വരെ മൈ GOV നമോ ആപ്പ് അല്ലെങ്കിൽ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ അറിയിക്കാം. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷന് SE.census.gov.in എന്ന പോർട്ടലിലൂടെ പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ സമർപ്പിക്കാം. പ്രധാന വാർത്തകൾ വീണ്ടും. അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികൾ നടപ്പിലാക്കാനുള്ള കാലതാമസം പൌരന്മാർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ വൈകുന്നതിന് കാരണമാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ 3 UK സന്ദർശനത്തിന് ഇന്ന് തുടക്കം. കേരളത്തിൽ പകർച്ചവ്യാധികൾ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് വർദ്ധിച്ചിട്ടില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ. ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന്റെ സ്മരണയിൽ രാജ്യം ഇന്ന് സംവിധാൻ ഹത്യാ ദിവസ് ആചരിക്കുന്നു. അരുണാചൽ പ്രദേശിൽ കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലും വ്യാപക നാശനഷ്ടം. 4 കാണാതായി. നിരവധി പേർക്ക് പരിക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ സ്കോട്ട്ലാന്റിനെ പരാജയപ്പെടുത്തി ബ്രസീൽ നോക്കൌട്ടിൽ പ്രവേശിച്ചു. വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
4: ആകാശവാണി കണ്ണൂർ.
5: മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
6: മോഡേൺ ITI
7: കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക് ഡിപ്ലോമ കോഴ്സിന് ഗവൺമെന്റ് അംഗീകാരമുള്ള കണ്ണൂരിലെ ഏക സ്ഥാപനം.
8: ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ തുടർച്ചയായി 100% വിജയം.
9: 50% ഫീസ് ഇളവോടുകൂടിയ സ്കോളർഷിപ്പ്.
10: മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. ഫോൺ 8891107238.
11: അപൂർവ ഗാനം
12: അതിനവനീത അഭിനയ രാജ ഗോകുലബാല കോടി പ്രകാശ വിരക നരകശ്രീ രക്ഷകമാല എത്തനെ മുറിനാനേ ഇത്തവണയ സൂടിയ വാടല ചൂടിയ വാകള വാടിയ സിന്ധിമ്പത്ത പൂതകിയാക പണിത്തിടുവായ പാപൈ വിറകം പരുകിടുവായ ആയർദം മായ നീവ ആയർദം മായ നീവ ആയർദം മായ നീവ.

കമൽഹാസൻ സംവിധാനം ചെയ്ത വിശ്വരൂപം എന്ന ചിത്രത്തിനുവേണ്ടി കമൽഹാസനും ശങ്കർ മഹാദേവനും സംഘവും പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. കഥക് നൃത്താചാര്യൻ ബിർജു മഹാരാജിന് മികച്ച നൃത്ത സംവിധായകനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം നേടിക്കൊടുത്തത് ഈ ഗാനത്തിന്റെ നൃത്താവിഷ്കാരമാണ്. സംഗീതം ശങ്കർ എ.

0: മോഡേൺ ITI
1: കേന്ദ്ര ഗവൺമെന്റിന്റെ സ്ഥിരാംഗീകാരത്തോടെ കഴിഞ്ഞ 47 വർഷമായി പ്രവർത്തിക്കുന്ന കണ്ണൂരിലെ മികച്ച സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനം.
0: ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ തുടർച്ചയായി 100% വിജയം.
1: 50% ഫീസ് ഇളവോടുകൂടിയ സ്കോളർഷിപ്പ്,
0: ട്രെയിൻ ബസ് യാത്ര കൺസെഷൻ, പഠനത്തോടൊപ്പം വരുമാനം.
1: മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ.
0: ഫോൺ 8891107238.
2: നിങ്ങൾക്കറിയാമോ,
0: ഇന്ത്യയിൽ ആദ്യമായി ട്രേഡ് യൂണിയൻ സ്ഥാപിച്ചത് ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? മലയപുരം സിംഗാരവേലു എന്ന സിംഗാരവേലു ചെട്ടിയാറാണ് ഇന്ത്യയിൽ ആദ്യമായി ട്രേഡ് യൂണിയൻ സ്ഥാപിച്ചത്. 1918 ഏപ്രിൽ 27 ബ്രിട്ടീഷ് ഉടമസ്ഥതയിലുണ്ടായിരുന്ന ബക്കിംഗ്ഹാം ആൻഡ് കർണാട്ടിക് മില്ലിൽ മദ്രാസ് ലേബർ യൂണിയൻ എന്ന പേരിൽ ആരംഭിച്ച ഈ ട്രേഡ് യൂണിയന്റെ ആദ്യ പ്രസിഡന്റും സിംഗാരവേലു ചെട്ടിയാറായിരുന്നു. 1923 മെയ് 1 രാജ്യത്താദ്യമായി മെയ് ദിനാഘോഷം സംഘടിപ്പിച്ചതും സിംഗാരവേലു ചെട്ടിയാരുടെ നേതൃത്വത്തിലാണ്.
3: IIT ITI ഫ്ലൈ ഹൈ, പറക്കാം ഉയരങ്ങളിലേക്ക്. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് IIT ITI മേലെച്ചൊവ്വ കണ്ണൂർ. കേന്ദ്ര ഗവൺമെന്റ് സ്ഥിരാംഗീകാരമുള്ള ITI കോഴ്സുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു. ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്ക് മാത്രമായി കണ്ണൂർ ജില്ലയിലെ ഏക സ്ഥാപനം IIT ITI മേലെച്ചൊവ്വ കണ്ണൂർ. ഇൻഡസ്ട്രി ഓറിയന്റഡ് ട്രെയിനിങ്ങോടുകൂടിയ 2 വർഷത്തെ അഡ്വാൻസ്ഡ് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, 1 വർഷ കാലാവധിയുള്ള മെക്കാനിക് ഓട്ടോ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, സ്വന്തം ലാബിൽ വെഹിക്കിൾ സ്കാനിംഗ് പ്രാക്ടീസ്, ഓസിലോസ്കോപ്പ് ഗ്രാഫ് സ്റ്റഡി, ഹൈഡ്രോളിക് ലിഫ്റ്റിൽ പരിശീലനം, 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസും സ്കോളർഷിപ്പും. IIT ITI മേലെച്ചൊവ്വ കണ്ണൂർ. ഫോൺ 9446155740.
0: ബയോടെക്നോളജി, പഠനവും തൊഴിലവസരങ്ങളും. കണ്ണൂർ ചിന്മയ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഫോർ വിമൻ, PG ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബയോടെക്നോളജി, അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ വി രശ്മി സംസാരിക്കുന്നു.
4: മനുഷ്യ ജീവിതത്തെയും പരിസ്ഥിതിയെയും മെച്ചപ്പെടുത്തുന്നതിനായി ജീവജാലങ്ങളെയോ കോശങ്ങളെയോ ജൈവ പ്രക്രിയകളെയോ ഉപയോഗിച്ച് ഉൽപ്പന്നങ്ങളും സാങ്കേതിക വിദ്യകളും വികസിപ്പിക്കുന്ന ശാസ്ത്രശാഖയാണ് ബയോടെക്നോളജി. ഇന്ന് വൈദ്യശാസ്ത്രം, കൃഷി, പരിസ്ഥിതി സംരക്ഷണം, വ്യവസായം തുടങ്ങിയ നിരവധി മേഖലകളിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ബയോടെക്നോളജിയുടെ ആശയത്തിന് ഇതായിരുന്നു തുടക്കം. 1800 to 1940 കാലയളവിൽ, അതായത് 18th century അവസാനവും 19th century തുടക്കവും മുതൽ, ഈ കാലഘട്ടത്തിൽ ജീവശാസ്ത്രപരമായ പ്രക്രിയകളെക്കുറിച്ചും ജീവന്റെ അടിസ്ഥാന പ്രവർത്തനങ്ങളെക്കുറിച്ചും ശാസ്ത്രീയമായ ധാരണ രൂപപ്പെടാൻ തുടങ്ങി. സൂക്ഷ്മജീവികൾ ഫെർമെന്റേഷൻ പ്രക്രിയയിൽ വഹിക്കുന്ന പങ്ക് ലൂയിസ് പാസ്റ്റർ വിശദീകരിച്ചു. വാക്സിനുകളുടെ വികസനം, ഭക്ഷ്യ സംരക്ഷണ സാങ്കേതിക വിദ്യകളിലെ പുരോഗതി, കൃഷിയിൽ അനിമൽസിനെ ഉപയോഗിച്ചുള്ള യന്ത്രവൽക്കരണം എന്നിവ ഈ കാലഘട്ടത്തിന്റെ പ്രധാന നേട്ടങ്ങളായിരുന്നു. എക്സ്പീരിയൻസിനെ അടിസ്ഥാനമാക്കിയ പഴയ രീതികളിൽ നിന്നും ശാസ്ത്രീയ സമീപനത്തിലേക്കുള്ള മാറ്റമാണ് ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത. ആധുനിക ജൈവ സാങ്കേതിക വിദ്യ അഥവാ മോഡേൺ ബയോടെക്നോളജി 1940 to 1970 വരെ. ഈ കാലഘട്ടം ബയോളജിക്കൽ സയൻസിൽ എക്സൈറ്റിംഗ് ആയിട്ടുള്ള കണ്ടെത്തലുകളും ജനറ്റിക്സ്, മൈക്രോബയോളജി വിഷയങ്ങളിൽ ഉണ്ടായ വൻ മുന്നേറ്റങ്ങളുടെയും കാലമായിരുന്നു. 1953 ജെയിംസ് വാട്സൺ, ഫ്രാൻസിസ് ക്രിക്ക് എന്നിവർ DNA ഘടന കണ്ടെത്തിയതോടുകൂടി ബയോടെക്നോളജിയുടെ വിത്തുകൾ പാകപ്പെട്ടു. ഈ കണ്ടെത്തൽ ഹെറിഡിറ്റി, ജീനുകളുടെ പ്രവർത്തനത്തെയും കുറിച്ചുള്ള മനുഷ്യരുടെ അറിവ് ഗണ്യമായി വർദ്ധിപ്പിച്ചു. പിന്നീട് ജനറ്റിക് എഞ്ചിനീയറിംഗ്, വൈദ്യശാസ്ത്രം തുടങ്ങിയ മേഖലകളുടെ വളർച്ചയ്ക്ക് ശക്തമായ അടിത്തറയായി മാറി. 1970 ഇന്നു വരെയുള്ള കാലഘട്ടങ്ങളെ റീകോംബിനന്റ് DNA എറ എന്ന് നമുക്ക് പറയാം. 1970 ബയോടെക്നോളജിയിൽ വലിയ വിപ്ലവകരമായ മാറ്റങ്ങളാണ് സംഭവിച്ചത്. ഈ കാലഘട്ടത്തിൽ റെസ്ട്രിക്ഷൻ എൻസൈംസ്, ലൈഗേസ് പോലെയുള്ള എൻസൈമുകൾ വികസിപ്പിക്കപ്പെട്ടു. ഇതിലൂടെ ശാസ്ത്രജ്ഞന്മാർക്ക് ജീനുകളെ നേരിട്ട് നിയന്ത്രിക്കാനും മാറ്റം വരുത്തുവാനും സാധിച്ചു. ഇതാണ് ജനറ്റിക് എഞ്ചിനീയറിംഗ് അഥവാ റീകോംബിനന്റ് DNA ടെക്നോളജി എന്നറിയപ്പെടുന്ന മേഖലയുടെ തുടക്കം. ഈ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ജനിതകമായി മാറ്റം വരുത്തിയ ബാക്ടീരിയകളിൽ, അതായത് ജനറ്റിക്കലി മോഡിഫൈഡ് ബാക്ടീരിയയിൽ നിന്ന് ഹ്യൂമൻ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ ജനിതക മാറ്റം വരുത്തിയ വിളകൾ, ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സ് വികസിപ്പിക്കുകയും ചെയ്തു. മൃഗങ്ങളെയും മനുഷ്യരെയും ക്ലോൺ ചെയ്യാനുള്ള ശ്രമങ്ങൾ, ഹ്യൂമൻ ജീനോം പ്രൊജക്ട് പോലുള്ള വൻ ശാസ്ത്രീയ പദ്ധതികൾ എന്നിവയും ഈ കാലഘട്ടത്തിന്റെ പ്രധാന നേട്ടങ്ങളാണ്. സീക്വൻസിംഗ്, മൈക്രോചിപ്പ് ടെക്നോളജി തുടങ്ങിയ ടെക്നിക്സ് ഉപയോഗിച്ച് ഒരേ സമയം നിരവധി ജീനുകളെ പഠിക്കാൻ സാധിച്ചു. ഇതിലൂടെ വൻതോതിൽ ജനിതക ഡാറ്റ ബാങ്കുകൾ രൂപപ്പെട്ടു. കൂടാതെ കമ്പ്യൂട്ടറുകളും സോഫ്റ്റ്വെയറുകളും ഉപയോഗിച്ച് ബയോ ഇൻഫർമാറ്റിക്സ് എന്ന പുതിയ ശാസ്ത്രശാഖയും രൂപം കൊണ്ടു. ജൈവ വിവരങ്ങളുടെ വിശകലനം

സംഘനനം വഴി ജീൻ പ്രവർത്തനം, പ്രോട്ടീൻ പ്രവർത്തനം, ജീൻ നിയന്ത്രണം, ജീനോം ഘടന കൂടാതെ ജീനുകളുടെ പരിണാമ ചരിത്രം എന്നിവ മനസ്സിലാക്കാൻ കഴിയുന്നു. ജനറ്റിക് ഡിസീസസ് ചികിത്സിക്കാൻ ജീൻ തെറാപ്പി പോലുള്ള നൂതന ചികിത്സാ

0: വൈദ്യശാസ്ത്രം, കൃഷി, വ്യവസായം, പരിസ്ഥിതി സംരക്ഷണം എന്നിവയെ അടിസ്ഥാനപരമായി മാറ്റിമറിക്കുന്ന ഒരു അത്യന്തം ശക്തമായ ശാസ്ത്രശാഖയായി വളർന്നിരിക്കുന്നു. അടുത്തതായിട്ട് ബയോടെക്നോളജിയുടെ ക്ലാസിഫിക്കേഷനെ പറ്റി പറയാം. ബയോടെക്നോളജീനെ നമ്മൾ അത് എങ്ങനെയാണോ അപ്ലൈ ചെയ്യുന്നത്, എവിടെയാണോ അപ്ലൈ ചെയ്യുന്നത് എന്ന രീതിയിൽ നമുക്കതിനെ ക്ലാസിഫൈ ചെയ്യാവുന്നതാണ്. അതിന് വേണമെങ്കിൽ ഒരു കളർ കോഡും കൊടുക്കാവുന്നതാണ്. ആദ്യമായി റെഡ് ബയോടെക്നോളജി. റെഡ് ബയോടെക്നോളജി എന്ന് പറയുന്നത് മെഡിക്കൽ ബയോടെക്നോളജിയാണ്. റെഡ് ബയോടെക്നോളജി പ്രധാനമായും ആരോഗ്യരംഗത്തെയും വൈദ്യശാസ്ത്രത്തെയും, അതായത് ഹെൽത്ത് കെയർ ആൻഡ് മെഡിസിൻ സംബന്ധിച്ച മേഖലയാണ്. മനുഷ്യരുടെ രോഗനിർണയം, ചികിത്സ, രോഗപ്രതിരോധം എന്നിവ മെച്ചപ്പെടുത്തുന്നതിനായി ബയോടെക്നോളജിയെ ഉപയോഗിക്കുന്ന ശാഖയാണിത്. ലൈഫ് സേവിംഗ് തെറാപ്യൂട്ടിക്സ്, പുതിയ മരുന്നുകൾ, ആന്റിബയോട്ടിക്കുകൾ, വാക്സിനുകൾ എന്നിവയുടെ വികസനവും ഈ മേഖലയിലെ പ്രധാന പ്രവർത്തനങ്ങളാണ്. കൂടാതെ മോളിക്കുലാർ ടൂൾസ് ഉപയോഗിച്ച് രോഗനിർണയം നടത്തുക, ജീൻ തെറാപ്പി, ജീൻ പ്രൊഫൈലിംഗ്, റീജനറേറ്റീവ് മെഡിസിൻ എന്നിവയും ഇതിൽ ഉൾപ്പെടുന്നു. ഹ്യൂമൻ ഇൻസുലിൻ, സൊമാറ്റോസ്റ്റാറ്റിൻ, ഇന്റർഫെറോൺസ് എന്നിവയുടെ ഉൽപാദനം റെഡ് ബയോടെക്നോളജിയുടെ പ്രധാന നേട്ടങ്ങളാണ്. ഇന്ന് ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ വളർച്ചയിൽ ഏറ്റവും നിർണായക പങ്ക് വഹിക്കുന്ന ശാഖകളിൽ ഒന്നാണ് റെഡ് ബയോടെക്നോളജി. അടുത്തതായിട്ടുള്ളത് ഗ്രീൻ ബയോടെക്നോളജി അഥവാ അഗ്രികൾച്ചറൽ ബയോടെക്നോളജി. ഗ്രീൻ ബയോടെക്നോളജി പ്രധാനമായും കൃഷിയുമായി ബന്ധപ്പെട്ട മേഖലയാണ്. വിളകളുടെയും കന്നുകാലികളുടെയും ഉൽപാദനക്ഷമതയും ഗുണനിലവാരവും മെച്ചപ്പെടുത്തുന്നതിനായി ബയോടെക്നോളജിയെ ഉപയോഗിക്കുന്ന ശാഖയാണിത്. പരമ്പരാഗത പ്രജനന രീതികൾ, കൺവെൻഷണൽ ബ്രീഡിംഗ്, ഗുണവിശേഷങ്ങൾ മെച്ചപ്പെടുത്താൻ വളരെ കൂടുതൽ സമയം ആവശ്യപ്പെടുന്നു. കൂടാതെ പരസ്പരം പൊരുത്തപ്പെടാത്ത ജീനുകൾ സംയോജിപ്പിക്കാൻ ഇത് അനുവദിക്കുന്നില്ല. ബന്ധമില്ലാത്ത സസ്യങ്ങളെയോ ജീവികളെയോ ക്രോസ് ബ്രീഡിംഗ് ചെയ്താൽ പലപ്പോഴും ഇൻഫെർട്ടൈൽ ആയിട്ടുള്ള ഓസ്പ്രിംഗ്സിനെയാണ് കിട്ടുന്നത്. ഇതിനാൽ മോഡേൺ ബയോടെക്നോളജിയുടെ സഹായത്തോടെ വിളകളും കന്നുകാലികളും കൂടുതൽ കാര്യക്ഷമമായി മെച്ചപ്പെടുത്താൻ സാധിക്കുന്നു. രോഗപ്രതിരോധ ശേഷിയുള്ള വിളകൾ, അതായത് ഡിസീസ് റെസിസ്റ്റന്റ് പ്ലാന്റ്സ്, ഹെർബിസൈഡ് പ്രതിരോധ ശേഷിയുള്ള വിളകൾ, ഹെർബിസൈഡ് റെസിസ്റ്റന്റ് പ്ലാന്റ്സ്, വരൾച്ചയും മറ്റു പരിസ്ഥിതി സമ്മർദ്ദങ്ങളും താങ്ങുന്ന വിളകൾ, അതായത് സ്ട്രെസ് ടോളറന്റ് ആയിട്ടുള്ള പ്ലാന്റ്സ് എന്നിവ വികസിപ്പിക്കുകയും ഇതിലൂടെ വിളവെടുപ്പ് വർദ്ധിപ്പിക്കുകയും പോഷക ഗുണം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. കൂടാതെ ബയോഫെർട്ടിലൈസേഴ്സ്, ബയോപെസ്റ്റിസൈഡ്സും ഉപയോഗിച്ച് പരിസ്ഥിതി സൗഹൃദ കൃഷി രീതികൾ പ്രോത്സാഹിപ്പിക്കുന്നു. മൃഗങ്ങളുടെ ജനിതക മെച്ചപ്പെടുത്തലും ഈ മേഖലയുടെ ഭാഗമാണ്. ഉദാഹരണമായി ഫ്ലേവർ സേവർ ടൊമാറ്റോ, ഇത് ഒരു ജനറ്റിക്കലി മോഡിഫൈഡ് ടൊമാറ്റോ ആണ്. ഇതിൽ റൈപ്പനിങ് വളരെ പതുക്കെ മാത്രമേ നടക്കത്തുള്ളൂ. അതുകൊണ്ട് ഈ ടൊമാറ്റോയുടെ ഷെൽഫ് ലൈഫ് നന്നായിട്ട് ഇൻക്രീസ് ചെയ്യപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഇതിന്റെ മെച്ചുറേഷൻ പ്രക്രിയയെ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഫ്ലേവറിനെയും ടെക്സ്ചറിനെയും മോഡിഫൈ ചെയ്യാൻ പറ്റുന്നു. ഇത് അതിനൊരു ഉദാഹരണമാണ്. മറ്റൊരു ഉദാഹരണം ബാസിലിസ് തുറിഞ്ചിനിസസ് എന്ന ബാക്ടീരിയ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബിടി ടോക്സിൻ. ബിടി ടോക്സിൻ ഇൻസെക്ട് ലാർവകളെ നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്നു. ഇതിന്റെ സഹായത്തോടുകൂടി കീടനാശിനികളുടെ ഉപയോഗം കുറയ്ക്കാൻ കഴിയും. ഇതിനൊപ്പം സസ്യങ്ങളിൽ നൈട്രജൻ ഫിക്സേഷൻ കാര്യക്ഷമത വർദ്ധിപ്പിക്കൽ, സസ്യങ്ങളിൽ നിന്ന് തന്നെ വാക്സിൻ നിർമ്മിക്കൽ തുടങ്ങിയ ഗവേഷണങ്ങളും ഗ്രീൻ ബയോടെക്നോളജിയുടെ ഭാഗമാണ്. വൈറ്റ് ബയോടെക്നോളജി അഥവാ ഇൻഡസ്ട്രിയൽ ബയോടെക്നോളജി. വിവിധ വ്യവസായിക ആവശ്യങ്ങൾക്കായി സൂക്ഷ്മജീവികളെയും എൻസൈമുകളെയും ഉപയോഗിച്ച് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. ഈ മേഖലയിലൂടെ ബയോഫ്യൂവൽസ് ഉൽപ്പാദിപ്പിക്കുന്നു. ഉദാഹരണമായി ബയോഡീസൽ, ബയോഹൈഡ്രജൻ, ബയോഗ്യാസ്, ബയോ എത്തനോൾ എന്നിവ ഉൾപ്പെടുന്നു. കൂടാതെ എൻസൈമുകളുടെ ഉൽപാദനം, ജൈവമായി വിഘടിക്കാവുന്ന പ്ലാസ്റ്റിക്കുകൾ, അതായത് ബയോഡീഗ്രേഡബിൾ പ്ലാസ്റ്റിക്കിന്റെ നിർമ്മാണം, വ്യാവസായിക ഫെർമെന്റേഷൻ ഓർ ഇൻഡസ്ട്രിയൽ ഫെർമെന്റേഷൻ തുടങ്ങിയവയും ഇതിൽ ഭാഗമായി വരുന്നു. ഇങ്ങനെ പരിസ്ഥിതി സൗഹൃദവും സുസ്ഥിരവുമായ വ്യവസായ വികസനത്തിന് വൈറ്റ് ബയോടെക്നോളജി വലിയ സംഭാവന നൽകുന്നു.
1: ബയോടെക്നോളജി, പഠനവും തൊഴിലവസരങ്ങളും. ഇതുവരെ സംസാരിച്ചത് കണ്ണൂർ ചിന്മയ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഫോർ വിമൺ, PG ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബയോടെക്നോളജി, അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ വി. രശ്മി.

0: IATITI ഫ്ലൈ ഹൈ, പറക്കാം ഉയരങ്ങളിലേക്ക്. നിങ്ങൾക്കായി സമർപ്പിച്ചത് IATITI മേലെ ചൊവ്വ കണ്ണൂർ.
1: തൊഴിൽ വാർത്തകൾ.
2: സെക്കന്തരാബാദിലെ കോളേജ് ഓഫ് ഡിഫൻസ് മാനേജ്മെന്റിൽ സിവിലിയൻ മോട്ടോർ ഡ്രൈവർ, കുക്ക്, മൾട്ടി ടാസ്ക് സ്റ്റാഫ്, സ്റ്റെനോ ഗ്രേഡ് 3 തുടങ്ങിയ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷ അയക്കേണ്ട വിധം ഉൾപ്പെടെ വിശദ വിവരങ്ങളടങ്ങിയ വിജ്ഞാപനം www.indianarmy.nic.in എന്ന വെബ്സൈറ്റിൽ ലഭിക്കും. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി June 29. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ക്ഷീരവികസന വകുപ്പിൽ കാറ്റഗറി നമ്പർ 23/2026 ഡയറി എക്സ്റ്റൻഷൻ ഓഫീസർ, ഫാർമസ്യൂട്ടിക്കൽ കോർപ്പറേഷൻ കേരള ലിമിറ്റഡിൽ 24/2026 കാറ്റഗറി നമ്പറിൽ അസിസ്റ്റന്റ് മാനേജർ പ്രൊഡക്ഷൻ ഗ്രേഡ് 2 വനിതാ ശിശു വികസന വകുപ്പിൽ സ്ത്രീകളിൽ നിന്ന് മാത്രമായി 25/2026 കാറ്റഗറി നമ്പറിൽ ചൈൽഡ് ഡെവലപ്മെന്റ് പ്രൊജക്ട് ഓഫീസർ, മോട്ടോർ വാഹന വകുപ്പിൽ 26/2026 കാറ്റഗറി നമ്പറിൽ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ, പട്ടികജാതി വികസന വകുപ്പിൽ 27/2026 കാറ്റഗറി നമ്പറിൽ പട്ടികജാതി വികസന ഓഫീസർ ഗ്രേഡ് 2, ആരോഗ്യ വകുപ്പിൽ 29/2026 കാറ്റഗറി നമ്പറിൽ കാത്ത് ലാബ് ടെക്നീഷ്യൻ ഗ്രേഡ് 2, കേരള പോലീസിൽ 30/2026 കാറ്റഗറി നമ്പറിൽ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ, വനിതാ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ, കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ 32/2026 കാറ്റഗറി നമ്പറിൽ കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ഗ്രേഡ് 2, കേരള സംസ്ഥാന ജലഗതാഗത വകുപ്പിൽ 33/2026 കാറ്റഗറി നമ്പറിൽ ബ്ലാക്ക് സ്മിത്ത് ഗ്രേഡ് 2 തുടങ്ങിയ തസ്തികകളിലേക്കുള്ള ഒഴിവിലേക്കായി വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു. 2026 May 30 ഗസറ്റ് തീയതി. വിശദവിവരങ്ങൾക്ക് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഔദ്യോഗിക വെബ്സൈറ്റായ www.keralapsc.gov.in സന്ദർശിക്കുക. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 2026 July 1.
3: മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിച്ചത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
4: മോഡേൺ ITI
5: കേന്ദ്ര ഗവൺമെന്റിന്റെ സ്ഥിരാംഗീകാരത്തോടെ കഴിഞ്ഞ 47 വർഷമായി പ്രവർത്തിക്കുന്ന കണ്ണൂരിലെ മികച്ച സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനം.
4: PSC അംഗീകൃത ഡ്രാഫ്റ്റ്സ്മാൻ, സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഓട്ടോമൊബൈൽ, റെഫ്രിജറേഷൻ ആൻഡ് AC എന്നീ ദ്വിവത്സര എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
5: മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ.
4: ഫോൺ 8891107238.
6: ഇതോടെ FM ഡയറി സമാപിച്ചു. ആകാശവാണി കണ്ണൂർ.
7: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ. പ്രായോജകർ
8: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
7: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
9: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്.
6: റീഗൽ ജ്വല്ലേഴ്സ്, റെയിൽവേ അറിയിപ്പുകൾ. ട്രെയിൻ നമ്പർ 1 26 01 ചെന്നൈ മംഗലാപുരം മെയിൽ 29 മിനിറ്റും 1 63 45 ലോകമാന്യ തിലക് തിരുവനന്തപുരം നേത്രാവതി എക്സ്പ്രസ് 1 മണിക്കൂർ 34 മിനിറ്റും 1 61 60 മാംഗ്ലൂർ ചെന്നൈ എഗ്മോർ എക്സ്പ്രസ് 20 മിനിറ്റും 1 65 21 യശ്വന്ത്പൂർ കണ്ണൂർ എക്സ്പ്രസ് 25 മിനിറ്റും വൈകി ഓടുകയാണ്.
8: ഇതുവരെ കേട്ടത് റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ.
7: പ്രായോജകർ
8: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
7: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
9: വിജയാരവം 2026 July 5 കണ്ണൂരിൽ മേജർ രവീസ് ട്രെയിനിംഗ് അക്കാദമിയിൽ നിന്നും ഇന്ത്യൻ സേനയിൽ ജോലി നേടിയ 48 കുട്ടികൾക്കുള്ള ആദരവും പുരസ്കാര സമർപ്പണവും 5 July ഞായറാഴ്ച രാവിലെ 9 മണിക്ക് കണ്ണൂർ യോഗശാല റോഡിലുള്ള ജവഹർ ലൈബ്രറി ഹാളിൽ. മേജർ രവി പങ്കെടുക്കുന്ന ഈ പരിപാടിയിൽ പുതിയ ബാച്ചിൽ

0: അഡ്മിഷൻ നേടാനുള്ള കുട്ടികൾക്കായി പ്രീ റിക്രൂട്ട്മെന്റ് സെലക്ഷനും നടക്കും. തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് കണ്ണൂർ, തലശ്ശേരി, കൂത്തുപറമ്പ്, ഇരിട്ടി, തളിപ്പറമ്പ്, പിലാത്തറ, കാഞ്ഞങ്ങാട്, കാസർഗോഡ് എന്നിവിടങ്ങളിൽ പരിശീലനം നൽകും. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 8714333577. തിരക്കു പിടിച്ച ജീവിതത്തിനിടയിൽ നിങ്ങളുടെ വീടിന് നൽകാം ഹോമം ചെയ്ത പവിത്രതയുടെ അനുഭൂതി. പഞ്ചഗവ്യ അഗ്നിഹോത്ര ധൂപം. രാസവസ്തുക്കളും ചാർക്കോളുമില്ലാതെ പഞ്ചഗവ്യങ്ങളും ജടാമാംസി, കുന്തിരിക്കം, മുത്തങ്ങ, കച്ചോലം തുടങ്ങിയ പ്രകൃതിദത്ത സുഗന്ധദ്രവ്യങ്ങളും ചേർത്ത് തയ്യാറാക്കിയ വിശുദ്ധ ധൂപം. വേദ പരമ്പരയുടെ പവിത്രത ഒന്നിക്കുന്ന ഒരു ആയുർവേദ ഉൽപ്പന്നം പഞ്ചഗവ്യ അഗ്നിഹോത്ര ധൂപം ഇപ്പോൾ പൂജാ സ്റ്റോറുകളിൽ ലഭ്യമാണ്. വാങ്ങാനും ഏജന്റായി ചേരാനും വിളിക്കൂ 8921380560.
1: എടാ, പ്ലസ് ടു കഴിഞ്ഞ് റിസൾട്ടും വന്നു, ഇനിയിപ്പോ എന്താ പ്ലാൻ? ജോലിയാണോ അതോ ഡിഗ്രിയും?
2: രണ്ടും കൂടെ ഒന്നിച്ച് കിട്ടുമെങ്കിൽ അതല്ലേടാ ഹീറോയിസം. കണ്ണൂർ കോളേജ് ഓഫ് കൊമേഴ്സിൽ ഡിഗ്രിയോടൊപ്പം തന്നെ മികച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസവും നേടാം.
1: അതെങ്ങനെയാ?
2: അവിടെ ബി കോം, ബി ബി എ, ബി സി എ, ബി എ തുടങ്ങിയ ഡിഗ്രി പ്രോഗ്രാമുകൾക്കൊപ്പം കരിയർ വളർത്താൻ സഹായിക്കുന്ന സ്കിൽഡ് കോഴ്സുകളുമുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ, ജി എസ് ടി അക്കൗണ്ടിംഗ്, ബിൽഡിംഗ് ഡിസൈനിങ്, ഹോട്ടൽ മാനേജ്മെന്റ്, അങ്ങനെ നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ.
1: എടാ സംഭവം കൊള്ളാലോ.
2: എടാ, അത് മാത്രമല്ല, ജർമ്മൻ, ജാപ്പനീസ് ഭാഷകൾ പഠിക്കാൻ അവസരമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ കരിയർ ഗ്യാരണ്ടിയാണ് മോനെ.
3: കോളേജ് ഓഫ് കോമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
4: നാല് പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
5: കൊയ്ലി ഹോസ്പിറ്റൽ കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കേണ്ട, മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
4: 42 വർഷത്തിലും കണ്ണൂരിനൊപ്പം. കൊയ്ലി ഹോസ്പിറ്റൽ തലാപ്, കണ്ണൂർ, കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്.
2: ചേട്ടന്മാരെ, ചേച്ചിമാരെ, നിങ്ങൾ പ്ലസ് ടു പഠനം നിർത്തിയതാണോ? എങ്കിലൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. പഠനത്തിൽ ബ്രേക്ക് വന്നവർക്കും പ്രായപരിധിയില്ലാതെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതാ ഒരു സുവർണ അവസരം. കോളേജ് ഓഫ് കൊമേഴ്സ് ട്യൂഷൻ ക്യാമ്പസ് വഴി എസ് എസ് എൽ സി നേരിട്ടും പ്ലസ് ടു വെറും 6 മാസം കൊണ്ടും പൂർത്തിയാക്കാം. എൻ ഐ ഒ എസ് വഴി എല്ലാ അംഗീകാരത്തോടും കൂടി. അടിപൊളിയല്ലേ? സ്കൂൾ കോളേജ് കുട്ടികൾക്കായി ഏറ്റവും മികച്ച ട്യൂഷൻ ഓൺലൈൻ സൗകര്യവും ഇവിടെയുണ്ട്. അഡ്മിഷൻ തുടരുന്നു.
3: ട്യൂഷൻ ക്യാമ്പസ്, കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
6: ഇനി വാർത്തകൾ കേൾക്കാം.
7: नमस्कार, आकाशवाणी से समाचार प्रभात के साथ मैं प्रियंका अरोड़ा. मुख्य समाचार. प्रधानमंत्री नरेंद्र मोदी ने प्रगति की बैठक में लगभग 30,000 करोड़ रुपए की अवसंरचना परियोजनाओं की समीक्षा की. टीबी उन्मूलन में आर्टिफिशियल इंटेलिजेंस के उपयोग और साइबर धोखाधड़ी रोकने के लिए मजबूत व्यवस्था पर जोर दिया. देश में आपातकाल के दौरान पीड़ित लोगों को श्रद्धांजलि अर्पित करने के लिए आज संविधान हत्या दिवस मनाया जा रहा है. उत्तराखंड के लिपुलेख दर्रे से भारत चीन सीमा व्यापार 6 वर्ष बाद फिर शुरू होगा. 26 व्यापार पास जारी किए गए. अमरीकी संघीय न्यायाधीश ने डोनाल्ड ट्रंप प्रशासन को मतदान के लिए नागरिकता प्रमाण अनिवार्य करने से रोका. अंतर्राष्ट्रीय परमाणु ऊर्जा एजेंसी अमरीका के साथ ईरान के प्रारंभिक शांति समझौते के तहत ईरान में निरीक्षण करेगी. और आईसीसी महिला टी20 क्रिकेट विश्व कप के ग्रुप ए मुकाबले में आशा मैनचेस्टर में भारत का सामना बांग्लादेश से. अब समाचार विस्तार से. प्रधानमंत्री नरेंद्र मोदी ने परियोजनाओं की समीक्षा के डिजिटल मंच प्रगति की 52वीं बैठक की कल नई दिल्ली में अध्यक्षता की. बैठक में सड़क, बिजली, औद्योगिक गलियारे और मेट्रो रेल क्षेत्रों की लगभग 30,000 करोड़ रुपए की 4 प्रमुख बुनियादी ढांचागत परियोजनाओं की समीक्षा की गई. एक रिपोर्ट.
8: प्रधानमंत्री ने कहा है कि परियोजनाओं में देरी से लागत बढ़ती है और जनता को समय पर लाभ नहीं मिल पाता. उन्होंने मंत्रालयों और राज्य सरकारों को लंबित समस्याओं का शीघ्र समाधान करने तथा परियोजनाओं की नियमित निगरानी सुनिश्चित करने के निर्देश दिए. बैठक में टीबी मुक्त भारत अभियान की भी समीक्षा की गई. प्रधानमंत्री ने तपेदिक उन्मूलन के लिए एआई के उपयोग पर बल दिया तथा एनसीसी कैडेटों और माई भारत स्वयंसेवकों को जन जागरूकता अभियान से जोड़ने का सुझाव दिया. श्री मोदी ने साइबर अपराध और डिजिटल गिरफ्तारी से जुड़ी शिकायतों की भी समीक्षा की. उन्होंने साइबर धोखाधड़ी की रोकथाम, शिकायतों के त्वरित निपटारे और एजेंसियों के बीच बेहतर समन्वय पर जोर देते हुए राज्यों से E0 FIR व्यवस्था लागू करने की दिशा में कार्य करने का आह्वान किया. सकलेन की रिपोर्ट के साथ समाचार कक्ष से फरहत नाज.
7: आज संविधान हत्या दिवस मनाया जा रहा है. ये दिवस 25 जून 1975 को लगाए गए आपातकाल की याद दिलाता है जब देश में संवैधानिक अधिकार और लोकतांत्रिक मूल्य गंभीर रूप से प्रभावित हुए थे. ये दिन उस सभी लोगों को श्रद्धांजलि देने का अवसर

0: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
1: മാറുന്ന ലോകം, പുതിയ തൊഴിൽ സാധ്യതകൾ, ഈ വെല്ലുവിളികളെ നേരിടാൻ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടത് കേവലം ഒരു ഡിഗ്രി മാത്രമല്ല, മികച്ച പരിശീലനവും ശരിയായ ദിശാബോധവുമാണ്.
2: കണ്ണൂർ യൂണിവേഴ്സിറ്റി അഫിലിയേഷനും AICTE അംഗീകാരവുമുള്ള മുട്ടന്നൂർ കോൺകോർഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, BCOM കോർപ്പറേഷൻ ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BBA, BCA, BA ഇംഗ്ലീഷ് തുടങ്ങിയ തൊഴിലധിഷ്ഠിത പ്രോഗ്രാമുകളിലേക്ക് 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചു.
1: അറിവ് പകർന്നു നൽകാൻ പരിചയസമ്പന്നരായ അധ്യാപകർ, അത്യാധുനിക ലാബ്, ലൈബ്രറി സൗകര്യങ്ങൾ,
2: പ്രകൃതി രമണീയമായ ക്യാമ്പസിൽ ചാരോടിൽ നിന്നും ബസ് സൗകര്യവും,
1: മക്കളുടെ ശോഭനമായ ഭാവി ഇന്ന് തന്നെ ഉറപ്പുവരുത്തൂ. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം, സുരക്ഷിതമായ ഭാവി.
2: കോൺകോർഡ് കോളേജ്, ഇരിക്കൂർ റോഡ്, മുട്ടന്നൂർ, ചാലോട്ട്. കോൺടാക്ട് നമ്പേഴ്സ് 0490-248-6633, 9847-484950, 8893-94958.
3: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
4: നാടകഗാനങ്ങൾ തുടരുന്നു. അടുത്തത് ഡോക്ടർ എന്ന നാടകത്തിൽ നിന്ന്. പാടിയത് കവിയൂർ പൊന്നമ്മ. രചന ONV. സംഗീതം ദേവരാജൻ. പോക്കാരാ പോക്കാരാ പോത്തരുമോ എന്നാണ്.

0: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ. സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
1: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോടൻ, കണ്ണൂർ.
3: നാടകഗാനങ്ങൾ തുടരുന്നു. അടുത്തത് കെ സുലോചന പാടിയത്, നാടകം സർവേ കല്ല്. ഗാനശില്പികൾ ONV ദേവരാജൻ. ഓടക്കുഴലുമായി എന്ന് തുടങ്ങുന്നു.

0: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ. ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7:00 ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
1: നാടകഗാനങ്ങളിൽ ഇനി മൂലധനം. ഈ നാടകത്തിലെ ഗാനം പാടിയത് എ പി കോമള. വരികൾ ഒ എൻ വി, ഈണം ദേവരാജൻ. ഇരുമിഴി ഇതൾ പൂട്ടി ഉറങ്ങുറങ്ങ് എന്നാരംഭിക്കുന്നു.

0: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
1: നാടകഗാനങ്ങൾ തുടരുന്നു. മായ ഈ നാടകത്തിലെ ഗാനം. പാടിയത് കവിയൂർ പൊന്നമ്മ. രചന അഭയദേവ്. ഈണം എൽ പി ആർ വർമ്മ. മാനത്ത് മുട്ടി പറന്നു നടന്നൊരൻ എന്ന് തുടങ്ങുന്നു.

ഇനി പ്രേതലോകം. ഈ നാടകത്തിലെ ഗാനം പാടിയത് ബിനോയ്, രചന എൻ എൻ പിള്ള, സംഗീതം ജയവിജയ. മലക്കുകൾ അറിയില്ല എന്നാരംഭിക്കുന്നു.

0: ഇനി എ പി കോമളപാടിയത് നാടകം രക്താംബരം വള വേണു എന്ന് തുടങ്ങുന്നു.
1: വളേ വള വളാ.

അവസാനമായി ശരശയ്യ എന്ന നാടകത്തിലെ ഗാനം കെ സുലോചന പാടിയത്. വരികൾ വയലാർ, ഈണം എൽ പി ആർ വർമ്മ, പമ്പയുടെ തീരത്ത് എന്ന് തുടങ്ങുന്നു.

ഇതുവരെ കേട്ടത് നാടകഗാനങ്ങൾ. ഇതോടെ സംഗീതമാധുരി സമാപിക്കുന്നു. ആകാശവാണി കണ്ണൂർ.

FM പ്രധാന വാർത്തകൾ. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ മൂന്ന് ദിവസത്തെ UK സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ അടുത്തമാസം 15 പ്രാബല്യത്തിൽ വരാനിരിക്കെയാണ് സന്ദർശനമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. നാർക്കോ കോർഡിനേഷൻ സെന്ററിന്റെ 10-ാമത് ഉന്നതതല യോഗം നാളെ ന്യൂഡൽഹിയിൽ. രാജ്യത്തെ മയക്കുമരുന്ന് കടത്തും മയക്കുമരുന്ന് ദുരുപയോഗവും ചെറുക്കാൻ ആവശ്യമായ ശ്രമങ്ങൾ അവലോകനം ചെയ്യാനും ശക്തിപ്പെടുത്താനുമാണ് യോഗം. ബ്രിക്സ് അംഗരാജ്യങ്ങളുടെ ബഹിരാകാശ ഏജൻസി തലവന്മാരുടെ യോഗം ബംഗളൂരുവിൽ ചേർന്നു. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ISRO ആതിഥേയത്വം വഹിച്ച ബഹിരാകാശ യോഗം പരസ്പര സൌഹൃദത്തിന്റെ കൂടി വേദിയായി. ഗോത്രബന്ധു പദ്ധതി പ്രകാരം സേവനമനുഷ്ഠിക്കുന്ന മെന്റർ അധ്യാപകരെ പിരിച്ചുവിട്ടു എന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് മന്ത്രി KA തുളസി. കരാർ കാലാവധി അവസാനിച്ചതിനെയാണ് പിരിച്ചുവിടലായി ചിത്രീകരിക്കുന്നതെന്ന് മന്ത്രി നിയമസഭയിൽ അറിയിച്ചു. കണ്ണൂർ പുതിയങ്ങാടിയിൽ ഫിഷിംഗ് ഹാർബർ നിർമ്മിക്കുന്നതിനെക്കുറിച്ച് സാധ്യതാ പഠനം നടത്തുമെന്ന് മന്ത്രി ബി അബ്ദുൽ ഗഫൂർ. എം വിജയൻ നിയമസഭയിൽ അവതരിപ്പിച്ച സബ്മിഷന് മറുപടി പറയുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷന് SEE.census.gov.in എന്ന പോർട്ടലിലൂടെ പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ സമർപ്പിക്കാം. ഭക്ഷ്യകമ്മീഷൻ തിരുവനന്തപുരം ജില്ലാതല അവലോകന യോഗം സംസ്ഥാന ഭക്ഷ്യകമ്മീഷൻ അംഗം എം മുരുകേഷിന്റെ നേതൃത്വത്തിൽ കലക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്നു. ADM കെ ഷറീന അധ്യക്ഷയായി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് എയിലെ ആദ്യ മത്സരത്തിൽ ദക്ഷിണാഫ്രിക്ക ദക്ഷിണ കൊറിയയെ ഏകപക്ഷീയമായ ഒരു ഗോളിന് തോൽപ്പിച്ചു. മറ്റൊരു മത്സരത്തിൽ മെക്സിക്കോ ചെക്കിയയെ എതിരില്ലാത്ത 3 ഗോളിനും പരാജയപ്പെടുത്തി. FM പ്രധാന വാർത്തകൾ ഇനി 9:58 ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ഗാനാമൃതം ചലച്ചിത്ര ഗാന പരിപാടി. പരിപാടിയിൽ ആദ്യം ലാവ ഈ ചിത്രത്തിലെ ഗാനം. ഗായിക മാധുരി. ഗാനരചന യൂസഫ് അലി കേച്ചേരി. സംഗീതം ദേവരാജൻ.

അടുത്ത ഗാനത്തിന് മുൻപ് ഒരറിയിപ്പ്. കണ്ണൂർ ആകാശവാണി റേഡിയോ നാടകരചനകൾ ക്ഷണിക്കുന്നു. പുതിയ നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നതിനായി നാടകകൃത്തുക്കളിൽ നിന്നും റേഡിയോ നാടകരചനകൾ ക്ഷണിക്കുന്നു. 30 മിനിറ്റ് ദൈർഘ്യമുള്ളതും 1 മണിക്കൂർ ദൈർഘ്യമുള്ളതുമായ രചനകളായിരിക്കണം. രചനകൾ ടൈപ്പ് ചെയ്തതോ അല്ലെങ്കിൽ വ്യക്തമായ കൈയക്ഷരത്തിലുള്ളതോ ആയിരിക്കണം. പ്രക്ഷേപണ യോഗ്യമായ രചനകളാണ് തിരഞ്ഞെടുക്കപ്പെടുക. റേഡിയോ നാടകരചനകൾ അയക്കേണ്ട വിലാസം: ആകാശവാണി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, കണ്ണൂർ 4. അറിയിപ്പ് കഴിഞ്ഞു. അടുത്ത ഗാനം യേശുദാസ് പാടിയത്. ചിത്രം അറിഞ്ഞോ.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495

0: 9670807080 9495960780.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: ഇനി കലണ്ടർ. ഈ ചിത്രത്തിലെ ഗാനം ഗായകർ യേശുദാസ് സിസിലി, രചന അനിൽ പനച്ചൂരാൻ, സംഗീതം അഫ്സൽ യൂസഫ്.

0: കുറഞ്ഞ സമയത്തിൽ കൂടുതൽ ലാഭം.
1: വെറും ഒറ്റ ക്ലിക്കിലോ, കൊള്ളാലോ.
2: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
3: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
4: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
5: നിങ്ങളൊരു യഥാർത്ഥ സിനിമ ആസ്വാദകനാണോ?
6: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
5: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
6: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
5: ഏറ്റവും പുതിയ റിലീസുകൾ,
6: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
5: നമുക്ക് ആസ്വദിക്കാം
6: കണ്ണൂർ ടാക്കീസിലൂടെ.
4: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
5: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
7: ചിത്രം മീൻ, പാടിയത് യേശുദാസ്. ഗാനശില്പികൾ യൂസഫ് അലി കേച്ചേരി, ദേവരാജൻ.

0: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
1: സെഞ്ചുറി വെഡിംഗ് സെന്റർ. ഹലോ പ്രിയ ഗീതം, എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണിക്ക് ഇഷ്ടഗാനങ്ങൾ കൈവിളിക്കൂ. 9495991015 0497295607.
2: സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
3: ഇനി ചിത്രപാടിയ ഗാനം. ചിത്രം മണിവത്തൂരിലെ 1000 ശിവരാത്രികൾ. രചന ONV, സംഗീതം MB ശ്രീനിവാസൻ.

0: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
1: ഹലോ പ്രിയ ഗീതം.
2: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
3: അടുത്ത ഗാനം യേശുദാസും ചിത്രയും പാടിയത്. ചിത്രം എന്റെ കാണാക്കുയിൽ. വരികൾ കെ ജയകുമാർ, ഈണം എ ജെ ജോസഫ്.

0: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
1: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
2: ചിത്രം തമ്മിൽ തമ്മിൽ. പാടിയത് യേശുദാസ്. രചന പൂവച്ചൽ ഖാദർ. സംഗീതം

0: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
2: ചിത്രം സ്വപ്നഭൂമി. ഗായിക പി. സുശീല. ഗാനശില്പികൾ വയലാർ, ദേവരാജൻ.

ഇനി ഇടുക്കി ഗോൾഡ് ഈ ചിത്രത്തിലെ ഗാനം. പാടിയത് ജോബ് കുര്യൻ. രചന റഫീഖ് അഹമ്മദ്. ഈണം ബിജിബാ.

യേശുദാസ് പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ചിത്രം ഗൃഹലക്ഷ്മി, രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ശ്യാം. ഇതോടെ ഗാനാമൃതം പരിപാടി സമാപിക്കുന്നു. ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. വാരാണസിയിലെ ലാൽ ബഹാദൂർ ശാസ്ത്രി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ആദ്യത്തെ ഈസി കണക്ട് വിമാനം കേന്ദ്രമന്ത്രി കെ രാമമോഹൻ നായിഡു ഉദ്ഘാടനം ചെയ്തു. വാരാണസിയെ ഡൽഹി വഴി ലോകവുമായി ബന്ധിപ്പിക്കുന്ന ആദ്യത്തെ ഹബ് ആന്റ് സ്പോക്ക് വിമാനമാണ് ഉദ്ഘാടനം ചെയ്തത്. നാർക്കോട്ടിക്സ് നിയന്ത്രണത്തെക്കുറിച്ച് 2026-2029 ദർശനരേഖ നാളെ ന്യൂഡൽഹിയിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പുറത്തിറക്കും. രാജ്യത്തെ മയക്കുമരുന്ന് കടത്തും മയക്കുമരുന്ന് ദുരുപയോഗവും ചെറുക്കാൻ സംഘടിപ്പിക്കുന്ന നാർക്കോ കോർഡിനേഷൻ സെന്ററിന്റെ 10-ാമത് ഉന്നതതല യോഗത്തിലാണ് പ്രകാശനം. പത്തനംതിട്ട ജില്ലയിലെ വന്യജീവി മനുഷ്യ സംഘർഷ ദുരന്ത ബാധിതരുടെ പരാതി കേൾക്കുന്നതിന് മന്ത്രിമാരായ ഷിബു ബേബിജോൺ, ബിന്ദു കൃഷ്ണ എന്നിവർ ഇന്ന് കോന്നി, റാന്നി തുടങ്ങിയ പ്രദേശങ്ങളിലെ ജനവാസ മേഖലകൾ സന്ദർശിക്കും. രാവിലെ പഴകുളം മധു MLA അധ്യക്ഷതയിൽ മന്ത്രി പങ്കെടുക്കുന്ന അവലോകന യോഗവും ചേരും. CMRL എക്സാലോജിക് ഇടപാടിൽ ചോദ്യം ചെയ്യലിന് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ ടി വീണ്ടും കൊച്ചിയിലെ ED ഓഫീസിലെത്തി. ഇത് 2-ാം തവണയാണ് വീണ ED മുമ്പിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്നു.

0: പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഞായറാഴ്ച രാവിലെ 11:00. മൻ കി ബാത്തിലേക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും നാളെ വരെ മൈ GOV നമോ ആപ്പ് 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും അറിയിക്കാം. വെനസ്വേലയിലെ കാരക്കാസിലും പരിസര പ്രദേശങ്ങളിലും രാവിലെ ഉണ്ടായ ഭൂചലനങ്ങളെ തുടർന്ന് പ്രസിഡന്റ് ഡെൽസി റോഡ്രിക്സ് രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. റിക്ടർ സ്കെയിലിൽ 7.2 7.5 തീവ്രത രേഖപ്പെടുത്തിയ 2 തുടർ ഭൂചലനങ്ങളാണ് ഉണ്ടായത്. FM പ്രധാന വാർത്തകൾ ഇനി 10:58. അല്പസമയത്തിനുള്ളിൽ അടുത്ത പരിപാടി.
1: ആകാശവാണി, സമയം ഇപ്പോൾ 10:00. ഇപ്പോൾ റേഡിയോ ഹെൽത്ത് സ്പോൺസർ പരിപാടി.

0: സുദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഇന്ന് June 25 വേൾഡ് വിറ്റിലിഗോ ഡേ. വെള്ളപ്പാണ്ട് എന്ന രോഗത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ അകറ്റി ശരിയായ അവബോധം നൽകുന്നതിനും അവരെ നമുക്കൊപ്പം സമൂഹത്തിൽ ചേർത്ത് നിർത്തുന്നതിനും വേണ്ടിയാണ് ഇത്തരത്തിൽ ഒരു ദിനാചരണം നടത്തിവരുന്നത്. വെള്ളപ്പാണ്ട് എന്ന രോഗാവസ്ഥയെക്കുറിച്ചും അതിന്റെ ചികിത്സാരീതികളെക്കുറിച്ചും ശ്രോതാക്കളോട് സംസാരിക്കുന്നു ഡെർമറ്റോളജിസ്റ്റായ ഡോക്ടർ ആതിര മോഹൻ.
2: ഇന്ന് June 25 ലോക വിറ്റിലിഗോ ദിനമായി ആചരിക്കുന്നു. ഈ വർഷത്തെ ലോക വിറ്റിലിഗോ ദിനത്തിന്റെ സന്ദേശം ഫ്രം സ്റ്റിഗ്മ ടു സ്ട്രെങ്ത്, അതായത് രോഗത്തെക്കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കുക, തെറ്റിദ്ധാരണകൾ ഇല്ലാതാക്കുക, വെള്ളപ്പാണ്ടുള്ള വ്യക്തികൾക്ക് സമൂഹത്തിൽ തുല്യതയും ആത്മവിശ്വാസവും ഉറപ്പാക്കുക എന്നതാണ്. ഈ അവസരത്തിൽ ഞാൻ വിറ്റിലിഗോ അഥവാ വെള്ളപ്പാണ്ട് എന്ന രോഗത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. ആദ്യമായി, വിറ്റിലിഗോ എന്നാൽ എന്താണ്? നമ്മുടെ ചർമ്മത്തിന് നിറം നൽകുന്ന മെലാനിൻ എന്ന പിഗ്മെന്റ് ഉൽപ്പാദിപ്പിക്കുന്ന മെലനോസൈറ്റ് എന്ന കോശങ്ങൾ നശിക്കുകയോ പ്രവർത്തനരഹിതമാവുകയോ ചെയ്യുന്നത് കാരണം ചർമ്മത്തിൽ വെളുപ്പു നിറത്തിലുള്ള പാടുകൾ വരുന്ന രോഗമാണ് വിറ്റിലിഗോ. ഇതൊരു ഓട്ടോ ഇമ്യൂൺ കണ്ടീഷനാണ്, അതായത് നമ്മുടെ ശരീരത്തിലെ പ്രതിരോധ സംവിധാനത്തിന്റെ വ്യതിയാനങ്ങൾ മൂലം ആണ് ഈ മെലനോസൈറ്റ് കോശങ്ങൾ നശിക്കുന്നത്. അതിന്റെ ഫലമായാണ് വിറ്റിലിഗോ ഉണ്ടാവുന്നത്. വിറ്റിലിഗോ എല്ലാവർക്കും ഒരേ രീതിയിലല്ല കാണപ്പെടുന്നത്. ഇത് പലതരത്തിലുണ്ട്. സാധാരണ വളരെ കോമൺ ആയി കാണുന്നത് നോൺ സെഗ്മെന്റൽ വിറ്റിലിഗോ, വിറ്റിലിഗോ വൾഗാരിസ് എന്ന് പറയാം. ശരീരത്തിന്റെ ഇരുവശങ്ങളിലും ഏകദേശം സമാനമായ പാടുകൾ വരുന്ന ഒരു ടൈപ്പാണിത്. കൈകൾ, കാലുകൾ, കൈകാൽ മുട്ടുകൾ, മുഖം, കണ്ണിനു ചുറ്റും, വായയ്ക്കു ചുറ്റും തുടങ്ങിയ ഭാഗങ്ങളിൽ സാധാരണമായി കാണപ്പെടുന്നു. രോഗം പുതിയ മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിക്കാനും സാധ്യതയുണ്ട്. രണ്ടാമതായി, സെഗ്മെന്റൽ വിറ്റിലിഗോ. ഇത് ശരീരത്തിന്റെ ഒരു വശത്ത് മാത്രം കൺഫൈൻഡ് ആയിട്ട് കാണുന്ന ഒരു ടൈപ്പ് വിറ്റിലിഗോ ആണ്. സാധാരണ കുട്ടികളിൽ അല്ലെങ്കിൽ ചെറുപ്രായത്തിൽ തന്നെ കണ്ടുവരുന്ന ഒരു ടൈപ്പാണിത്. ബാധിത ഭാഗത്തെ നാഡികളിൽ നിന്ന് പുറപ്പെടുന്ന ചില ന്യൂറോ കെമിക്കൽ മീഡിയേറ്റേഴ്സ് ആണ് ഈ മെലനോസൈറ്റ് നശിക്കുന്നതിനുള്ള കാരണമെന്ന് കരുതുന്നു. തുടക്കത്തിൽ വ്യാപിച്ച ശേഷം പലപ്പോഴും സ്ഥിരത കൈവരിക്കുന്ന ഒരു ടൈപ്പാണിത്. അതിനാൽ തന്നെ ചികിത്സാരീതികൾ ഇതിന് വ്യത്യസ്തമായിരിക്കും. ഇനി ലോക്കലൈസ്ഡ് അല്ലെങ്കിൽ ഫോക്കൽ വിറ്റിലിഗോ എന്നൊന്നുണ്ട്. ഒന്നോ രണ്ടോ ചെറിയ ഭാഗങ്ങളിൽ മാത്രം പരിമിതപ്പെടുന്ന ഒരു ടൈപ്പാണിത്. മറ്റൊന്ന് എക്രോഫേഷ്യൽ വിറ്റിലിഗോ. ഇതും കോമൺ ആണ്. വിരലുകൾ, കൈകാലുകളുടെ അറ്റങ്ങൾ, ചുണ്ടുകൾ, കണ്ണിനു ചുറ്റുമുള്ള ഭാഗങ്ങൾ എന്നിവയെ ബാധിക്കുന്ന വിറ്റിലിഗോ ആണിത്. ലാസ്റ്റായിട്ട് യൂണിവേഴ്സൽ വിറ്റിലിഗോ. വളരെ അപൂർവമാണിത്. ശരീരത്തിന്റെ ഭൂരിഭാഗം ഭാഗങ്ങളിൽ

ലും നിറം നഷ്ടപ്പെടുന്ന ഒരവസ്ഥയാണിത്. വിറ്റിലിഗോ എന്ന രോഗത്തെപ്പറ്റി പലതരത്തിലുള്ള മിഥ്യാധാരണകളും ഇന്ന് നിലവിലുണ്ട് അല്ലെ? അതിൽ പ്രധാനപ്പെട്ടത് എന്തെന്നാൽ, ഒന്ന്, വിറ്റിലിഗോ ഒരു പകർച്ചവ്യാധിയാണ് എന്നുള്ളതാണ്. ഇത് വളരെ തെറ്റാണ്. വിറ്റിലിഗോ ഒരിക്കലും പകരുന്ന രോഗമല്ല. സ്പർശനം അല്ലെങ്കിൽ ഭക്ഷണം പങ്കിടൽ, ഒരുമിച്ച് താമസിക്കൽ എന്നിവയിലൂടെ ഒന്നും ഇത് മറ്റൊരാളിലേക്ക് പകരുന്നില്ല. ആക്റ്റീവായിട്ടുള്ള സ്റ്റേജില് വിറ്റിലിഗോ പാച്ചിനോട് ചേർന്ന് മുറിവോ അല്ലെങ്കിൽ തൊലി പോവുകയോ മറ്റോ ചെയ്താൽ അവിടെ വെള്ള നിറമായി പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വിറ്റിലിഗോ ആക്റ്റീവായി ഉള്ളപ്പോൾ മാക്സിമം പാടുകൾ തേച്ചുരയ്ക്കാനോ മുറിവുകൾ ദേഹത്തുണ്ടാകാതെയും നോക്കുന്നത് പ്രധാനമാണ്. രണ്ടാമത്തായി, വളരെ വ്യാപകമായുള്ള ഒരു തെറ്റിദ്ധാരണയാണ് ചില പ്രത്യേക ഭക്ഷണങ്ങൾ കഴിച്ചതുകൊണ്ട് ഈ വിരുദ്ധാഹാരം എന്നൊക്കെ പറയാറുണ്ട് പലരും. അതുകൊണ്ടാണ് വെള്ളപ്പാണ്ട് ഉണ്ടാകുന്നത് എന്ന്. ഇതും തെറ്റാണ്. മറിച്ച് നിറയെ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും, അതായത് ആന്റി ഓക്സിഡൻസ് അടങ്ങുന്ന ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണ രീതി ഈ രോഗത്തിന് വളരെയധികം ഫലപ്രദമാണ്, ഗുണം ചെയ്യും. അതുപോലെ വിറ്റിലിഗോ തികച്ചും ഒരു മെഡിക്കൽ അവസ്ഥയാണ്. ഇതിന് മതപരമോ ആത്മീയമോ ആയ കാരണങ്ങൾ ഒന്നും തന്നെ ഇല്ല. വിറ്റിലിഗോ ശരീരത്തിന്റെ നിറത്തെ മാത്രമാണ് ബാധിക്കുന്നത്. അത് വ്യക്തിയുടെ കഴിവുകളെയോ ബുദ്ധിശക്തിയെയോ ജീവിത നിലവാരത്തെയോ ഒന്നും ബാധിക്കുന്നില്ല. അതുകൊണ്ട് വിറ്റിലിഗോ ഉള്ളവർക്ക് സാധാരണ ജീവിതം തന്നെ നയിക്കാൻ കഴിയും. എന്നാൽ വിറ്റിലിഗോ രോഗത്തെക്കാൾ പലപ്പോഴും രോഗികൾ അനുഭവിക്കുന്നത് സാമൂഹികവും മാനസികവുമായ സമ്മർദ്ദങ്ങളാണ്. മറ്റുള്ളവരുടെ ചോദ്യങ്ങൾ, തുറിച്ചുനോട്ടം, വിവാഹ സംബന്ധമായ ആശങ്കകൾ, ആത്മവിശ്വാസക്കുറവ്, കുട്ടികളിൽ സ്കൂൾ തലത്തിലുള്ള ബുദ്ധിമുട്ടുകൾ എന്നിവ. അതിനാൽ രോഗിക്ക് ചികിത്സയ്ക്ക് പുറമെ മാനസിക പിന്തുണയും പ്രധാനമായും കുടുംബത്തിന്റെ പിന്തുണയും ഒരുപോലെ തന്നെ ആവശ്യമാണ്. വിറ്റിലിഗോയ്ക്ക് ചികിത്സയില്ല എന്നുള്ളതും വളരെ വ്യാപകമായ ഒരു മിഥ്യാധാരണയാണ്. വിവിധ തരത്തിലുള്ള ഫലപ്രദമായ ചികിത്സകൾ ഇന്ന് ലഭ്യമാണ്. മരുന്നുകൾ, ഫോട്ടോതെറാപ്പി, എക്സൈമർ ലൈറ്റ് തെറാപ്പി, ഓട്ടോഇമ്യൂൺ പ്രവർത്തനം നിയന്ത്രിക്കുന്ന ചികിത്സകൾ, ശസ്ത്രക്രിയകൾ എന്നിങ്ങനെ. രോഗിയുടെ പ്രായം, രോഗത്തിന്റെ വ്യാപ്തി, സ്റ്റെബിലിറ്റി, അതായത് എത്ര നാളായി രോഗം വ്യാപിക്കാതെ സ്റ്റേബിളായി നിൽക്കുന്നു എന്നത്, പിന്നെ രോഗത്തിന്റെ ദൈർഘ്യം എന്നിവയെ ആശ്രയിച്ചാണ് ചികിത്സ തിരഞ്ഞെടുക്കുന്നത്. ഉദാഹരണത്തിന്, ഒന്നോ രണ്ടോ പാച്ചസ് മാത്രമാണെങ്കിൽ പലപ്പോഴും പുറമേ പുരട്ടുന്ന ലേപനങ്ങൾ മാത്രം മതിയാകും. വളരെ വേഗത്തിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന രോഗമാണ് എങ്കിൽ ഉള്ളിൽ കഴിക്കുന്ന സ്റ്റീറോയിഡ് പോലെയുള്ള മരുന്നുകൾ, ഫോട്ടോതെറാപ്പി എന്നിവ വേണ്ടിവരും. ഒരു വർഷത്തിലധികമായി മാറ്റമൊന്നും വരാതെ നിൽക്കുന്ന പാടുകൾക്ക് സർജറിയും സാധ്യമാണ്. ഈ സർജറി തന്നെ പലതരത്തിലുണ്ട്. മറ്റ് നോർമൽ സ്കിൻ, പലപ്പോഴും തുടയിൽ നിന്ന് അല്ലെങ്കിൽ ചെവിയുടെ പിറകിൽ നിന്ന് തൊലിയുടെ കുറച്ച് ഭാഗം പാണ്ട് ബാധിച്ച സ്കിന്നിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന സർജറി ഉണ്ട്. അതുപോലെ ഒരു വലിയ ഏരിയ നമുക്ക് കവർ ചെയ്യണമെങ്കിൽ അങ്ങനെ എടുക്കുന്ന സ്കിന്നിൽ നിന്നും മെലനോസൈറ്റ് കോശങ്ങളെ വേർതിരിച്ചോ അല്ലെങ്കിൽ അവയെ കൾച്ചർ ചെയ്ത് ഇരട്ടിപ്പിച്ച് കോശങ്ങളായി തന്നെ ട്രാൻസ്ഫർ ചെയ്യുന്ന സർജറിയും ഉണ്ട്. ആദ്യം പറഞ്ഞ കുട്ടികളിൽ കൂടുതലായി കാണുന്ന സെഗ്മെന്റൽ വിറ്റിലിഗോ എന്ന ടൈപ്പ് മെഡിക്കൽ ട്രീറ്റ്മെന്റിനോട് സാധാരണ പ്രതികരിക്കാറുണ്ട്. ഇതിന് സർജിക്കൽ ഓപ്ഷൻസ് വളരെ ഫലപ്രദമായി കാണാറുണ്ട്. ഇനി ശരീരത്തിന്റെ ഭൂരിഭാഗം ഭാഗങ്ങളിലും നിറം നഷ്ടപ്പെടുന്ന യൂണിവേഴ്സൽ വിറ്റിലിഗോ എന്ന ടൈപ്പിന് മെലാനിൻ ഉണ്ടാക്കിയെടുക്കാനുള്ള ചികിത്സയേക്കാൾ പ്രാക്ടിക്കൽ മിച്ചമുള്ള ചെറിയ ഭാഗത്തെ മെലാനിൻ കൂടി ബ്ലീച്ച് ചെയ്യുന്ന ട്രീറ്റ്മെന്റ്സ് ആണ്. ഇതിനായി ചില ലേസർ ട്രീറ്റ്മെന്റ്സ്, അതുപോലെ മോണോബെൻസൈൽ ഈതർ ഓഫ് ഹൈഡ്രോക്വിനോൺ എന്നിവ ഉപയോഗിക്കാറുണ്ട്. മൈക്കിൾ എന്ന സിനിമ കണ്ടാൽ ഓർക്കുന്നുണ്ടാവും. അതിൽ മൈക്കിൾ ജാക്സൺ ഡോക്ടറോട് താൻ വിറ്റിലിഗോയ്ക്ക് ബെനോക്യുൻ ആണ് യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത്. അത് തന്നെയാണിത്. 2009 June 25 മൈക്കിൾ ജാക്സൺ അന്തരിച്ചതിന് ശേഷം വിറ്റിലിഗോ രോഗത്തെക്കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കാനും സാമൂഹിക വിവേചനത്തിനെതിരെ ശബ്ദമുയർത്താനും വേണ്ടിയാണ് June 25 ലോക വിറ്റിലിഗോ ദിനമായി ആചരിക്കാൻ ആരംഭിച്ചത്. അപ്പൊ പറഞ്ഞു വന്നത് ഇതെല്ലാമാണ് വിറ്റിലിഗോയുടെ ട്രീറ്റ്മെന്റ് രീതികൾ. പിന്നെ വിറ്റിലിഗോ പൂർണ്ണമായി മാറുമോ എന്ന ചോദ്യത്തിന് ഉത്തരം എല്ലാ ശരീരഭാഗങ്ങളിലും ഒരുപോലെയല്ല. ചില ഭാഗങ്ങളിൽ നിറം തിരികെ വരാൻ കൂടുതൽ സാധ്യതയുണ്ട്. ഉദാഹരണം, മുഖം, കഴുത്ത്, ശരീരത്തിന്റെ നടുഭാഗങ്ങളിൽ ഹെയർ ഫോളിക്കിൾസ് കൂടുതലായുള്ള ഏരിയാസിൽ ചികിത്സയ്ക്ക് നല്ല പ്രതികരണം ലഭിക്കാറുണ്ട്. എന്നാൽ ചില ഭാഗങ്ങളിൽ ചികിത്സയ്ക്ക് പ്രതികരണം കുറവായിരിക്കും. വിരലുകളുടെ അറ്റങ്ങൾ, കൈകാൽ പത്തികൾ, ചുണ്ടുകൾ, ജനനേന്ദ്രിയ ഭാഗം,
ബോണി പ്രോമിനൻസസ് എന്നിവ ഈ ഭാഗങ്ങളിൽ ഹെയർ ഫോളിക്കൽസ് കുറവായത്

0: ത്തിനാൽ നിറം തിരികെ വരുന്നത് ബുദ്ധിമുട്ടാണ്. മുടിയുടെ നിറം കൂടി വെള്ളയായ ഭാഗങ്ങളിലും ചികിത്സയോടുള്ള പ്രതികരണം വൈകും. പിന്നെ സ്ഥിരത അറ്റൈൻ ചെയ്തതിനു ശേഷം ഈ ഭാഗങ്ങളിൽ സർജിക്കൽ ഓപ്ഷൻസ് കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വിറ്റിലിഗോ ദിനത്തിൽ സമൂഹത്തോടുള്ള സന്ദേശം എന്തെന്നാൽ, വിറ്റിലിഗോ ഉള്ള വ്യക്തികളെ രോഗത്തിന്റെ പേരിൽ വിലയിരുത്തരുത്. അവർക്ക് ആവശ്യം സഹതാപമല്ല, അംഗീകാരമാണ്. അകറ്റി നിർത്തലല്ല, ഉൾക്കൊള്ളലാണ്. ഒരു വ്യക്തിയുടെ സൗന്ദര്യവും കഴിവും മൂല്യവും ചർമ്മത്തിന്റെ നിറം കൊണ്ട് നിർണയിക്കപ്പെടുന്നില്ല. ഈ ലോക വിറ്റിലിഗോ ദിനത്തിൽ നമുക്ക് ഈ പ്രതിജ്ഞ എടുക്കാം. വിറ്റിലിഗോയെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ അവസാനിപ്പിക്കാം, ശാസ്ത്രീയമായ അറിവ് പ്രചരിപ്പിക്കാം. നന്ദി.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
2: പോളിയോ രോഗത്തിൽ നിന്നും രക്ഷ നേടുന്നതിനായി നമ്മുടെ സംസ്ഥാനത്ത് ജൂൺ 28 ഞായറാഴ്ച പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം സംഘടിപ്പിക്കുകയാണ്. 5 വയസ്സിന് താഴെ പ്രായമുള്ള നിങ്ങളുടെ കുട്ടികൾക്ക് പോളിയോ തുള്ളിമരുന്ന് നൽകാനുള്ള അവസരമാണിത്. ഈ അവസരം പാഴാക്കരുത്. നമ്മുടെ കുഞ്ഞുങ്ങളെ പോളിയോ രോഗത്തിൽ നിന്നും സംരക്ഷിക്കാം. വാക്സിനേഷൻ കുഞ്ഞുങ്ങളുടെ ജന്മാവകാശമാണ്, അത് നിഷേധിക്കരുത്.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
2: പകർച്ചവ്യാധി പ്രതിരോധത്തിന്റെ ഭാഗമായി കൈകൾ വൃത്തിയായി സൂക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് സംസാരിക്കുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് SAT ആശുപത്രിയിലെ നിയോനെറ്റോളജി വിഭാഗം നഴ്സിംഗ് ഓഫീസർ ശ്യാം രാജ്.
3: റേഡിയോ ഹെൽത്തിന്റെ എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. നമ്മൾ പലരും നിസ്സാരമെന്ന് കരുതുമെങ്കിലും വളരെ ഗൌരവമേറിയതും പ്രാധാന്യം അർഹിക്കുന്നതുമായ കാര്യമാണ് ഹാൻഡ് ഹൈജീൻ അഥവാ കൈകളുടെ ശുചിത്വം. ഇക്കാര്യത്തിൽ കോവിഡ് സമയത്ത് നാം ഓരോരുത്തരും വളരെയധികം ശ്രദ്ധാലുക്കൾ ആയിരുന്നു. രോഗാണുക്കൾ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള പ്രധാന ഭാഗമാണ് കൈകൾ. രോഗാണു ഉള്ള പ്രതലത്തിൽ നാം സ്പർശിക്കുന്നതുവഴി രോഗാണുക്കൾ കൈകളിൽ ആവുകയും അത് ശരീരത്തിലേക്ക് മൂക്കിലൂടെയും വായിലൂടെയും മറ്റും പ്രവേശിക്കുകയും ചെയ്യുന്നു. ശരിയായ രീതിയിൽ കൈകൾ കഴുകിയാൽ 80% രോഗങ്ങളും പകരുന്നത് തടയുവാൻ സാധിക്കും. വയറിളക്കം പോലെയുള്ള രോഗങ്ങൾ 40%, ശ്വാസകോശ സംബന്ധമായുള്ള രോഗങ്ങൾ 20% വരെയും കുറയ്ക്കുവാനും സാധിക്കും. ഹംഗേറിയൻ ഡോക്ടറായിരുന്ന ഇഗ്നസ് ഫിലിപ്പ് സെമൽവേസ് ആണ് കൈ കഴുകുന്നത് രോഗങ്ങളെ ചെറുക്കുമെന്ന് ആദ്യമായി കണ്ടെത്തിയത്. എപ്പോഴൊക്കെയാണ് നാം കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്? സമൂഹത്തിലും വീടുകളിലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ആദ്യമായി പറയാം. ആദ്യമായി ഭക്ഷണം കഴിക്കുന്നതിനും പാചകം ചെയ്യുന്നതിനും മുൻപ് കൈകൾ ശുചിത്വമാക്കേണ്ടതുണ്ട്. ശൗചാലയങ്ങൾ ഉപയോഗിച്ചതിന് ശേഷവും അതുപോലെ തന്നെ രോഗികളുമായുള്ള സമ്പർക്കത്തിന് ശേഷവും വളർത്തുമൃഗങ്ങളെ പരിപാലിച്ചു കഴിഞ്ഞതിന് ശേഷവും കമ്പ്യൂട്ടർ, മൊബൈൽ ഫോൺ, പേന, പണം തുടങ്ങിയവ ഉപയോഗിച്ച ശേഷവും കൈ ശുചിത്വം പാലിക്കേണ്ടതാണ്. അതേപോലെ തന്നെ കഫ് എറ്റിക്വറ്റ്, കൈകൾ പൊത്തിച്ചുമച്ചതിന് ശേഷവും കൈ വൃത്തിയായി സൂക്ഷിക്കേണ്ടതാണ്. ആശുപത്രികളിൽ ജോലി ചെയ്യുമ്പോൾ പ്രധാനമായും ഗുരുതരാവസ്ഥയിലുള്ള രോഗികളെ പരിചരിക്കുന്ന എല്ലാ ആരോഗ്യ പ്രവർത്തകരും കൈ ശുചിത്വം നിർബന്ധമായും ഉറപ്പാക്കേണ്ടതാണ്. 1, രോഗികളെ സ്പർശിക്കുന്നതിന് മുൻപായി കൈ വൃത്തിയാക്കേണ്ടതാണ്. ക്ലീൻ അഥവാ അസെപ്റ്റിക് പ്രൊസീജിയേഴ്സ് ചെയ്യുന്നതിന് മുൻപ് കൈ ശുചിത്വം പാലിക്കേണ്ടതാണ്. ഒരു പ്രൊസീജിയർ കഴിഞ്ഞ ശേഷം അല്ലെങ്കിൽ ശരീരസ്രവവുമായി കോണ്ടാക്റ്റിൽ വന്നു കഴിഞ്ഞാൽ കൈ ശുചിത്വം പാലിക്കേണ്ടതാണ്. രോഗികളെ സ്പർശിച്ച ശേഷം അതേപോലെ രോഗികളുടെ പരിസരത്തിൽ സ്പർശിച്ച ശേഷവും കൈ ശുചിത്വം പാലിക്കേണ്ടതാണ്. ഫലപ്രദമായി കൈ കഴുകുന്നത് എങ്ങനെയെന്ന് നോക്കാം. നമ്മളിൽ മിക്കവരും 5 മുതൽ 6 സെക്കൻഡ് വരെയാണ് കൈകൾ കഴുകാൻ ചെലവഴിക്കുന്നത്. അതിൽ 33% പേരും സോപ്പ് ഉപയോഗിക്കാതെയാണ് കൈകൾ കഴുകുന്നത്. എന്നാൽ രോഗപ്രതിരോധത്തിന് വേണ്ടി സോപ്പ് ഉപയോഗിച്ച് കൈകൾ കഴുകേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഇത്തരത്തിൽ ചെയ്യുന്നതിലൂടെ അണുബാധ പകരുന്നത് ഏറെക്കുറെ നിയന്ത്രിക്കുവാൻ സാധിക്കും. കുട്ടികളെ ചെറുപ്രായത്തിൽ തന്നെ കൈകൾ നന്നായി കഴുകി ശീലിപ്പിക്കേണ്ടതുണ്ട്. ഇത് എങ്ങനെയെന്ന് നോക്കാം. കൈകൾ കഴുകേണ്ട സ്റ്റെപ്പുകൾ 2 രീതിയിൽ ഉള്ള മാർഗങ്ങൾ നമുക്ക് സ്വീകരിക്കാം. സാനിറ്റൈസർ ഉപയോഗിച്ചോ അല്ലെങ്കിൽ സോപ്പ് ലായനി ഉപയോഗിച്ചോ കൈകൾ വൃത്തിയാക്കാവുന്നതാണ്. ആദ്യമായി കൈകൾ നന്നായി നനയ്ക്കുക. സോപ്പ് ലായനി അല്ലെങ്കിൽ സാനിറ്റൈസർ ഏതാണോ ഉപയോഗിക്കുന്നത് കൈക്കുമ്പിളിൽ ബോട്ടിലിൽ നിന്നും അത് ആവശ്യത്തിന് പ്രസ് ചെയ്തെടുക്കുക. ആദ്യമായി ഉള്ളംകൈയിൽ നന്നായി പുരട്ടി തിരുമുക. അടുത്തതായി ഇരു കൈകളുടെയും കൈപ്പത്തിക്ക് മുകളിലായി നന്നായി തിരുമുക. അതിനുശേഷം വിരലുകൾക്കിടയിൽ നന്നായി തിരുമുക. കൈകൾ ശരിക്ക് കോർത്തു പിടിച്ച് വിരലുകൾക്ക് പിറകിലായി നന്നായി തിരുമുക. ഇരു കൈകളുടെയും പെരുവിരലുകൾ നന്നായി തിരുമുക. കൈവിരലുകൾ കൂട്ടിപ്പിടിച്ച് ഉള്ളം കൈകളിൽ വൃത്താകൃതി

0: ആകൃതിയിൽ ഇരുവശത്തേക്കും തിരുമുക. അവസാനമായി കൈകൾ രണ്ടും ഉണങ്ങാൻ അനുവദിക്കുക. ഉണങ്ങിക്കഴിഞ്ഞാൽ കൈകൾ സുരക്ഷിതമായി. കൈശുചിത്വം അണുബാധ തടയുന്നതിനുള്ള ലളിതവും എന്നാൽ ശക്തവുമായ ഒരു ഉപകരണമാണ്. കൈശുചിത്വത്തിന്റെ ഘട്ടങ്ങൾ പാലിക്കുന്നതിലൂടെയും അത് പതിവായി പരിശീലിക്കുന്നതിലൂടെയും നമുക്ക് നമ്മെയും നമ്മുടെ രോഗികളെയും നമ്മുടെ സമൂഹത്തെയും സംരക്ഷിക്കുവാൻ കഴിയും. കൈശുചിത്വത്തിന് മുൻഗണന നൽകുകയും സുരക്ഷിതവും ആരോഗ്യകരവുമായ ഒരു ലോകം സൃഷ്ടിക്കാൻ ഒരുമിച്ച് പ്രവർത്തിക്കുകയും ചെയ്യാം.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത് NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
2: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ഫസ്ന ഫാത്തിമ. ഇറാന് ഇനിയൊരിക്കലും ആണവായുധമുണ്ടാകില്ലെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് ഇറാനുമായി ഉണ്ടാക്കിയ കരാർ ചരിത്രപരമാണെന്ന് വാഷിംഗ്ടൺ DCയിൽ റാലിയെ അഭിസംബോധന ചെയ്യവേ ട്രംപ് അറിയിച്ചു. US ഇറാൻ കരാറിന് ശേഷം ഓഹരി വിപണി കുതിച്ചുയരുകയാണെന്നും എണ്ണവില താഴ്ന്നുകൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. കരാറോടെ ലോകം സുരക്ഷിതമായ സ്ഥലമാകുമെന്നും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. വെനസ്വേലയിലെ കാരക്കാസിലും പരിസര പ്രദേശങ്ങളിലും രാവിലെയുണ്ടായ ഭൂചലനത്തെ തുടർന്ന് പ്രസിഡന്റ് ഡെൽസിൽ റോഡ്രിക്സ് രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. റിക്ടർ സ്കെയിലിൽ 7.2 7.5 തീവ്രത രേഖപ്പെടുത്തിയ രണ്ട് തുടർ ഭൂചലനങ്ങളാണ് ഉണ്ടായത്. വിദ്യാർത്ഥികളുടെ ക്ലാസുകളും അത്യാവശ്യമല്ലാത്ത പ്രവർത്തനങ്ങളും നിർത്തിവച്ചതായി റോഡ്രിക്സ് അറിയിച്ചു. നിരവധി കെട്ടിടങ്ങൾ തകർന്നതായും രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതായും അധികൃതർ അറിയിച്ചു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വിജയിച്ച അർമേനിയൻ പ്രധാനമന്ത്രിയെയും അദ്ദേഹത്തിന്റെ പാർട്ടിയെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ടെലിഫോണിലൂടെ അഭിനന്ദനം അറിയിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷ സാഹചര്യത്തിൽ ഇറാനിൽ കുടുങ്ങിയ ഇന്ത്യൻ പൌരന്മാരെ ഒഴിപ്പിക്കാൻ സൌകര്യമൊരുക്കിയതിന് പ്രധാനമന്ത്രി അദ്ദേഹത്തിന് നന്ദി അറിയിച്ചു. ഇന്ത്യയും അർമേനിയയും തമ്മിൽ ഊഷ്മളവും ബഹുമുഖവുമായ പങ്കാളിത്തം പ്രധാന മേഖലകളിൽ വ്യാപിപ്പിക്കുന്നതിന് പരസ്പര പ്രതിബദ്ധത അറിയിച്ചതായി പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. രാജ്യം ഇന്ന് സംവിധാൻ ഹത്യാ ദിവസ് ആചരിക്കുന്നു. 1975 June 25 രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന്റെ ഓർമ്മപ്പെടുത്തലായാണ് എല്ലാ വർഷവും June 25 സംവിധാൻ ഹത്യാ ദിവസമായി ആചരിക്കുന്നത്. അടിയന്തരാവസ്ഥ കാലത്ത് ദുരിതമനുഭവിച്ചവരെ ആദരിക്കാനും ജനാധിപത്യ മൂല്യങ്ങളെക്കുറിച്ച് പൌരന്മാരെ ബോധവൽക്കരിക്കാനുമാണ് ദിനാചരണം. ഡൽഹിയിൽ നിന്ന് അമൃത്സറിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ വിമാനം പാക് വ്യോമാതിർത്തിയിൽ പ്രവേശിച്ചതായി വ്യോമയാന മന്ത്രാലയം സ്ഥിരീകരിച്ചു. തിങ്കളാഴ്ച രാത്രി അമൃത്സർ വിമാനത്താവളത്തിൽ ഇറങ്ങാൻ ശ്രമിക്കുന്നതിനിടെയാണ് സംഭവം. ഇക്കാര്യം അധികൃതരെ അറിയിക്കാതിരിക്കുന്നതിന് അമൃത്സറിലെ ബന്ധപ്പെട്ട എയർ ട്രാഫിക് കൺട്രോളർക്കും ഓപ്പറേറ്റിംഗ് ക്രൂവിനുമെതിരെ താൽക്കാലിക അച്ചടക്ക നടപടി സ്വീകരിച്ചതായി മന്ത്രാലയം അറിയിച്ചു. മറ്റൊരു വിമാനത്തിൽ പക്ഷിയിടിച്ചതിനെ തുടർന്ന് റൺവേയിൽ പരിശോധന നടക്കുന്നതിനാൽ എയർ ട്രാഫിക് കൺട്രോൾ വിമാനത്തോട് ലാൻഡിംഗ് മാറ്റിവെച്ച് വട്ടമിട്ടു പറക്കാൻ നിർദ്ദേശിച്ചതിനെയാണ് വിമാനം അബദ്ധത്തിൽ പാക് വ്യോമ മേഖലയിലേക്ക് കടന്നത്. പാകിസ്ഥാൻ ATC അധികൃതരുമായി പ്രവർത്തനം ഏകോപിപ്പിച്ചതായി മന്ത്രാലയം വ്യക്തമാക്കി. നാർക്കോ കോർഡിനേഷൻ സെന്ററിന്റെ 10th ഉന്നതതല യോഗം നാളെ ന്യൂഡൽഹിയിൽ ചേരും. ആഭ്യന്തരമന്ത്രി അമിത്ഷാ അധ്യക്ഷനാവും. രാജ്യത്തെ മയക്കുമരുന്ന് കടത്തും മയക്കുമരുന്ന് ദുരുപയോഗവും ചെറുക്കാൻ ആവശ്യമായ ശ്രമങ്ങൾ അവലോകനം ചെയ്യാനും ശക്തിപ്പെടുത്തുന്നതിനുമാണ് യോഗം സംഘടിപ്പിക്കുന്നതെന്ന് ആഭ്യന്തരമന്ത്രാലയം അറിയിച്ചു. വാരണാസിയിലെ ലാൽ ബഹദൂർ ശാസ്ത്രി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ആദ്യത്തെ ഇസി കണക്ട് വിമാനം കേന്ദ്രമന്ത്രി കെ രാംമോഹൻ നായിഡു ഉദ്ഘാടനം ചെയ്തു. വാരണാസിയെ ഡൽഹി വഴി ലോകവുമായി ബന്ധിപ്പിക്കുന്ന ആദ്യത്തെ ഹബ് ആൻഡ് സ്പോക്ക് വിമാനമാണ് ഉദ്ഘാടനം ചെയ്തത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഞായറാഴ്ച രാവിലെ 11 മൻ കി ബാത്തിലേക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും നാളെ വരെ MyGOV നമോ ആപ്പ് 1800117800 എന്ന ട്രോൾ ഫ്രീ നമ്പറിലൂടെയും അറിയിക്കാം. ഈ മാസം 30 ആരംഭിക്കുന്ന SIR ഭവന സന്ദർശന സർവേയുമായി ബന്ധപ്പെട്ട് ഡൽഹി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അശോക് കുമാറിന്റെ അധ്യക്ഷതയിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗം ചേർന്നു. അർഹരായ ഒരു പൌരനും പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെടരുതെന്നും അർഹതയില്ലാത്ത ഒരാളെയും ഉൾപ്പെടുത്തരുതെന്നും അശോക്

0: കുമാർ ന്യൂഡൽഹിയിൽ ചേർന്ന യോഗത്തിൽ പറഞ്ഞു. സംസ്ഥാനത്ത് നിപ പ്രതിരോധ നടപടികൾ ശക്തമായി തുടരുന്നതായി മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. നിപ രോഗബാധിതന്റെ പട്ടികയിലെ ആരെയും പുതുതായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു. നിലവിൽ വളരെ ഉയർന്ന റിസ്ക് വിഭാഗത്തിൽപ്പെട്ട 4 പേരും ഉയർന്ന റിസ്ക് വിഭാഗത്തിൽപ്പെട്ട 14 പേരും ക്വാറന്റൈനിലാണ്. കുറഞ്ഞ റിസ്ക് വിഭാഗത്തിൽപ്പെട്ട 75 പേരും നിരീക്ഷണത്തിൽ കഴിയുന്നുണ്ട്. നിപ ബാധിച്ച രോഗി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി വെന്റിലേറ്ററിൽ ചികിത്സ തുടരുകയാണ്. രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാമനാട്ടുകര മുനിസിപ്പാലിറ്റിയിലെ 86 വീടുകളിൽ കൂടി ആരോഗ്യ പ്രവർത്തകർ ഇന്നലെ സന്ദർശനം നടത്തി. പത്തനംതിട്ട ജില്ലയിലെ വന്യജീവി മനുഷ്യ സംഘർഷം മനസ്സിലാക്കുന്നതിനും ദുരിതബാധിതരുടെ പരാതി കേൾക്കുന്നതിനും ഇന്ന് മന്ത്രിമാരായ ഷിബു ബേബി ജോൺ, ബിന്ദു കൃഷ്ണ എന്നിവർ കോന്നി, റാന്നി തുടങ്ങിയ പ്രദേശങ്ങളിലെ ജനവാസ മേഖലകൾ സന്ദർശിക്കും. രാവിലെ വടശ്ശേരിക്കര ഫോറസ്റ്റ് ഓഫീസിൽ പഴക്കുളം മധു എംഎൽഎയുടെ അധ്യക്ഷതയിൽ ചേരുന്ന അവലോകന യോഗം മന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഗവിയിൽ പീഡന ശ്രമത്തിനിടെ കൊല്ലപ്പെട്ട അംഗനവാടി ജീവനക്കാരിയുടെ കുടുംബത്തെയും ബിന്ദു കൃഷ്ണ സന്ദർശിക്കും. സംസ്ഥാനത്ത് പൾസ് പോളിയോ തുള്ളിമരുന്ന് ഞായറാഴ്ച വിതരണം ചെയ്യും. പരിപാടിയുടെ ക്രമീകരണങ്ങൾ പൂർത്തിയായി. 5 വയസ്സിൽ താഴെ പ്രായം വരുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും ഓരോ ഡോസ് തുള്ളിമരുന്ന് നൽകുന്നുവെന്ന് ഉറപ്പുവരുത്താൻ മാതാപിതാക്കൾ ശ്രദ്ധിക്കണമെന്ന് മന്ത്രി കെ മുരളീധരൻ ആവശ്യപ്പെട്ടു. 19,80,224 കുട്ടികൾക്കാണ് തുള്ളിമരുന്ന് നൽകുക. ഇതിനായി 22,288 ബൂത്തുകൾ സജ്ജീകരിക്കും. തുള്ളിമരുന്ന് നൽകാൻ 46,663 സന്നദ്ധ പ്രവർത്തകരെയും പരിശീലനം നൽകി നിയോഗിക്കും. സാധാരണ ബൂത്തുകൾക്ക് പുറമെ യാത്രാവേളയിൽ കുഞ്ഞുങ്ങൾക്ക് വാക്സിൻ നൽകുന്നതിന് 539 ട്രാൻസിറ്റ് ബൂത്തുകളും 283 മൊബൈൽ ബൂത്തുകളും എന്നിവയും ക്രമീകരിക്കും. മലപ്പുറം ജില്ലയിൽ ഈ മാസം പനി ബാധിച്ച് വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയവരുടെ എണ്ണം 500,000 കടന്നു. ബുധനാഴ്ച വരെ 51,436 പേർ പനിബാധിതരായി ഒ പി ചികിത്സ തേടിയിട്ടുണ്ട്. 186 പേരെ കിടത്തി ചികിത്സയ്ക്കും വിധേയമാക്കി. കണ്ണൂർ പുതിയങ്ങാടിയിൽ ഫിഷിംഗ് ഹാർബർ നിർമ്മിക്കുന്നതിനെക്കുറിച്ച് സാധ്യതാ പഠനം നടത്തുമെന്ന് മന്ത്രി വി അബ്ദുൾ ഗഫൂർ അറിയിച്ചു. ഈ ആവശ്യമുന്നയിച്ച് എം വിജിൻ നിയമസഭയിൽ അവതരിപ്പിച്ച സബ്മിഷന് മറുപടി പറയുകയായിരുന്നു മന്ത്രി. തിരുവനന്തപുരം അണ്ടൂർക്കോണം ഗ്രാമപഞ്ചായത്തിൽ തരിശായി കിടക്കുന്ന പള്ളിപ്പുറം പാടശേഖരം പുനരുജ്ജീവിപ്പിച്ച് 125 ഏക്കറിൽ നെൽകൃഷി ഇറക്കുന്നതിന്റെ വിതയുത്സവം ഇന്ന് മന്ത്രി ടി സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്യും. പുനർജനി പദ്ധതിയിലൂടെയാണ് പാടശേഖരത്തിന് പുതുജീവൻ നൽകുന്നത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ ഇന്നലെ 133 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 139 പേർ അറസ്റ്റിലായി. ഇവരിൽ 71 ഗ്രാമിലധികം MDMA-യും 3 കിലോയിലധികം കഞ്ചാവും 0.3 ഗ്രാം ഹെറോയിനും 2 കഞ്ചാവ് ചെടിയും പിടിച്ചെടുത്തു. ഇതുവരെ 3,790 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. ആകെ 4,070 അറസ്റ്റുകളും നടന്നു. മലപ്പുറം മഞ്ചേരിയിൽ ഇന്നോവ കാറിൽ നിന്ന് 16 കിലോ കഞ്ചാവ് പിടിച്ചെടുത്തു. കാളികാവ് സ്വദേശി നിഹാലിനിയാണ് നാട്ടുകാർ പിടികൂടി പോലീസിനെ ഏൽപ്പിച്ചത്. CMRL എക്സാലോജിക് മാസപ്പടി കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ ടി ചോദ്യം ചെയ്യലിന് വീണ്ടും കൊച്ചിയിലെ ED ഓഫീസിലെത്തി. ഇത് 2ാം തവണയാണ് വീണ ED മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരാവുന്നത്. ഈ മാസം 29 ഹാജരാകാനാണ് ED നോട്ടീസ് നൽകിയിരുന്നത്. കഴിഞ്ഞ ദിവസമാണ് കേസ് സംബന്ധമായ SFIO രേഖകൾ ED ലഭിച്ചത്. കേന്ദ്രീയ വിദ്യാലയങ്ങൾക്കായി സംഘടിപ്പിച്ച 36ാമത് ദേശീയ യുവജന പാർലമെന്റ് മത്സരത്തിന്റെ സമ്മാനങ്ങൾ ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. കേരളത്തിൽ നിന്ന് തിരുവനന്തപുരം പള്ളിപ്പുറം കേന്ദ്രീയ വിദ്യാലയത്തിൽ പുരസ്കാരം സ്വീകരിക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് എയിലെ ആദ്യ മത്സരത്തിൽ ദക്ഷിണാഫ്രിക്ക ദക്ഷിണ കൊറിയയെ ഏകപക്ഷീയമായ 1 ഗോളിന് തോൽപ്പിച്ചു. മറ്റൊരു മത്സരത്തിൽ മെക്സിക്കോ ചെക്കിയെ എതിരില്ലാത്ത 3 ഗോളിനും പരാജയപ്പെടുത്തി. ഗ്രൂപ്പ് സി മത്സരത്തിൽ മിയാമി സ്റ്റേഡിയത്തിൽ പുലർച്ചെ ബ്രസീൽ സ്കോട്ട്ലാന്റിനെ എതിരില്ലാത്ത 3 ഗോളിന് പരാജയപ്പെടുത്തിയിരുന്നു. ഇതേ ഗ്രൂപ്പിൽ അറ്റ്ലാന്റയിൽ മറ്റൊരു മത്സരത്തിൽ മൊറോക്കോ 2-4 ഗോളിന് ഹെയ്ത്തിയെയും തോൽപ്പിച്ചു. ഗ്രൂപ്പ് മി മത്സരത്തിൽ ബോസ്നിയ ഹെർസോഗോവിന 1-3 ഗോളിന് ഖത്തറിനെയും സ്വിറ്റ്സർലാൻഡ് 1-2 ഗോളിന് കാനഡയെയും തോൽപ്പിച്ചു. നാളെ പുലർച്ചെ 1:30 കുറസാവോ ഐവറി കോസ്റ്റിനെയും ഇക്വഡോർ ജർമ്മനിയെയും നേരിടും. 4:30 ടുണേഷ്യ നെതർലാൻഡുമായും ജപ്പാൻ സ്വീഡനുമായും ഏറ്റുമുട്ടും. ICC വനിതാ 2020 ലോകകപ്പ് ഗ്രൂപ്പ് എ മത്സരത്തിൽ ഇന്ന് മാഞ്ചസ്റ്ററിൽ ഇന്ത്യ ബംഗ്ലാദേശിനെ നേരിടും. ഇന്ത്യൻ സമയം വൈകിട്ട് 7-ന് മത്സരം. ഹർമൻപ്രീത് കൌർ നയിക്കുന്ന ടീം ഗ്രൂപ്പ് എയിൽ നിലവിൽ 2ാം സ്ഥാനത്താണ്. അഹമ്മദാബാദിൽ ഏഷ്യൻ കപ്പ് വോളിബോൾ മത്സരത്തിൽ തുടർച്ചയായി 4 മത്സരങ്ങൾ ജയിച്ച് ഇന്ത്യ സെമി ഫൈനലിൽ എത്തി. പൂൾ എയിൽ നിലവിലെ ചാമ്പ്യന്മാരായ ബഹ്റൈനെ തോൽപ്പിച്ചാണ് ഇന്ത്യ സെമിയിൽ ഉറപ്പാക്കിയത്. പൂളിലെ അവസാന മത്സരത്തിൽ ഇന്ത്യ രാത്രി 9 ഓസ്ട്രേലിയയെ നേരിടും. പ്രവാസി നിക്ഷേപമാണ് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക നട്ടിലെന്നും ഇതിന് കാരണക്കാരായ പ്രവാസികളെ അവഗണിക്കുന്ന സമീപനമാണ് ഭരണാധികാരികളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നതെന്നും ഇന്തോ അറബ് കോൺഫെഡറേഷൻ കോഴിക്കോട് സംഘടിപ്പിച്ച പ്രവാസികളും ബജറ്റും ചർച്ചാ സമ്മേളനം അഭിപ്രായപ്പെട്ടു. സീനിയർ ജേർണലിസ്റ്റ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ സെക്രട്ടറിയും മുതിർന്ന മാധ്യമപ്രവർത്തകനുമായ എൻ പി ചേക്കുട്ടി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പത്തനംതിട്ട പന്തളത്തെ പൈവഴി കുളനട ഉള്ളന്നൂർ പ്രദേശങ്ങളിലായി 6 പേരെ കടിച്ച തെരുവുനായക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചു. ഇന്നലെ രാവിലെ വ്യത്യസ്ത സമയങ്ങളിലായാണ് ആക്രമണം നടന്നത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.
1: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 25:10. ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം യേശുദാസ് പാടിയത്, ചിത്രം ധർമ്മദുരൈ.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
2: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
3: അടുത്തത് എല്ലാമേ എൻ തങ്കച്ചി. ഈ ചിത്രത്തിലെ ഗാനം പാടിയവർ SP ബാലസുബ്രഹ്മണ്യം, ചിത്രം.

0: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ. ഹലോ പ്രിയ ഗീതം.
1: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ. സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമ വേദി എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
2: ഇനി കൃഷ്ണചന്ദ്രൻ, എസ് ജാനകി എന്നിവർ പാടിയ ഗാനം. ചിത്രം കോഴി കൂവുതും.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
2: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
1: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
2: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
1: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
2: ഏറ്റവും പുതിയ റിലീസുകൾ,
1: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
2: നമുക്ക് ആസ്വദിക്കാം
1: കണ്ണൂർ ടാക്കീസിലൂടെ. കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
2: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
3: ചിത്രം പാടും പറവൈകൾ, ഗായകർ SP ബാലസുബ്രഹ്മണ്യം, SP ജാനകി.

കാതൽ ഓവിയം. ഈ ചിത്രത്തിനു വേണ്ടി എസ് പി ബാലസുബ്രഹ്മണ്യം പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ഈ ഗാനത്തോടെ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി കണ്ണൂർ. എഫ്എം പ്രധാന വാർത്തകൾ. വെനസ്വേലയിലെ കാരക്കാസിലും പരിസര പ്രദേശങ്ങളിലും രാവിലെ ഉണ്ടായ ഭൂചലനത്തിൽ ദുഃഖമറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദുരിതബാധിതർക്ക് ഇന്ത്യ സാധ്യമായ എല്ലാ സഹായങ്ങളും നൽകുമെന്നും പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലിന്റെ 3 ദിവസത്തെ ലണ്ടൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കമാവും. ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറിന്റെയും ഇരട്ട സംഭാവന കൺവെൻഷന്റെയും തയ്യാറെടുപ്പുകൾ അദ്ദേഹം അവലോകനം ചെയ്യും. മദ്യനികുതി കുറയ്ക്കുന്നത് സംബന്ധിച്ച് യുഡിഎഫിൽ ചർച്ച ചെയ്തതിനു ശേഷം വേണമായിരുന്നു തീരുമാനമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് വി എം സുധീരൻ. ബജറ്റിൽ മദ്യത്തിന് നൽകിയ നികുതി ഇളവ് പിൻവലിക്കണമെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. സ്വന്തം പാർട്ടിയിലോ മുന്നണിയിലോ അറിയാതെയാണ് മുഖ്യമന്ത്രി വീര്യം കുറഞ്ഞ മദ്യവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തീരുമാനമെടുത്തതെന്ന് മുൻമന്ത്രി എം വി രാജേഷ്. നികുതി കുറച്ചത് ആരും അറിയാതെയാണെന്നും ഇതു സംബന്ധമായ ഫയൽ നീക്കം ദ്രുതഗതിയിലായിരുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു. കേന്ദ്ര ജി എസ് ടി വിഭാഗം കോഴിക്കോട് ജില്ലയിലെ വ്യവസായികളുമായി മുഖാമുഖം സംഘടിപ്പിച്ചു. ജി എസ് ടി ജോയിന്റ് കമ്മീഷണർ വിജയ് അഗർവാൾ ഉദ്ഘാടനം ചെയ്തു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 2,040 രൂപ കുറഞ്ഞ് 1,2,760 രൂപയായി. 12,845 രൂപയാണ് ഗ്രാമിന് ഇന്നത്തെ വില. മലപ്പുറം മഞ്ചേരിയിൽ ഇന്നോവ കാറിൽ നിന്ന് 16 കിലോ കഞ്ചാവ് പിടിച്ചെടുത്തു. കാളിക്കാവ് സ്വദേശി നിഹാലിനെയാണ് നാട്ടുകാർ പിടികൂടി പോലീസിനെ ഏൽപ്പിച്ചത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് എയിലെ ആദ്യ മത്സരത്തിൽ ദക്ഷിണാഫ്രിക്ക ദക്ഷിണ കൊറിയയെ ഏകപക്ഷീയമായ 1 ഗോളിന് തോൽപ്പിച്ചു. മറ്റൊരു മത്സരത്തിൽ മെക്സിക്കോ ചെക്കിയെ എതിരില്ലാത്ത 3 ഗോളിലും പരാജയപ്പെടുത്തി.

0: സെൻസസ് 2027 ആദ്യ ഡിജിറ്റൽ സെൻസസ്. ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഡയറക്ടറേറ്റ് ഓഫ് സെൻസസ് ഓപ്പറേഷൻസ് ഡെപ്യൂട്ടി ഡയറക്ടർ ഹാരിസ് കെ എം മറുപടി നൽകിയ ഹലോ ആകാശവാണി ഫോണിൻ പരിപാടിയുടെ ശബ്ദലേഖനം ഇപ്പോൾ കേൾക്കാം. അതിഥിയോട് സംസാരിച്ചത് ജി സന്തോഷ് കുമാർ.
1: എല്ലാ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സെൻസസ് 2027 ഈ വിഷയവുമായിട്ടുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാനായി ഇന്ന് നമ്മോടൊപ്പമുള്ളത് സെൻസസ് ഡയറക്ടറേറ്റിലെ ഡെപ്യൂട്ടി ഡയറക്ടർ ശ്രീ ഹാരിസ് കെ എം ആണ്. ശ്രീ ഹാരിസ്, അദ്ദേഹത്തെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമുക്കറിയാം നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിലെ തന്നെ ആദ്യത്തെ ഡിജിറ്റൽ സെൻസസിൻ്റെ അതിൻ്റെ നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു. നമുക്കറിയാം ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സെൻസസാണ്, അതായത് 2011 തോന്നുന്നു നമ്മുടെ അവസാനത്തെ സെൻസസ് കഴിഞ്ഞത്. അതായത് 15 ശേഷമാണ് വീണ്ടും ഒരു സെൻസസ് നമ്മുടെ രാജ്യത്ത് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഈ സെൻസസിൻ്റെ ഒരു പ്രാധാന്യം, ഇതിനെക്കുറിച്ച് പല ആളുകൾക്ക് പല തരത്തിലുള്ള ആകാംക്ഷകളും ആശങ്കകളും ഒക്കെ ഉണ്ട്. ഒരുപക്ഷെ ഇത് നമ്മുടെ പൗരത്വവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾക്കാണോ ഈ സെൻസസ് എടുക്കുന്നത്, അങ്ങനെയുള്ള പല സംശയങ്ങളും ഒക്കെ സാധാരണ ജനങ്ങൾക്കുണ്ട്. എന്താണ് ഇങ്ങനെ ഒരു സെൻസസ്, അതിൻ്റെ പ്രാധാന്യം എന്താണ്?
2: എല്ലാ ആകാശവാണി ശ്രോതാക്കൾക്കും നമസ്കാരം. സെൻസസ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഏറ്റവും പഴയ ബ്രിട്ടീഷ് കാലഘട്ടം മുതലേ നമ്മൾ നടത്തി വന്നിരുന്ന ഒരു എക്സസൈസാണ്. ഏതാണ്ട് 150 പഴക്കമുണ്ട് ഇന്ത്യൻ സെൻസസിന്. ആദ്യത്തെ സെൻസസ് 1872 ബ്രിട്ടീഷ് കൊളോണിയൽ റൂളിൻ്റെ ഇതിലാണ് നമ്മൾ നടത്തി വന്നത്. അതിനുശേഷം 1872 സെൻസസ് ഇന്ത്യയിലെല്ലായിടത്തും ഒരേ സമയത്തല്ലായിരുന്നു നടന്നത്. അതുകൊണ്ട് അതിനെ നമ്മൾ നോൺ സിങ്ക്രോണിയസ് സെൻസസ് എന്നാണ് പറയുന്നത്. എന്നാൽ 1881 മുതൽ എല്ലാ 10 നമ്മൾ സെൻസസ് നടത്തി വന്നിട്ടുണ്ട്. അത് ഒരുപക്ഷെ യുദ്ധ സമാനമായ സാഹചര്യങ്ങളിലപ്പോഴും അതുപോലെ തന്നെ മഹാമാരികളുള്ളപ്പോഴൊക്കെ സെൻസസ് ആ 10 ഇടവേളകൾ നടന്നു വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം 1948 സെൻസസ് റൂ ആക്ട് ഉണ്ടാക്കുകയും 1990 ഇതിന് റൂൾസ് വരികയും ചെയ്തു. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ വളരെ സുപ്രധാനമായ ഒരു നയ പരിപാടിയായി ഈ സെൻസസ് നടന്നു വന്നിട്ടുണ്ട്. അപ്പോൾ സെൻസസിൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ

0: ഭരണപരവും സ്ഥിതി വിവര സംബന്ധിയുമായിട്ടുള്ള ഒരു സംരംഭമാണ് എന്നുള്ളതാണ്. ഏതാണ്ട് 1.4 ബില്യൺ ആളുകളെ 30 ലക്ഷത്തിലേറെ വരുന്ന ഫീൽഡ് എന്യൂമറേറ്റേഴ്സും സൂപ്പർവൈസേഴ്സും അവരുടെ വ്യക്തി വിവരങ്ങൾ ഉൾപ്പെടെ രേഖപ്പെടുത്തുക എന്ന ചരിത്ര പ്രധാനമായ ഒരു സംഗതിയാണ് സെൻസസ്. സെൻസസ് നമ്മൾ എടുക്കുന്നത് ഇന്ത്യയിൽ ഒരു സമയത്ത് ഒരു പീരിയഡിലുള്ള ഒരു പെർട്ടിക്കുലർ ടൈമിലുള്ള മുഴുവൻ ആളുകൾക്കും വേണ്ടിയാണ്. ആരൊക്കെയാണോ ഇന്ത്യയുടെ ജിയോഗ്രഫിക്കുള്ളിൽ താമസിക്കുന്നത് അവരുടെ വിവരങ്ങളാണ് നമ്മൾ എടുക്കുന്നത്. ഇതുമായി ബന്ധപ്പെടുത്തി പൗരത്വം അതുപോലെ തന്നെ വോട്ടർ അതുപോലെയുള്ള കൺസെപ്റ്റുകൾക്കൊന്നും യാതൊരു സ്ഥാനവുമില്ല. ഇന്ത്യയിൽ ഒരു സ്ഥലത്ത് ഒരു സമയത്ത് താമസിച്ചിരിക്കുന്ന മുഴുവൻ ആളുകളുടെയും വിവരങ്ങളാണ് നമ്മൾ സെൻസസിലൂടെ കളക്ട് ചെയ്യുന്നത്.
1: ഈ 2027 സെൻസസ് അതിനൊരു പ്രത്യേകത ഉള്ളതെന്ന് ഈ ആദ്യത്തെ ഡിജിറ്റൽ സെൻസസ് ആണ്. പ്രാരംഭ നടപടികൾ ഓൾറെഡി തന്നെ തുടങ്ങിക്കഴിഞ്ഞു. അപ്പൊ ഈ സെൻസസിന്റെ പ്രത്യേകതകൾ അതിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് അതേ കുറിച്ചൊന്ന് പറയാം.
0: അതായത് 2011 അവസാനം നടന്ന സെൻസസ് നമ്മൾ പേപ്പർ മോഡിലായിരുന്നു ചെയ്തത്. അതായത് എന്യൂമറേറ്റേഴ്സ് ഷെഡ്യൂൾ A3 സൈസിലുള്ള ഷെഡ്യൂൾസ് ഫീൽഡിൽ കൊണ്ടുപോവുകയും അത് ഫില്ല് ചെയ്ത് കൊണ്ടുവന്നതിന് ശേഷം അതിനെ സ്കാൻ ചെയ്ത് പ്രോസസ് ചെയ്യുകയായിരുന്നു ചെയ്യുന്നത്. അതിന്റെ ഫലമായിട്ട് നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യുന്നതിനും അത് അതുപോലെ തന്നെ അതിന്റെ ക്യാപ്ചർ ചെയ്യുന്നതിനും ടെക്നോളജി OCR ടെക്നോളജി ഉപയോഗിച്ച് ക്യാപ്ചർ ചെയ്യുന്നതിനും ഒക്കെ വളരെയധികം സമയം പിടിക്കേണ്ടത്. അതായത് സെൻസസ് കഴിഞ്ഞിട്ട് വളരെ കാലങ്ങൾക്ക് ശേഷം വർഷങ്ങൾക്ക് ശേഷം പോലും സെൻസസിന്റെ റിസൾട്ട് വന്നുകൊണ്ടിരുന്നു. അപ്പൊ ഇന്ത്യ മൊത്തത്തിൽ ഇന്ത്യയിൽ ഡിജിറ്റൽ എൻവറോൺമെന്റ് ഉണ്ടായ ഒരു മാറ്റം നമ്മൾ സെൻസസിലേക്കും വരികയാണ്. ഈ സെൻസസിന് വേണ്ടി ഒട്ടേറെ ഡിജിറ്റൽ ടൂളുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എന്യൂമറേറ്റേഴ്സ് ഉപയോഗിക്കുന്ന മൊബൈൽ ആപ്പാണ്. സെൻസസിന് വേണ്ടി ഫീൽഡിൽ ഷെഡ്യൂളുകൾ പേപ്പർ ഷെഡ്യൂളുകൾ ഉപയോഗിക്കുന്നതിന് പകരം മൊബൈൽ ആപ്പ് ഉപയോഗിച്ചാണ് എന്യൂമറേറ്റേഴ്സ് ഡാറ്റ കളക്ട് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ ഒരു സംഗതി, CMMS സെൻസസ് മാനേജ്മെന്റ് ആൻഡ് മോണിറ്ററിംഗ് പോർട്ടൽ എന്ന് പറഞ്ഞിട്ട് ഒരു സെൻട്രലൈസ്ഡ് പോർട്ടലിലാണ് ഈ എന്യൂമറേറ്റേഴ്സിന്റെ അലോക്കേഷൻ ഞങ്ങൾ ഡാറ്റ കളക്ട് ചെയ്യുന്ന യൂണിറ്റുകൾക്കാണ് HLB എന്ന് പറയുന്നത്. ആ HLBകളെ തിരിക്കൽ മുതലായ എല്ലാ സെൻസസുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റീസും നമ്മൾ ചെയ്യുന്നത് CMMS പോർട്ടലാണ്. ഇനി മൂന്നാമതൊരു സംഗതി, ഈ പബ്ലിക്കിനു വേണ്ടി നമ്മൾ ഏർപ്പെടുത്തിയിട്ടുള്ള സെൽഫ് എന്യൂമറേഷൻ പോർട്ടലാണ്. അതിനൊക്കെ പുറമെ നമ്മൾ മാപ്പിംഗ് വളരെ വ്യാപകമായിട്ട് ഈ സെൻസസിൽ ചെയ്തു വരുന്നുണ്ട്. അതിനുവേണ്ടിയും നമ്മൾ HLBC മാപ്പിംഗ് ആപ്പ് എന്ന് പറഞ്ഞ് ഒരു ഏതാണ്ട് 4 കോമ്പണൻസ് ചേർന്നതാണ് ഈ ഡിജിറ്റൽ സെൻസസ്.
1: ഈ സെൻസസിന് പ്രധാനമായിട്ടും 2 ഘട്ടങ്ങളാണുള്ളത്. 1st ഘട്ടം ഈ July 1 മുതൽ 30 വരെയും അതിനുശേഷം 2nd ഘട്ടത്തിലെ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിലും ആണ് നടക്കുന്നത് അല്ലേ? അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഇപ്പോൾ നമ്മൾ ഈ മാസം 16th തീയതി മുതൽ സെൽഫ് എന്യൂമറേഷൻ എന്നുള്ള രീതിയിൽ 15 ദിവസത്തേക്ക് ആൾക്കാർക്ക് ജനങ്ങൾക്ക് സ്വന്തമായിട്ട് ഈ പോർട്ടലിൽ കയറി അവർക്ക് വിവരങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള ഒരു സംവിധാനമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ആ പോർട്ടലിൻ്റെ വിവരങ്ങളും അതുപോലെ തന്നെ ഈ സെൽഫ് എന്യൂമറേഷനിൽ ജനങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, അതേക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? അതിന് മുന്നോടിയായിട്ട് നമുക്കൊരു കോളർ ഫോണിലുണ്ട്. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
2: സ്വാഗതം. രവീന്ദ്രനായരാണ് വിളിക്കുന്നത്. അമ്പലത്തറ
1: തിരുവനന്തപുരത്ത് അമ്പലത്തറ
2: എന്ന് പറയുന്ന സ്ഥലത്ത് താമസിക്കുന്ന ആളാണ്.
0: പറഞ്ഞോളൂ, പറഞ്ഞോളൂ.
2: ഞാൻ സർവീസ് ചെയ്യുന്ന വിരമിച്ച ആളാണ്. 71 വയസ്സായ ആളാണ്.
0: അതെ സാർ, പറയുന്നുണ്ടല്ലോ. കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ, പറഞ്ഞു.
2: സെൻസസിന് എന്തൊക്കെ കാര്യങ്ങളാണ്, ആരാണ് പറഞ്ഞു കൊടുക്കാനുള്ളത്?
0: സാർ വീട്ടിൽ സാറിന്റെ വീട്ടിൽ ആളുകളുണ്ടല്ലോ, സാർ അല്ലാതെ മറ്റ് മെമ്പർമാരുണ്ടോ?
2: രണ്ടുപേരെയുള്ളൂ, ഞാനും ഭാര്യയും മാത്രമേ വീട്ടിലുള്ളൂ. കുട്ടികളെ രണ്ടുപേരുണ്ട്, അവര് പ്രത്യേകം താമസിക്കുകയാണ്.
0: ശരി ശരി ശരി.
2: സെൻസസിന് എന്തൊക്കെ പറഞ്ഞു കൊടുക്കണം?
0: അതായത് നമ്മൾ സെൻസസ് നേരത്തെ പറഞ്ഞതുപോലെ 2 ഘട്ടങ്ങളിലായാണ്. അത് ആദ്യത്തെ ഘട്ടം നമ്മൾ July 1st മുതൽ 30th തീയതി വരെയാണ് നടക്കുന്നത്. അപ്പോൾ സാറിന്റെ വീടുമായി ബന്ധപ്പെട്ട പ്രധാന വിവരങ്ങൾ, അതായത് സാറിന്റെ വീടിന്റെ പ്രധാനപ്പെട്ട നിർമ്മാണ സാമഗ്രികൾ എന്തൊക്കെയാണ്, സാറിന് പ്രധാനപ്പെട്ട സൗകര്യങ്ങൾ, അതായത് ടോയ്ലറ്റ്, കിച്ചൻ, LPG കണക്ഷൻ എന്നതുമാതിരിയുള്ള സൗകര്യങ്ങൾ ഉണ്ടോ എന്നുള്ളതും, സാർ വീട്ടിൽ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട അസെൻസ്, അതായത് റേഡിയോ, TV, ഇന്റർനെറ്റ് കണക്ടിവിറ്റി, ഇതുപോലെയുള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നത്. ഇത് 2 രീതിയിൽ സാറിന് ചെയ്യാം. നമ്മളിപ്പോൾ 16th തീയതി മുതൽ 30th തീയതി വരെ, June 30 വരെ നമ്മൾ സെൽഫ് എന്യൂമറേഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഓൺലൈനിൽ പോകാൻ കഴിയുന്ന ആളുകൾക്ക് ഈ വിവരങ്ങൾ സ്വന്തം വീടിൻ്റേത് ഒരു മൊബൈൽ നമ്പർ ഉപയോഗിച്ച് ഓൺലൈനായി ഒരു പോർട്ടലിൽ രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റും. അത് സാറിന് ഇനി ഒരു പക്ഷേ സാർ ഈ പറഞ്ഞതുപോലെ സാറിന് പ്രായമായി ഈ വിവരങ്ങൾ എങ്ങനെ കൊടുക്കുമെന്നുള്ള ആശങ്കയുണ്ടെങ്കിൽ ഞങ്ങൾ July 1 മുതൽ 30 വരെ സാറിന്റെ ഏരിയയിൽ ഒരു എന്യൂമറേറ്റർ, പ്രധാനമായും സ്കൂൾ ടീച്ചേഴ്സാണ്, അവർ സാറിന്റെ വീട്ടിൽ വന്ന് ഈ ചോദ്യങ്ങൾ ചോദിച്ച് ഡാറ്റ കളക്ട് ചെയ്യും. അപ്പോൾ അവർ ചോദ്യം ചോദിക്കുമ്പോഴത്തേക്കും സാർ അതിന് മറുപടി കൊടുത്താൽ മാത്രം മതി, അല്ലാതെ സാറിന്റെ ഭാഗത്തു നിന്ന് ഒരു പ്രോആക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡ് ഉണ്ടാവണമെന്നില്ല. പക്ഷേ നമ്മൾ ഈ സെൽഫ് എന്യൂമറേഷൻ ചെയ്തിരിക്കുന്നത് ഓൺലൈനായിട്ട് വിവരങ്ങൾ ആക്സസ് ചെയ്യാൻ പറ്റുന്ന ആളുകൾക്ക് വളരെ ലളിതമായ രീതിയിൽ ഓൺലൈനായി ഡാറ്റ കൊടുക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ്.
2: രണ്ട് പേരുള്ള ഗൃഹനാഥനും ഗൃഹനാഥയാണ്,
0: ശരി,
2: ആരാണ് പറഞ്ഞു കൊടുക്കാനുള്ളത്?
0: ഗൃഹനാഥനാണ് പറയേണ്ടത്. വരുമാനത്തിന്റെ കാര്യം നമ്മൾ സെൻസസിൽ ഒരിക്കലും ചോദിക്കുന്നില്ല. നമ്മൾ സെൻസസിൽ ചോദിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ പ്രധാനമായും ആ ഒരു ഭവനത്തിൽ ലഭ്യമായ സൗകര്യങ്ങൾ, എന്തൊക്കെ സൗകര്യങ്ങളുണ്ട്, അതുപോലെ തന്നെ നമുക്ക് ഒരു മനുഷ്യത്വ സഹജമായ സാഹചര്യത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് ഉണ്ടാവേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ, അതായത് ടോയ്ലറ്റ്, കുക്കിംഗ് ഫെസിലിറ്റി, അതായത് ഏത് തരത്തിലുള്ള വെളിച്ചം, വൈദ്യുതി ഉപയോഗിക്കുന്നുണ്ടോ, അതുപോലെയുള്ള ചോദ്യങ്ങൾ, പിന്നെ അതുപോലെ തന്നെ ഏത് തരം ടോയ്ലറ്റാണ് ഉപയോഗിക്കുന്നത്, വേസ്റ്റ് വാട്ടർ ഔട്ട്ലെറ്റ് ഉണ്ടോ, എവിടെയാണ് കുക്ക് ചെയ്യുന്നത്, പിന്നെ അടിസ്ഥാനപരമായിട്ടുള്ള സാധാരണഗതിയിൽ നമുക്ക് ഉള്ള അസറ്റ്സ്, അതായത് വാഹനങ്ങളുണ്ടോ, റേഡിയോ ഉണ്ടോ എന്നൊക്കെ ഉള്ള കാര്യങ്ങളാണ് നമ്മൾ ചോദിച്ചറിയുന്നത്, അത്രയേ ഉള്ളൂ. അല്ലാതെ നമ്മൾ വരുമാനം ഒന്നും ചോദിക്കുന്നില്ല സെൻസസിൽ.
1: അപ്പോൾ വിളിച്ചതിൽ വളരെ സന്തോഷം. ഇപ്പം അദ്ദേഹം ചോദിച്ചതുപോലെ ഇപ്പൊ നമുക്ക് ഈ സെൽഫ് എന്യൂമറേഷനിൽ ഇപ്പൊ അങ്ങനെ ചെയ്യാൻ കഴിയാത്ത വ്യക്തികൾക്ക് അതൊരു നിർബന്ധമാണോ, അതോ അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് അവർ പേടിക്കേണ്ട ആവശ്യമുണ്ടോ? അവർക്ക് ആ സമയത്ത് അല്ലെങ്കിൽ ജൂലൈ 1 മുതൽ നടക്കുന്ന നേരിട്ട് എന്യൂമറേറ്റർമാർ വീട്ടിൽ ചെന്ന് എടുക്കുമ്പോൾ അന്നേരം അതിന്റെ ഡീറ്റെയിൽസ് കൊടുത്താലും മതിയാവും?
0: അതായത് നമ്മൾ സെൽഫ് എന്യൂമറേഷൻ ചെയ്താൽ പോലും സെൽഫ് എന്യൂമറേഷനിൽ നമ്മൾ ചെയ്യുന്ന ഓൺലൈനായിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന ഡാറ്റ ഒരിക്കലും ഇതിന്റെ പ്രധാന സെർവറിലേക്കല്ല പോകുന്നത്. നമ്മൾ ആ ഒരു ഡീറ്റെയിൽസ് ഈ സെൽഫ് എന്യൂമറേഷൻ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് സെൽഫ് എന്യൂമറേഷൻ വിജയകരമായി സമർപ്പിച്ചു കഴിയുമ്പോൾ അദ്ദേഹത്തിന് ഒരു ഐ ഡി കിട്ടും. അതിന് നമ്മൾ സെൽഫ് എന്യൂമറേഷൻ ഐ ഡി, SEID എന്നാണ് പറയുന്നത്. ആ ഐ ഡി ഈ ഗൃഹനാഥൻ അല്ലെങ്കിൽ വീട്ടിലുള്ള ആരെങ്കിലും അത് എഴുതി സൂക്ഷിക്കുകയോ അവർക്ക് SMS വന്നത് സൂക്ഷിക്കുകയോ ചെയ്യണം. ഇനി 16 മുതൽ 30 വരെ സെൽഫ് എന്യൂമറേഷൻ പീരീഡ് കഴിഞ്ഞതിന് ശേഷം ഈ സെൽഫ് എന്യൂമറേഷനിൽ ആ ഒരു ലൊക്കേഷനിൽ, ആ ഒരു ഹൗസ് ലിസ്റ്റിംഗ് ബ്ലോക്കിൽ ആരൊക്കെ ചെയ്തോ ആ മുഴുവൻ ഡാറ്റയും എന്യൂമറേറ്ററുടെ മൊബൈൽ ആപ്പിലേക്ക്, അതായത് സ്കൂൾ ടീച്ചർ വിസിറ്റ് ചെയ്യുന്ന അവരുടെ മൊബൈൽ ആപ്പിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടും. ആ മൊബൈൽ ആപ്പുമായി എന്യൂമറേറ്റർ ഇദ്ദേഹത്തിന്റെ വീട്ടിൽ ചെല്ലുന്ന സമയത്ത് ഈ SEID നമ്മൾ കൃത്യമായി പറഞ്ഞു കൊടുത്താൽ എന്യൂമറേറ്റർ ആ SEID ആപ്പിൽ എൻ്റർ ചെയ്യുകയും ഈ ഗൃഹനാഥൻ അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്ന ആൾ ഫില്ല് ചെയ്ത മുഴുവൻ ഡാറ്റയും എന്യൂമറേറ്റർക്ക് കിട്ടുകയും ചെയ്യും. എന്നിട്ട് എന്യൂമറേറ്ററാണ് അവസാനമായി ഇതിനെ ഫൈനലി സെർവറിലേക്ക് സബ്മിറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മൾ എന്ത് SE ചെയ്താലും
1: എന്തെങ്കിലും തെറ്റുകൾ വന്നാൽ പോലും കുഴപ്പമില്ല, അത് എന്യൂമറേറ്റർ നേരിട്ട് വന്ന് ഇത് ചെയ്യുന്ന സമയം, കണക്കെടുക്കുന്ന സമയത്ത് അത് തിരുത്താവുന്നതാണ്.
0: അപ്പൊ
1: ഈ സെൽഫ് എന്യൂമറേഷന്റെ ഒരു പ്രാധാന്യം എന്താണ്, അതിന്റെ ഒരു എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യണമെന്ന് പറയുന്നതിന്റെ കാരണം? ഒരുപക്ഷെ കൂടുതൽ നമുക്ക് നേരിട്ട് തന്നെ നമ്മുടെ വിവരങ്ങൾ പോർട്ടലിൽ കൊടുക്കുകയും അതിന് എന്യൂമറേറ്റർ വരുമ്പോൾ അതൊന്നും കൂടെ ഒന്ന് വെരിഫൈ ചെയ്തിട്ട് അതിനൊരു കൺഫർമേഷൻ കിട്ടുകയും ചെയ്യും, അങ്ങനെ ഒരു സൗകര്യമാണ് അല്ലേ?
0: ഒന്ന് രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ടുണ്ട്. ഇപ്പൊ പല വീടുകളിലും നമുക്കറിയാം ജോലിക്കൊക്കെ പോകുന്ന ആളുകൾ ഈ എന്യൂമറേറ്റർ ചെല്ലുന്ന സമയത്ത് അവർ
1: മുഴുവൻ
0: സമയം അവൈലബിൾ ആണോ എന്നില്ല. ഈ ഇന്റർവ്യൂ മുഴുവൻ പീരീഡിലും ക്ഷമാപൂർവ്വം നിന്ന് കൊടുക്കാനുള്ള ഒരു സാഹചര്യം ഒന്നും ചിലപ്പോൾ വീട്ടുകാർക്ക് കാണില്ല. അപ്പോൾ ആ സമയത്ത് ഈ എക്സസൈസ്, ഓൺലൈൻ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ വീട്ടിൽ എന്യൂമറേറ്റർ വരുമ്പോൾ ഈ SEID മാത്രം ഷെയർ ചെയ്താൽ മതിയാവും. അത് ഒരു ഗുണമാണ്. ഇനി രണ്ടാമത്തേത്, ഇപ്പം നമുക്ക് സ്വന്തം വിവരങ്ങൾ, നമ്മളൊരാൾ വരുമ്പോൾ അത് എന്യൂമറേറ്റർ ആണോ എന്നുള്ളൊക്കെയുള്ള സംശയങ്ങൾ വീട്ടുകാർക്ക് കാണും. അപ്പോൾ അതിനൊന്നും നിൽക്കാതെ സ്വന്തം നിലയ്ക്ക് നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ID മാത്രം പറഞ്ഞു കൊടുത്താൽ യഥാർത്ഥ എന്യൂമറേറ്റർ ആരാണോ അയാൾക്ക് മാത്രമേ നമ്മളുടെ വിവരങ്ങൾ ആക്സസ് ചെയ്യാൻ പറ്റൂ. പിന്നെ മൂന്നാമത്, ഒരു ജനറൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള ഡിജിറ്റൽ ഇനീഷ്യേറ്റീവ്സ്, നമ്മളൊരു അഡ്വാൻസ്മെന്റിന്റെ ഭാഗമായി നമ്മളും സെൻസസും മാറുന്നു എന്നുള്ളതാണ്.
1: ഓക്കെ, നമുക്കൊരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. നമസ്തേ, നമസ്തേ, ആരാണ് വിളിക്കുന്നത്?
3: സാർ, ചന്ദ്രൻ നായർ പേയാടാണ്. സാർ, ഒരു പൊതുവായിട്ടുള്ള ഒരു ചോദ്യമാണ്. ഞാനെന്ന് വെച്ചാൽ കുറച്ച് ജനങ്ങളുമായിട്ട് സംസാരിച്ചപ്പോൾ അവർക്ക് ചില സംശയങ്ങൾ ഉണ്ടായി സാർ. പ്രധാനമായിട്ട്
1: ഒന്നാമത്തെ
3: ബന്ധപ്പെട്ട് ചില സംശയങ്ങൾ, അതിനകത്ത് പ്രധാനമായിട്ടും ഹരീഷ് സാറിനോട് ചോദിക്കാന്ന് വെച്ചാൽ 34 ചോദ്യങ്ങളാണ് വരുന്നത്. അതിനകത്ത് 2, 3, 7, 8, 9, 21 ഇതിനെന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഒന്ന് വിശദീകരണം തന്നാൽ വലിയ ഉപകാരമായിരുന്നു. പ്രധാനമായിട്ടും ഒന്ന് വെച്ചാൽ കെട്ടിട നമ്പർ തൊട്ടടുത്ത് തന്നെ സെൻസസ് കെട്ടിട നമ്പർ, ഇങ്ങനെ രണ്ട് ചോദിച്ചിട്ടുണ്ട്. 2, 1 തന്നെ അല്ലേ സാർ?
0: അതായത് ഞാൻ പറയാം, അതിൽ കെട്ടിട നമ്പർ എന്ന് നമ്മൾ പറയുന്നത് നമ്മൾ ആദ്യഘട്ടത്തിൽ ചെയ്യുന്നത് നമ്മുടെ ഒരു SLB ഹൗസ് ലിസ്റ്റിംഗ് ഒരു ടീച്ചർക്ക് കൊടുത്തിട്ടുള്ള ഏരിയ മുഴുവൻ ആ ടീച്ചർ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് സന്ദർശിച്ച് അതിലുള്ള ഓരോ ബിൽഡിങ്ങുകൾക്കും നമ്പർ കൊടുക്കും. ആ ബിൽഡിങ്ങുകൾ നമ്പർ കൊടുത്തതിന് ശേഷം ആ ബിൽഡിങ്ങിൽ പലതരം

0: ഭാഗങ്ങൾ, പല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന പല ഭാഗങ്ങൾ ചിലപ്പോൾ ഉണ്ടായിരിക്കാം. അതിനെല്ലാം വേറെ വേറെ നമ്പർ കൊടുക്കും. ഇനി ബിൽഡിങ്ങിൽ ഈ പറയുന്ന എന്യൂമറേറ്റർ, അതായത് സ്കൂൾ ടീച്ചറായിരിക്കും മിക്കവാറും, അവർ നമ്പർ കൊടുക്കുന്നത് തദ്ദേശ സ്ഥാപനങ്ങൾ ആ ബിൽഡിങ്ങിനിട്ടിട്ടുള്ള നമ്പറിനെ തന്നെ ആണ് ബിൽഡിംഗ് നമ്പറായിട്ട് അവർ അഡോപ്റ്റ് ചെയ്യുന്നത്. അത് നമ്മൾ ആ ഒരു ബിൽഡിങ്ങിനെ കൃത്യമായി ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഇനി ആ ബിൽഡിങ്ങിലുള്ള വിവിധ ഭാഗങ്ങളെ നമ്മളൊരു റണ്ണിംഗ് സീരിയൽ നമ്പറിൽ, അതായത് ഒരു എച്ച് എൽ ബിയിൽ 0001 തുടങ്ങി അങ്ങനെ എത്ര യൂണിറ്റുകളാണോ, ഡെല്ലിംഗ് മീൻസ് ബിൽഡിങ്ങിൻ്റെ വേറെ വേറെ ഭാഗങ്ങളാണോ, അതിനോരോന്നിനും ഓരോ നമ്പർ കൊടുക്കും. അപ്പം ബിൽഡിംഗ് നമ്പർ എന്ന് പറയുന്നത് LSGD അല്ലെങ്കിൽ കോർപ്പറേഷൻ അല്ലെങ്കിൽ പഞ്ചായത്ത് കൊടുത്ത നമ്പറിനെ അങ്ങനെ തന്നെ എടുക്കുകയും, ഇനി ഈ ഓരോ ബിൽഡിങ്ങിലുള്ള വിവിധ ഭാഗങ്ങളെ, വെവ്വേറെ ഈ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന യൂണിറ്റുകളെ വേറെ വേറെ സെൻസസ് ഹൗസ് നമ്പറുകളായി എഴുതുകയും ചെയ്യും. ഇത് പബ്ലിക് അറിയേണ്ട ആവശ്യമില്ല. ഇത് എന്യൂമറേറ്റർ തന്നെ ആ ഓരോ ബിൽഡിങ്ങിനെ കണ്ടെത്തി ഞങ്ങളുടെ നിർവചനങ്ങൾ അനുസരിച്ച്.
1: സെൽഫ് എന്യൂമറേഷന്റെ സമയത്ത് ആ ഭാഗം ബ്ലാങ്ക് ഇട്ടിരുന്നാൽ മതി.
0: അതെ, സെൽഫ് എന്യൂമറേഷന്റെ സമയത്ത് സത്യത്തിൽ നാലാമത്തെ ചോദ്യം, അതായത് പ്രിഡോമിനന്റ് മെറ്റീരിയൽ ഓഫ് ഫ്ലോർ, നമ്മുടെ തറയ്ക്ക് ഉപയോഗിച്ചിരുന്ന പ്രധാന സാമഗ്രി എന്ന് തുടങ്ങി ഉള്ള കാര്യങ്ങളാണ് പൊതുജനം സമർപ്പിക്കേണ്ടത്. ഈ നമ്പറുകളെ കുറിച്ച് പൊതുജനം വേവലാതിപ്പെടേണ്ട കാര്യമില്ല. ഓ, തീർച്ചയായും തിരുത്താനുള്ള അവസരമുണ്ട് സാർ. ധൈര്യമായി സെൽഫ് എന്യൂമറേഷൻ ചെയ്യൂ. നമ്മളൊരു ഡിജിറ്റൽ ഇനീഷ്യേറ്റീവ് ആണ്. അതിനുശേഷം എന്യൂമറേറ്റർ വീട്ടിൽ വരുമ്പോൾ അവരോട് ഡാറ്റ വായിച്ചു കേട്ട്, ഇതിൽ പല ടൂൾസും നമ്മൾക്ക് അവൈലബിൾ ആണ്. സെൽഫ് എന്യൂമറേഷൻ ചെയ്യുമ്പോഴത്ത് തന്നെ നമുക്ക് അതിൽ പലതരം ടൂൾസ്, ഈ ചോദ്യം കൊണ്ടുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, ഇതിനെന്താണ് വരുന്നത് എന്നൊക്കെയുള്ള സഹായങ്ങളും നമുക്ക് ലഭ്യമാണ്.
1: ഓക്കെ, വിളിച്ചത് വളരെ സന്തോഷം. ഇപ്പം ഈ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ താങ്കൾ സൂചിപ്പിക്കുകയുണ്ടായി, 33 ചോദ്യങ്ങളാണ് പ്രധാനമായിട്ടും ഉള്ളതെന്ന്. അതിൽ കുറേ ചോദ്യങ്ങൾ എന്യൂമറേറ്റർ സ്വന്തമായിട്ട് ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണ്, അതിലിപ്പോൾ ജനങ്ങളൊന്നും ചെയ്യേണ്ട കാര്യങ്ങളില്ല. അപ്പോൾ പ്രധാനമായിട്ടുള്ള ചോദ്യങ്ങളൊന്ന് പറയാമോ? അപ്പോൾ ഒരുപക്ഷെ അവർക്ക് അതൊക്കെ ആയിരിക്കണം സംശയങ്ങൾക്ക് കാരണമാകുന്നത്.
0: അതായത് നമ്മൾ സെൽഫ് എന്യൂമറേഷൻ പോർട്ടലിൽ നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ തുടങ്ങുന്നത് തന്നെ നമ്മുടെ വീട്, അതായത് ആൾതാമസമുള്ള വീട് ഉണ്ടാക്കിയിരിക്കുന്ന പ്രധാനപ്പെട്ട സാമഗ്രികളാണ്. അപ്പോൾ അതിൽ മൂന്ന് തരത്തിലുള്ളത്, ഒന്ന് നമ്മൾ തറയ്ക്ക് ഉപയോഗിച്ചിരിക്കുന്ന സാമഗ്രി, ഫ്ലോറിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്ന നിർമ്മാണ സാമഗ്രി ഏത് എന്നുള്ളതാണ്. രണ്ടാമത്തേത്
1: ടൈലാണോ, സിമന്റ് ഇട്ട തറയാണോ, ഗ്രാനൈറ്റ് ആണോ, അങ്ങനെയൊക്കെയുള്ള.
0: അതെ, അതിന് കുറേ ഓപ്ഷൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഈവൻ നമ്മൾ ടൈൽ എന്നുള്ളത് ഒരു കുറച്ചുകൂടെ ഒരു ഹയർ ലിവിങ് കണ്ടീഷൻസിലുള്ളതാണ്. നമ്മൾ മണ്ണിൻ്റെ തറ മുതൽ ടൈൽസ് വരെയുള്ള, മൊസൈക്ക് ഫ്ലോർ ടൈൽസ് വരെയുള്ള ഇന്ത്യയുടെ സാമാന്യ ജീവിതത്തിൽ ഉപയോഗിച്ച് കണ്ടുവരുന്ന എല്ലാത്തിനെയും കോഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ചുവരാണ്, ചുവരിന് ഏതാണ് പ്രധാനപ്പെട്ട സാമഗ്രി ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുന്നു. അതുപോലെ തന്നെ റൂഫ്, ഇതാണ് ആദ്യത്തെ പ്രധാനപ്പെട്ട മൂന്ന് ചോദ്യങ്ങൾ. അതിനുശേഷം നമ്മൾ എന്ത് ആവശ്യത്തിന് വേണ്ടിയാണ് ഈ സെൻസസ് വീട്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സെൻസസ് വീട് ഏത് ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു, അതിൽ പ്രധാനമായും താമസ ആവശ്യത്തിന് ഉപയോഗിക്കുന്നു, താമസത്തിനും മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. ഇനി താമസത്തിനല്ലാതെ നമ്മൾ കാണുന്ന ഷോപ്പുകൾ അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം ചേർത്ത് താമസേതര ആവശ്യത്തിന് ഉപയോഗിക്കുന്നു എന്നതിനെ കാറ്റഗറൈസ് ചെയ്യാണ്. അപ്പോൾ അതിനുശേഷമാണ് നമ്മൾ ഈ സെൻസസ് വീട് ഏത് തരത്തിലുള്ളതാണ്, അതായത് നല്ല വീടാണോ, ജീവിക്കാൻ പറ്റുന്നതാണോ, ഇനി അതല്ല ജീർണിച്ചതാണോ, അതിൻ്റെ ഒരു കണ്ടീഷൻ ഒരു നമ്മൾ അസസ് ചെയ്യും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ കുടുംബനാഥൻ എൻ്റെ സെക്സ് നമ്മൾ ചോദിക്കുന്നുണ്ട്. അവർ SC ആണോ ST ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ ഈ വീടിൻ്റെ ഓണർഷിപ്പ്, പ്രത്യേകിച്ച് സെൻസസ് എന്ന് പറയുന്നത് ഓണർഷിപ്പുമായിട്ട് ഈ സെൻസസ് എടുക്കുന്ന വീടിന് ബന്ധമൊന്നുമില്ല, അവിടെ താമസം ആരാണോ അവരുടെ വിവരങ്ങളാണ് നമ്മൾ ശേഖരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചോദ്യങ്ങളിൽ ഈ ഒരു താമസിക്കുന്ന വീടിൻ്റെ ഓണർഷിപ്പ് സ്റ്റാറ്റസ്, അതായത് ഉടമസ്ഥാവകാശത്തെ കുറിച്ച് ചോദ്യം വരുന്നുണ്ട്.
1: അപ്പോൾ ഈ അവിടെ താമസിക്കുന്ന, വാടകയ്ക്ക് താമസിക്കുന്ന ആളാണെങ്കിൽ അയാൾ എന്താണ് എഴുതേണ്ടത്?
0: അയാൾ താമസിക്കുന്ന വീട്ടിൻ്റെ വിവരങ്ങൾ കൊടുക്കണം. അയാളുടെ അത് സ്വന്തമാണോ എന്ന ചോദ്യം നമ്മൾ ചോദിക്കുന്നത്, അതിൻ്റെ ഒരു കണ്ടീഷൻ.
1: ഓണർഷിപ്പ് സ്റ്റാറ്റസിൽ റെന്റഡ് ഹൗസ് എന്ന് എഴുതാം,
0: അയാൾക്ക് റെന്റഡ് ഹൗസ് എന്ന് എഴുതാം. ഇനി റെന്റഡ് ഹൗസിൽ രണ്ട് തരമുണ്ട്.
1: റെന്റഡ് ഹൗസിൽ താമസിക്കുന്ന ആളും പക്ഷേ ഈ പറഞ്ഞ ബിൽഡിങ്ങിന്റെ പ്രത്യേകതകൾ അതെല്ലാം എഴുതണം,
0: എല്ലാം പറയണം. നമ്മൾ താമസിച്ചുകൊണ്ടിരിക്കുന്നിടത്ത് നമുക്ക് ലഭ്യമായിട്ടുള്ള സൗകര്യങ്ങളെ കുറിച്ചാണ് പ്രധാനമായും ഈ സർവേ ചെയ്യുന്നത്. ഇനി റെന്റഡ് ആയിട്ടുള്ള ഒരാൾക്ക് വേറൊരിടത്ത് സ്വന്തമായി വീടുണ്ടെങ്കിൽ അതും റെക്കോർഡ് ചെയ്യാനുള്ള സൗകര്യം ഇതിലുണ്ട്.
1: അത് ഇയാള് ഈ റെന്റിൽ താമസിക്കുന്ന ആള് തന്നെ പറയണോ?
0: അത് അദ്ദേഹം തന്നെ പറയണം,
1: ഡീറ്റെയിൽസ് കൊടുക്കണം.
0: അതെ, അത് വേറെ ഒരു കോഡാണ്. അതായത് ഈ വീട് എന്റെ സ്വന്തമാണ് എന്നതിന് നമ്മളൊരു പ്രത്യേക കോഡ് കൊടുക്കുന്നുണ്ട്. ഈ വീടിൽ ഞാൻ വാടകയ്ക്ക് താമസിക്കുന്നു, പക്ഷെ എനിക്ക് വേറൊരിടത്ത് സ്വന്തമായി വീടുണ്ട്.
1: അത്
0: സഹായിക്കും. നമ്മുടെ ഗവൺമെന്റിന്റെ പദ്ധതികളിൽ, ഹൗസിംഗ് പ്ലാനിൽ, ഭവന

0: പദ്ധതികൾ ആസൂത്രണം ചെയ്യുമ്പോഴത്തേക്ക് വിവരം വളരെ സഹായകരമാണ്. മറ്റൊരിടത്തും വീടില്ലാത്ത ഒരു റെന്റിന് താമസിക്കുന്ന ആളും മറ്റൊരിടത്ത് വീടുണ്ടായിട്ട് റെന്റിന് താമസിക്കുന്ന ആളും തമ്മിൽ
1: വ്യത്യാസമുണ്ടല്ലോ,
0: അതിനെ തിരിച്ചറിയാൻ വേണ്ടി.
1: ഓക്കെ, നമ്മുടെ ഒരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
2: സാറേ, പിന്നെ ഇത് കായംകുളത്തുനിന്ന് സാലിഹായ.
1: സാലിഹ, എന്താണ് സംശയമുള്ളത് ചോദിച്ചോളൂ.
2: സാറേ, എന്റെ സംശയം, ഞാൻ ഇപ്പോൾ താമസിക്കുന്ന വീട് വിൽക്കുകയാണ്, ആണ് അതിന്റെ എഴുത്ത്. പുതിയ വീടിന്റെ പെർമിറ്റ് കിട്ടിയില്ല, അന്നേരം എങ്ങനെയാണ് നിങ്ങൾ പറയുന്നത്?
0: മേഡം, ഇപ്പൊ എവിടെയാണ് താമസം? ഇപ്പൊ രാത്രി ഉറക്കം എവിടെ? കായംകുളത്ത് വിൽക്കാൻ പോകുന്ന വീട്ടിലാണോ? അപ്പം കായംകുളത്ത് നിങ്ങൾ വിൽക്കാൻ പോകുന്ന വീട്ടിലെ വിവരങ്ങൾ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. അതായത് സെൻസസിന് ഞാൻ പറഞ്ഞു രണ്ട് ഘട്ടങ്ങളുണ്ട്. അപ്പോൾ ആദ്യ ഘട്ടത്തിൽ എവിടെയാണോ താമസം, ആ സ്ഥലത്തിന്റെ വിവരങ്ങൾ നമ്മൾ എടുക്കുകയും പിന്നീട് വീട് മാറുന്നതിനനുസരിച്ചും നിങ്ങൾക്ക് വിവരം കൊടുക്കാനുള്ള സൗകര്യം ഉണ്ടാവും. ആ സമയത്ത് പുതിയ വീട്ടിലേക്ക് മാറിയാൽ അതിനെയും നമ്മൾ പുതിയതായി എടുക്കും. ആശങ്കപ്പെടേണ്ട കാര്യമില്ല.
1: ഓക്കെ ഓക്കെ, വിളിച്ചത് വളരെ സന്തോഷം. ഇപ്പം നമ്മൾ വീടിൻ്റെ കാര്യങ്ങളാണല്ലോ, ഓണർഷിപ്പിനുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇപ്പം പറഞ്ഞത്. അപ്പം ഇതിനകത്ത് ഒരു അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഡ്വെല്ലിംഗ് റൂംസ്, അതെന്താണ് ഉദ്ദേശിക്കുന്നത്?
0: നമ്പർ ഓഫ് ഡ്വെല്ലിംഗ് റൂംസ് എന്ന് പറഞ്ഞാൽ ഈ വീട്ടിൽ താമസത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന എത്ര മുറികളുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, നമ്പർ ഓഫ് ഡ്വെല്ലിംഗ് റൂംസ് എന്ന് പറഞ്ഞാൽ അതിൽ കിച്ചൺ, ബാത്റൂം, കോറിഡോർ, വരാന്ത, ഇതൊന്നും പെടാത്ത മറ്റ് പൂജാമുറി, ഇതൊന്നും പെടാത്ത മറ്റ് റൂമുകൾ, അതായത് നമ്മുടെ ഡൈനിങ് റൂം വരും, ലിവിംഗ് റൂം വരും, പിന്നെ നമ്മുടെ ബെഡ്റൂം വരും, ഇതെല്ലാം അതിൽ വരുന്നതാണ്.
1: അപ്പോൾ അടുത്തതായിട്ടുള്ള ക്വസ്റ്റ്യൻ, മെയിൻ സോഴ്സ് ഓഫ് ഡ്രിങ്കിംഗ് വാട്ടർ, അതുമായിട്ട് ബന്ധപ്പെട്ടാണ്. കുടിവെള്ളം എങ്ങനെയാണ്, പൈപ്പ് വാട്ടറാണോ കിണറാണോ അതാണോ ഉദ്ദേശിക്കുന്നത്?
0: അതെ അതെ, ഏത് രീതിയിലാണ് കുടിക്കാനുള്ള വെള്ളം ലഭിക്കുന്നതെന്നുള്ളതാണ്. ഡ്രിങ്കിംഗ് വാട്ടർ മാത്രമാണ് നമ്മൾ ചോദിക്കുന്നത്, മറ്റ് വാട്ടർ സപ്ലൈയെ പറ്റി നമ്മൾ ചോദിക്കുന്നില്ല. അതിൽ പ്രധാനമായും ടാപ്പ് വാട്ടർ ഫ്രം ട്രീറ്റഡ് സോഴ്സ്, അതായത് ശുദ്ധീകരിച്ച പൈപ്പ് വെള്ളം, അതായത് നമ്മൾ കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി, പഞ്ചായത്തുകളൊക്കെ നടപ്പാക്കുന്ന ശുദ്ധജല വിതരണ സംബന്ധിയായിട്ടുള്ള കണക്ഷൻ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ടാപ്പ് വാട്ടർ ഫ്രം ട്രീറ്റഡ് സോഴ്സ് എന്നുള്ള രീതിയിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. ഇനി അതല്ലാതെ ഈ ശുദ്ധീകരണ സംവിധാനങ്ങളൊന്നും ഇല്ലാത്ത ഡ്രിങ്കിംഗ് വാട്ടറാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ ടാപ്പ് വാട്ടർ ഫ്രം അൺട്രീറ്റഡ് സോഴ്സ്, അതായത് ശുദ്ധീകരിക്കാത്ത പൈപ്പ് വെള്ളം എന്ന ഒരു ഒരു വിഭജനം അതിന് നമ്മൾ വരുത്തുന്നു. പിന്നെ നമുക്ക് കിണറുണ്ട്, ഹാൻഡ് പമ്പുണ്ട്, ട്യൂബ് വെൽ, ബോർവെൽ ഉണ്ട്, ഇനി സ്പ്രിംഗ് പോലെയുള്ള വിരളമായ കുടിവെള്ള സ്രോതസ്സുകളെയും നമ്മൾ പിന്നെ കവർ ചെയ്യുന്നുണ്ട് ഇതിൽ സെൻസസിൽ.
1: ഓക്കെ, പിന്നീടുള്ളത് ആക്സസ് ടു ലാട്രിൻ, മെയിൻ സോഴ്സ് ഓഫ് ലൈറ്റിംഗ്, അങ്ങനെയുള്ള എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന ചോദ്യങ്ങൾ തന്നെയാണ് അല്ലേ?
0: അതെ അതെ അതെ.
1: വേസ്റ്റ് വാട്ടർ ഔട്ട്ലെറ്റ് കണക്റ്റഡ് ടു, അതെന്താണ് ഉദ്ദേശിക്കുന്നത്?
0: അതായത് നമ്മൾ ഈ ടോയ്ലറ്റിൽ നിന്നുള്ള അല്ല വെള്ളം ഒഴികെ മറ്റ് നമ്മൾ അടുക്കളയിൽ നിന്നുള്ള ജലം, ഉപയോഗിച്ച് കഴിഞ്ഞ ജലം എങ്ങോട്ടാണ് നമ്മൾ ഒഴുക്കി വിടുന്നത് എന്നുള്ളതാണ് ഈ ചോദ്യം. പല വീടുകളിലും അതിന് സംവിധാനങ്ങൾ ഉണ്ടായിരിക്കും, അടച്ച് മൂടിയ സംവിധാനമുണ്ടോ, ഇനി അതല്ല അതൊരു ജനറൽ ഡ്രെയിനേജിനോടാണോ കണക്ട് ചെയ്തിട്ടുള്ളത്, ഇനി അതല്ലെങ്കിൽ ഓപ്പൺ ഡ്രെയിനേജ് ആയിട്ടുള്ള തുറന്നു കിടക്കുന്ന കാനയിലേക്കാണോ, ഇനി അങ്ങനെ ഡ്രെയിനേജ് ഒന്നും ഇല്ലാതെ വെറുതെ പറമ്പിലേക്ക് ഇറക്കി വിടുകയാണോ എന്നൊക്കെയുള്ള രീതിയിലാണ് ഈ ചോദ്യം. ഇത് ശുചീകരണ സംബന്ധിയായിട്ടുള്ള ചോദ്യങ്ങളാണ് ഇത്. ശുചിത്വമായി ബന്ധപ്പെട്ട
1: അവൈലബിലിറ്റി ഓഫ് കിച്ചൺ ആൻഡ് എൽ പി ജി കണക്ഷൻ.
0: എൽ പി ജി കണക്ഷൻ നമ്മളത് രണ്ട് ചോദ്യങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. അത് അതിൽ എൽ പി ജി കണക്ഷൻ ഉണ്ടോ, നിങ്ങൾക്ക് അടുക്കളയുണ്ടോ, എൽ പി ജി കണക്ഷൻ ഉണ്ടോ, ഉണ്ടെങ്കിൽ ഏത് തരം അടുക്കളയാണ്, ഓരോ തരം അടുക്കളയിലും എൽ പി ജി കണക്ഷൻ ഉണ്ടോ എന്ന് നമ്മൾ ചോദിക്കുന്നുണ്ട്. അതായത് നമ്മൾ അടുക്കളയിൽ സ്വന്തമായി ഒരു അടുക്കളയുണ്ട്, ആ അടുക്കളയിൽ വെച്ചാണ് പാചകം ചെയ്യുന്നത്, അവിടെ നിങ്ങൾക്ക് എൽ പി ജി കണക്ഷൻ ഉണ്ടോ എന്നുള്ള ചോദ്യം നമ്മൾ ചോദിക്കുന്നുണ്ട്. ഇനി അതിന് പുറമെ അടുക്കള ഇല്ലാതെ വീടിനുള്ളിൽ തന്നെ വേറൊരിടത്ത് കുക്ക് ചെയ്യുകയാണെങ്കിൽ അതിലും നിങ്ങൾക്ക് എൽ പി ജി ഉണ്ടോ എന്ന് നമ്മൾ ചോദിക്കുന്നുണ്ട്.
1: അത് പ്രത്യേക കോളമുണ്ടോ,
0: എല്ലാത്തിനും പ്രത്യേക കോളങ്ങളുണ്ട്. ഇത് വളരെ വിശദമായി തന്നെ മലയാളത്തിൽ പോലും നമുക്ക് ലഭ്യമാകുന്ന രീതിയിലാണ് എന്യൂമറേഷൻ പോർട്ടൽ ഉണ്ടാക്കിയിട്ടുള്ളത്.
1: ഓക്കെ, നമുക്കൊരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
3: നമസ്കാരം സാർ,
1: നമസ്കാരം.
3: ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ് വിളിക്കുന്നത്.
1: ഓക്കെ, ചോദിച്ചോളൂ, എന്താണ് അറിയാനുള്ളത്?
3: ആ, ഞാൻ ഇന്നലെ തന്നെ ഈ ന്യൂമറേഷൻ ഫോം ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്തു.
0: പറഞ്ഞോളൂ.
3: അതിൽ എനിക്കൊരു പ്രായോഗിക ബുദ്ധിമുട്ട് തോന്നിയത്, ആ വീട് ഐഡന്റിഫൈ ചെയ്ത് മാർക്ക് ചെയ്യാൻ എനിക്ക് ശരിക്കും ഇപ്പൊ പറ്റിയിട്ടില്ല. ഞാൻ എന്റെ ലൈൻ കൊണ്ടുവന്നിട്ടാണ് ഞാൻ അത് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എന്യൂമറേറ്റർ വരുമ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ വരാതെ പോവില്ലല്ലോ അല്ലേ, കണ്ടുപിടിക്കാൻ പറ്റാതെ.
0: ഇല്ല, ഇതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. നമ്മൾ ഈ ലൊക്കേഷൻ ഏത് എന്യൂമറേറ്ററുടെ ഹൗസ് ലിസ്റ്റിംഗ് ബ്ലോക്കിലാണോ വരുന്നത്, ആ ലൊക്കേഷൻ ആ എന്യൂമറേറ്റർക്ക് നമ്മൾ ഈ ഡാറ്റ പോപ്പുലേറ്റ് ചെയ്ത് കൊടുക്കും.

0: ആപ്പിൽ, അവര് വീട്ടിൽ വന്നിട്ട് വരുന്ന സമയത്ത് സാറിന് ഈ എസ് ഇ ഐ ഡി ഹാൻഡ് ഓവർ ചെയ്യാം. അതായത് ഒരു 100 മീറ്റർ ബഫർ നമ്മൾ ഇതിന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സാറൊരു 100 മീറ്റർ അപ്പുറത്തേക്ക് മാറി ചെയ്താൽ പോലും നമുക്ക് ഈ ഐ ഡി ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റും. ഇനി സാറ് എസ് ഇ ഐ ഡി ഉപയോഗിച്ച് ചെയ്തു, എന്യൂമറേഷൻ ബ്ലോക്ക് മാർക്ക് ചെയ്ത് വളരെ ദൂരത്തേക്ക് മാറിപ്പോയി, ആ സമയത്ത് സംഭവിക്കുന്നത് ഈ ഒരു എന്യൂമറേഷൻ ഐ ഡി വേറെ ഒരു എന്യൂമറേറ്റർക്കായിരിക്കും ഒരു പക്ഷേ കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ സാറിൻ്റെ വീട്ടിൽ വരുന്ന ആൾക്ക് സാറ് എസ് ഇ ഐ ഡി പറഞ്ഞു കൊടുക്കുമ്പം അത് മാച്ച് ആവാത്ത സാഹചര്യം വരും. അങ്ങനെ മാച്ച് ആവുന്നില്ലെങ്കിൽ എന്യൂമറേറ്റർ ഏറ്റവും ആദ്യം ചെയ്യുന്നത് സാറുടെ വിവരങ്ങൾ ഒന്നുകൂടെ ശേഖരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഐ ഡി മാറിപ്പോയത് കൊണ്ട് ഡേറ്റ കളക്ട് ചെയ്യാതിരിക്കുന്ന ഒരു സാഹചര്യം വരുന്നില്ല. ഒരു ഉത്കണ്ഠ ആവശ്യമില്ല, എല്ലാവരോടും കൂടിയുള്ള ഒരു ജനറൽ പോയിന്റ് ആണിത്.
1: സാർ വേറെ സംശയം കൂടെ അതിനകത്ത് പ്രത്യേകം ചോദിക്കുന്നുണ്ട്, വീട്ടിൽ ഇപ്പോൾ സ്ഥിരമായി താമസിക്കുന്നവർ ആരാന്ന് ചോദിക്കുന്നത്. കാരണം മക്കൾ രണ്ടുപേരും സ്ഥലത്ത് വീട്ടിലില്ലാത്ത മാരി ചെയ്ത് പോയതുകൊണ്ടും ഞാൻ അങ്ങനെ എന്റെയും ഭാര്യയുടെ പേര് മാത്രമേ പിടിച്ചിട്ടുള്ളൂ.
0: മാത്രം മതി, മാത്രം മതി, അങ്ങനെയാണ് ചെയ്യേണ്ടത്. താങ്കൾ ചെയ്തത് ശരിയാണ്.
2: ഓക്കെ, ഹരിദാസ് ജി, വിളിച്ചത് വളരെ സന്തോഷം. ഇപ്പം ഈ ലൊക്കേഷൻ മാപ്പിങ്ങിന്റെ ആ കാര്യം പറയുമ്പോൾ, ഇപ്പം ഒരാൾ വാടകയ്ക്ക് താമസിക്കുന്നു, അവിടെ നിന്നാണ് ഡീറ്റെയിൽസ് കൊടുക്കുന്നത്. പക്ഷെ അദ്ദേഹത്തിന് സ്വന്തമായിട്ട് വേറെ വീടുണ്ട്. അപ്പം അദ്ദേഹം മാപ്പ് ചെയ്യേണ്ടത് ഏതാണ്, ലൊക്കേറ്റ് ചെയ്യേണ്ടത്?
0: അദ്ദേഹം ഇപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന സാധാരണ താമസിക്കുന്ന സ്ഥലമാണ് മാപ്പ് ചെയ്യേണ്ടത്. സ്വന്തം വീടല്ല, നമ്മൾ ഓണർഷിപ്പിനെ ഇതിനുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നില്ല.
2: ഓക്കെ, റേഡിയോ ടെലിവിഷൻ ലഭ്യമാണോ, പിന്നെ ആക്സസ് ടു ഇന്റർനെറ്റ്, അപ്പൊ അതൊക്കെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ്
0: തന്നെയാണല്ലേ.
2: ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ അവൈലബിൾ ആണോ, ടെലഫോൺ മൊബൈൽ കണക്ഷൻ ഉണ്ടോ, ബൈസിക്കിൾ സ്കൂട്ടർ ഇല്ലേ, കാർ ജീപ്പ് വാൻ, മെയിൻ സെറിയൽ കൺസ്യൂംഡ് ഇൻ ദ ഹൗസ് ഹോൾഡ്, അതെന്താണ് ഉദ്ദേശിക്കുന്നത്? ആഹാര രീതിയെ കുറിച്ചാണ്.
0: കഴിഞ്ഞ സെൻസസിൽ നിന്നും ഈ സെൻസസിലേക്കുള്ള ഒരു വ്യത്യാസപ്പെട്ട ചോദ്യമാണത്. നമ്മളിപ്പോൾ ഫുഡ് സേഫ്റ്റി, ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട് ഓരോ മേഖലയിലും ആളുകൾ, ഓരോ വീട്ടിലും ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ധാന്യം, അവരുടെ ഭക്ഷണത്തിൽ ഉൾപ്പെട്ടപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ധാന്യം ഏതാണെന്നുള്ള ഒരു ചോദ്യം നമ്മൾ ഈ പ്രാവശ്യം സെൻസസിൽ പുതുതായി വന്നിട്ടുണ്ട്. അതിൽ നമുക്ക് അറിയാവുന്നതുപോലെ ഇപ്പോൾ മലയാളികളുടെ സാഹചര്യത്തിൽ, നമ്മുടെ ഒക്കെ സാഹചര്യത്തിൽ ഒരു പക്ഷേ അരിയായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി ഈ സെൻസസ് എന്ന് പറയുന്ന സംഗതി ഓൾ ഇന്ത്യയിൽ എല്ലായിടത്തും നടക്കുന്ന ഒരു ഇതാണ്. അപ്പോൾ അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട മുഴുവൻ ഓപ്ഷൻസും നമ്മൾ അതിൽ ചേർത്തിട്ടുണ്ട്. അത് ഏതാണോ നമ്മൾ വീട്ടിൽ ഏറ്റവും കൂടുതൽ ആഹാരത്തിന് ഉപയോഗിക്കുന്ന ധാന്യം, അതാണ് നമ്മൾ അതിൽ കൊടുക്കേണ്ടത്.
2: ഈ അവൈലബിലിറ്റി ഓഫ് കിച്ചൺ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? പ്രത്യേകമായിട്ട് കിച്ചൺ ഉണ്ടോ എന്നുള്ളതാണോ?
0: അത് നമ്മൾ പറഞ്ഞു വന്നിരുന്നു നേരത്തെ. അതായത് അവൈലബിലിറ്റി ഓഫ് കിച്ചൺ എന്ന് പറഞ്ഞാൽ കിച്ചൺ എന്ന് പറഞ്ഞ ഒരു റൂം അങ്ങനെ തന്നെ ഉണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ പല രീതിയിൽ നമുക്കിത് കുക്കിംഗ് ചെയ്യാമല്ലോ. അതായത് ഒരു കിച്ചൺ ഉള്ളിൽ വെച്ച് നമുക്ക് കുക്ക് ചെയ്യാം. ഇനി ഒരു ഒരു കുടുംബത്തിന് ഒരു ഒറ്റ മുറിയാണുള്ളത്, അപ്പോൾ ആ മുറിയെ അവർ കിച്ചണെന്നോ ബെഡ്റൂമെന്നോ ഒന്നും ക്ലാസിഫൈ ചെയ്യാതെ എല്ലാ ആവശ്യങ്ങൾക്കും വേണ്ടി പൊതുവിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അതിൽ കിച്ചൺ വെവ്വേറെ ഇല്ല, പ്രത്യേകം ഇല്ല എന്ന് നമ്മൾ പറയും. പക്ഷേ അങ്ങനെയുള്ള ആളുകൾക്ക് പോലും ഒരു എൽ പി ജി കണക്ഷൻ കിട്ടാനുള്ള സാഹചര്യമുണ്ട്. ഇനി ഇത്രയും ഇല്ലാത്ത ഈ ഇപ്പോൾ ഒരു വെവ്വേറെ ഒരു കിച്ചൺ ഇല്ല, ഇനി ഒരു ഒറ്റ മുറിയിലും കിച്ചൺ ഇല്ല, പുറത്ത് വെച്ച് പാചകം ചെയ്യുന്നു, വീടിന് പുറത്ത് വെച്ച് പാചകം ചെയ്യുന്നവരെ പോലും നമ്മളിതിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ട്.
2: ഓക്കെ, നമ്മുടെ ഒരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. ഹലോ, ആ ചോദിച്ചാട്ടെ, എന്താണ് അറിയാനുള്ളത്? സംശയം ചോദിച്ചോളൂ.
3: ഇതിന്റെ ഈ ഫോം ഒക്കെ എവിടുന്നാ കിട്ടുന്നത്? എങ്ങനെ സൂചിപ്പിക്കണം? എവിടെ കൊടുക്കേണ്ടത്?
0: അതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. നമ്മൾ സെൻസസിന്റെ ഫോം, നമ്മളൊരു ഫോം വാങ്ങി പൂരിപ്പിച്ച് കൊടുക്കുന്നതല്ല, മറിച്ച് സെൻസസിന്റെ രണ്ട് കാര്യങ്ങളാണ്. സ്വന്തം വിവരം നൽകാൻ രണ്ട് സാഹചര്യങ്ങളാണ് നമുക്കുള്ളത്. ഒന്നാമത്തേത്, ഈ വിളിച്ച ആൾക്ക് ഇന്റർനെറ്റ് കണക്ടിവിറ്റി ഉപയോഗിച്ച് ഒരു പോർട്ടലിൽ പോയി, അതായത് മൊബൈൽ ഫോണോ ലാപ്ടോപ്പോ മറ്റോ ഉപയോഗിച്ച് ഒരു പോർട്ടലിൽ ലോഗിൻ ചെയ്തിട്ട് സ്വന്തം വിവരങ്ങൾ കൊടുക്കാനുള്ള ഒരു സൗകര്യമുണ്ട്. അത് സെൽഫ് എന്യൂമറേഷൻ എന്ന് പറയും. അതിലും നമ്മൾ ഫോം ഓൺലൈനാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി സാറിന് ഈ 16-ാം തീയതി മുതൽ 30-ാം തീയതി വരെ ഈ ഓൺലൈനിൽ കയറി സ്വന്തം വിവരങ്ങൾ കൊടുക്കാൻ സാധിക്കുമെങ്കിൽ ആ വിവരങ്ങൾ ഓൺലൈനിൽ കൊടുക്കാം. ഇനി ആ ഒരു ഒരു കാലാവധിയിൽ കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഈ വരുന്ന July 1 മുതൽ 30 വരെ എല്ലാ വീടുകളിലും നമ്മുടെ സെൻസസ് എന്യൂമറേറ്റർമാർ, ടീച്ചർമാർ ഉൾപ്പെടുന്ന സെൻസസ് എന്യൂമറേറ്റർമാർ അതിൻ്റെ ഫോമുമായി അല്ലെങ്കിൽ മൊബൈൽ ആപ്പുമായി നേരിട്ട് വരികയും ആളുകളെ കണ്ട് വിവരം ശേഖരിക്കുകയും ചെയ്യും. അവർക്ക് പറഞ്ഞു കൊടുത്താൽ മതി. ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ എന്യൂമറേറ്റർക്ക് പറഞ്ഞാൽ അവരത് മൊബൈൽ ഫോണിൽ ആപ്പിൽ റെക്കോർഡ് ചെയ്യും.
2: ഹലോ, ഹലോ, സംശയം ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഇപ്പം വീടിന്റെ കാര്യം പറഞ്ഞു, ഇപ്പം വാടകയ്ക്ക് താമസിക്കുന്നവർ അവിടെ തന്നെ ആണ് പറയേണ്ടത്. അതുപോലെ ഈ അംഗങ്ങൾ, അവിടെ താമസിക്കുന്ന എത്ര പേരുടെ അംഗങ്ങളുണ്ട് എന്നുള്ള ചോദ്യമുണ്ടോ?
0: അതെ,
2: അതെങ്ങനെയാണ്? ഒരു പക്ഷേ ഇപ്പം നമ്മുടെ ആ വാടകയ്ക്ക് താമസിക്കുന്നിടത്ത് ഇപ്പം ഇപ്പം ഒരാൾ സൂചിപ്പിച്ചതുപോലെ രണ്ടുപേര് പേരൻസ് മാത്രമേ കാണുകയുള്ളൂ, മക്കളൊക്കെ വേറൊരു സ്ഥലത്ത് പഠിക്കാൻ പോവുകയോ അല്ലെങ്കിൽ ജോലി ചെയ്യുന്നവരോ ആയിരിക്കും, അവരുടെയൊക്കെ വിവരങ്ങൾ എങ്ങനെയാണ് കൊടുക്കേണ്ടത്?
0: അതായത് സെൻസസിൽ ഈ ഘട്ടത്തിൽ ഈ പറയുന്ന വീടുകളുടെ സെൻസസിൽ നമ്മൾ ഒരു വീട്ടിൽ താമസമുള്ള ആളുകളുടെ എണ്ണം, അതിൽ നമ്മൾ പറയുന്നത് സാധാരണ താമസക്കാരെന്നാണ് പറയുന്നത്. അതായത് സാധാരണ താമസക്കാരെന്ന് ഉദ്ദേശിക്കുന്നതുകൊണ്ട് ആ വീട്ടിൽ ഉണ്ടുറങ്ങുന്ന ആളുകളുടെ എണ്ണമാണ്. ഇനി എന്തെങ്കിലും കാരണവശാൽ ആ വീട്ടിലുള്ള ഒരാൾ പഠിക്കാൻ വേണ്ടിയോ വിദേശത്തോ മറ്റോ സ്ഥിര താമസമായിട്ടുണ്ടെങ്കിൽ അവരെ നമ്മൾ ഈ പറയുന്ന എണ്ണത്തിൽ ഉൾപ്പെടുത്തേണ്ടതില്ല. ഇന്ത്യൻ സെൻസസിൻ്റെ മെത്തഡോളജി അനുസരിച്ച് ഒരു വീട്ടിൽ സ്ഥിരമായി അല്ലെങ്കിൽ സാധാരണ താമസിക്കുന്ന ആളുകളെയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും കാരണവശാൽ പുറത്ത് സ്ഥിര താമസമുള്ള ആളുകളെ നമ്മളിതിൽ ഉൾപ്പെടുത്തേണ്ടതില്ല. പക്ഷേ ഇതിലുള്ള ഒരു സംഗതി, ഒരു താൽക്കാലിക വിസിറ്റ്, ഏതാനും ദിവസത്തേക്ക് മറ്റേതെങ്കിലും വിസിറ്റിന് പോയിട്ടുള്ള ആളുകളെ, തിരിച്ചു വരാവുന്ന ആളുകളെ നമ്മളിതിൽ ഉൾപ്പെടുത്താൻ പറ്റും. അല്ലാതെ പഠനത്തിനോ ജോലിക്കോ മാറി താമസിക്കുന്ന ആളുകളെ നമ്മൾ ഇതിൽ രേഖപ്പെടുത്തേണ്ടതില്ല.
2: ഇപ്പോൾ ഒരു ഹൗസിംഗ് കോംപ്ലക്സ് പോലെയൊക്കെയുള്ള അല്ലെങ്കിൽ ഈ ഷെയർഡ് അക്കോമഡേഷൻ ആയിട്ടുള്ള വീടുകളൊക്കെ ഇപ്പോൾ ഇപ്പം നമ്മുടെ തിരുവനന്തപുരം സിറ്റിയിലൊക്കെ ഇപ്പം ഷെയർ ചെയ്ത് അക്കോമഡേഷൻ ഉള്ള ഒരു ബിൽഡിങ്ങിൽ തന്നെ മൂന്ന് യൂണിറ്റ് ആയിട്ടൊക്കെ ജീവിക്കുന്നവർ കാണുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ എന്താണ് ചെയ്യേണ്ടത്?
0: അതായത് നമ്മളിതിനെ സെൻസസ് വീട് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതായത് ഒരു ബിൽഡിങ്ങിൽ തന്നെ മൂന്ന് വെവ്വേറെ കുടുംബങ്ങൾ താമസമുണ്ട്. ഇനി കുടുംബം എന്ന് പറയുന്നത് തന്നെ സെൻസസിലെ ഒരു പ്രത്യേക നിർവചനമാണ്. കുടുംബം എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിൽ ഒരുമിച്ച് താമസിക്കുകയും ഒരു അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുകയും ചെയ്യുന്ന ആളുകളെയാണ് നമ്മൾ കുടുംബം എന്ന് പറയുന്നത്. അതിൽ ബന്ധമുള്ള ആളുകളുണ്ടായിരിക്കാം, ബന്ധമില്ലാത്ത ആളുകൾ ഒരുമിച്ച് താമസിക്കുന്നുണ്ടായിരിക്കാം, ഇനി ബന്ധമുള്ളവരും ഇല്ലാത്തവരും ചേർന്ന് താമസിക്കുന്നുണ്ടാവും. അങ്ങനെ ഒരൊറ്റ യൂണിറ്റായി ഒരു അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുന്ന ആളുകളെ നമ്മൾ ഒരു കുടുംബം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ഉദാഹരണത്തിൽ മൂന്ന് വീടുകൾ, മൂന്ന് മുറികളിലായിരിക്കും ഇവർ താമസിക്കുന്നുണ്ടാവുക. അതിൽ എല്ലാം കൂടെ ചേർന്നിട്ട് ഒരൊറ്റ കിച്ചണാണുള്ളതെങ്കിൽ ഇവരെല്ലാവരെയും ചേർത്തിട്ട് നമുക്കൊരൊറ്റ കുടുംബമായിട്ട് പരിഗണിക്കാം.
2: നമ്മൾ ഒരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
4: ഹലോ, ആ നമസ്തേ.
2: നമസ്തേ,
4: എന്റെ പേര് അരുൺ എന്നാണ്.
2: എന്റെ
4: പേര് അരുൺ എന്നാണ്. ഞാൻ തിരുവനന്തപുരം ചാവടിമുക്കിൽ നിന്നാണ് വിളിക്കുന്നത്.
2: എന്താണ് അറിയേണ്ടത്, ചോദിച്ചോളൂ.
4: ഓക്കെ സാർ, എന്റെ സംശയം, നമ്മുടെ ഈ പ്രോസസ്സിന്റെ ഭാഗമായിട്ട് വീടിന്റെ കണക്കെടുപ്പാണല്ലോ ആദ്യ ഘട്ടത്തിൽ നടക്കുന്നത്. സാധാരണ പദപ്രയോഗം തന്നെ വീട് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്.
0: അപ്പൊ
4: അതിൽ അപ്പാർട്ട്മെന്റ്, അപ്പാർട്ട്മെന്റ് ഉൾപ്പെട്ട് വരുന്നുണ്ടോ അവിടെ ഈ സെൻസസുമായി ബന്ധപ്പെട്ട്? അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്നവർ കാര്യം ധാരാളമായിട്ട് കോമൺ ആയിട്ടുള്ള ഫെസിലിറ്റീസ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അത്തരം ഈ സെൻസസിലെ ഡേറ്റ കളക്ഷനിൽ എങ്ങനെയാണ് അത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ഒരു സംശയം. രണ്ടാമത്തെ ഒരു സംശയം എന്ന് പറയുന്നത്, ഇപ്പൊ ഒരു വ്യക്തിക്ക് ഒരു വീട്ടിൽ ഇപ്പൊ നിലവിൽ ആ താമസിക്കുന്ന വീടുമായി ബന്ധപ്പെട്ട വിവരമാണ് സമർപ്പിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന് ഒന്നിൽ കൂടുതൽ വീടുകളുള്ള അവസരത്തിൽ ചിലപ്പോൾ ഒരു വീട് ഒടിഞ്ഞു കിടക്കുകയായിരിക്കും. അപ്പൊ അത് സംബന്ധിക്കുന്ന വിവരം നമുക്ക് നിലവിലിപ്പം ഡിജിറ്റൽ സെൻസസിന്റെ ഭാഗമായിട്ട് ഒരു നമ്പറിൽ നിന്ന് ഒരാ ഫോമല്ലേ സബ്മിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ അത്തരം ഘട്ടത്തിൽ എങ്ങനെയാണ് ഒഴിഞ്ഞു കിടക്കുന്ന വീടുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ സമർപ്പിക്കാൻ പറ്റുന്നത്? അതാണ് എന്റെ രണ്ട് സംശയം.
0: അതായത് ആദ്യത്തെ സംശയം എന്ന് പറഞ്ഞാൽ അപ്പാർട്ട്മെന്റുകളെ നമ്മൾ പരിഗണിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അതായത് നമ്മൾ ഈ സെൻസസിന്റെ ആ ഭവന സെൻസസ് അല്ലെങ്കിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസിന്റെ ഭാഗമായിട്ട് എന്യൂമറേറ്റർ ആദ്യം ചെയ്യുന്നത് ജൂലൈ 1 മുതൽ 30 വരെയുള്ള തീയതികളിൽ ആദ്യത്തെ 1-ഓ 2-ഓ ദിവസം ഈ അദ്ദേഹത്തിന് അലോക്കേറ്റ് ചെയ്തപ്പെട്ടിട്ടുള്ള, അവർക്ക് അലോക്കേറ്റ് ചെയ്തപ്പെട്ടിട്ടുള്ള ആ ഒരു ഏരിയ, ഒരു ഏതാണ്ട് ഒരു 200 വീടുകൾ ഉള്ള ഒരു ഏരിയ ആയിരിക്കും, അത് അല്ലെങ്കിൽ ഒരു 800 പോപ്പുലേഷൻ ഉള്ള ഒരു ഏരിയ ആയിരിക്കും. ആ ഏരിയയിൽ ചുറ്റി നടന്ന് എല്ലാ ബിൽഡിങ്ങുകളെയും തിരിച്ചറിയുകയും, അതിൽ അപ്പാർട്ട്മെന്റ് ഉൾപ്പെടും, ഒറ്റയ്ക്ക് നിൽക്കുന്ന ചെറിയ ബിൽഡിങ്ങുകൾ ഉൾപ്പെടും, നോൺ റെസിഡൻഷ്യൽ കോംപ്ലക്സുകൾ ഉൾപ്പെടും, ആരാധനാലയങ്ങൾ, മറ്റ് എല്ലാ ഹോട്ടലുകൾ, നോൺ റെസിഡൻഷ്യൽ ആരികളെയും ലിസ്റ്റ് ചെയ്തിട്ട് പ്രോപ്പറായി നമ്പർ ഇട്ടിട്ടാണ് പോകുന്നത്. അപ്പോൾ ആ ഒരു കേസിൽ അപ്പാർട്ട്മെന്റുകളെ നമ്മളൊരു ബിൽഡിംഗ് ആയിട്ട് മാർക്ക് ചെയ്യും. ആ അപ്പാർട്ട്മെന്റുകളിൽ വെവ്വേറെ താമസിക്കുന്ന താമസമുള്ള ഓരോ യൂണിറ്റിനെയും ഓരോ സെൻസസ് ഹൗസുകൾ അല്ലെങ്കിൽ സെൻസസ് വീടുകളായി മാർക്ക് ചെയ്യുകയും അവരുടെ വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്യും. എല്ലാവരും കൗണ്ട് ചെയ്യപ്പെടുമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇനി കോമൺ ആയിട്ടുള്ള ഫെസിലിറ്റീസ് എങ്ങനെ റെക്കോർഡ് ചെയ്യും? ഈ കോമൺ ആയിട്ടുള്ള ഫെസിലിറ്റീസ് എല്ലാ കുടുംബങ്ങൾക്കും ലഭ്യമാകുന്ന രീതിയിലാണ് നമ്മളിതിനെ റെക്കോർഡ് ചെയ്യുന്നത്. പിന്നീട് ഒരു സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നത്, ഈ സെൽഫ് എന്യൂമറേഷൻ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ വിവരമാണ് കൊടുക്കേണ്ടത്. ഈ ഒഴിഞ്ഞു കിടക്കുന്ന വീടിനെ കുറിച്ച് നമ്മൾ സെൽഫ് എന്യൂമറേഷൻ ചെയ്യേണ്ടതല്ല. ആ സമയത്ത് എന്യൂമറേറ്റർ അവിടെ ചെന്നിട്ട് ആ വീട് ലോക്ക്ഡ് ആണോ

0: വേക്കൻ്റ് ആണോ ഏതാണ് സ്റ്റാറ്റസ്, അത് റെക്കോർഡ് ചെയ്തോളൂ.
1: അതായത് ഇൻഡിവിജ്വല് എനുമറേഷൻ ഫോമില് അത് കാണിക്കണമെന്നില്ല.
0: തന്റെ ഒഴിഞ്ഞു കിടക്കുന്ന മറ്റെവിടെങ്കിലും ഉള്ള വീടുകളെ കുറിച്ച് പൊതുജനം ഈ സെൽഫ് എന്യൂമറേഷൻ ഘട്ടത്തിൽ രേഖപ്പെടുത്തണം.
1: സാർ നേരത്തെ സൂചിപ്പിച്ചിരുന്ന സ്വന്തമായിട്ട് വീടുണ്ടോ ഉണ്ടെങ്കിൽ അത് ഇതിനകത്ത്
0: രേഖപ്പെടുത്തണം. അത് പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. സ്വന്തമായിട്ട് വേറൊരിടത്ത് ഉണ്ട്, ഇനിയിപ്പോ ഇദ്ദേഹം താമസിക്കുന്നത് ചിലപ്പോ ഈ മൂന്ന് ബിൽഡിങ്ങുകൾ അദ്ദേഹത്തിന്റെ സ്വന്തമായിരിക്കും. അപ്പോഴത്തേക്കും അദ്ദേഹത്തിന് ഈ വീടിന്റെ സ്റ്റാറ്റസ്, ഓണർഷിപ്പ് സ്റ്റാറ്റസ് സ്വന്തം എന്ന് എഴുതാം. റെന്റഡ് ആയിട്ടുള്ള കേസിലാണ് നമ്മൾ വേറൊരിടത്ത് വീടുണ്ടെങ്കിൽ അതിനെ പ്രത്യേകം രേഖപ്പെടുത്താൻ പറഞ്ഞിട്ടുള്ളത്.
2: അനുബന്ധമായ ഒരു ഉപചോദ്യം സാറ്, നമ്മളിപ്പം ഈ അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്നവർക്ക് ഈ ഡിജിറ്റൽ സെൻസസിലെ സെൽഫ് എന്യൂമറേഷൻ ഫോം ഇപ്പോ 16-ാം തീയതി മുതൽ 30-ാം തീയതി വരെയുള്ള സമയത്ത് സമർപ്പിക്കുന്നതിന് വേറെ തടസ്സമൊന്നുമില്ലല്ലോ?
0: ഒരു തടസ്സമില്ല. താങ്കളുടെ കുടുംബം, താങ്കളുടെ കുടുംബത്തെ, കുടുംബത്തിലെ ഒരാളുടെ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് താങ്കൾ താമസിക്കുന്ന അപ്പാർട്ട്മെന്റിന്റെ ഏത് ഭാഗമാണോ, ഒരു പ്രത്യേക റൂം ആയിരിക്കുമല്ലോ, ഒരു ഫ്ലാറ്റ് ആയിരിക്കുമല്ലോ, അതിന്റെ വിവരങ്ങൾ ചേർത്തിട്ട് സമർപ്പിക്കാം.
1: ഈ ഒരുമിച്ച് താമസിക്കുന്ന അവരെ ഒരു കുടുംബമായിട്ട് കാണും, അത് ബന്ധുക്കളല്ലെങ്കിലും നല്ല സൂചിപ്പിച്ചത്. അപ്പൊ ഈ വീട്ടു ജോലിക്കൊക്കെ നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ, പെർമനന്റ് ആയിട്ട് ഒരു വീട്ടിൽ താമസിക്കുകയാണെന്ന് കരുതുക, അപ്പൊ അവരെ ഇതിനകത്ത് തന്നെ ഉൾപ്പെടുത്തേണ്ടത് ആവശ്യമുണ്ടോ?
0: അതെ, കുടുംബത്തിന്റെ നിർവചനം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിശാലാർത്ഥത്തിലുള്ള ഒരു നിർവചനമാണ്. ഒരു സെൻസസ് വീട്ടിൽ ഒരുമിച്ച് താമസിക്കുകയും ഒരു അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുകയും ചെയ്യുന്ന മുഴുവൻ ആളുകളെയും അവരുടെ രക്തബന്ധം കണക്കിലെടുക്കാതെ നമ്മൾ ഒരു കുടുംബമായി പരിഗണിക്കും. ആ അർത്ഥത്തിൽ ഒരു ഒരു തൊഴിൽ ചെയ്യുന്ന ഒരാൾ, ഹൗസ് മെയ്ഡ് കൂടെ താമസിക്കുന്നുണ്ടോ എടുക്കണം, ഡ്രൈവർ ഉണ്ടെങ്കിൽ എടുക്കണം, മറ്റ് സഹായികളൊക്കെ താമസിക്കുന്നുണ്ട്, എല്ലാവരെയും ചേർത്തിട്ട് ഒരു കുടുംബമായി പരിഗണിക്കേണ്ടതാണ്.
1: അതുപോലെ തന്നെ പല നമ്മുടെ ഷോപ്പുകളിലൊക്കെ ജോലി ചെയ്യുന്നവർ, ഇപ്പം ഹോട്ടൽ തൊഴിലാളികൾ, അവരവിടെ തന്നെ ആയിരിക്കും ഉറക്കവും ഒക്കെ. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ എങ്ങനെയാണ് ചെയ്യുക?
0: അതായത് ഒരു ഹോട്ടൽ തൊഴിലാളി ആ ഹോട്ടലിൽ തന്നെ രാത്രി ഉറങ്ങുന്ന സാഹചര്യമായിരിക്കും.
1: അത് ആരാണ് അദ്ദേഹത്തിന്റെ ഡീറ്റെയിൽസ് കൊടുക്കേണ്ടത്? ആ ഹോട്ടലിന്റെ ഉടമയാണോ, ഷോപ്പിന്റെ ഉടമയാണോ, എങ്ങനെയാണ് അതിന്റെ?
0: അതിനെ നമ്മളിപ്പോ ഒരു ഹോട്ടൽ എന്ന് പറഞ്ഞ ഒരു നോൺ റെസിഡൻഷ്യൽ ഭവന, എന്താ പറയാ, താമസേതര ഉപയോഗത്തിന് ഉള്ള ഒരു ബിൽഡിംഗ് ആണ്. പക്ഷെ അതിൽ ഈ കക്ഷി താമസിക്കുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ താമസവും താമസേതര ഉപയോഗവും മിക്സഡ് പർപ്പസ് ആയിട്ട് അതിനെ റെക്കോർഡ് ചെയ്യും. അപ്പൊ ആ ഒരു അർത്ഥത്തിൽ നമുക്ക് മനസ്സിലാവും ഇവിടെ ഒരാൾ താമസം ഉണ്ടെന്ന്. അപ്പൊ എന്യൂമറേറ്റർ ചെല്ലുന്ന സമയത്ത് ഈ പറയുന്ന താമസിക്കുന്ന വ്യക്തിക്ക് വിവരം കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇത് സെൽഫ് എന്യൂമറേഷൻ ചെയ്യുമ്പോഴത്തേക്കും ആ ബിൽഡിംഗിൽ ആരാണോ താമസിക്കുന്നത് അയാളാണ് ചെയ്യേണ്ടത്.
1: അതായത് ഇപ്പൊ ഒരു ഹോട്ടലില് അതിന്റെ ഹോട്ടലിന്റെ ഉടമസ്ഥൻ അല്ലെങ്കിൽ ഹോട്ടൽ നടത്തുന്ന ആള് വേറൊരാളായിരിക്കും, അയാൾക്ക് സ്വന്തമായിട്ട് വീട് കാണും, അയാൾ അയാളുടെ അദ്ദേഹത്തിന്റെ ഡീറ്റെയിൽസ് ആയിരിക്കും എന്യൂമറേഷനിൽ കൊടുക്കുന്നത്.
0: അത് അദ്ദേഹത്തിന്റെ വീട്ടിൽ അദ്ദേഹം കൊടുക്കണം.
1: ഈ ഹോട്ടലിൽ താമസിക്കുന്ന ആൾക്കാര് അല്ലെങ്കിൽ ഈ ഷോപ്പിൽ താമസിക്കുന്ന ആൾക്കാര് പ്രത്യേകമായിട്ട് എന്യൂമറേഷൻ കൊടുക്കേണ്ടതുണ്ടോ?
0: അവരുടെ വിവരം അവർക്ക് കൊടുക്കാം. സെൽഫ് എന്യൂമറേഷനിൽ അവർ ഡാറ്റ കൊടുക്കുന്നുണ്ടെങ്കിൽ, ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യുന്നുണ്ടെങ്കിൽ, ആ ഹോട്ടലിൽ താമസിക്കുന്ന ആൾക്ക് അവിടെ തന്നെ അദ്ദേഹത്തിന്റെ വിവരങ്ങൾ കൊടുക്കാം.
1: ഒരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
3: ഹലോ, നമസ്കാരം സാർ.
1: നമസ്കാരം. നമസ്തേ, ആരാണ് വിളിക്കുന്നത്?
3: എന്റെ പേര് ജയരാമൻ.
1: ആ, എവിടെ നിന്ന് വിളിക്കുന്നു?
3: നമ്മുടെ ഈ നേരത്തെ മറ്റേ ഈ SIR എടുത്തല്ലോ.
0: അതെ.
3: ആ സമയത്ത് ഇവിടെ ഈ നമ്മുടെ ഈ നോമിനേഷൻ എടുക്കാനായിട്ട് എന്റെ വീട്ടിൽ വന്നത് ഹരിതയുടെ ഒരു ജീവനക്കാരിയാണ് വന്നത്.
0: ശരി.
3: അപ്പൊ ഇതുപോലെ ഇപ്പൊ ഈ സെൻസസ് എടുക്കുന്ന സമയത്ത് ഈ സാർ പറയുന്ന നോമിനേറ്റ് അവര് തന്നെ നേരിട്ട് വരുമോ, അതോ ഇനി വേറെ ആരെങ്കിലും ഒക്കെ ഇതുപോലെ എങ്ങനെ അയക്കുമോ എന്നൊരു സംശയമാണ് എനിക്ക്.
0: അതെ, സെൻസസിന് വേണ്ടി നമ്മൾ ഒരാളെ എന്യൂമറേറ്റർ ആയിട്ട് അപ്പോയിന്റ് ചെയ്യും. സാറിന്റെ വീടിരിക്കുന്ന കുറെ വീടുകൾക്ക് ആ ഒരു സ്ഥലത്തെ ഒരു പ്രത്യേക ഏരിയ തിരിച്ചിട്ട് ഒരു എന്യൂമറേറ്റർ നമ്മൾ അപ്പോയിന്റ് ചെയ്യും. അത് മിക്കവാറും ഒരു സ്കൂൾ ടീച്ചർ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിരിക്കും. അവർ നേരിട്ട് വീട്ടിൽ വന്ന് കണക്കെടുക്കും. നമുക്ക് സാറിന് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന്, നമുക്ക് സെൻസസിൽ നമ്മളൊരു ടോൾ ഫ്രീ നമ്പർ 1855 എന്ന് പറഞ്ഞ ഒരു ടോൾ ഫ്രീ നമ്പർ നമ്മൾ
1: ഏർപ്പെടുത്തിയിട്ടുണ്ട്.
0: ആ 1855 സാറിപ്പോ കവർ ചെയ്യുന്നില്ല, വീട്ടിൽ ആള് വരുന്നില്ല, സെൻസസ് കഴിഞ്ഞിട്ടും ആള് വരുന്നില്ലെങ്കിലും സെൻസസുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്കൊക്കെ നമുക്ക് ഈ 1855 എന്ന് പറയുന്ന ടോൾ ഫ്രീ നമ്പർ ഉപയോഗിക്കാം. അതായത് സെൽഫ് എന്യൂമറേഷൻ സംബന്ധിച്ച സംശയങ്ങൾക്കെല്ലാം ഈ 1855 എന്ന ടോൾ ഫ്രീ ഉപയോഗിക്കാം. സാറിന്റെ വീട്ടിൽ തീർച്ചയായും എന്യൂമറേറ്റേഴ്സ് വരും, ഡാറ്റ കളക്ട് ചെയ്യും. അതിന് മുമ്പ് സെൽഫ് എന്യൂമറേഷൻ ചെയ്യാൻ പറ്റുമെങ്കിൽ ഓൺലൈനായിട്ട് സെൽഫ് എന്യൂമറേഷൻ. ശരി ശരി ശരി, ശരി. അപ്പോൾ എന്യൂമറേറ്റർ വരുമ്പോൾ വിവരങ്ങൾ കൊടുത്താൽ മതി.
1: ഓക്കെ, ജയരാമൻജി വിളിച്ചതിൽ വളരെ സന്തോഷം. ഇപ്പൊ വേറൊരു സംശയം, ഇപ്പം നമ്മുടെ ഇപ്പം തിരുവനന്തപുരത്ത് തന്നെ ഈ പല ഓഫീസുകളിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ അന്യ ജില്ലകളിൽ നിന്ന്, അടുത്തുള്ള ജില്ലകളിൽ നിന്ന്, ഇപ്പോൾ കൊല്ലത്തോ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഇവിടെ വന്ന് ജോലി ചെയ്തിട്ട് പോകുന്ന ആൾക്കാരായിരിക്കും, അവരായിരിക്കും ഗൃഹനാഥന്റെ പേരിൽ കൊടുക്കുന്നത്. അപ്പോൾ അവർക്ക് അവരുടെ സ്വന്തം വീട്ടിലെ ഡീറ്റെയിൽസ്

0: കൊടുക്കാൻ, അങ്ങനെ ഇതിനകത്ത് സെൽഫ് എന്യൂമറേഷനിൽ കൊടുക്കാൻ കഴിയുമല്ലോ.
1: ഈ തിരുവനന്തപുരത്ത് വന്ന് ജോലി ചെയ്യുന്ന ആള് ദിവസവും പോയി വരുന്ന ആൾക്ക് അവരുടെ വീടിന്റെ ലൊക്കേഷൻ മാർക്ക് ചെയ്തിട്ട് വിവരങ്ങൾ കൊടുക്കാൻ പറ്റുന്നതാണ്. അതിൽ തടസ്സമൊന്നുമില്ല.
0: അപ്പൊ അവര് സ്വന്തം വീട്ടിലെ ലൊക്കേഷനാണ്,
1: ആ ലൊക്കേഷൻ മാപ്പിൽ മാർക്ക് ചെയ്താൽ മതി.
0: മാർക്ക് ചെയ്താൽ
1: അതായത് സെക്രട്ടേറിയറ്റിൽ ഇരുന്ന് അല്ലെങ്കിൽ ഇവിടെയുള്ള ഗവൺമെന്റ് ഓഫീസിൽ ഇരുന്ന് സ്വന്തം ഡെസ്ക്ടോപ്പില് അവിടുത്തെ ലൊക്കേഷൻ മാർക്ക് ചെയ്തിട്ട് അവിടെ താൻ സ്ഥിരമായി താമസിക്കുന്ന വീടിന്റെ വിവരങ്ങൾ അദ്ദേഹത്തിന് കൊടുത്ത് സെൽഫ് എന്യൂമറേഷൻ ചെയ്ത് ഈ ഐ ഡി വേണമെങ്കിൽ ഭാര്യയെ ഏൽപ്പിച്ചിട്ട്.
0: അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്.
1: അതെ അതെ, അതും പ്രധാനപ്പെട്ടാണ്. പിന്നെ അതുപോലെ പുറത്ത് ജോലിക്ക് വേണ്ടി മാറി താമസിക്കുന്ന ആളുകള് കുടുംബത്തോടോ അല്ല ഒപ്പം അല്ലെങ്കിൽ അദ്ദേഹം സാധാരണ എവിടെയാണോ താമസിക്കുന്നത് അവിടെയാണ് ചെയ്യേണ്ടത്.
0: അതായത് ഇപ്പൊ ഒരാൾ ഇവിടെ പെർമനന്റ് ആയിട്ട് ഇവിടെ വാടകയ്ക്ക് താമസിച്ചിട്ട് ജോലി ചെയ്യുകയാണെങ്കിൽ അയാള് ഇവിടെ താമസിക്കുന്ന ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. അപ്പൊ സ്വന്തം വീട്ടിലെ ഡീറ്റെയിൽസ് വേറെ കൊടുക്കണം.
1: ആരൊക്കെയാണോ അവിടെ താമസമുള്ളത്, അവിടെ ഇപ്പൊ കുടുംബത്തിലെ കുറച്ച് അംഗങ്ങൾ മാത്രം അവിടെ താമസമുണ്ട്, ഇദ്ദേഹം ഇവിടെ തനിച്ചാണ് താമസമെങ്കിൽ ഇദ്ദേഹത്തിന്റെ കണക്കുകൾ ഇവിടെയും അവരുടെ കുടുംബത്തിന്റെ കണക്ക് അവരെവിടെയാണ് താമസിക്കുന്നത് അവിടെയാണ് സെൻസസിന്റെ ഒരു
0: മെത്തഡോളജി.
1: അവർക്ക് വേണമെങ്കിൽ ചെയ്തു കൊടുക്കാം. സ്വന്തം ഫോൺ നമ്പർ ഉപയോഗിച്ച് ചെയ്താൽ ഇദ്ദേഹത്തിന്റെ സ്വന്തം ഇതിനു വേണ്ടി അത് ഉപയോഗിക്കാൻ പറ്റില്ല, അത്രയേ
0: ഉള്ളൂ. ഈ ഐ ഡി നമ്പറിന് എന്തെങ്കിലും സവിശേഷതയുണ്ടോ? അതെങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്? ഇതാണ് ഐ ഡി നമ്പർ എന്നുള്ളത്.
1: ഈ ഐഡന്റി നമ്പർ എച്ചിലാണ് തുടങ്ങുന്നത്. അത് നമ്മൾ ഫൈനൽ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ സ്ക്രീനിൽ ഡിസ്പ്ലേ ആയിട്ട് വരും. അത് SEID സെൽഫ് എന്യൂമറേഷൻ ഐ ഡി എന്നാണ് നമ്മൾ പറയുന്നത്. ആ ഐ ഡി അതുപോലെ തന്നെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. നമുക്ക് SMS ആയും ഈ ഐ ഡി ലഭ്യമാവും. ഇനി നമ്മൾ ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിലും ഈ ഐ ഡി വരും. ഇനി എന്യൂമറേഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഐ ഡി അറിയാനുള്ള ഒരു സംവിധാനം കൂടെ നമ്മൾ ചെയ്യും.
0: ഓക്കെ, വേറൊരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ
2: ഹലോ, ഞാൻ ഭാർഗവനാണ്.
0: എവിടെ നിന്ന് വിളിക്കുന്നു?
2: കരുനാഗപ്പള്ളി, കൊല്ലം ജില്ലയിൽ.
0: ചോദിച്ചോളൂ, എന്താണ് അറിയാനുള്ള സംശയം ചോദിച്ചോളൂ.
2: ഞാൻ എന്റെ പേരിലുള്ള വസ്തുവും വീടും എന്റെ മകൻ ഞാൻ ധനനിശ്ചയം ചെയ്ത് എഴുതി കൊടുത്തിട്ടു.
1: ശരി,
2: എനിക്ക് ഇവിടെ ഇത് എന്യൂമറേഷന് വരുന്നുടനെ അവരുടെ ജഗന്നാഥൻ എന്ന് പറയുന്ന എന്റെ മോന്റെ പേര് കൊടുത്താൽ മതിയോ എന്നുള്ളതാണ് എനിക്കറിയേണ്ടത്.
1: അത് ഗ്രഹനാഥൻ എന്ന് പറഞ്ഞാൽ കുടുംബനാഥൻ എന്നാണ് നമ്മൾ പറയുന്നത്. കുടുംബനാഥൻ എന്ന് പറഞ്ഞാൽ ആ വീട്ടിലുള്ള ഏത് അംഗത്തെയും ആ കുടുംബത്തിന് കുടുംബനാഥനായി തീരുമാനിക്കാം. കുടുംബം ആരെയാണോ കുടുംബനാഥൻ എന്ന് പറയുന്നത് അതായിരിക്കും ആ കുടുംബത്തിന്റെ നാഥൻ.
2: ഞാൻ മോഹൻ ഇതെല്ലാം എഴുതി കൊടുത്ത് വീടും സ്ഥലവും എല്ലാം എഴുതി കൊടുത്തിരിക്കുകയാണ്
0: ബന്ധമില്ല. അദ്ദേഹത്തിന് സ്വന്തം പേര് തന്നെ താങ്കൾക്ക് കൊടുക്കാവുന്നതാണ്.
1: പറയാം പറയാം, ഇദ്ദേഹത്തിന്റെ പേരിൽ ചെയ്യാം. അത് ആ കുടുംബം എന്താണോ കുടുംബനാഥനായി പറഞ്ഞു കൊടുക്കുന്നത് അത് ചെയ്യാവുന്നതേ ഉള്ളൂ. വീട് മകന് കൊടുത്തത് കൊണ്ട് മകൻ തന്നെ ആവണമെന്ന് നിർബന്ധമില്ല. അത് ഓണറോ പ്രായം കൂടിയ ആളാവണമെന്നില്ല, പ്രായം കുറഞ്ഞ ആളാവാം, ഇനി പ്രധാനപ്പെട്ട വരുമാനം ലഭിക്കുന്ന ആളാവണമെന്നില്ല, സ്ത്രീ ആവണമെന്നില്ല, പുരുഷനാവണമെന്ന് അങ്ങനെ പ്രത്യേകിച്ച് നമ്മൾ ഒരു നിശ്ചയമില്ല അതിൽ. അത് ആരാണോ കുടുംബം തീരുമാനിക്കുന്നത് അതാണ് കുടുംബം.
0: അപ്പോൾ ആരുടെ പേര് വേണമെങ്കിലും അവിടെ താങ്കളുടെ താല്പര്യം പോലെ ചെയ്യാവുന്നതാണ്
1: അല്ലേ?
0: ഓക്കെ, വിളിച്ചതിൽ വളരെ സന്തോഷം. നമ്മളെ കേരളത്തിലെ ഒരു പ്രത്യേകത, നിരവധി ആൾക്കാർ ജോലിക്കായും മറ്റുമായിട്ടൊക്കെ വിദേശങ്ങളിലും ഒക്കെ പഠിക്കാനായിട്ട് കുട്ടികളും ഒക്കെ പോകുന്ന ഒരു സവിശേഷതയുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുടെ ഈ കണക്കുകൾ ഈ സെൻസസിൽ വരും.
1: ഇത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു സംഗതി, നമ്മുടെ സെൻസസ്, ഭാരത സെൻസസ് 2027 അല്ലെങ്കിൽ സെൻസസ് നമ്മൾ നടത്തുന്നത് എപ്പോഴും ഇന്ത്യയുടെ ജോഗ്രഫിക്കകത്ത് നമ്മുടെ ജൂറിസ്ഡിക്ഷണൽ യൂണിറ്റ്സുകളിൽ ഉള്ള ആളുകൾക്ക് വേണ്ടിയാണ്. അതാണ് സെൻസസിൻ്റെ ഡെഫിനിഷൻ. അതുകൊണ്ട് തന്നെ സ്ഥിര താമസമില്ലാത്ത അല്ലെങ്കിൽ ഈ സെൻസസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ സന്നിഹിതരല്ലാത്ത ആളുകളെ നമ്മൾ സെൻസസിൽ ഉപയോഗിക്കുന്നില്ല, അവരുടെ വിവരങ്ങൾ നമ്മൾ ശേഖരിക്കുന്നില്ല. വിദേശ രാജ്യത്ത് താമസിക്കുന്ന ആളുകളെ അല്ലെങ്കിൽ പ്രവാസികളുടെ വിവരങ്ങൾ നമ്മൾ സെൻസസിൽ ശേഖരിക്കുന്നില്ല. അതിന് കാരണം ആളുകളെ അവരുടെ താമസ സ്ഥലത്താണ് നമ്മൾ രേഖപ്പെടുത്തുന്നത് എന്നുള്ളതാണ് ഇന്ത്യൻ സെൻസസിന്റെ മെത്തഡോളജി അനുസരിച്ച്.
0: ഓക്കെ, പക്ഷേ നമ്മുടെ ഈ സെൻസസിന്റെ ഡാറ്റ പല കാര്യങ്ങൾക്കും വേണ്ടി വിനിയോഗിക്കുന്നില്ല. ഇപ്പൊ നമ്മുടെ സാമ്പത്തിക ആസൂത്രണത്തിനും ഒക്കെ ഈ വിവരങ്ങൾ അനുസരിച്ചാണല്ലോ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള അവസരത്തില് ഇത്തരം ആൾക്കാരെ ഈ സെൻസസിൽ ഉൾപ്പെടാതെ പോയി കഴിഞ്ഞാൽ അത് ഒരു കറക്റ്റായിട്ടുള്ള രേഖയായിരിക്കും.
1: അത് നമ്മുടെ ഇന്ത്യൻ സെൻസസ് ഞാൻ പറഞ്ഞു 150 വർഷം പഴക്കമുള്ള ഒരു ഒരു സംവിധാനമാണ്. അപ്പൊ അതിന്റെ ഭാഗമായി ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ള നിർവചനങ്ങൾക്കനുസരിച്ചാണ് നമ്മൾ സെൻസസ് എടുക്കുന്നത്. അപ്പോൾ ഓരോ രാജ്യവും സെൻസസ് എടുക്കുന്നുണ്ട്. ഒരു ഉദാഹരണത്തിന്, ഇപ്പം ഇന്ത്യൻ സെൻസസ് നടക്കുന്ന സമയത്ത് ഇവിടെ താമസമുള്ള ഒരു വിദേശിയെ നമ്മൾ ഇവിടെ എണ്ണുന്നുണ്ട്.

0: ഉടയണമെന്നുണ്ട്. അതിന് കാരണം അദ്ദേഹം ഇന്ത്യയുടെ ജോഗ്രഫിക്കുള്ളിൽ സെൻസസ്, അതായത് സെൻസസിന്റെ പോപ്പുലേഷൻ നമ്മൾ കൊടുക്കുന്നത് ഒരു പർട്ടിക്കുലർ മൊമെന്റ് ആണ്. അതായത് 2027 ഫെബ്രുവരിയിലാണ് നമ്മൾ പോപ്പുലേഷൻ എന്യൂമറേഷൻ എന്ന് പറയുന്ന ഫേസ് നടത്തുന്നത്. അങ്ങനെ നടന്ന് ഫെബ്രുവരി 28-ാം തീയതി രാത്രി 00 hours സെൻസസിന്റെ റെഫറൻസ് ടൈമായിട്ട് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. ആ പീരിയഡിൽ ഇന്ത്യയുടെ ജോഗ്രഫിയിൽ ആ ദിവസം ആ നിമിഷം ഇന്ത്യയുടെ ജോഗ്രഫിയിൽ എത്ര ആളുണ്ടോ അതാണ് ഇന്ത്യയുടെ പോപ്പുലേഷൻ. അതനുസരിച്ച് നമുക്ക് വിദേശത്തുള്ള ഒരാളെ ഇവിടെ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റില്ല. അതാണ് അതിന്റെ ഒരു സവിശേഷത.
1: ഓക്കെ, നമ്മുടെ ഒരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
2: ഹലോ, നമസ്കാരം.
1: നമസ്കാരം, ആരാണ് വിളിക്കുന്നത്?
2: നൂറാടുന്ന് ബിജുകുമാർ.
1: ആ, ചോദിച്ചോളൂ, എന്താണ് അറിയേണ്ടത്?
2: സംശയം എന്ന് പറഞ്ഞാൽ, ഒരു 3 വർഷമായിട്ട് എന്റെ കൂടെ എന്റെ ഭാര്യയുടെ അച്ഛൻ താമസമുണ്ട്.
0: ശരി.
2: അപ്പൊ പുള്ളിയുടെ അഡ്രസ് ഒക്കെ വേറെയാ, പക്ഷെ പുള്ളിക്ക് തിരിച്ചങ്ങോട്ട് പോകാനുള്ള താല്പര്യമില്ല. അവിടെ പോയി കഴിഞ്ഞാൽ വിഷയങ്ങളുള്ളതാണ്.
0: തീർച്ചയായും തീർച്ചയായും അവരെ നമ്മൾ സെൻസസിൽ ഇവിടെ ഉപയോഗിക്കാം. ഇവിടെ പേര് ചേർക്കാം.
2: നമ്മുടെ വീടിന്റെ അഡ്രസ്സിൽ തന്നെ ചേർക്കാമല്ലോ.
0: ചേർക്കാം, ചേർക്കാം.
2: ശരി.
1: ഇപ്പൊ നമ്മുടെ ഈ ലൊക്കേഷൻ മാപ്പ് അതില് ലൊക്കേറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ അത് ഒരുപക്ഷെ എല്ലാവരെ കൊണ്ടും സാധിക്കുന്ന ഒരു കാര്യമാണോ ഈ നമ്മുടെ സെൽഫ് ഇന്യൂമറേഷൻ്റെ സമയത്ത്? ഇപ്പോൾ സാധാരണക്കാർ ഒരുപക്ഷെ മൊബൈലൊക്കെ ഉപയോഗിക്കാൻ അറിയാവുന്ന ആൾക്കാരാണെങ്കിൽ പോലും ലൊക്കേഷനൊക്കെ എടുത്തിട്ട് അത് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ എങ്ങനെയായിരിക്കും അത്?
0: അതായത് സെൽഫ് ഇന്യൂമറേഷൻ നമ്മൾ ഒരു തരത്തിൽ ഡിജിറ്റലി ലിറ്ററേറ്റ് ആയിട്ടുള്ള ആളുകളാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഒരു കുടുംബത്തിൽ ഉള്ള ആളുകളിൽ ഈ പറയുന്ന ഈ പോയിന്റർ മാർക്ക് ചെയ്ത് ലൊക്കേറ്റ് ചെയ്യുന്നതിനുള്ള ബുദ്ധിമുട്ടായിരിക്കും. സാർ, പ്രായമായ ആളുകൾക്കൊക്കെ അതിൽ ചെറുതായി ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ദേശീയ പ്രാധാന്യമുള്ള ഒരു സംരംഭമായ സ്ഥിതിക്ക് ആ കുടുംബത്തിൽ തന്നെയുള്ള കുറച്ചുകൂടെ ഡിജിറ്റൽ ലിറ്ററസിയുള്ള ആളുകൾക്ക് ഇവരുടെ സഹായിക്കാവുന്നതേ ഉള്ളൂ. ആ ഒരു ഇതാണ്. അപ്പോൾ ആ ഒരു പ്രോസസ്സ് നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ ഈ പറയുന്ന ലൊക്കേഷനിലെ ഡേറ്റ ഈ വെരിഫിക്കേഷന് വേണ്ടി നമ്മൾക്ക് എന്യൂമറേറ്റർക്ക് കൊടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വരും. ആ ഒരു സമയത്ത് മാത്രമാണ് ഈ ഫൈനൽ ഡാറ്റയെ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്യൂമറേറ്റർ വെരിഫൈ ചെയ്യണമെങ്കിൽ ഈ ലൊക്കേഷൻ നമ്മൾ അദ്ദേഹത്തിൻ്റെ ഹൗസ് ലിസ്റ്റിംഗ് ബ്ലോക്കിലേക്ക് ചേർത്തിട്ട് ഡാറ്റ ഡൗൺലോഡബിൾ ആവേണ്ടതുണ്ട്. അതപ്പോൾ അത് ഒരു പ്രാധാന്യമേറിയ ഒരു നിർബന്ധമായിട്ടുള്ള ഒരു സംഗതിയാണ് ഈ ലൊക്കേഷൻ മാർക്ക്.
1: ഓക്കെ, നമ്മുടെ ഒരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
3: ഹലോ, നമസ്കാരം.
1: നമസ്കാരം, ആരാണ് വിളിക്കുന്നത്?
3: ഞാൻ കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കര താലൂക്ക് പാപ്പുരേശ്വരം വില്ലേജിന്ന് ഹേമേന്ദ്രകുമാറാണ്.
1: ആ, ചോദിച്ചോട്ടെ, നമ്മുടെ സംശയം എന്താണെന്ന് ചോദിച്ചോളൂ.
3: ആ ശരി. അപ്പൊ ഞാൻ ചോദിക്കുന്നത് സാർ, എനിക്ക് എന്റെ മകന്റെ പേരിലാണ് വീട്. അപ്പൊ വീടിന്റെ പണി മൊത്തം കഴിഞ്ഞിട്ടില്ല. പിന്നെ ആ അപ്പൊ അതുകൊണ്ട് അതിന് നമുക്ക് എങ്ങനെ എന്തോ വേണമെന്നുള്ളതാണ്.
0: വീടിന്റെ മേൽക്കൂര പണി കഴിഞ്ഞോ? അപ്പൊ നമ്മുടെ സെൻസസിന്റെ മെത്തഡോളജി അനുസരിച്ച് മേൽക്കൂര പണി തീർന്ന മുഴുവൻ വീടുകളെയും നമ്മൾ നമ്പർ ഇടുകയും സെൻസസ് വീടുകളായി അടയാളപ്പെടുത്തുകയും രേഖപ്പെടുത്തുകയും ചെയ്യും. അവിടെയുള്ള താമസക്കാരിൽ ആരാണോ കുടുംബനാഥനായ അവർ പറയുന്നത്, ആ മുഴുവൻ താമസക്കാരുടെയും എണ്ണം നമ്മൾ അദ്ദേഹത്തിന്റെ ഒരു ഇതിൽ എടുക്കുകയും ചെയ്യും. മകൻ ഗൾഫിലായ സ്ഥിതിക്ക് സ്ഥിര താമസം അല്ലാത്ത ആളുകളെ നമ്മൾ സെൻസസിൽ ഉൾപ്പെടുത്തുന്നില്ല. അതുകൊണ്ട് അയാൾക്ക് ബുദ്ധിമുട്ടൊന്നും വരാൻ പോകുന്നില്ല, നമ്മൾക്കും ബുദ്ധിമുട്ടില്ല. അപ്പൊ നിങ്ങൾ സ്ഥിര താമസമുള്ള ആളുകളെ ഇതിൽ ഉൾപ്പെടുത്തിയാൽ മതി.
1: ഇപ്പൊ ഇദ്ദേഹം ഈ ശ്രോതാവ് ചോദിച്ചതുപോലെ പലർക്കും ഒരു ആശങ്കയുണ്ട്. ഇപ്പം വിദേശത്തൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ പേര് ഇപ്പൊ ഇതിനകത്ത് കൊടുത്തില്ലെങ്കിൽ അത് ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളായി മാറുമോ എന്നൊക്കെയുള്ള രീതിയിൽ.
0: ഇതിൽ പ്രധാനപ്പെട്ട ഒരു സംഗതി, നമ്മൾ സെൻസസിന് വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഡാറ്റ, നമ്മൾ ഒരു വ്യക്തി അയാളുടെ വ്യക്തിവിവരങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് നമ്മൾ രഹസ്യമായി സൂക്ഷിക്കുന്നതാണ്. നമ്മൾ ആ ഡാറ്റ ഇൻഡിവിജ്വൽ ബേസിസിൽ ഒരു പർപ്പസിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നില്ല. മാത്രമല്ല അതൊരു കോടതിക്ക് മുന്നിൽ പോലും തെളിവായി ഉപയോഗിക്കാൻ സാധ്യമല്ല. ഈ സെൻസസിൽ കൊടുക്കുന്ന ഇൻഡിവിജ്വൽ ഇൻഫർമേഷൻ 100% സെക്യൂരിറ്റിയോടുകൂടി നമ്മൾ പ്രൊട്ടക്ട് ചെയ്യും. അതിനെ നമ്മൾ റിവീൽ ചെയ്യില്ല. ഇതിൻ്റെ അഗ്രിഗേറ്റ്സ്, അതായത് ഒരു പഞ്ചായത്തിൽ എത്ര, വില്ലേജിൽ എത്ര, എത്ര ടോയ്ലറ്റ് വീടുകൾക്ക് ടോയ്ലറ്റ് ഉണ്ട്, എത്ര മൊബൈൽ കണക്ഷൻ ഉണ്ട്, വീടുകളുടെ സാഹചര്യം, ഈ ഒരു പർപ്പസിന് വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്.
1: അഗ്രിഗേറ്റ്
0: ഇൻഫർമേഷൻ മാത്രമേ പാസ്സുള്ളൂ. അപ്പോൾ ഇതിൽ ആര് ഉൾപ്പെട്ടിട്ടുണ്ട്, ഒരാൾ ഉൾപ്പെട്ടിട്ടില്ലെങ്കിൽ പ്രശ്നമുണ്ടോ എന്ന ചോദ്യത്തിന് തന്നെ പ്രസക്തിയില്ല. കാരണം ഇത് നമ്മുടെ മൊത്തത്തിലുള്ള വികസന സൂചികകളെ അറിയാനും ഭരണപരവും സ്ഥിതിവിവരപരമായ പ്രധാനപ്പെട്ട പദ്ധതികൾ ആസൂത്രണം ചെയ്യാനുമാണ് ഡാറ്റ ഉപയോഗിക്കുന്നത്. വ്യക്തിവിവരങ്ങൾക്ക് ഇതിൽ പ്രാധാന്യമില്ല.
1: ഓക്കെ, നമ്മുടെ ഒരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
4: ഹലോ,
1: ആ പറഞ്ഞോളൂ, ആരാണ് വിളിക്കുന്നത്?
4: ഞാൻ ചന്ദ്രൻ എന്ന് പറഞ്ഞാളാണ്. ചന്ദ്രൻ
1: എവിടെ നിന്നാ?
4: കൂത്തുപറമ്പ്. കൂത്തുപറമ്പ്.
1: ഓക്കെ ഓക്കെ, കണ്ണൂരിൽ നിന്ന്. ഓക്കെ, ചോദിച്ചോളൂ, ചോദിച്ചോളൂ.
4: സാറേ, എന്റെ മകൻ ബാംഗ്ലൂരാണ് ജോലി ചെയ്യുന്നത്. അപ്പോ അതിന്റെ പേര് കൊടുക്കാവോ?
0: നമ്മളെന്താ പറയുക, ഈ ഹൗസ് ലിസ്റ്റിംഗ് നമ്മൾ ഈ വീടുകളുടെ കണക്കെടുപ്പ് എല്ലാ സംസ്ഥാനങ്ങളിലും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ ഒരു ഇതിനനുസരിച്ച്

0: അനുസരിച്ച് മകൻ ബാംഗ്ലൂരിൽ താമസമുള്ളത് അദ്ദേഹത്തിന് അവിടെ ബാംഗ്ലൂരാണ് സാധാരണഗതിയിൽ എടുക്കുന്നത്. അപ്പൊ മകന്റെ വിവരം ഇവിടെ കൊടുക്കേണ്ട സാഹചര്യം ഇല്ല.
1: താമസമില്ല, ജോലി അഞ്ചു മാസം ആറു മാസം കൊണ്ട് നോക്കി.
2: അപ്പൊ സ്ഥിരതാമസം ഇവിടെ ഇല്ലല്ലോ, അപ്പൊ ആ സ്ഥിതിക്ക്.

0: ചെയ്യുന്നത്, എന്യൂമറേറ്റർ വീട്ടിൽ വരുന്ന സമയത്ത് എന്തെല്ലാം വിവരങ്ങളാണ് നമ്മൾ കൊടുക്കേണ്ടത്, അതേ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ?
1: അതായത് എന്യൂമറേറ്റർ വീട്ടിൽ വന്ന് ശേഖരിക്കുന്ന വിവരങ്ങൾ നമ്മൾ സെൽഫ് എന്യൂമറേഷൻ കൊടുത്തിട്ടുള്ള അതേ വിവരങ്ങൾ തന്നെയാണ്.
0: എന്യൂമറേറ്റർ വീട്ടിൽ വരുന്ന സമയത്ത് ഒരുപക്ഷെ വീട്ടിൽ ആളുണ്ടാവാൻ വഴിയിൽ ഒരുപക്ഷെ ജോലിക്ക് പോയിരിക്കുകയായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ എന്താണ് ചെയ്യേണ്ടത്?
1: എന്യൂമറേറ്റർ വീട്ടിൽ വരുന്ന സമയത്ത് വീട് പൂട്ടിക്കിടക്കുകയാണ്, ആളില്ല എങ്കിൽ
0: ഓൾറെഡി
1: സെൽഫ് എന്യൂമറേറ്റർ ചെയ്താണെങ്കിൽ പോലും എന്യൂമറേറ്റർ ചെല്ലുന്ന സമയത്ത് ആ വീട്ടിൽ ഒരാൾ ലഭ്യമാവണം. അപ്പൊ എന്യൂമറേറ്റർ സാധാരണഗതിയിൽ നമ്മൾ കൊടുക്കുന്ന നിർദ്ദേശം, എന്യൂമറേറ്റർ ഒരു തവണ ചെല്ലുമ്പോൾ വീട്ടിൽ ആളില്ലെങ്കിൽ അദ്ദേഹം വർക്ക് കണ്ടിന്യൂ ചെയ്യും, എന്നിട്ട് പിന്നീട് സമയമുള്ള എപ്പോഴാണോ ഈ വീട്ടിൽ ആള് ലഭ്യമാകുക എന്നുള്ള വിവരം അടുത്ത വീട്ടുകാരിൽ നിന്നോ മറ്റോ അന്വേഷിച്ചറിഞ്ഞിട്ട് വീണ്ടും ആ വീട് സന്ദർശിക്കും. ഇനി അങ്ങനെ റിപ്പീറ്റഡ് എഫേർട്ട്
0: എന്യൂമറേറ്റർ,
1: അങ്ങനെ എന്യൂമറേറ്റർ ഫോൺ നമ്പറിൽ ബന്ധപ്പെട്ട് സെൻസസ് ഡാറ്റ കളക്ട് ചെയ്യുന്നതിനെ കുറിച്ച് ഫോൺ നമ്പർ നമുക്ക് അടുത്ത വീട്ടിൽ നിന്ന് ലഭ്യമാകുകയാണെങ്കിൽ ഇയാളെ വിളിച്ചിട്ട് നിങ്ങൾ എപ്പോഴാണ് വീട്ടിൽ ഉണ്ടാവുക, ആ സമയത്ത് വീട്ടിൽ പോയി
0: ഡാറ്റ.
1: അതിലൊരു പ്രത്യേകത, ഈ സെൽഫ് എന്യൂമറേഷന്റെ ഭാഗമായിട്ട് കൊടുത്ത ഫോൺ നമ്പർ എന്യൂമറേറ്റർക്ക് ലഭ്യമാണെങ്കിൽ ഈ വീട്ടുകാരൻ ഈ ഐ ഡി കൊടുത്താൽ മാത്രമേ ലഭിക്കുകയുള്ളൂ.
0: ഓക്കെ ഓക്കെ.
1: അതുകൊണ്ട് ഈ അടഞ്ഞു കിടക്കുന്ന വീട് സെൽഫ് എന്യൂമറേഷൻ ചെയ്തോ ഇല്ലേ എന്ന് എന്യൂമറേറ്റർക്ക് ഈ ഐ ഡി ആപ്പിൽ ടൈപ്പ് ചെയ്ത് ഡാറ്റ റിട്രീവ് ചെയ്യുന്നതിന് മുമ്പ് പറയാൻ പറ്റില്ല.
0: അപ്പോൾ അത് ജൂലൈ 1st മുതൽ ജൂലൈ 30th വരെയാണ് അല്ലേ? ഒരു പക്ഷേ ഒരു 15th ഒക്കെ ആയിട്ടും നമ്മുടെ വീട്ടിൽ എന്യൂമറേറ്റർ എത്തിയില്ല എങ്കിൽ ഈ അദ്ദേഹത്തിന് എന്ത്, ഈ വ്യക്തിക്ക് എന്ത് ചെയ്യാൻ കഴിയും?
1: അതിൽ പ്രധാനപ്പെട്ട ഒരു സംഗതി, നമുക്ക് നമ്മുടെ വെബ്സൈറ്റിൽ, സെൻസസ് ഇന്ത്യയുടെ വെബ്സൈറ്റിൽ നമ്മൾ നോ യുവർ എന്യൂമറേറ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു സംവിധാനമുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ലൊക്കേഷൻ പർട്ടിക്കുലേഴ്സ് വെച്ചിട്ട് നമ്മുടെ ഏതാണോ എന്യൂമറേറ്റർ എന്ന് നമുക്ക് അറിയാൻ പറ്റും. പിന്നെ മാത്രമല്ല, തൊട്ടടുത്ത വീടുകളിലൊക്കെ ഈ എന്യൂമറേറ്റർ വിസിറ്റ് ചെയ്തിട്ടുണ്ടാവും. നമ്മുടെ ലൊക്കാലിറ്റിയിൽ പരിചയമുള്ള ഒരു ടീച്ചറോ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിരിക്കും എന്യൂമറേറ്ററായിട്ട് വരുന്നത്. ഇത് നമ്മൾ നല്ല രീതിയിലുള്ള പബ്ലിസിറ്റി എല്ലാം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏതൊരു മേഖലയിലുള്ള എന്യൂമറേറ്ററുകളെ അറിയാനുള്ള സംവിധാനങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്.
0: ഇപ്പം നമ്മുടെ പരിപാടിയുടെ സമയം ഏകദേശം തീരുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു സംരംഭമാണ് ഈ ഇന്ത്യൻ സെൻസസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ എത്രയോ ജനങ്ങൾ, 140 crore ജനങ്ങളുടെ വിവരങ്ങളാണ് ശേഖരിക്കുന്നത്. അപ്പോൾ വലിയൊരു പ്രോസസ്സാണ്. അപ്പോൾ അതിൻ്റെ പൂർണ്ണമായ വിജയം എന്ന് പറയുന്നത് ജനങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള സഹകരണവും അവർ കൊടുക്കുന്ന കൃത്യമായ വിവരങ്ങൾ കൊടുക്കുക, അവരോട് സഹകരിക്കുക എന്നൊക്കെ ഉള്ളതാണ്. ഇപ്പോൾ ഒരുപക്ഷെ ഈ തരത്തിലൊരു ജനങ്ങളുടെ ഭാഗത്തു നിന്നൊരു സഹകരണം ഉണ്ടാവുന്നില്ലെങ്കിൽ എന്തായാലും ഇതിന് ഇത് ശിക്ഷ അർഹമാണോ?
1: അതായത് സെൻസസ് നമ്മളെപ്പോഴും ജനങ്ങളുടെ ഭാഗത്തുനിന്നുള്ള സഹകരണത്തോടു കൂടിയാണ് ചെയ്തു വരുന്നത്. കാരണം സുപ്രധാനമായ ഡേറ്റ ശേഖരണം ആയതുകൊണ്ട് വലിയ രീതിയിലുള്ള സഹകരണം നമുക്ക് ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാറുണ്ട്. പക്ഷെ സാറ് ചോദിച്ച സ്ഥിതിക്ക് നമുക്ക് ഈ സെൻസസുമായിട്ട് സഹകരിക്കാതിരിക്കുക, സെൻസസിൻ്റെ ജോലി തടസ്സപ്പെടുത്തുക, അതുപോലുള്ള സംഗതികൾ സെൻസസ് ആക്ടിൻ്റെ പരിധിയിൽ ശിക്ഷാർഹമാണ്. അത് വേണ്ട സമയങ്ങളിൽ അതുമായതുമായി ബന്ധപ്പെട്ട അധികാരികൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്.
0: ഓക്കെ, അപ്പോൾ നമ്മുടെ സമയം പൂർണ്ണമായും തീരുകയാണ്. അപ്പോൾ ഈ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ നിരവധി ശ്രോതാക്കൾ വിളിക്കുകയും താങ്കൾ അതിന് വളരെ വിശദമായിട്ടുള്ള മറുപടികൾ കൊടുക്കുകയും ചെയ്തു. ഒട്ടുമിക്ക സംശയങ്ങൾക്കും നമുക്ക് വ്യക്തമായ മറുപടി നൽകാൻ കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. എന്തായാലും ഈ പരിപാടിയിൽ ഇന്ന് പങ്കെടുത്ത് നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് ഇത്രയും കാര്യങ്ങൾ വിശദമായിട്ട് സംസാരിക്കുകയും തിരക്കിട്ട ജോലികൾക്കിടയിലും ഇവിടെ വന്ന് നമ്മളോട് സഹകരിക്കുകയും ചെയ്ത ഡെപ്യൂട്ടി ഡയറക്ടർ ഹാരിസ് കെ എമ്മിന് ആകാശവാണിയുടെ പേരിലും അതുപോലെ തന്നെ നമ്മുടെ ശ്രോതാക്കളുടെ പേരിലുമുള്ള നന്ദി അറിയിക്കുകയാണ്. നമസ്കാരം.
1: ആകാശവാണിയായി വരാനും നിങ്ങളോട് സംസാരിക്കാനും ജനങ്ങളോട് സംവദിക്കാനും സാധിച്ചതിൽ വളരെ സന്തോഷം. നന്ദി, നമസ്കാരം.
2: സെൻസസ് 2027 ആദ്യ ഡിജിറ്റൽ സെൻസസ്. ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഡയറക്ടറേറ്റ് ഓഫ് സെൻസസ് ഓപ്പറേഷൻസ് ഡെപ്യൂട്ടി ഡയറക്ടർ ഹാരിസ് കെ എം മറുപടി നൽകിയ ഹലോ ആകാശവാണി ഫോണിൻ പരിപാടിയുടെ ശബ്ദലേഖനമാണ് ഇതുവരെ കേട്ടത്. അതിഥിയോട് സംസാരിച്ചത് ജി സന്തോഷ് കുമാർ. സെൻസസ് എന്യൂമറേഷനുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് വിളിക്കേണ്ട ടോൾ ഫ്രീ നമ്പർ 1855. നമ്പർ ഒരിക്കൽ കൂടി 1855.

ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. ചിത്ര പാടിയത്, ചിത്രം നഖക്ഷതങ്ങൾ. ഗാനരചന ONV കുറുപ്പ്, സംഗീതം രവി ബോംബെ.

0: പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾ കേട്ടത് നക്ഷത്രങ്ങൾ എന്ന ചിത്രത്തിനു വേണ്ടി ചിത്ര പാടിയ ഗാനം. ആകാശവാണി കണ്ണൂർ.
1: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.

പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്നും ഇന്ന് 12:10 സേവന വാർത്തകൾ. 12:15 കുത്തിയോട്ടപ്പാട്ട് എസ് ഗോപിനാഥപിള്ളയും സംഘവും അവതരിപ്പിച്ചത്. 12:40 ആരോഗ്യദീപ്തി. ലോക വന്ധ്യതാ മാസാചരണത്തോടനുബന്ധിച്ച് ദമ്പതികൾ നേരിടുന്ന വന്ധ്യതാ പ്രശ്നങ്ങൾ, കാരണങ്ങൾ, ചികിത്സാരീതികൾ, ഈ വിഷയത്തെക്കുറിച്ച് പരിയാരം ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ സ്ത്രീരോഗ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ പി കെ പ്രജിത സംസാരിക്കുന്നു. ഇന്ന് 12:40 ഒരു മണിക്കും 2:30 വാട്സ്ആപ്പ് പ്രിയഗീതങ്ങൾ.

4707-0054-48. കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ അറബിക് വിഷയത്തിൽ അധ്യാപക ഒഴിവിലേക്ക് നിയമനത്തിനുള്ള കൂടിക്കാഴ്ച 29-ന് രാവിലെ 10:30 നടക്കും. യോഗ്യത 55% മാർക്കോടുകൂടിയ ബിരുദാനന്തര ബിരുദവും നെറ്റും. നെറ്റ് യോഗ്യരായവരുടെ അഭാവത്തിൽ ബിരുദാനന്തര ബിരുദക്കാരെയും പരിഗണിക്കും. കോളേജ് വിദ്യാഭ്യാസ ഡയറക്ടറുടെ കാര്യാലയത്തിൽ പേര് രജിസ്റ്റർ ചെയ്ത ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാകണം. ഫോൺ നമ്പർ 0949-94-25-60-27. പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ഓഫീസിലേക്ക് ക്ലർക്കിനെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച 29-ന് രാവിലെ 11:00 ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിൽ നടക്കും. യോഗ്യത +2, കമ്പ്യൂട്ടർ പരിജ്ഞാനം, മലയാളം ടൈപ്പിംഗ്, MS ഓഫീസ്, പ്രവൃത്തി പരിചയം അഭികാമ്യം. പഞ്ചായത്ത് പരിധിയിൽ താമസിക്കുന്നവർക്ക് മുൻഗണന. പ്രായപരിധി 18-നും 41-നും മധ്യേ. ഫോൺ നമ്പർ 0467-22-11-504. എളേരിത്തട്ട് EK നയനാർ മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജിൽ ഹിസ്റ്ററി വിഭാഗത്തിൽ അധ്യാപക ഒഴിവിലേക്ക് നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച 29-ന് രാവിലെ 11:00 നടക്കും. കോളേജ് വിദ്യാഭ്യാസ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടറേറ്റിൽ പേര് രജിസ്റ്റർ ചെയ്തവർക്ക് പങ്കെടുക്കാം. യോഗ്യതാ ബന്ധപ്പെട്ട വിഷയത്തിൽ നെറ്റ്, PhD ഇവരുടെ അഭാവത്തിൽ 55% മാർക്കിൽ കുറയാത്ത ബിരുദാനന്തര ബിരുദക്കാരെയും പരിഗണിക്കും. ഫോൺ നമ്പർ 0467-22-45-833. ചെമ്മനാട് പഞ്ചായത്തിലെ ജനന മരണ വിവാഹ രജിസ്ട്രേഷൻ പുതുക്കുന്നതിന് കന്നഡ മലയാളം അറിയാവുന്ന ഡാറ്റ എൻട്രി ഓപ്പറേറ്റർമാരെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച 27-ന് രാവിലെ 10:30-ന് പഞ്ചായത്ത് ഓഫീസിൽ നടക്കും. ഫോൺ നമ്പർ 0499-234-237-276. ചെറുവത്തൂർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ സായാഹ്ന ഒപി നടത്തുന്നതിനായി ഡോക്ടറെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച 2:00 ചെറുവത്തൂർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ നടക്കും. ഫോൺ നമ്പർ 0467-22-261-270. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ആശുപത്രി വികസന സൊസൈറ്റിക്ക് കീഴിൽ അനസ്തേഷ്യ ടെക്നീഷ്യൻ തസ്തികയിൽ 2 ഒഴിവുണ്ട്. യോഗ്യത ഡിഗ്രി, ഡിപ്ലോമ ഇൻ ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്തേഷ്യ ടെക്നോളജി. പ്രവൃത്തി പരിചയം അഭികാമ്യം. യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും സഹിതം 30-ന് രാവിലെ 11:00 മുമ്പായി ആശുപത്രി സൂപ്രണ്ട് ഓഫീസിൽ നേരിട്ട് റിപ്പോർട്ട് ചെയ്യണം. നർക്കിലക്കാട് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ലാബ് ടെക്നീഷ്യനെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച 27-ന് രാവിലെ 11:00 ആശുപത്രിയിൽ നടക്കും. യോഗ്യത സർക്കാർ അംഗീകൃത DMLT, BSc MLT, കേരള പാരാമെഡിക്കൽ കൌൺസിൽ രജിസ്ട്രേഷൻ നിർബന്ധം. ഫോൺ നമ്പർ 0467-22-241-888. സേവന വാർത്തകൾ കഴിഞ്ഞു.

தன்னை தானன்னா தந்தனை தானே தந்தனை தானே தந்தனை தானன்னா.

പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾ കേട്ടത് എസ് ഗോപിനാഥപിള്ളയും സംഘവും അവതരിപ്പിച്ച കുത്തിയോട്ടപ്പാട്ട്. ആകാശവാണി കണ്ണൂർ. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ.

ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. അടിയന്തരാവസ്ഥയുടെ ഓർമ്മയിൽ രാജ്യം ഇന്ന് സംവിധാൻ ഹത്യാ ദിവസ് ആചരിക്കുന്നു. ഭരണഘടനാ മൂല്യങ്ങൾ കഠിനമായ പരീക്ഷണം നേരിട്ട കാലഘട്ടത്തിന്റെ ഓർമ്മയാണ് അടിയന്തരാവസ്ഥയെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. വെനസ്വേലയിലെ ഭൂചലനത്തിൽ

32 പേർ മരിച്ചു, 700-ലേറെ പേർക്ക് പരിക്ക്. ലഹരിക്കെതിരായ പോരാട്ടത്തിൽ നാടൊന്നാകെ അണിചേരണമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് എയിൽ ദക്ഷിണാഫ്രിക്കയ്ക്ക് ജയം. ഗ്രൂപ്പ് ഇ മത്സരങ്ങൾ നാളെ പുലർച്ചെ. വാർത്തകൾ വിശദമായി. രാജ്യം ഇന്ന് സംവിധാൻ ഹത്യാ ദിവസ് ആചരിക്കുന്നു. 1975 ജൂൺ 25 രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന്റെ ഓർമ്മപ്പെടുത്തലായാണ് എല്ലാ വർഷവും ജൂൺ 25 സംവിധാൻ ഹത്യാ ദിവസ് ആയി ആചരിക്കുന്നത്. അടിയന്തരാവസ്ഥക്കാലത്ത് ദുരിതമനുഭവിച്ചവരെ ആദരിക്കാനും ജനാധിപത്യ മൂല്യങ്ങളെക്കുറിച്ച് പൌരന്മാരെ ബോധവൽക്കരിക്കാനുമാണ് ദിനാചരണം. അടിയന്തരാവസ്ഥക്കാലത്ത് ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഉറച്ചുനിന്ന എല്ലാ ധീരാത്മാക്കൾക്കും ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നിവർ ആദരാഞ്ജലി അർപ്പിച്ചു. ഭരണഘടനാ മൂല്യങ്ങൾ കഠിനമായി പരീക്ഷണം നേരിട്ട കാലഘട്ടത്തിന്റെ ഗൌരവമേറിയ ഓർമ്മയാണ് അടിയന്തരാവസ്ഥയെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും ഇരുണ്ട അധ്യായങ്ങളിലൊന്നാണ് അടിയന്തരാവസ്ഥാകാലമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ തത്വങ്ങൾ സംരക്ഷിക്കാൻ ഇന്ത്യ എപ്പോഴും പ്രതിജ്ഞാബദ്ധമാണെന്നും പ്രധാനമന്ത്രി അറിയിച്ചു. ഭാവിയിൽ ജനാധിപത്യത്തിനും ഭരണഘടനയ്ക്കും മേൽ ആക്രമണം ഉണ്ടാകാതിരിക്കാനാണ് കേന്ദ്ര ഗവൺമെന്റ് ശ്രമിക്കുന്നതെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. വെനസ്വേലയിലെ കാരക്കാസിലും പരിസര പ്രദേശങ്ങളിലും രാവിലെയുണ്ടായ ഭൂചലനത്തിൽ 32 പേർ മരിക്കുകയും 700-ലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി വെനസ്വേലൻ പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗ്സ് പറഞ്ഞു. ഭൂചലനങ്ങളെ തുടർന്ന് പ്രസിഡന്റ് രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. റിക്ടർ സ്കെയിലിൽ 7.2 ഉം 7.5 ഉം തീവ്രത രേഖപ്പെടുത്തിയ 2 തുടർ ഭൂചലനങ്ങളാണ് ഉണ്ടായത്. നിരവധി കെട്ടിടങ്ങൾ തകർന്നതായും രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതായും അധികൃതർ അറിയിച്ചു. ഭൂചലനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുഃഖമറിയിച്ചു. ദുരിതബാധിതർക്ക് ഇന്ത്യ സാധ്യമായ എല്ലാ സഹായങ്ങളും നൽകുമെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. വാരാണസിയിലെ ലാൽ ബഹദൂർ ശാസ്ത്രി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ആദ്യത്തെ EC കണക്ട് വിമാനം കേന്ദ്രമന്ത്രി കെ രാംമോഹൻ നായിഡു ഉദ്ഘാടനം ചെയ്തു. വാരാണസിയെ ഡൽഹി വഴി ലോകവുമായി ബന്ധിപ്പിക്കുന്ന ആദ്യത്തെ ഹബ് ആൻഡ് സ്പാക്ക് വിമാനമാണ് ഉദ്ഘാടനം ചെയ്തത്. കേന്ദ്രീയ വിദ്യാലയങ്ങൾക്കായി സംഘടിപ്പിച്ച 36-ാമത് ദേശീയ യുവജന പാർലമെന്റ് മത്സരത്തിന്റെ സമ്മാനങ്ങൾ ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. കേരളത്തിൽ നിന്ന് തിരുവനന്തപുരം പള്ളിപ്പുറം കേന്ദ്രീയ വിദ്യാലയം പുരസ്കാരം സ്വീകരിക്കും. നാർക്കോ കോർഡിനേഷൻ സെന്ററിന്റെ 10-ാമത് ഉന്നതതല യോഗം നാളെ ന്യൂഡൽഹിയിൽ ചേരും. ആഭ്യന്തരമന്ത്രി അമിത്ഷാ അധ്യക്ഷനാകും. രാജ്യത്തെ മയക്കുമരുന്ന് കടത്തും മയക്കുമരുന്ന് ദുരുപയോഗവും ചെറുക്കാൻ ആവശ്യമായ ശ്രമങ്ങൾ അവലോകനം ചെയ്യാനും ശക്തിപ്പെടുത്താനുമാണ് യോഗം സംഘടിപ്പിക്കുന്നതെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ലഹരിക്കെതിരായ പോരാട്ടത്തിൽ നാടൊന്നാകെ അണിചേരണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോഹണ്ട് പദ്ധതിയുടെ 2-ാം ഘട്ടമായ നിയോജകമണ്ഡലാടിസ്ഥാനത്തിലെ പ്രചാരണ പരിപാടികൾ എറണാകുളം സെന്റ് തെരേസാസ് കോളേജിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിദ്യാർത്ഥികൾക്ക് തൂഫാൻ പ്രതിജ്ഞയും മന്ത്രി ചൊല്ലിക്കൊടുത്തു. ചടങ്ങിൽ പ്രത്യേകം തെരഞ്ഞെടുത്ത 3 വിദ്യാർത്ഥികൾക്കും വിവിധ സ്ഥാപനങ്ങൾക്കും അദ്ദേഹം തൂഫാൻ വാരിയർ ബാഡ്ജുകൾ സമ്മാനിച്ചു. മദ്യനികുതി കുറയ്ക്കലിൽ UDF തീരുമാനമെടുക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ഗവൺമെന്റിന്റെ നയങ്ങളിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് UDF ആണെന്നും സ്വകാര്യ മേഖലയ്ക്ക് ഖനനാനുമതി നൽകുമെന്ന് ബജറ്റിൽ എവിടെയും പറഞ്ഞിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരത്ത് വിദ്യാർത്ഥി സമരത്തിനിടെ ബ്ലേഡ് കണ്ടെത്തിയതിൽ അന്വേഷണം നടത്തുന്നുണ്ടെന്നും ആരാണ് ഇതിന്റെ പിന്നിലെന്ന് കണ്ടെത്തുമെന്നും ചെന്നിത്തല കൊച്ചിയിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറയ്ക്കുന്നത് സംബന്ധിച്ച് UDFൽ ചർച്ച ചെയ്തതിനു ശേഷം വേണമായിരുന്നു തീരുമാനമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരൻ അഭിപ്രായപ്പെട്ടു. നിയമസഭയിൽ ധനബിൽ അവതരിപ്പിക്കുമ്പോൾ നികുതി ഇളവ് പിൻവലിച്ച് പ്രഖ്യാപനം നടത്തണമെന്ന് സുധീരൻ ആവശ്യപ്പെട്ടു. ആലപ്പുഴ തീരത്ത് കരിമണൽ ഖനനം ഉണ്ടാകില്ലെന്ന് പ്രഖ്യാപിച്ച UDF ഇക്കാര്യത്തിൽ ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കണമെന്നും സുധീരൻ ആവശ്യപ്പെട്ടു. സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച വീര്യം കുറഞ്ഞ മദ്യനികുതി കുറക്കലിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ ആരോപിച്ചു. ഈ നടപടി സംസ്ഥാനത്ത് മദ്യവ്യാപനത്തിന് കാരണമാകുമെന്നും അദ്ദേഹം കോഴിക്കോട്ട് പറഞ്ഞു. സ്വന്തം പാർട്ടിയിലോ മുന്നണിയിലോ അറിയാതെയാണ് മുഖ്യമന്ത്രി VD സതീശൻ വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറക്കാൻ തീരുമാനം എടുത്തതെന്ന് മുൻമന്ത്രി MP രാജേഷ് ആരോപിച്ചു. ഇതു സംബന്ധമായ ഫയൽ നീക്കം ദ്രുതഗതിയിലായിരുന്നുവെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് ഇയിൽ നാളെ പുലർച്ചെ 1:30 കുറാസോവ ഐവറി കോസ്റ്റിനെയും ഇക്വഡോർ ജർമ്മനിയെയും നേരിടും. ഗ്രൂപ്പ് എഫിൽ 4:30 ടുണീഷ്യ നെതർലാൻഡുമായും ജപ്പാൻ സ്വീഡനുമായും ഏറ്റുമുട്ടും. രാവിലെ 7:30 ഗ്രൂപ്പ് ഡിയിൽ തുർക്കിയെ

0: അമേരിക്കയെയും പരാഗ്വേ ഓസ്ട്രേലിയയും നേരിടും. ഇന്ന് ഗ്രൂപ്പ് എയിലെ ആദ്യ മത്സരത്തിൽ ദക്ഷിണാഫ്രിക്ക ദക്ഷിണ കൊറിയയെ ഏകപക്ഷീയമായ ഒരു ഗോളിന് തോൽപ്പിച്ചു. മറ്റൊരു മത്സരത്തിൽ മെക്സിക്കോ ചെക്കിയയെ എതിരില്ലാത്ത 3 ഗോളിനും തോൽപ്പിച്ചു. ഗ്രൂപ്പ് സി മത്സരത്തിൽ പുലർച്ചെ ബ്രസീൽ സ്കോട്ട്ലാൻഡിനെ എതിരില്ലാത്ത 3 ഗോളിന് പരാജയപ്പെടുത്തി. ഇതേ ഗ്രൂപ്പിൽ അറ്റ്ലാന്റയിൽ മറ്റൊരു മത്സരത്തിൽ മൊറോക്കോ 2-4 ഗോളിന് ഹെയ്റ്റിയെയും തോൽപ്പിച്ചു. ഗ്രൂപ്പ് ബി മത്സരത്തിൽ ബോസ്നിയ ഹെർസഗോവിന 1-3 ഗോളിന് ഖത്തറിനെയും സ്വിറ്റ്സർലാൻഡ് 1-2 ഗോളിന് കാനഡയെയും തോൽപ്പിച്ചു. ഐ സി സി വനിതാ 2020 ലോകകപ്പ് ഗ്രൂപ്പ് എ മത്സരത്തിൽ ഇന്ന് മാഞ്ചസ്റ്ററിൽ ഇന്ത്യ ബംഗ്ലാദേശിനെ നേരിടും. ഇന്ത്യൻ സമയം വൈകിട്ട് 7-ന് മത്സരം. ഹർമൻപ്രീത് കൗർ നയിക്കുന്ന ടീം ഗ്രൂപ്പ് എയിൽ നിലവിൽ 2-ാം സ്ഥാനത്താണ്. അഹമ്മദാബാദിൽ ഏഷ്യൻ കപ്പ് വോളിബോൾ മത്സരത്തിൽ തുടർച്ചയായി 4 മത്സരങ്ങൾ ജയിച്ച് ഇന്ത്യ സെമി ഫൈനലിൽ എത്തി. പൂൾ എയിൽ നിലവിലെ ചാമ്പ്യന്മാരായ ബഹ്റിനെ തോൽപ്പിച്ചാണ് ഇന്ത്യ സെമി ഉറപ്പാക്കിയത്. പൂളിലെ അവസാന മത്സരത്തിൽ ഇന്ത്യ രാത്രി 9-ന് ഓസ്ട്രേലിയയെ നേരിടും. കണ്ണൂർ ജില്ലയിൽ 7 മാസത്തിനിടയിൽ 9248 റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റി. ജില്ലയിലെ 3 മാസത്തെ റേഷൻ വിതരണത്തിന്റെ തോത് ശരാശരി 90%. കൂടുതൽ വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് കെ ഒ ശശിധരൻ.
1: ജില്ലയിലാകെ 692330 റേഷൻ കാർഡുകളാണുള്ളത്. മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റിയതിൽ 8630 പിങ്ക് കാർഡും 618 AAY കാർഡുമാണ്. 860 റേഷൻ കടകളും 110 കെ സ്റ്റോറുകളുമാണ് ജില്ലയിലുള്ളത്. കഴിഞ്ഞ ഒരു വർഷ കാലയളവിൽ കെ സ്റ്റോറുകൾ വഴി 1,89,00,000 രൂപയുടെ വിൽപ്പന നടത്താൻ കഴിഞ്ഞുവെന്നും ജില്ലാ സിവിൽ സപ്ലൈസ് അധികൃതർ അറിയിച്ചു. 4 സുഭിക്ഷാ ഹോട്ടലുകളിലൂടെ 30 രൂപയ്ക്കാണ് ഊണ് നൽകുന്നത്. 1 ഊണിന് 5 രൂപ നിരക്കിലാണ് സർക്കാർ സബ്സിഡി. മാസം ശരാശരി 31,000 ഊൺ വിൽപ്പന നടത്തുന്നുണ്ട്. സഞ്ചരിക്കുന്ന റേഷൻ കട മുഖേന 9 ഗോത്രവർഗ ഉന്നതികളിൽ 348 കുടുംബങ്ങൾക്കായി നിലവിൽ ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്യുന്നുണ്ടെന്നും അധികൃതർ അറിയിച്ചു.
0: പത്തനംതിട്ട ഗവിയിൽ അങ്കണവാടി ഹെൽപ്പർ കൊല്ലപ്പെട്ടത് അങ്ങേയറ്റം നിർഭാഗ്യകരമായ സംഭവമാണെന്നും അവരുടെ കുടുംബത്തിന് വേണ്ട കാര്യങ്ങൾ ഗവൺമെന്റ് ചെയ്യുമെന്നും മന്ത്രി ബിന്ദുകൃഷ്ണ പറഞ്ഞു. ടൂറിസ്റ്റ് ഭൂപടത്തിൽ ഇടം പിടിച്ച ഗവിയിൽ പ്രദേശവാസികളുടെ സുരക്ഷയ്ക്ക് പ്രാധാന്യം കൊടുത്ത് പ്രവർത്തനങ്ങൾ നടത്താൻ ഗവൺമെന്റ് ആലോചിച്ചു വരുന്നതായും മന്ത്രി പത്തനംതിട്ടയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. സ്ത്രീകൾക്ക് KSRTCയിൽ സൗജന്യയാത്ര പ്രഖ്യാപിച്ചപ്പോൾ കൊല്ലത്തെ ജനങ്ങൾക്കൊപ്പം സന്തോഷം പങ്കിട്ട വേളയിൽ അവിചാരിതമായാണ് പായസം തലയിൽ വീണതെന്നും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും സുരക്ഷാവീഴ്ച ഉണ്ടായിട്ടില്ലെന്നും മന്ത്രി ബിന്ദുകൃഷ്ണ പറഞ്ഞു. സംഭവത്തിൽ പരാതിയില്ലാത്തതിനാൽ അന്വേഷണം അവസാനിപ്പിക്കണമെന്ന് DGPയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും മന്ത്രി തിരുവനന്തപുരത്ത് അറിയിച്ചു. CMRL എക്സാലോജിക്ക് മാസപ്പടി കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ ടി ചോദ്യം ചെയ്യലിന് വീണ്ടും കൊച്ചിയിലെ ED ഓഫീസിൽ എത്തി. ഇത് 2-ാം തവണയാണ് വീണ ED മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകുന്നത്. ഈ മാസം 29-ന് ഹാജരാകാനാണ് ED നോട്ടീസ് നൽകിയിരുന്നത്. കഴിഞ്ഞ ദിവസമാണ് കേസ് സംബന്ധമായ SFIO രേഖകൾ ED ലഭിച്ചത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ ഇന്നലെ 133 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 139 പേർ അറസ്റ്റിലായി. ഇവരിൽ നിന്ന് 71 ഗ്രാമിലധികം MDMA 3 കിലോയിലധികം ഹെറോയിനും 2 കഞ്ചിയും പിടിച്ചു. ഇതുവരെ 3790 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. ആകെ 4070 അറസ്റ്റുകളും ഉണ്ടായി. അന്താരാഷ്ട്ര ലഹരിവിരുദ്ധ ദിനത്തിന്റെ ഭാഗമായി ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയുടെ കോഴിക്കോട് സൌത്ത് മണ്ഡലം ഉദ്ഘാടനം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തി. MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്തു. കരിപ്പൂരിൽ കസ്റ്റംസിനെ വെട്ടിച്ച് എമർജൻസി ലാമ്പിൽ ഒളിപ്പിച്ചു കടത്തിയ 10 സ്വർണ ബിസ്ക്കറ്റ് പോലീസ് പിടികൂടി. ദുബൈയിൽ നിന്നും ഫ്ലൈനാസ് വിമാനത്തിൽ കരിപ്പൂരിലെത്തിയ മലപ്പുറം കിഴിശേരി സ്വദേശി അസ്ലമാണ് പോലീസിന്റെ പിടിയിലായത്. മലപ്പുറം മഞ്ചേരിയിൽ ഇന്നോവ കാറിൽ നിന്ന് 16 കിലോ കഞ്ചാവ് പിടിച്ചെടുത്തു. സംഭവത്തിൽ കാളികാവ് സ്വദേശി നിഹാലിനെ നാട്ടുകാർ പിടികൂടി പോലീസിനെ ഏൽപ്പിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. അടിയന്തരാവസ്ഥയുടെ ഓർമ്മയിൽ രാജ്യം ഇന്ന് സംവിധാന ഹത്യാ ദിവസ് ആചരിക്കുന്നു. ഭരണഘടനാ മൂല്യങ്ങൾ കഠിനമായ പരീക്ഷണം നേരിട്ട കാലഘട്ടത്തിന്റെ ഓർമ്മയാണ് അടിയന്തരാവസ്ഥയെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. വെനസ്വേലയിലെ ഭൂചലനത്തിൽ 32 പേർ മരിച്ചു. 700-ലേറെ പേർക്ക് പരിക്കു. ലഹരിക്കെതിരായ പോരാട്ടത്തിൽ നാടൊന്നാകെ അണിചേരണമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് എയിൽ ദക്ഷിണാഫ്രിക്കയ്ക്ക് ജയം. ഗ്രൂപ്പ് ഇ മത്സരങ്ങൾ നാളെ പുലർച്ചെ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.
2: ആകാശവാണി കണ്ണൂർ. ആരോഗ്യദീപ്തി.

0: ലോക വന്ധ്യതാ ബോധവൽക്കരണ മാസാചരണത്തോടനുബന്ധിച്ച് ദമ്പതികൾ നേരിടുന്ന വന്ധ്യതാ പ്രശ്നങ്ങൾ, അതിന്റെ കാരണങ്ങൾ, ചികിത്സാ രീതികൾ, ഈ വിഷയത്തെക്കുറിച്ച് പരിയാരം ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ സ്ത്രീരോഗ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ പി കെ പ്രജിത സംസാരിച്ചതിന്റെ ആദ്യ ഭാഗം ഇപ്പോൾ കേൾക്കാം.
1: നമ്മുടെ സമൂഹത്തിൽ ഒരു കുഞ്ഞ് എന്ന സ്വപ്നത്തിൽ നിന്ന് അകന്നു നിൽക്കേണ്ടി വരുന്ന ദമ്പതികൾ ഏറെയാണ്. പല ദമ്പതികളുടെയും ജീവിതത്തെ മാനസികമായും സാമൂഹികമായും ബാധിക്കുന്ന ഒരു പ്രധാന വിഷയമാണ് വന്ധ്യത അഥവാ ഇൻഫെർട്ടിലിറ്റി. ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ പ്രകാരം 6 ദമ്പതികളിൽ 1 എന്നാണ് വന്ധ്യതാ നിരക്ക്. എല്ലാ വർഷവും ജൂൺ മാസം ലോക വന്ധ്യതാ ബോധവൽക്കരണ മാസമായി ആചരിക്കുന്നു. വന്ധ്യതയെ ചുറ്റിപ്പറ്റിയുള്ള തെറ്റിദ്ധാരണകൾ മാറ്റിയെടുക്കാനും ചികിത്സാ സൗകര്യങ്ങൾ ലഭ്യമാക്കാനും മാനസിക പിന്തുണ ലഭ്യമാക്കണമെന്ന് സമൂഹത്തെ ഓർമ്മിപ്പിക്കാനുമാണ് ഈ മാസാചരണത്തിന്റെ പ്രധാന ലക്ഷ്യം. ദമ്പതികൾ 1 വർഷത്തോളമായി സ്ഥിരമായി ഗർഭനിരോധന മാർഗങ്ങൾ ഒന്നും ഉപയോഗിക്കാതെ ദാമ്പത്യ ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടും ഗർഭധാരണം സംഭവിക്കാതിരിക്കുന്ന അവസ്ഥയെയാണ് വന്ധ്യത എന്ന് പറയുന്നത്. ഇതിനെ പ്രധാനമായും 2 തരംതിരിക്കാം: പ്രൈമറി ആൻഡ് സെക്കൻഡറി ഇൻഫെർട്ടിലിറ്റി. പ്രൈമറി ഇൻഫെർട്ടിലിറ്റി എന്നാൽ ഒരിക്കലും ഗർഭം ധരിച്ചിട്ടില്ലാത്ത അവസ്ഥയാണ്. എന്നാൽ സെക്കൻഡറി ഇൻഫെർട്ടിലിറ്റി മുമ്പ് ഗർഭധാരണം ഉണ്ടായിട്ടുണ്ടെങ്കിലും പിന്നീട് ഗർഭം ധരിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്. വന്ധ്യത എത്രത്തോളം പേരിൽ കണ്ടുവരുന്നു? ആരോഗ്യമുള്ള സ്ഥിരമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ദമ്പതികളിൽ ഏകദേശം 80% പേർക്കും ആദ്യത്തെ 1 വർഷത്തിനുള്ളിൽ തന്നെ ഗർഭം ധരിക്കാൻ സാധിക്കാറുണ്ട്. മറ്റൊരു 10% പേർക്കാണെങ്കിൽ 2 വർഷത്തിനുള്ളിൽ ഇത് സാധിക്കാറുണ്ട്. എന്നാൽ 10% പേർക്ക് 2 വർഷത്തിന് ശേഷവും ഗർഭം ധരിക്കാൻ സാധിക്കാതെ വരികയും ചികിത്സ ആവശ്യമായി വരികയും ചെയ്യാറുണ്ട്. നേരത്തെ സൂചിപ്പിച്ച പോലെ ലോകാരോഗ്യ സംഘടന 6 ദമ്പതികളിൽ 1 എന്നാണ് വന്ധ്യതാ നിരക്കിനെ പറഞ്ഞിട്ടുള്ളത്. സ്വാഭാവിക ഗർഭധാരണത്തിന് ആവശ്യമായ ഘടകങ്ങൾ എന്തെല്ലാം? ഗർഭധാരണം ഒരു സ്വാഭാവിക പ്രക്രിയയാണ്. എന്നാൽ എല്ലാ ഘടകങ്ങളുടെയും ശരിയായ പ്രവർത്തനം സങ്കീർണമാണ്. ഇവ എന്തൊക്കെയാണ്? പ്രധാനമായും ആരോഗ്യകരമായ പുരുഷ ബീജാണുക്കൾ അഥവാ സ്പേം. പുരുഷന്റെ ബീജാണുക്കൾ ആരോഗ്യമുള്ളതും ശരിയായ എണ്ണത്തിലും ചലനശേഷിയോടും കൂടിയതായിരിക്കണം. അണ്ടോത്പാദനം അഥവാ ഓവുലേഷൻ. സ്ത്രീയുടെ അണ്ഡാശയത്തിൽ നിന്നും എല്ലാ മാസവും ആരോഗ്യകരമായ ഒരു അണ്ഡം പുറത്തു വരുന്നു. ഇത് ശരിയായ ഋതുകാലത്തിൽ ഉണ്ടാവേണ്ടത് അനിവാര്യമാണ്. അണ്ഡവാഹിനി കുഴലുകൾ. അസുഖബാധിതമല്ലാത്തതും തുറന്നതുമായ അണ്ഡവാഹിനി കുഴലുകൾ ഗർഭധാരണത്തിന് അനിവാര്യമാണ്. ബീജസങ്കലനം. സ്ത്രീ പുരുഷ ബീജങ്ങൾ ചേർന്ന് ഭ്രൂണം രൂപം കൊള്ളുന്നത് അണ്ഡവാഹിനി കുഴലുകളിലാണ്. ഗർഭാശയത്തിന്റെ ഉള്ളിലെ സ്തരത്തിന്റെ ശരിയായ വളർച്ച അഥവാ ശരിയായ എൻഡോമെട്രിയം. ഏതാനും ദിവസത്തിന് ശേഷം ഭ്രൂണം ഗർഭാശയത്തിൽ നിന്ന് എത്തിച്ചേരുകയും തുടർന്ന് അവിടെ വെച്ച് വളരുകയും ചെയ്യുന്നു. അതിനാൽ ശരിയായ എൻഡോമെട്രിയം ഇതിന് വളരെ അനിവാര്യമാണ്. വന്ധ്യതയുടെ കാരണങ്ങൾ എന്തെല്ലാം? ഗർഭധാരണം എന്നത് സ്ത്രീയുടെയും പുരുഷന്റെയും പ്രത്യുത്പാദന ശേഷിയെ ഒരുപോലെ ആശ്രയിച്ചുള്ള ഒരു പ്രക്രിയയാണ്. അതിനാൽ വന്ധ്യതയുടെ ഉത്തരവാദിത്വം ഒരാളിൽ മാത്രം ചുമത്തുന്ന രീതി ശരിയല്ല. പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഏകദേശം 30 മുതൽ 40% വരെ പുരുഷ ഘടകങ്ങളാണ് കാരണം. എന്നാൽ 40 മുതൽ 55% കേസുകളിലും സ്ത്രീ ഘടകങ്ങളാണ് കാരണമായി കണ്ടിട്ടുള്ളത്. ഏകദേശം 10% സ്ത്രീ പുരുഷ ഘടകങ്ങൾ ഒരുപോലെ പങ്കുവഹിക്കുന്നു. ബാക്കി 10% വന്ധ്യതയുടെ കാരണം വ്യക്തമല്ല. ഇതിനെ അൺഎക്സ്പ്ലെയിൻഡ് ഇൻഫെർട്ടിലിറ്റി എന്ന് വിളിക്കുന്നു. എന്നാൽ ഇതുമൂലം പ്രതീക്ഷ നഷ്ടപ്പെടേണ്ട കാര്യമില്ല. എന്തെന്നാൽ അൺഎക്സ്പ്ലെയിൻഡ് ഇൻഫെർട്ടിലിറ്റി ഉള്ള ദമ്പതികളിൽ 10 പേരിൽ 4 പേർക്ക് പ്രത്യേക ചികിത്സയൊന്നുമില്ലാതെ തന്നെ 3 വർഷത്തിനുള്ളിൽ സ്വാഭാവികമായി ഗർഭധാരണം സംഭവിക്കാറുണ്ട്. മറ്റൊരു പ്രധാന കാര്യം, ഒരാളുടെ പ്രത്യുത്പാദന ശേഷിയിൽ ചെറിയ കുറവുണ്ടെങ്കിലും പങ്കാളിയുടെ നല്ല പ്രത്യുത്പാദന ശേഷി ചിലപ്പോൾ അതിനെ മറികടന്ന് ഗർഭധാരണം സാധ്യമാക്കാറുണ്ട്. സ്ത്രീജന്യ പ്രശ്നങ്ങൾ എന്തെല്ലാം? അണ്ഡവൈകല്യങ്ങൾ അഥവാ ഒവേറിയൻ ഫാക്ടേഴ്സ്. ഇതിൽ അണ്ടോത്പാദന തകരാറുകൾ, അണ്ടങ്ങളുടെ എണ്ണത്തിലും ഗുണത്തിലും ഉണ്ടാകുന്ന വ്യതിയാനം, അണ്ഡവിസർജനത്തിലെ പ്രശ്നങ്ങൾ, പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ്, എൻഡോമെട്രിയോസിസ് എന്നിവ ഉൾപ്പെടുന്നു. എന്താണ് PCOD? സ്ത്രീകളിൽ വന്ധ്യതയ്ക്ക് കാരണമാകുന്ന ഏറ്റവും സാധാരണമായ കാരണങ്ങളിൽ ഒന്നാണ് PCOD അഥവാ പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ്. ഈ അവസ്ഥയിൽ അണ്ഡാശയത്തിന്റെ സ്വാഭാവിക പ്രവർത്തനത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നു. തന്മൂലം അണ്ടോത്പാദനം ക്രമരഹിതമാവുകയും ഹോർമോണുകളുടെ അസന്തുലിതാവസ്ഥ ഉണ്ടാവുകയും പുരുഷ ഹോർമോണുകളായ ആൻഡ്രജൻ

0: അളവ് കൂടുകയും അതുപോലെ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവുക, അനിയമിതമായ ആർത്തവസ്രാവം ഉണ്ടാവുക എന്നിവയെല്ലാം കാരണം അണ്ഡോത്പാദനം ക്രമരഹിതമാവുകയും തന്മൂലം സ്ത്രീക്ക് വന്ധ്യത അനുഭവപ്പെടുകയും ചെയ്യുന്നു. എന്താണ് എൻഡോമെട്രിയോസിസ്? ഗർഭാശയത്തിന്റെ ഉള്ളിലെ സ്ഥരമായ എൻഡോമെട്രിയത്തിലെ കോശങ്ങൾ ഗർഭപാത്രത്തിന് വെളിയിലായി മറ്റ് അവയവങ്ങളിൽ കാണുന്ന അവസ്ഥയെ എൻഡോമെട്രിയോസിസ് എന്ന് വിളിക്കുന്നു. ഇതുമൂലം ഉണ്ടാകുന്ന തടസ്സങ്ങൾ വന്ധ്യതയ്ക്ക് കാരണമാകുന്നു. അണ്ഡവാഹിനി കുഴലിലെ വൈകല്യങ്ങൾ അഥവാ ട്യൂബൽ ഫാക്ടേഴ്സ്, അണുബാധകൾ മൂലമുണ്ടാവുന്ന അണ്ഡവാഹിനി കുഴലിലെ തടസ്സം, അതുപോലെ അണ്ഡവാഹിനി കുഴലിൽ നേരത്തെ ഉണ്ടായ സർജറികൾ, ട്യൂബൽ പ്രഗ്നൻസി എന്നിവ പിന്നീടുള്ള ഗർഭധാരണത്തെ തടയുന്നു. യൂട്ടറൈൻ ഫാക്ടേഴ്സ്, ഗർഭാശയത്തിലെ മുഴകൾ അഥവാ ഫൈബ്രോയിഡ്, ഗർഭാശയത്തിലെ ദശ വളർച്ച അഥവാ പോളിപ്പ്, ചിലതരം അണുബാധകൾ, ഗർഭാശയ ഭിത്തിയിലെ വീക്കം അഥവാ എഡിനോമയോസിസ്, ഗർഭപാത്രത്തിലെ ജന്മനാലുള്ള വൈകല്യങ്ങൾ എന്നിവ വന്ധ്യതയ്ക്ക് കാരണമാകാം. എന്നാൽ എല്ലാതരം ഗർഭാശയ മുഴകളും വന്ധ്യതയ്ക്ക് കാരണമാകാറില്ല. അതിനാൽ ഇവ നീക്കം ചെയ്യേണ്ട ആവശ്യകത എല്ലാ വന്ധ്യതയിലും ഇല്ല. ഗർഭാശയമുഖ യോനി ഭാഗത്തിലെ പ്രശ്നങ്ങൾ അഥവാ സെർവൈക്കൽ ആൻഡ് വെജൈനൽ ഫാക്ടേഴ്സ്, ഈ ഭാഗത്തുണ്ടാവുന്ന ജന്മനാലുള്ള വൈകല്യങ്ങൾ, ദീർഘകാലം മാറാതെ നിൽക്കുന്ന അണുബാധകൾ, അമിതമായ യോനി സങ്കോചം കാരണം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഉണ്ടാവുന്ന വേദന എന്നിവയും വന്ധ്യതയ്ക്ക് കാരണമാവുന്നു. പുരുഷ വന്ധ്യതയുടെ കാരണങ്ങൾ: ബീജ ഉൽപാദനത്തിലെ വൈകല്യങ്ങൾ, ആരോഗ്യകരമായ ബീജാണുക്കളുടെ ഉൽപാദനം കുറയുകയോ അസാധാരണമാവുകയോ ചെയ്യുന്നത്, ബീജങ്ങളുടെ എണ്ണത്തിലും ചലനശേഷിയിലും ഘടനയിലും വരുന്ന മാറ്റങ്ങൾ വന്ധ്യത ഉണ്ടാക്കാം, ബീജവാഹിനി നാളങ്ങളിലെ തടസ്സങ്ങൾ, ബീജാണുക്കൾ പുറത്തേക്ക് എത്തിക്കുന്ന നാളങ്ങളിൽ തടസ്സമുണ്ടാവുക, ബീജം യോനിയിൽ ശരിയായ രീതിയിൽ നിക്ഷേപിക്കുന്നതിലുള്ള പരാജയം, പലപ്പോഴും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷം ബീജം ശരിയായ രീതിയിൽ യോനിക്കുള്ളിൽ നിക്ഷേപിക്കപ്പെടാതെ വരാറുണ്ട്, ശുക്ലദ്രവം അഥവാ സെമിനൽ ഫ്ലൂയിഡിൽ ഉണ്ടാവുന്ന തകരാറുകൾ, ബീജാണുക്കളെ പരിപോഷിപ്പിക്കുന്ന സംരക്ഷിക്കുകയും ചെയ്യുന്ന ശുക്ലദ്രവത്തിന്റെ ഗുണനിലവാരത്തിലോ ഘടനയിലോ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ വന്ധ്യതയ്ക്കു കാരണമാവാം. ഇതുകൂടാതെ ഹോർമോൺ വ്യതിയാനങ്ങൾ, വൃഷണ സംബന്ധമായ തകരാറുകൾ, വൃഷണ സഞ്ചിയിൽ നിന്നും ബീജം പുറത്തു വരുന്ന നാളിയിൽ ഉണ്ടാകുന്ന തടസ്സം, ലിംഗത്തിന്റെ വൈകല്യങ്ങൾ എന്നിവയും വന്ധ്യതയ്ക്കു കാരണമാവാറുണ്ട്.
1: ലോക വന്ധ്യതാ ബോധവൽക്കരണ മാസാചരണത്തോടനുബന്ധിച്ച് ദമ്പതികൾ നേരിടുന്ന വന്ധ്യതാ പ്രശ്നങ്ങൾ, അതിന്റെ കാരണങ്ങൾ, ചികിത്സാരീതികൾ, ഈ വിഷയത്തെക്കുറിച്ച് പരിയാരം ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ സ്ത്രീരോഗ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ പി കെ പ്രജിത സംസാരിച്ചതിന്റെ ആദ്യ ഭാഗമാണ് നിങ്ങൾ ഇപ്പോൾ കേട്ടത്. ഈ പരിപാടിയുടെ അടുത്ത ഭാഗം നാളെ ഇതേ സമയം ആരോഗ്യദീപ്തിയിൽ കേൾക്കാം. ആരോഗ്യദീപ്തി തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 12:40.

ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. അടിയന്തരാവസ്ഥയുടെ ഓർമ്മയിൽ രാജ്യം ഇന്ന് സംവിധാൻ ഹത്യാ ദിവസം ആചരിക്കുന്നു. ജനാധിപത്യ മൂല്യങ്ങളുടെ സംരക്ഷണത്തിനായി ഉറച്ചു നിന്നവർക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് ഉപരാഷ്ട്രപതി.

രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. പുതുക്കിയ ഉഡാൻ പദ്ധതി ഉടൻ ആരംഭിക്കുമെന്നും 100 പുതിയ വിമാനത്താവളങ്ങളുടെ വികസനത്തിന് പിന്തുണ നൽകുമെന്നും കേന്ദ്രമന്ത്രി റാംമോഹൻ നായിഡു. ഊർജ്ജ സംവിധാനങ്ങൾ കെട്ടിപ്പടുക്കുന്നതിനായി ബ്രിക്സ് രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തണമെന്ന് കേന്ദ്ര

0: 1975 അടിയന്തരാവസ്ഥയിൽ ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഉറച്ചുനിന്ന എല്ലാ ധീരവ്യക്തിത്വങ്ങൾക്കും ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയ പ്രമുഖർ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ഭരണഘടനാ മൂല്യങ്ങൾ കഠിനമായി പരീക്ഷിക്കപ്പെട്ട ഒരു കാലഘട്ടത്തിന്റെ ഗൌരവമേറിയ ഓർമ്മപ്പെടുത്തലായി അടിയന്തരാവസ്ഥ നിലകൊള്ളുന്നുവെന്ന് ശ്രീ രാധാകൃഷ്ണൻ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും കറുത്ത അധ്യായങ്ങളിലൊന്നായി ഈ ദിനത്തെ പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ വിശേഷിപ്പിച്ചു. അടിയന്തരാവസ്ഥ ഭരണഘടനയ്ക്കെതിരായ നേരിട്ടുള്ള ആക്രമണമായിരുന്നുവെന്ന് ശ്രീ മോദി പറഞ്ഞു. ഈ ദിനം സംവിധാൻ ഹത്യാ ദിവസമായി മോദി സർക്കാർ ആചരിക്കുന്നതിന്റെ പിന്നിൽ ജനാധിപത്യത്തിനും ഭരണഘടനയ്ക്കും മേൽ ഇത്തരമൊരു ആക്രമണം വീണ്ടും ആവർത്തിക്കപ്പെടരുതെന്ന ഉദ്ദേശത്തോടെയാണെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രസ്താവിച്ചു. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ 3 ദിവസത്തെ യുകെ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ അടുത്ത മാസം 15 പ്രാബല്യത്തിൽ വരാനിരിക്കെയാണ് സന്ദർശനം. യുകെയുടെ വ്യാപാര വ്യവസായ സ്റ്റേറ്റ് സെക്രട്ടറി പീറ്റർ കൈലുമായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തും. ലണ്ടനിൽ നടക്കുന്ന ഇന്ത്യ ഗ്ലോബൽ ഫോറത്തിന്റെ ഉദ്ഘാടന പ്ലീനറി സെഷനിൽ ശ്രീ ഗോയൽ സംസാരിക്കും. ഉത്തർപ്രദേശിലെ വാരാണസി ലാൽ ബഹദൂർ ശാസ്ത്രി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നുള്ള ആദ്യ ഇസി കണക്ട് വിമാന സർവീസ് കേന്ദ്ര വ്യോമയാന മന്ത്രി കെ രാമമോഹൻ നായിഡു ഉദ്ഘാടനം ചെയ്തു. ഡൽഹി വഴി വാരാണസിയിൽ ലോകവുമായി ബന്ധിപ്പിക്കുന്ന ആദ്യ ഹബ് ആൻഡ് സ്പോക്ക് സർവീസാണിത്. പുതുക്കിയ ഉഡാൻ പദ്ധതി ഉടൻ ആരംഭിക്കുമെന്നും ഇത് അടുത്ത 10 വർഷത്തിനുള്ളിൽ 100 പുതിയ വിമാനത്താവളങ്ങളുടെ വികസനത്തിന് പിന്തുണ നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി.
1: The number of tourists that are coming here, number of devotees that are coming here, number of people that are coming here is increasing month by month. And in our vision, we also have the new Udaan scheme, which is going to come, launch very soon and going to be there for the next 10 years, which is going to help us create 100 new airports through Udaan scheme. So you're seeing that we are not at any point of completing the transformation journey. We are going to do this for the next 10 years also.
0: പകർച്ചവ്യാധികൾ, ഭീകരവാദം, കാലാവസ്ഥാ വ്യതിയാനങ്ങൾ എന്നിവ ഉയർത്തുന്ന ഭീഷണികളെ ചെറുക്കാൻ ആഗോള കൂട്ടായ്മ അനിവാര്യമാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. രാജ്യങ്ങൾ പരസ്പര ധാരണയോടെ ഒന്നിച്ച് പ്രവർത്തിക്കുന്നത് അന്താരാഷ്ട്ര തലത്തിൽ സുസ്ഥിരത ഉറപ്പാക്കാനും കൃത്യമായ അജണ്ടകളിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും സഹായിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ദക്ഷിണ കൊറിയയിൽ നടന്ന ജെജു ഫോറം ഫോർ പീസ് ആന്റ് പ്രോസ്പെരിറ്റി 2026 പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു കേന്ദ്രമന്ത്രി. കപ്പൽ നിർമ്മാണം, ഡിജിറ്റൽ സാങ്കേതികവിദ്യ, ആരോഗ്യം, അടിസ്ഥാന സൌകര്യ വികസനം, പ്രതിരോധം എന്നീ മേഖലകളിൽ ഇന്ത്യയ്ക്കും ദക്ഷിണ കൊറിയയ്ക്കും സംയുക്തമായി വലിയ സംഭാവനകൾ നൽകാൻ സാധിക്കുമെന്നും ശ്രീ ജയശങ്കർ വ്യക്തമാക്കി. ഊർജ്ജ സംവിധാനങ്ങൾ കെട്ടിപ്പടുക്കുന്നതിനായി ബ്രിക്സ് രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തണമെന്ന് കേന്ദ്ര ഊർജ്ജമന്ത്രി മനോഹർ ലാൽ. ഗുരുഗ്രാമിൽ നടന്ന 11th ബ്രിക്സ് ഊർജ്ജമന്ത്രിമാരുടെ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് ചെലവ് കുറഞ്ഞതും വിശ്വസനീയവും സുസ്ഥിരവുമായ ഊർജ്ജം അനിവാര്യമാണെന്ന് മന്ത്രി പറഞ്ഞു. ഊർജ്ജമേഖലയിലുടനീളം ഇന്ത്യ നടത്തുന്ന നിക്ഷേപങ്ങളെക്കുറിച്ച് എടുത്തു പറഞ്ഞ മനോഹർ ലാൽ, ലോകത്തിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ വൽക്കരിക്കപ്പെട്ട വൈദ്യുതി സംവിധാനങ്ങളിലൊന്നിന് ഇന്ത്യ അടിത്തറയിടുകയാണെന്നും വ്യക്തമാക്കി. ശക്തമായ ഭൂകമ്പ പരമ്പരയെ തുടർന്ന് വെനസ്വേലയിൽ 32 മരിച്ചു. 700 പേർക്ക് പരിക്കേറ്റു. ഇന്ന് രാവിലെ വെനസ്വേലയുടെ തലസ്ഥാനമായ കാരക്കാസിലും പരിസര പ്രദേശങ്ങളിലുമായി 7.2, 7.5 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനങ്ങളാണ് ഉണ്ടായത്. ഇതിനെ തുടർന്ന് രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതായി വെനസ്വേലൻ ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസ് അറിയിച്ചു. ദുരന്തബാധിത പ്രദേശങ്ങളിൽ രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ തുടരുകയാണ്. ദുരന്തത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുഃഖം രേഖപ്പെടുത്തി. ഇന്ത്യ ദുരന്തബാധിതർക്കൊപ്പം നിലനിൽക്കുന്നുവെന്നും വെനസ്വേലയ്ക്ക് സാധ്യമായ എല്ലാ സഹായങ്ങളും നൽകുമെന്നും ശ്രീ മോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ജപ്പാന്റെ വടക്കൻ മേഖലയിലും ഇന്ന് ഭൂചലനം അനുഭവപ്പെട്ടിരുന്നു. കേന്ദ്രീയ വിദ്യാലയങ്ങൾക്കായുള്ള 2025-26 36th ദേശീയ യുവജന പാർലമെന്റ് മത്സരത്തിന്റെ സമ്മാനദാനം ഇന്ന് ന്യൂഡൽഹിയിൽ പാർലമെന്ററി കാര്യ സഹമന്ത്രി അർജുൻ റാം മേഘ്വാൾ നിർവഹിക്കും. ദേശീയതലത്തിൽ 1st നേടിയ ന്യൂഡൽഹി ഡോക്ടർ രാജേന്ദ്രപ്രസാദ് കേന്ദ്രീയ വിദ്യാലയത്തിന് സർദാർ വല്ലഭായ് പട്ടേൽ റണ്ണിംഗ് പാർലമെന്ററി ഷീൽഡും ട്രോഫിയും സമ്മാനിക്കും. പ്രാദേശിക തലത്തിൽ കേരളത്തിൽ നിന്നും തിരുവനന്തപുരം പള്ളിപ്പുറം കേന്ദ്രീയ വിദ്യാലയത്തിനും പുരസ്കാരം ലഭിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ലഹരിക്കെതിരായ പോരാട്ടത്തിൽ കേരളം ഒന്നാകെ അണിചേരണമെന്ന് ആഭ്യന്തരമന്ത്രി

0: മന്ത്രി രമേശ് ചെന്നിത്തല. ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ട് പദ്ധതിയുടെ രണ്ടാംഘട്ടമായ നിയോജക മണ്ഡലാടിസ്ഥാനത്തിലുള്ള പ്രചാരണ പരിപാടികൾ എറണാകുളം സെന്റ് തെരേസസ് കോളേജിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിദ്യാർത്ഥികൾക്ക് തുഫാൻ പ്രതിജ്ഞയും ആഭ്യന്തരമന്ത്രി ചൊല്ലിക്കൊടുത്തു. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം ഇനി 5 ദിവസം കൂടി ലഭ്യമാകും. ആദ്യഘട്ടത്തിൽ കുടുംബത്തിന്റെ താമസ സൌകര്യങ്ങളുടെ അവസ്ഥകളെക്കുറിച്ചുള്ള ചോദ്യങ്ങളാണ് ഉള്ളത്. ഒരു റിപ്പോർട്ട്.
1: സെൻസസ് ഉദ്യോഗസ്ഥർ ജൂലൈ 1 മുതൽ 30 വരെയുള്ള ദിവസങ്ങളിൽ വീടുകളിൽ എത്തുന്നതിനു മുമ്പ് തന്നെ വ്യക്തികൾക്ക് തങ്ങളുടെ കുടുംബത്തിലെ വിവരങ്ങൾ ഓൺലൈൻ പോർട്ടൽ വഴി നേരിട്ട് സമർപ്പിക്കാൻ സാധിക്കും. ഏകദേശം 15-20 മിനിറ്റിനുള്ളിൽ ഈ പ്രക്രിയ പൂർത്തിയാക്കാം. sec.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. സംസ്ഥാനം തിരഞ്ഞെടുത്ത ശേഷം കുടുംബനാഥന്റെ പേരും മൊബൈൽ നമ്പറും നൽകി രജിസ്റ്റർ ചെയ്ത് വിവരങ്ങൾ സമർപ്പിക്കാം. തുടർന്ന് വരുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ വിവരങ്ങൾ രേഖപ്പെടുത്തി ഫോം സമർപ്പിക്കുക. സമർപ്പിക്കുമ്പോൾ എച്ചിൽ തുടങ്ങുന്ന 11 അക്കങ്ങളുള്ള സെൽഫ് എന്യൂമറേഷൻ ID ലഭിക്കും. ഈ ID SMS വഴിയും ഇമെയിൽ വഴിയും ലഭ്യമാകും. തിരുത്തൽ ആവശ്യമുണ്ടെങ്കിൽ എന്യൂമറേറ്റർ വീടുകൾ സന്ദർശിക്കുന്ന സമയത്ത് ചെയ്യാവുന്നതാണ്. കുടുംബത്തിലെ ഓരോ വ്യക്തികളെയും കുറിച്ചുള്ള വിവരങ്ങൾ 2027 ഫെബ്രുവരിയോടെ നടക്കുന്ന രണ്ടാം ഘട്ടത്തിലാണ് ഉണ്ടാവുക. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കേരളത്തിൽ നാളെ 1 മണിവരെ ഇ ട്രഷറി ഉൾപ്പെടെ ട്രഷറി സേവനങ്ങൾ തടസ്സപ്പെടും. സ്റ്റേറ്റ് ഡാറ്റാ സെന്ററിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് തടസ്സം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 28 രാവിലെ 11 മണിക്ക് നടക്കും. പരിപാടിയുടെ 135-ാം പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും നാളെ വരെ MyGOV, നമോ ആപ്പ് അല്ലെങ്കിൽ 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ അറിയിക്കാം. ICC വനിതാ 2020 ലോകകപ്പിൽ ഇന്ന് ഇന്ത്യ ബംഗ്ലാദേശിനെ നേരിടും. മാഞ്ചസ്റ്ററിൽ ഇന്ത്യൻ സമയം വൈകുന്നേരം 7 മണിക്ക് മത്സരം ആരംഭിക്കും. ഹർമൻപ്രീത് കൌറിന്റെ നേതൃത്വത്തിലുള്ള വനിതാ ടീം നിലവിൽ ഗ്രൂപ്പ് എയിൽ 3 മത്സരങ്ങളിൽ 2 വിജയിച്ച് 2 സ്ഥാനത്താണ്. ബംഗ്ലാദേശ് 4 സ്ഥാനത്താണ്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് എയിൽ ദക്ഷിണാഫ്രിക്ക ദക്ഷിണ കൊറിയയെ ഏകപക്ഷീയമായ 1 ഗോളിന് പരാജയപ്പെടുത്തി. മറ്റൊരു മത്സരത്തിൽ ചെക്ക് റിപ്പബ്ലിക്കിനെ എതിരില്ലാത്ത 3 ഗോളിന് കീഴടക്കി മെക്സിക്കോ നോക്കൌട്ട് റൌണ്ടിൽ പ്രവേശിച്ചു. ഗ്രൂപ്പ് ബിയിൽ നിന്ന് സ്വിറ്റ്സർലൻഡ്, കാനഡ, ബോസ്നിയ ടീമുകളും ഗ്രൂപ്പ് സിയിൽ നിന്ന് ബ്രസീലും മൊറോക്കോയും നോക്കൌട്ട് യോഗ്യത ഉറപ്പാക്കി. ഇന്ന് പുലർച്ചെ നടന്ന മത്സരങ്ങളിൽ കാനഡയ്ക്കെതിരെ സ്വിറ്റ്സർലൻഡും ഖത്തറിനെതിരെ ബോസ്നിയ ഹെർസിഗോവിനെയും വിജയിച്ചു. മൊറോക്കോയ്ക്കെതിരെ പരാജയപ്പെട്ട ഹെയ്തി ലോകകപ്പിൽ നിന്ന് പുറത്തായി. ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിന് ലഭിച്ച സംഭാവനകൾ കൈകാര്യം ചെയ്തതിനെക്കുറിച്ച് കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് സമർപ്പിച്ച പൊതുതാൽപര്യ ഹർജിയിൽ അടിയന്തരമായി വാദം കേൾക്കാൻ സുപ്രീംകോടതി ഇന്ന് വിസമ്മതിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. അടിയന്തരാവസ്ഥയുടെ ഓർമ്മയിൽ രാജ്യം ഇന്ന് സംവിധാൻ ഹത്യാ ദിവസ് ആചരിക്കുന്നു. ജനാധിപത്യ മൂല്യങ്ങളുടെ സംരക്ഷണത്തിനായി ഉറച്ചുനിന്നവർക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. പുതുക്കിയ ഉഡാൻ പദ്ധതി ഉടൻ ആരംഭിക്കുമെന്നും 100 പുതിയ വിമാനത്താവളങ്ങളുടെ വികസനത്തിന് പിന്തുണ നൽകുമെന്നും കേന്ദ്രമന്ത്രി റാംമോഹൻ നായിഡു. ഊർജ്ജ സംവിധാനങ്ങൾ കെട്ടിപ്പടുക്കുന്നതിനായി ബ്രിക്സ് രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തണമെന്ന് കേന്ദ്ര ഊർജ്ജമന്ത്രി മനോഹർ ലാൽ. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായുള്ള സെൽഫ് എന്യൂമറേഷനുള്ള അവസരം ഇനി 5 ദിവസം കൂടി. വെനസ്വേലയിൽ ഭൂകമ്പത്തിൽ 32 മരണം, 700-ലധികം പേർക്ക് പരിക്ക്. അനുശോചനം അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ICC വനിതാ 2020 ലോകകപ്പിൽ ഇന്ന് ഇന്ത്യ ബംഗ്ലാദേശിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
2: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ സമയം 1 മണി.

പ്രിയ ശ്രോതാക്കളെ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാനത്തിനായി ഇപ്പോൾ സന്ദേശം അയയ്ക്കാം. കൂടെ നിങ്ങളുടെ പേര്, സ്ഥലം, ചിത്രത്തിന്റെ പേര്, ഗാനത്തിന്റെ തുടക്കം എന്നിവ ചേർക്കാൻ

മറക്കരുത്. ഡെഡിക്കേഷൻ ഉണ്ടെങ്കിൽ അതും. സന്ദേശം അയക്കേണ്ട നമ്പർ ഇതാണ്: 8547027054. വാട്സ്ആപ്പ് പ്രിയഗീതങ്ങൾ. അപ്പോൾ ആദ്യത്തെ ഗാനത്തിലേക്ക് പോകാം, സന്ദേശം നോക്കാം. എന്റെ മകൻ പ്രത്യുഷനും ആങ്ങള സൂരജിന്റെ മകൾ ആർച്ചയ്ക്കും വേണ്ടിയാണ് ഈ ഗാനം ആവശ്യപ്പെടുന്നത്. അവരുടെ പിറന്നാളാണ് വരുന്ന ഞായറാഴ്ച. അതുപോലെ ഞങ്ങളുടെ ബന്ധു തോട്ടടയിലെ സോണിയുടെയും അലവിൽ കല്ലടത്തോടിലെ വിഷ്ണുശ്രീ ദീപിനും ആശംസകൾ നേർന്നുകൊണ്ട് ഈ ഗാനം കേൾപ്പിച്ചു തരണം. സന്ദേശം അയച്ചിരിക്കുന്നത് വാരത്തുനിന്നും പ്രത്യുഷിന്റെ അമ്മ കവിത, അച്ഛൻ രാജേഷ്, സഹോദരി സൗഭാഗ്യ. അപ്പോ ഇവരുടെ ഗാനം നമുക്ക് കേൾക്കാൻ. ചിത്രം പിരിയില്ല നാം, പാടിയത് യേശുദാസും എസ് ജാനകിയും ചേർന്ന്. പൂവച്ചൽ ഖാദറിന്റെ വരികൾക്ക് കെ വി മഹാദേവന്റെ ഈണം.

0: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
1: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40. വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
2: വാട്സപ്പ് പ്രിയഗീതങ്ങൾ തുടരുന്നു. ശ്രോതാക്കൾ വാട്സപ്പ് സന്ദേശത്തിലൂടെ ആവശ്യപ്പെട്ട ചലച്ചിത്രഗാന പരിപാടിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. സന്ദേശം അയക്കേണ്ട നമ്പർ 8547027054. അടുത്ത ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് വെലാപുരത്തു നിന്നും ഷൈനിയാണ്. ഷൈനിയുടെ ഇഷ്ടഗാനം ഇത്തിരിപ്പൂവേ ചുവന്ന പൂവേ എന്ന ചിത്രത്തിനു വേണ്ടി എസ് ജാനകി പാടിയത്. ONV കുറുപ്പിന്റെ രചന, രവീന്ദ്രന്റെ ഈണം.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: വാട്സപ്പ് പ്രിയ ഗീതങ്ങൾ തുടരുന്നു. അപ്പോൾ ശ്രോതാക്കൾക്ക് കേൾക്കാൻ കൊതിക്കുന്ന ഗാനത്തിനായി സന്ദേശം അയയ്ക്കാം. 8547027054 എന്ന നമ്പറിലേക്ക് ഡെഡിക്കേഷൻ ഉണ്ടെങ്കിൽ അതും ചേർത്ത് അയയ്ക്കാം. അപ്പോൾ അടുത്ത ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് പെരിയായിൽ നിന്നും ശ്യാം ആണ്, ഭാര്യ രഞ്ജിതയ്ക്ക് വേണ്ടി. ചിത്രം കേരളവർമ്മ പഴശ്ശിരാജയിൽ, ചിത്ര പാടിയത് ONV കുറുപ്പിൻ്റെ രചന, ഇളയരാജയുടെ സംഗീതം.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
2: വാട്സ്ആപ്പ് പ്രിയഗീതം തുടരുന്നു. സന്ദേശം അയക്കുമ്പോൾ നിങ്ങളുടെ പേര്, സ്ഥലം, അതുപോലെ ചിത്രത്തിന്റെ പേര്, പാട്ടിന്റെ തുടക്കം ചേർക്കാൻ മറക്കരുത്.

അപ്പോൾ അടുത്ത ഗാനം ഒളവണ്ണയിൽ നിന്നും ഷംലയും മേഘനയും ചേർന്ന് ആവശ്യപ്പെട്ടതാണ്. ചിത്രം മാടമ്പി. പാടിയത് യേശുദാസ്, ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് എം ജയചന്ദ്രൻ്റെ ഈണം.

0: കണ്ണൂർ ടാക്കീസ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
0: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
1: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
0: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
1: ഏറ്റവും പുതിയ റിലീസുകൾ,
0: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
1: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
0: കണ്ണൂർ ടാക്കീസ് സഞ്ചരിക്കാം.

0: സിനിമയ്ക്കൊപ്പം ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
2: വാട്സപ്പ് പ്രിയഗീതം തുടരുന്നു. അടുത്ത സന്ദേശം കീഴത്തൂരിൽ നിന്നും സത്യൻ ആവശ്യപ്പെട്ടതാണ്. അച്ചാച്ചന്റെ നദാലി മോൾക്ക് എന്ന് പ്രത്യേകം പരാമർശിച്ചിട്ടുണ്ട് ചിത്രം. ഹൃദയത്തിൽ സൂക്ഷിക്കാൻ പാടിയത് യേശുദാസ്, ഗാനരചന കൈതപ്രം, സംഗീതം മോഹൻ സിതാര.

0: തിങ്കളാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
1: വാട്സപ്പ് പ്രിയഗീതം തുടരുന്നു. അടുത്ത ഗാനം ആവശ്യപ്പെട്ട് സന്ദേശം അയച്ചിരിക്കുന്നത് കണ്ണൂർ എടക്കാട് നിന്നും ബീന സുനിൽകുമാർ.

0: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര, റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
2: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
3: വാട്സപ്പ് പ്രിയഗീതം ശ്രോതാക്കൾ വാട്സപ്പ് സന്ദേശത്തിലൂടെ ആവശ്യപ്പെട്ട ചലച്ചിത്രഗാന പരിപാടി തുടരുന്നു. സന്ദേശം അയക്കേണ്ട നമ്പർ 8547-0270054. അപ്പോൾ അടുത്ത ഗാനം ബേക്കൽ മലാം കുന്നു നിന്നും രജിത രാജൻ, രേവതി, റിദ്വിൻ എന്നിവർ ആവശ്യപ്പെട്ട ഗാനമാണ്. ചിത്രം ഒരു മെയ് മാസ പുലരിയിൽ. അടുത്തതായി നമുക്ക് ഈ മനോഹരമായ ഗാനം കേൾക്കാം.

0: ശ്രീതിലകം, പെൺമയുടെ തിളക്കം, വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
1: വാട്സപ്പ് പ്രീഗീതം തുടരുന്നു. അടുത്തതായി അഞ്ചരക്കണ്ടിയിൽ നിന്നും രമേശൻ തന്റെ കൊച്ചുമക്കൾക്കായി ആവശ്യപ്പെട്ട ഗാനമാണ്

അഞ്ചരക്കണ്ടിയിൽ നിന്നും രമേശൻ തൻ്റെ കൊച്ചുമക്കൾക്കായി ആവശ്യപ്പെട്ട ഗാനമാണ് നിങ്ങൾ കേട്ടത്. സാഗരം സാക്ഷി എന്ന ചിത്രത്തിൽ ചിത്ര പാടിയത്. അടുത്തത് കരിവള്ളൂർ പെരളത്തു നിന്നും കമലാക്ഷൻ മാഷ് ആവശ്യപ്പെട്ട ഗാനം, ചിത്രം പരദേശി. ഗായിക സുജാത, റഫീഖ് അഹമ്മദിൻ്റെ വരികൾക്ക് രമേശ് നാരായണൻ്റെ ഈണം.

വാട്സപ്പ് പ്രിയഗീതം തുടരുന്നു. അടുത്ത സന്ദേശം മുജീബ് റഹ്മാൻ മസ്കറ്റിൽ നിന്നാണ്. ഈ ഗാനം എന്നെ മറന്നുപോയ ശ്രീകണ്ഠപുരം ഹൈസ്കൂളിലെ 92-93 ബാച്ചിലെ എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കുമായി ഞാൻ സമർപ്പിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചിത്രം അഗ്നിദേവൻ, പാടിയത് MG ശ്രീകുമാർ. ഗിരീഷ് പുത്തച്ചേരിയുടെ വരികൾക്ക് MG രാധാകൃഷ്ണൻ്റെ ഈണം.

വാട്സപ്പ് പ്രിയഗീതത്തിൽ നമുക്ക് ഇപ്പോൾ ഒരു ഗാനം കൂടി കേൾക്കാം. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് പിണറായി നിന്നും സാജിതയാണ്. ചിത്രം പൂജയ്ക്കെടുക്കാത്ത പൂക്കൾ, പാടിയത് ബ്രഹ്മാനന്ദൻ. പി ഭാസ്കരൻ്റെ വരികൾക്ക് കെ രാഘവൻ്റെ ഈണം.

പ്രിയ ശ്രോതാക്കളെ, വാട്സപ്പ് പ്രിയ ഗീതങ്ങൾ 2:30 തുടർന്ന് കേൾക്കാം. നിങ്ങളോടൊപ്പം ഞാൻ കെ ആർ ശ്രീജ, സാങ്കേതിക സഹായം സജിത് കുമാർ തലശ്ശേരി, കൂടെ ജന്യ മുരളി, അതുൽ പ്രവീൺ.

ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും ഇരുണ്ട അധ്യായങ്ങളിലൊന്നാണ് അടിയന്തരാവസ്ഥ കാലമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ തത്വങ്ങൾ സംരക്ഷിക്കാൻ ഇന്ത്യ എപ്പോഴും പ്രതിജ്ഞാബദ്ധമാണെന്നും പ്രധാനമന്ത്രി അറിയിച്ചു. മന്ത്രി ഷിബു ബേബി ജോൺ ഇന്ന് പത്തനംതിട്ട ജില്ലയിലെ കോന്നി, റാന്നി എന്നിവിടങ്ങൾ സന്ദർശിക്കും. ജില്ലയിലെ വന്യജീവി മനുഷ്യ സംഘർഷം മനസ്സിലാക്കുന്നതിനും ദുരിതബാധിതരുടെ പരാതി കേൾക്കുന്നതിനുമാണ് സന്ദർശനം. പ്രിയദർശിനി സൌജന്യയാത്ര ഉദ്ഘാടന വേളയിൽ തലയിൽ പായസം വീണ സംഭവത്തിൽ അന്വേഷണം വേണ്ടെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. പ്രവർത്തകരുടെ സന്തോഷത്തിനിടയിൽ യാദൃച്ഛികമായി സംഭവിച്ചതിനാൽ അന്വേഷണം അവസാനിപ്പിക്കണമെന്ന് മന്ത്രി DGP ആവശ്യപ്പെട്ടു. തിരുവനന്തപുരം അണ്ടൂർകോണം ഗ്രാമപഞ്ചായത്തിലെ തരിശായ പള്ളിപ്പുറം പാടശേഖരം പുനരുജ്ജീവിപ്പിച്ച് നെൽകൃഷി ഇറക്കുന്നതിന്റെ വിധിയുത്സവം മന്ത്രി T.സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്തു. GR അനിൽ MLA അധ്യക്ഷനായിരുന്നു. മന്ത്രി കെ മുരളീധരന്റെ വട്ടിയൂർക്കാവ് നിയോജകമണ്ഡലം ക്യാമ്പ് ഓഫീസ് പ്രവർത്തനം ശാസ്തമംഗലത്ത് തുടങ്ങി. സാഹിത്യകാരൻ ജോർജ് ഓണക്കൂർ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ഇന്റർപോളി കലോത്സവം കണ്ണൂർ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ ആരംഭിച്ചു. സിനിമാ നടൻ ദീപക് പറമ്പൾ ഉദ്ഘാടനം ചെയ്ത കലോത്സവത്തിൽ 63 പോളിടെക്നിക്കുകളിൽ നിന്ന് 62 ഇനങ്ങളിൽ 2542 വിദ്യാർത്ഥികൾ പങ്കെടുക്കും. സംസ്ഥാനത്ത് നാളെ ഉച്ചയ്ക്ക് 1 വരെ ഇ ട്രഷറി ഉൾപ്പെടെ ട്രഷറി സേവനങ്ങൾ തടസ്സപ്പെടും. സ്റ്റേറ്റ് ഡാറ്റാ സെന്ററിൽ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനാലാണ് തടസ്സം. ICC വനിതാ 2020 ലോകകപ്പ് ഗ്രൂപ്പ് എ മത്സരത്തിൽ ഇന്ന് മാഞ്ചസ്റ്ററിൽ ഇന്ത്യ ബംഗ്ലാദേശിനെ നേരിടും. ഇന്ത്യൻ സമയം വൈകിട്ട് 7 മത്സരം. FM പ്രധാന വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി കണ്ണൂർ. ഇനി 2 മണിക്ക് മിഡ് ഡേ ന്യൂസ് ഡൽഹിയിലെ.

0: created a vast region from Mughal oppression. Air Chief Marshal Amarpreet Singh today released the memoir of Group Captain Shubhanshu Shukla, The Second Orbit, Belief of a Man, Dreams of 1.4 Billion Hearts, in New Delhi. The book chronicles Group Captain Shukla's journey from fighter pilot to an astronaut and his historic mission to the International Space Station as part of Axiom 4. The event also commemorated the first anniversary of Group Captain Shukla's landmark Axiom 4 mission, which was launched on the 25th of June last year. Addressing the media, Chief Marshal Amarpreet Singh emphasized that the book will be a great motivator for the coming generation.
1: It is not important as to what you achieve, where you land up. It is the journey. The journey that is important. You enjoy the journey. You know, you have aims. You must be ambitious. But don't wait for that final destination to enjoy your life. Enjoy the process. Don't get locked down to only one thing in life. Ki agar wo nahi hua, to everything is over. No, it is not that.
0: In football, South Africa advanced to the knockout phase of the FIFA World Cup for the first time with a 1-0 victory over South Korea in Monterrey this morning. In men's cricket, India A were 173-2 in the opening session of day one of the first multi-day test match against Sri Lanka A at the Galle International Stadium in Sri Lanka when reports last came in. In the ICC Women's T20 World Cup, India will take on Bangladesh in the Group A clash at the Emirates Old Trafford in Manchester today. The match is scheduled to begin at 7 p.m. Indian time. Harmanpreet Kaur-led women in blue are currently placed second in Group A, having won 2 out of 3 matches. Benchmark domestic equity indices were trading around 0.7% higher in the afternoon session today. The Sensex climbed 575 points to 77,566, while the Nifty jumped 173 points to 24,195 when reports last came in. And now, before we end the bulletin, the headlines once again. Samvidhan Hatya Divas being observed today. Prime Minister Narendra Modi pays homage to those who defended democratic values during the emergency. External Affairs Minister Dr. S. Jayashankar calls for stronger collaboration amid global challenges, invokes Vasudhaiva Kutumbakam at Jeju Forum in South Korea. BRICS Energy Ministers meeting begins in Gurugram under India's BRICS 2026 chairship. Powerful earthquakes strike Venezuela back-to-back, causing multiple building collapses. State of emergency declared. South Africa advanced to knockout stage of FIFA World Cup for first time, defeating South Korea 1-0 in Monterrey. And with that, we end the midday news.
2: Samayam 2 mani kaiyna 15 minute.
3: Aagashavani.
4: ഡോസ്റ്റോവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 55-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് അനന്തപുരം രവി, കവിതാ സഖി. സംവിധാനം പി എ ബിജു.
5: റസ്കോൾനിക്കോവ് എന്ന റഷ്യൻ വിദ്യാർത്ഥി രണ്ടുപേരെ കൊല ചെയ്ത കുറ്റം കൂട്ടുകാരി സോണിയയോട് ഏറ്റുപറയുമ്പോൾ തൊട്ടടുത്ത മുറിയിൽ ഒളിച്ചിരുന്ന് സ്വിഡ്രികയിലോക്ക് അത് കേട്ടു. പീറ്റേഴ്സ്ബർഗിലെ ആ കുപ്രസിദ്ധ കൊലപാതക രഹസ്യം ചോർന്നു കിട്ടിയ അയാൾ അതുവച്ച് നിക്കോവിന്റെ പങ്ങൾ ഡോണിയയുടെ വിവാഹസമ്മതത്തിന് വിലപേശുകയാണ്. മുൻപ് ഈ ചെറിയ പെൺകുട്ടിയെ സ്വന്തമാക്കാനായി സ്വന്തം ഭാര്യയെ വിഷം കൊടുത്തു കൊന്നയാളാണ് സുഡ്രികെ ലോക്ക് എന്നോർക്കണം. പൊന്നാങ്ങളയുടെ ജീവൻ വെച്ചൊരു തുറുപ്പു ചീട്ട്. കളത്തിലിറക്കാൻ എന്തെങ്കിലുമുണ്ടോ ഡോണിയയുടെ കയ്യിൽ? അടുത്തെങ്ങും ആരുമില്ലാത്തൊരു രാത്രിയിൽ അയാളുടെ പൂട്ടിയ മുറിയിൽ അവൾ അകപ്പെട്ടിരിക്കുകയാണ്.
6: ഡോണിയ, നീയൊരു മാലാഖയാണ്. നിന്റെ ചേട്ടനെപ്പറ്റി നിനക്കെന്ത് തോന്നുന്നു? രക്ഷിക്കാനാവുമോ?
3: തീർച്ചയായും. അത് മാത്രമല്ല, നിങ്ങൾ പറഞ്ഞു വരുന്നത്,
6: അല്ല, അയാളുടെ സ്വന്തം വാക്കുകൾ മാത്രമാണ് ഇതിനെല്ലാം അടിസ്ഥാനം. അയാൾ സോണിയായോട് എല്ലാം പറഞ്ഞ് കുറ്റസമ്മതം നടത്തി. അയാളൊരു കൊലയാളിയാണ്. പലിശയ്ക്ക് പണം കൊടുക്കുന്ന വൃദ്ധയെ കൊന്നു. അവരുടെ സഹോദരി ലിസയെയും.
3: തികച്ചും അസംഭവ്യം. ഒരിക്കലും അങ്ങനെയാകാൻ വഴിയില്ല. ഞാനിത് വിശ്വസിക്കില്ല.
6: അയാൾ അവളെ കൊള്ളയടിച്ചു, പണവും സാധനങ്ങളും കവർച്ച ചെയ്തു.
3: എന്നാലും എന്റെ സഹോദരന് എങ്ങനെ കൊല ചെയ്യാനും കൊള്ളയടിക്കാനും സാധിച്ചു?
6: ഡോണിയ, ഈ ലോകത്ത് പലതരത്തിലുള്ള ആളുകളുണ്ട്. സാമാന്യമായി പറഞ്ഞാൽ ഒരു കള്ളന് താൻ ചെയ്യുന്നത് തെറ്റാണെന്നറിയാം. എന്നാൽ കൊള്ളയടിക്കുന്ന മാന്യന്മാർ അത് അന്തസ്സുള്ള പണിയായിട്ടാണ് കരുതുന്നത്.
3: ഞാൻ ഇറങ്ങുക.
6: ഡോണിയ, നീ എങ്ങോട്ടാണ് പോകുന്നത്?
3: എനിക്കിപ്പോ തന്നെ സോണിയെ കാണണം. അവളുടെ മുറിയിലേക്ക് എങ്ങനെയാണ് പോവുക? അവള് വന്നു കാണും.
6: എന്തായാലും രാത്രിയാവും മുമ്പ് അവൾ തിരിച്ചെത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇല്ലെങ്കിൽ വളരെ വൈകും, വന്നില്ലെന്നും ഇരിക്കും.
3: ഓഹോ, അപ്പോ നിങ്ങൾ മനഃപൂർവ്വം നുണ പറയുകയായിരുന്നു. എനിക്കറിയാം, നുണ പറയുകയാ. എപ്പോഴും നുണ തന്നെ. ഞാൻ നിങ്ങളെ വിശ്വസിക്കുന്നില്ല, ഒട്ടും വിശ്വസിക്കേയില്ല. ഒരു നുണ കൂമ്പാരം.
6: ഡോണിയ, ഡോണിയ, എന്താണിത്? സ്വയം നിയന്ത്രിക്കൂ. ഇതാ വെള്ളം, കുറച്ച് കുടിക്കൂ. എന്തിനാണ് ഇങ്ങനെ വികാരം കൊള്ളുന്നത്? ശാന്തയാകൂ, എന്നെ വിശ്വസിക്കൂ.
3: ഇല്ല, നിങ്ങൾ വഞ്ചകനാ.
6: അയാൾക്ക് സുഹൃത്തുക്കളുണ്ട്, നമ്മൾ അയാളെ രക്ഷിക്കും. ഞാൻ അയാളെ വിദേശത്തേക്ക് കൊണ്ടുപോകുന്നത് നിനക്കിഷ്ടമാണ്. എന്റെ കയ്യിൽ ധാരാളം പണമുണ്ട്. 3 ദിവസത്തിനുള്ളിൽ ഞാൻ അതിനുവേണ്ട കടലാസുകൾ നീക്കാം. നീ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ടതില്ല.
3: ക്രൂരൻ, നീ ഞങ്ങളെ പുച്ഛിക്കുകയാണ്. മാറി നിക്ക്, മാറി നിക്കാൻ ഞാൻ പോട്ടെ.
6: നീ എവിടേക്കാണ് പോകുന്നത്?
3: ചേട്ടന്റെ അടുത്തേക്ക്. എവിടെയാണ് അദ്ദേഹം നിങ്ങൾക്കറിയാമോ? അറിയാം അല്ലേ? അല്ല, എന്താ ഈ വാതിൽ അടഞ്ഞു കിടക്കുന്നത്? നമ്മൾ ആ വാതിലിലൂടെയാ വന്നത്. ഇപ്പോ അത് പൂട്ടിയിരിക്കുന്നു. നിങ്ങൾ എപ്പോഴാ അത് പൂട്ടിയത്?
6: ഇത്തരം ഒരു വിഷയത്തെ കുറിച്ച് നീ ഒച്ചയിടരുത്. അതൊരിക്കലും ബുദ്ധിപൂർവമായിരിക്കില്ല. ഞാൻ നിന്നെ പരിഹസിക്കുകയല്ല, സമാധാനമായിരിക്കൂ. അയാൾ പോലീസിന്റെ നിരീക്ഷണത്തിലാണ്. നമുക്ക് അയാളെ രക്ഷിക്കാം.
3: നിങ്ങൾക്ക് എങ്ങനെ അദ്ദേഹത്തെ രക്ഷിക്കാനാകും? നിങ്ങളുടെ വാക്കുകൾ ശരിക്കും ഞാൻ എങ്ങനെ വിശ്വസിക്കും?
6: അതെല്ലാം ഡോണിയ നിന്നെ ആശ്രയിച്ചാണിരിക്കുന്നത്, നിന്നെ മാത്രം.
3: എങ്ങനെ?
6: നീ നിന്നിൽ നിന്ന് അനുകൂലമായ ഒരു വാക്ക്, ഒരു വാക്ക് മതി, എന്നാൽ തീർച്ചയായും അയാൾ രക്ഷപ്പെടും. ഞാൻ അയാളെ രക്ഷിക്കും. അവനും നീയും ഞാനും നിന്റെ അമ്മയും നമുക്കെല്ലാവർക്കും കൂടി രാജ്യം വിടാം. എന്തിനാണ് നിനക്ക് റസുമിഹിൻ? ഞാനും നിന്നെ പ്രേമിക്കുന്നു. എല്ലാത്തിനേക്കാൾ കൂടുതൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നിന്റെ ഉടുപ്പിന്റെ അറ്റം ഞാനൊന്ന് ചുംബിച്ചോട്ടെ? അത് നിന്നെ അനുവദിക്കൂ ഡോണിയ. നിന്റെ വസ്ത്രാഞ്ജലം ഇളകുമ്പോഴുള്ള മർമ്മരം തന്നെ എനിക്ക് ധാരാളം. പറയൂ, വേണ്ടത് ചെയ്തോളൂ എന്ന്. എങ്കിൽ നിനക്ക് വേണ്ടി എന്തും ഞാൻ ചെയ്യും. ഈ നോട്ടത്തിലൂടെ നീ എന്നെ കൊല്ലുകയാണെന്ന കാര്യം

0: നിനക്കറിയാമോ?
1: വാതിൽ തുറക്കൂ, ദയവു ചെയ്ത് വാതിൽ തുറക്കൂ.
0: ഈ വീട്ടിൽ ആരുമില്ല, വീട്ടുടമസ്ഥ പുറത്തു പോയിരിക്കുകയാണ്. ഇങ്ങനെ വിളിച്ചു പോകുന്നത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല.
1: താക്കോൽ എവിടെടാ? ആഭാസ, വാതിൽ തുറക്ക്! അയ്യോ, വേഗം വാതിൽ തുറക്ക്! വാതിൽ തുറക്കാൻ!
0: എന്റെ കയ്യിൽ നിന്ന് താക്കോൽ എവിടെയോ പോയി. എത്ര ശ്രമിച്ചിട്ടും അത് കണ്ടെത്താനാവുന്നില്ല. തുറക്കാത്ത വാതിൽ!
1: ഇത് ക്രൂരതയാ, ഇത് നിങ്ങൾ മനപ്പൂർവ്വം ഒരുക്കിയൊരു കെണിയാ.
0: നീ ഇപ്പോൾ കെണി എന്നൊരു വാക്കിനെ കുറിച്ച് പറഞ്ഞില്ലേ? അപ്പോൾ ഞാൻ വേണ്ട മുൻകരുതലുകൾ എടുത്തിട്ടുണ്ടെന്ന് നീ ഉറപ്പിച്ചു കാണും. സോണിയ വീട്ടിലില്ല, മറ്റാരും മുറികളിലില്ല. നിന്നേക്കാൾ ഇരട്ടി ശക്തി എനിക്കുണ്ട്. എനിക്ക് പേടിക്കാനൊന്നുമില്ല. നീ സ്വന്തം സഹോദരനോ ഒറ്റിക്കൊടുക്കാൻ ആഗ്രഹിക്കുന്നുവോ? അല്ലെങ്കിലും ഒരു പുരുഷൻ സ്ത്രീയെ ബലാത്കാരം ചെയ്തു എന്നത് തെളിയിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഞാൻ പറഞ്ഞെന്ന് മാത്രം. ഞാൻ നിന്റെ അടുത്തേക്ക് വരുന്നില്ല. കണ്ടോ, 8 അടി അകലമുണ്ട് നമ്മൾ തമ്മിൽ.
1: നിങ്ങളൊരു ചതിയനാ, ക്രൂരനാ, ദുഷ്ട. നിന്റെ മനസ്സിലിരിപ്പ് മനസ്സിലായി.
0: നീ എന്താണ് തോക്ക് ചൂണ്ടുന്നത്? ഞാനൊന്നും ചെയ്തില്ലല്ലോ. ധോണിയാ, എന്റെ പ്രിയപ്പെട്ടവളെ, തോക്ക് താഴെയിട്.
1: നിങ്ങൾ ഏത് നിമിഷവും എന്തും ചെയ്യും. നിങ്ങൾ ചതിയനാ.
0: ഓഹോ, അപ്പോൾ അതാണ് ഉത്തരം. കൊള്ളാം, കാര്യങ്ങളെല്ലാം പാടെ മാറ്റിമറിക്കപ്പെടുന്നു. നീ എല്ലാം എനിക്ക് വളരെ എളുപ്പമാക്കി. എന്നാൽ എവിടെ നിന്നാണ് നിനക്ക് തോക്ക് കിട്ടിയത്? എന്താ ഇത് നിനക്ക് റെസുമുഖിൻ വച്ചേക്കാൻ തന്നതാണ്? ഇത് എന്റെ പഴയ തോക്കാണല്ലോ. ഞാനത് എത്രയോ തിരഞ്ഞു. ഗ്രാമത്തിൽ വച്ച് നിന്നെ ഞാൻ തോക്കുപയോഗിക്കാൻ പഠിപ്പിച്ചത് വെറുതെ ആയില്ലല്ലോ.
1: ഇത് നിങ്ങളുടെ തോക്കല്ല. വൃത്തികെട്ടവനെ, നിങ്ങൾ നിർദ്ദയം കൊന്ന നിങ്ങളുടെ ഭാര്യയുടെ തോക്ക്. അവരുടെ വീട്ടിൽ നിങ്ങളുടേതായി ഒന്നുമില്ല. നിങ്ങളുടെ ദുരുദ്ദേശത്തിൽ സംശയം തോന്നിയപ്പോ തന്നെ ഞാനത് കൈക്കലാക്കി. ഒരടി മുന്നോട്ട് വെച്ചാൽ ഞാൻ നിങ്ങളെ കൊല്ലും, അതുറപ്പാ. വെടിവെക്കും ഞാൻ.

ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 55-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും സ്വിഡ്രിഗെയ്ലോഗ് അനന്തപുരം രവി, ഡോണിയ കവിതാ സഖി. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു. നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.

പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്നും ഇന്ന് 2:30 വാട്സപ്പ് പ്രിയ ഗീതങ്ങൾ. ശ്രോതാക്കൾ വാട്സപ്പ് സന്ദേശത്തിലൂടെ ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാന പരിപാടി 4:45 കാൽപന്തോളം, ഫിഫ ലോകകപ്പ് പ്രതിദിന അവലോകനം, 5 ചലച്ചിത്ര ഗാനങ്ങൾ, 5:15 തോറ്റം പാട്ട്, വി വി കൃഷ്ണപ്പണിക്കരും സംഘവും അവതരിപ്പിച്ചത്, 5:30 ലളിതഗാനങ്ങൾ, 5:43 ഞാറ്റുവേല പ്രായോജക പരിപാടി, 5:58 FM പ്രധാന വാർത്തകൾ, 6:10 കോട്ടയം ജില്ലാ വൃത്താന്തം, 6:15 അറിയിപ്പുകൾ, 6:40 നിയമസഭാ നടപടികളുടെ അവലോകനം, 6:50 കിസാൻ വാണി, കശുമാവ് കൃഷി അനുഭവങ്ങളുമായി മയിൽ കൈരളം ഒറപ്പൊടിയിലെ കിഴക്കയിൽ ലക്ഷ്മണൻ, 7:20 കമ്പോള വില നിലവാരം, 7:35 റേഡിയോ ഗൈഡ് ഉദ്യോഗാർത്ഥികൾക്ക് ഒരു വഴികാട്ടി, ബയോടെക്നോളജിയിലൂടെ പഠനവും തൊഴിലവസരങ്ങളും, കണ്ണൂർ ചിന്മയ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഫോർ വിമൻ PG ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബയോടെക്നോളജി അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ വി രശ്മി സംസാരിക്കുന്നു. തുടർന്ന് തൊഴിൽ വാർത്തകൾ. 8:00 കാവ്യ വിചാരം, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:40 സേവന വാർത്തകൾ, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 കഥകളി പദങ്ങൾ, 10:30 ലളിതഗാനങ്ങൾ, 11:00 ചലച്ചിത്ര ഗാനങ്ങൾ.

ആകാശവാണി കണ്ണൂർ. വാട്സപ്പ് പ്രിയ ഗീതങ്ങൾ ശ്രോതാക്കൾ വാട്സപ്പ് സന്ദേശത്തിലൂടെ ആവശ്യപ്പെട്ട ചലച്ചിത്രഗാന പരിപാടി

ശ്രോതാക്കൾ വാട്സപ്പ് സന്ദേശത്തിലൂടെ ആവശ്യപ്പെട്ട ചലച്ചിത്രഗാന പരിപാടി തുടരുകയാണ്. പുതിയ ശ്രോതാക്കൾക്കായി പറയാം, സന്ദേശം അയയ്ക്കുമ്പോൾ നിങ്ങളുടെ പേര്, സ്ഥലം, ചിത്രത്തിന്റെ പേര്, ഗാനത്തിന്റെ തുടക്കം എന്നിവ ചേർക്കാൻ മറക്കരുത്. ഡെഡിക്കേഷൻ ഉണ്ടെങ്കിൽ അതും ചേർക്കാം. അയക്കേണ്ട നമ്പർ 8547027054. അപ്പോൾ വാട്സപ്പ് പ്രിയഗീതങ്ങൾ തുടരുകയാണ്. നമുക്ക് നോക്കാം ആദ്യത്തെ സന്ദേശം. കൂടാളി പൂവത്തൂർ ഹരിചന്ദനത്തിൽ നിന്നും ഷീന താര എന്നിവർ ആവശ്യപ്പെട്ട ഗാനം. പ്രിയ സുഹൃത്ത് ജോമോൾക്ക് വേണ്ടിയാണ് ഈ ഗാനം. ഷീന താര രണ്ടാളാണോ ഒരാളാണോ എന്നറിയില്ല. അപ്പോൾ ഈ ഗാനം പാടിയത് യേശുദാസും വാണി ജയറാമും. ഗാനരചന ജയകുമാർ, സംഗീതം ശ്യാം, ചിത്രം മലരും കിളിയും.

വാട്സപ്പ് പ്രിയഗീതം. നിങ്ങൾ വാട്സപ്പ് സന്ദേശത്തിലൂടെ ആവശ്യപ്പെട്ട ചലച്ചിത്രഗാന പരിപാടി തുടരുകയാണ്. സന്ദേശം അയക്കേണ്ട നമ്പർ 8547027054. അടുത്തത് അശോകൻ കപ്പള്ളി കരിങ്കൽക്കുഴിയിൽ നിന്നാണ്. വിവാഹിത എന്ന ചിത്രത്തിലെ ഗാനമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. യേശുദാസ് പാടിയത്. വയലാർ രാമവർമ്മയുടെ വരികൾക്ക് ജി ദേവരാജൻ്റെ സംഗീതം.

വാട്സപ്പ് പ്രിയഗീതങ്ങൾ തുടരുന്നു. സന്ദേശം അയക്കേണ്ട നമ്പർ ഇതാണ്, 8547027054. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ഞങ്ങൾക്ക് പാട്ട് തരാതെ എന്തിനാണ് ഈ നമ്പർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന്. പക്ഷേ പ്രിയ ശ്രോതാക്കളെ, പുതിയ ശ്രോതാക്കൾക്കായി നമ്മൾ നമ്പർ പറഞ്ഞല്ലേ പറ്റൂ. അപ്പോൾ അടുത്തത് മാങ്ങാട് നിന്നും വാസന്തി ആവശ്യപ്പെട്ട ഗാനമാണ്, ചിത്രം സസ്നേഹം സുമിത്ര.

ശ്രോതാക്കൾക്ക് വാട്സപ്പ് സന്ദേശം അയക്കാം, നിങ്ങളുടെ പ്രിയപ്പെട്ട പാട്ട് കേൾക്കാം, ഡെഡിക്കേറ്റ് ചെയ്യാം. അപ്പോൾ നമ്പർ ഇതാണ്, 8547027054. ചിലർ ഡെഡിക്കേഷൻ ചെയ്യുന്ന സമയത്ത് സ്ഥലവും പേരുമൊക്കെ എഴുതാൻ മറന്നു പോകുന്നുണ്ട്. കുട്ടിയുടെ പേര് മാത്രം പോരാ, അച്ഛൻ്റെയും അമ്മയുടെയൊക്കെ പേര് കൂടി ചേർത്ത് അയക്കുക. അപ്പോൾ അടുത്തത്, കൂടെയില്ലാത്ത എൻ്റെ അനിയേട്ടന് വേണ്ടി രജനി കണ്ണപുരം ആവശ്യപ്പെട്ട ഗാനമാണ്. ചിത്രം ഉദയനാണ് താരം, യേശുദാസും ചിത്രയും ചേർന്ന് പാടിയത്. കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾക്ക് ഈണം പകർന്നു.

0: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: വാട്സപ്പ് സന്ദേശത്തിലൂടെ നിങ്ങൾ ആവശ്യപ്പെട്ട ചലച്ചിത്രഗാന പരിപാടി തുടരുന്നു. അടുത്തത് സുനീഷ് മുട്ടിൽ ആവശ്യപ്പെട്ട ഗാനമാണ്, എം ജി ശ്രീകുമാറും ചിത്രയും ചേർന്ന് പാടിയത്. ചിത്രം പൂനിലാമഴ. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ലക്ഷ്മികാന്ത് പ്യാരലാൽ. സുനീഷ് മുട്ടിൽ പറഞ്ഞിരിക്കുന്നത് ഈ ഗാനം കണ്ണൂർ FM ടീമിന് വേണ്ടിയെന്നാണ്. അപ്പോൾ ശ്രോതാക്കളും ഉൾപ്പെട്ടു, എല്ലാവർക്കുമായി നമുക്ക് കേൾക്കാം.

വാട്സപ്പ് പ്രിയഗീതങ്ങൾ തുടരുന്നു. അടുത്ത ഗാനം മട്ടന്നൂർ ഏലനൂരിൽ നിന്നും വിനീഷും പ്രജീഷയും ആവശ്യപ്പെട്ട ഗാനമാണ്. മകൻ വി ആൻ ദർശന് വേണ്ടി. ചിത്രം പുലിമുരുകൻ, പാടിയത് വാണി ജയറാം. റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് ഗോപി സുന്ദറിന്റെ ഈണം.

വാട്സപ്പ് പ്രിയഗീതം തുടരുന്നു. അടുത്തത് മാഹിയിൽ നിന്നും രജില മിത്രൻ മിലൻ കൃഷ്ണ, മിഥുൽ കൃഷ്ണ എന്നിവർ ആവശ്യപ്പെട്ട ഗാനം. ചിത്രം തമ്മിൽ തമ്മിൽ. യേശുദാസ് പാടിയത്. പൂവച്ചൽ ഖാദറിൻ്റെ വരികൾക്ക് രവീന്ദ്രൻ്റെ സംഗീതം.

വാട്സപ്പ് പ്രിയഗീതം തുടരുന്നു. അടുത്ത ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് പ്രിൻസി ശ്യാമു വെള്ളവയലിൽ നിന്നും. മുഴുവൻ നാട്ടുകാർക്കും വേണ്ടി ഞങ്ങൾ ഈ ഗാനം ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഇവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് അനുപല്ലവി എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്, ബിച്ചു തിരുമലയുടെ വരികൾ, ഈണം പകർന്നത് കെ ജെ ജോയ്.

ശ്രോതാക്കൾ വാട്സപ്പ് സന്ദേശത്തിലൂടെ ആവശ്യപ്പെട്ട ചലച്ചിത്രഗാനം പരിപാടി തുടരുകയാണ്. നമ്പർ 8547027054. അടുത്ത ഗാനം നാറാത്തു നിന്നും ശ്രീജ ആവശ്യപ്പെട്ടതാണ്. ഭർത്താവ് അശോകിന് വേണ്ടി. ചിത്രം മയൂഖം, പാടിയത് യേശുദാസ്. ഹരിഹരൻ്റെ വരികൾക്ക് ബൊമ്പെ രവിയുടെ ഈണം.

വാട്സപ്പ് പ്രിയഗീതം തുടരുന്നു. അടുത്തത് ബെഹറിനിൽ നിന്നും സിൻസി സിസിനി എന്നിവർ ആവശ്യപ്പെട്ട ഗാനം, ചിത്രം അതിരൻ, ഗാനരചന വിനായക് ശശികുമാർ, സംഗീതം PS ജയഹരി, പാടിയത് ഹരിശങ്കർ.

ബഹറിനിൽ നിന്നും സിൻസി സിസിനി എന്നിവർ ആവശ്യപ്പെട്ട ഗാനമാണ് നിങ്ങൾ കേട്ടത്. ചിത്രം അതിരൻ, ഗാനരചന വിനായക് സായ്കുമാർ, സംഗീതം പി എസ് ജയഹരി, പാടിയത് കെ എസ് ഹരിശങ്കർ. അപ്പോൾ ശ്രോതാക്കളെ, നമുക്ക് ഒരു ഗാനം കൂടി കേൾക്കാം. പാലയാട് നിന്നും സലില ആവശ്യപ്പെട്ടത് സലിലയുടെ ചേച്ചിക്ക് വേണ്ടിയാണത്രേ സലില ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത്. രചന വയലാർ രാമവർമ്മ, സംഗീതം ജി ദേവരാജൻ, പാടിയത് പി ലീല. ചിത്രം കടൽപാലം.

വാട്സപ്പ് പ്രിയഗീതങ്ങൾ ശ്രോതാക്കൾ വാട്സപ്പ് സന്ദേശത്തിലൂടെ ആവശ്യപ്പെട്ട ചലച്ചിത്രഗാന പരിപാടി സമാപിക്കുന്നു. നിങ്ങളോടൊപ്പം ഞാൻ കെ ആർ ശ്രീജ. സാങ്കേതിക സഹായം സജിത് കുമാർ തലശ്ശേരി, കൂടെ അതുൽ പ്രവീൺ, ജന്യ മുരളി.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ സമയം 3 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഈ പ്രക്ഷേപണം സമാപിച്ചു. അടുത്ത പ്രക്ഷേപണം 4:45 ആരംഭിക്കും. നമസ്കാരം.

0: ആകാശവാണി കണ്ണൂർ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, എഫ് എം ബാൻഡിൽ 101.5 മെഗാഹെർട്സിൽ ഞങ്ങളുടെ സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. സമയം 4 മണി കഴിഞ്ഞ് 45 മിനിറ്റ്. അല്പസമയത്തിനുള്ളിൽ അടുത്ത പരിപാടി.
1: പൂർണ്ണമായും പുറത്തായി കഴിഞ്ഞ ചില ടീമുകൾക്ക് ഇപ്പോഴും പ്രതീക്ഷ ബാക്കിയുള്ള മറ്റൊരു മത്സര ദിനം കൂടെ പിന്നിട്ടിരിക്കുന്നു ലോകകപ്പിൽ. കടുത്ത പോരാട്ടങ്ങൾ നേടുന്ന ദിവസത്തിന്റെ വിശേഷങ്ങളിലേക്ക്. സ്വിറ്റ്സർലാൻഡ് കാനഡ ഈ ലോകകപ്പിലെ തങ്ങളുടെ 2-ാം ജയത്തോടെ ഗ്രാനിറ്റ് സാക്കയുടെ സ്വിറ്റ്സർലാൻഡിന് നോക്കൌട്ട് ഘട്ടത്തിലേക്ക് പ്രവേശനം. തങ്ങളുടെ അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ ആതിഥേയരായ കാനഡയെയാണ് സ്വിസ്സുകാർ തോൽപ്പിച്ചത്. സ്കോർ 2-1. തോറ്റെങ്കിലും ഒരു സമനിലയും ഒരു ജയവും സ്വന്തമുള്ള കാനഡയും അടുത്ത ഘട്ടത്തിൽ കടന്നു. ആദ്യ പകുതിയിലെ മികച്ച അവസരം വന്നത് സ്വിസ്സിനാണ്. മധ്യനിരയിൽ നിന്ന് തള്ളിക്കിട്ടിയ പന്തുമായി മുന്നോട്ട് കയറിയ എംബോളോ ഗോളടിച്ചെന്ന് തോന്നി. പക്ഷേ ക്ലോസ് റേഞ്ചിൽ വെച്ച് ക്രൂപ്പിയർ കാനഡയെ രക്ഷിച്ചു. 2-ാം പകുതി ഉണർന്നത് സ്വിസ്സിന്റെ ഗോളോടെയാണ്. ജോൺ മൻസാബിയുടെ പാസിൽ റൂബൻ വർഗാസിന്റെ ഫിനിഷ്. 1-0. 10 മിനിറ്റ് ശേഷം സ്വിറ്റ്സർലാൻഡിന്റെ 2-ാം ഗോൾ കണ്ടു. ആദ്യ ഗോളിന് പിന്തുണ നൽകിയ മൻസാബിയാണ് 2-ാം ഗോൾ നേടിയത്. യഥാർത്ഥത്തിൽ ഗോളിന്റെ ക്രെഡിറ്റ് പാതിയും എംബോളോയ്ക്ക് അവകാശപ്പെട്ടതായിരുന്നു. ഉജ്ജ്വല മെയ്വഴക്കത്തോടെ ബോക്സിൽ പന്ത് വരുതിയിൽ നിർത്തിയ ശേഷം എംബോളോ നൽകിയ പാസാണ് മൻസാബി ഗോളിലെത്തിച്ചത്. 76-ാം മിനിറ്റിൽ സലീബായുടെ അസിസ്റ്റിൽ ഡേവിഡാണ് ആതിഥേയരുടെ ആശ്വാസ ഗോൾ നേടിയത്. അവസാന സ്കോർ 2-1. ബോസ്നിയ ഖത്തർ ഗ്രൂപ്പ് ബിയിലെ തങ്ങളുടെ മത്സരം ഖത്തറിനെതിരെ 3-1 ജയിച്ച് ബോസ്നിയ ഹെർസഗോവിന അടുത്ത ഘട്ടത്തിൽ കടക്കാനുള്ള സാധ്യതകൾ സജീവമാക്കി. കാനഡയ്ക്കൊപ്പം 4 പോയിന്റുള്ള ബോസ്നിയ ഗോൾ വ്യത്യാസത്തിൽ മാത്രമാണ് 3-ാമത് നിൽക്കുന്നത്. 18-വയസ്സുകാരൻ അലബോഗോവിച്ചിന്റെ തണ്ടർബോൾട്ട് വലങ്കാലം ഡ്രൈവിൽ 29-ാം മിനിറ്റിൽ ബോസ്നിയ ലീഡെടുത്തു. 34-ാം മിനിറ്റിൽ ബോസ്നിയയുടെ ആത്മവിശ്വാസം ഉയർത്തി വീണ്ടും ഗോൾ പിറന്നു. ഡെക്കോ പോസ്റ്റിലേക്ക് തൊടുത്തപ്പോൾ എതിർ ഡിഫൻഡർ സുൽത്താൻ അൽബ്രാക്കിന്റെ കാലിൽ തട്ടി സ്വന്തം വലയിൽ കയറി. 2-0. തൊട്ടു പിന്നാലെ അൽബോഗോവിച്ചിന്റെ ഗോൾ ശ്രമം ഗോളിയെ കീഴടക്കിയെങ്കിലും പോസ്റ്റിൽ തട്ടി മടങ്ങി. 1-ാം പകുതി തീരും മുമ്പേ ഖത്തർ ഒരു ഗോൾ മടക്കി. ബോക്സിൽ നിന്നും ഹസൻ ഹൽഹുദൂസിന്റെ ഗോൾ. 2-ാം പകുതിയിൽ രണ്ടു ടീമുകളും ആക്രമണ ഫുട്ബോൾ സജീവമാക്കിയപ്പോൾ ഏതു നിമിഷവും ഗോൾ പിറക്കുമെന്ന് തോന്നി. ഖത്തറിന്റെ ഹഫീഫിന്റെയും ബോസ്നിയയുടെ ഡെമാറോക്കിന്റെയും അടികൾ ഗോളിൽ കലാശിച്ചില്ല. 80-ാം മിനിറ്റിൽ മഹാമിക് ബോസ്നിയയുടെ പട്ടിക പൂർത്തിയാക്കി. ഇനി ഇവർക്ക് മികച്ച 3-ാം സ്ഥാനക്കാരിൽ ഉൾപ്പെട്ട് നോക്കൌട്ടിൽ പ്രവേശിക്കാനുള്ള വർദ്ധിച്ച പ്രതീക്ഷയോടെ കാത്തിരിക്കാം. ബ്രസീലും സ്കോട്ട്ലൻഡും തമ്മിലായിരുന്നു അടുത്ത മത്സരം. ഏറെ കാത്തിരിപ്പിന് ശേഷം നെയ്മർ മൈതാനത്തിറങ്ങിയ മത്സരത്തിൽ തുടർച്ചയായി 2-ാം കളിയും ജയിച്ച് ബ്രസീലിന് നോക്കൌട്ട് പ്രവേശം. 3-0 കാനറികളുടെ ജയം. 7-ാം മിനിറ്റിൽ തന്നെ വിനീഷ്യസ് ജൂനിയറിന്റെ ഗോളിൽ ബ്രസീൽ മുമ്പിലെത്തി. ഗോൾ കിക്കിനെ തുടർന്ന് വലതുഭാഗത്തേക്ക് നൽകിയ പന്ത് ബോക്സിൽ മക്കനയ്ക്ക് ക്ലിയർ ചെയ്യാൻ സാധിക്കാതെ പ്രസ് ചെയ്ത റയാനാണ് ഗോളിന്റെ ക്രെഡിറ്റ്. മക്കനയിൽ നിന്ന് പന്ത് രാജ്യ റയാൻ ബോക്സിൽ വിനീഷ്യസ് ജൂനിയറിന് നൽകി. വളരെ എളുപ്പത്തിൽ ഗോളിയെ കബളിപ്പിച്ച് വിനീഷ്യസിന്റെ ഗോൾ. ബ്രസീൽ 1-0. അതിവേഗത്തിൽ എതിർ ബോക്സിലേക്ക് നീക്കം നടത്തുന്ന കളി തന്നെ ബ്രസീൽ ഈ മത്സരത്തിലും തുടർന്നു. 22-ാം മിനിറ്റിൽ വിനീഷ്യസ് വീണ്ടും പന്തുവലയിലെത്തിച്ചെങ്കിലും വാറിൽ ഗോൾ റദ്ദു ചെയ്യപ്പെട്ടു. ആദ്യ അരമണിക്കൂറിന് ശേഷം എതിർ ഗോളിൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്തിയ സ്കോട്ട്ലാൻഡ് 3 കോർണറുകൾ നേടിയെടുത്തുവെങ്കിലും ഗോൾ മടക്കാനായില്ല. മറുഭാഗത്ത് 43-ാം മിനിറ്റ് വരെ ഒരടി പോലും ബ്രസീലിന് ഗോളിന് നേരെ തൊടുക്കാനായില്ല. വിനീഷ്യസ്, റയാൻ, കുനിയ തുടങ്ങിയവരുടെ എല്ലാം ശ്രമങ്ങൾ പോസ്റ്റിനെ അകന്ന് അപകടമുണ്ടാക്കാതെ പുറത്തേക്ക് പോയി. 43-ാം മിനിറ്റിൽ ഫെർഗൂസൺ 2-ാം ഗോൾ വഴങ്ങുന്നതിൽ നിന്ന് ഗോൾ ലൈൻ സേവ് നടത്തി സ്കോട്ട്ലൻഡിനെ രക്ഷപ്പെടുത്തി. പക്ഷേ ആശ്വാസത്തിന് അധികം ആയുസ്സുണ്ടായില്ല. പരിക്കു സമയത്ത് വീണ്ടും ബ്രസീൽ ഗോളടിച്ചു. പ്രതിരോധത്തിൽ നിന്നും പന്ത് പൂർണ്ണമായും ക്ലിയർ ചെയ്യാൻ സ്കോട്ട്ലൻഡ് താമസിച്ചപ്പോൾ ബ്രൂണോ ഗ്വിമറസിന്റെ പാസ് ആയാസരഹിതമായി ഹെഡ് ചെയ്ത് വലയിലെത്തിച്ച് വിനീഷ്യസ് ബ്രസീലിന്റെ ലീഡ് ഇരട്ടിയാക്കി. തൊട്ടടുത്ത മിനിറ്റിൽ റയാന് ഗോളടിക്കാൻ അവസരം കിട്ടി. പക്കറ്റയുടെ പാസ് പിടിച്ച് ഗോളിയുമായി മുഖാമുഖം വന്ന റയാൻ നടത്തിയ ശ്രമം സ്കോട്ട്ലൻഡ് ഗോളി ഗോൺ വിഫലമാക്കി. 50-ാം മിനിറ്റിൽ ഡീനിയുടെ ക്രോസിൽ മക്ടോമിനി ഹെഡ് ചെയ്തെങ്കിലും നേരിട്ട് ഗോൾ കീപ്പർ അലിസന്റെ കയ്യിലേക്കായിരുന്നു. 51-ാം മിനിറ്റിൽ പക്കറ്റയുടെ ത്രൂ ബോൾ പിടിച്ച് വിനീഷ്യസ് ഗോളിലേക്ക് കുതിച്ചുവെങ്കിലും ഗൂൺ മറ്റൊരു മികച്ച സേവ് കൂടി പുറത്തെടുത്തു. 60-ാം മിനിറ്റിൽ ബ്രസീൽ 3-ാം ഗോൾ മടിച്ചു. സുന്ദരമായ ഗോൾ. ബോക്സിലേക്ക് പന്തുമായി കുതിച്ച ബ്രൂണോ ഗ്വിമറസ് 2 കളിക്കാരെ കബളിപ്പിച്ച് നൽകിയ പാസ് മത്യാസ് കുനിയ വലയിലേക്ക് എത്തിച്ചു. 3-0. 63-ാം മിനിറ്റിൽ ഫെർഗൂസിന്റെ ഫ്രീ കിക്ക് അലിസൺ കോർണർ വഴങ്ങി രക്ഷപ്പെടുത്തി. അടുത്ത നിമിഷം മക്ടോമിനിയുടെ അടിയും അലിസൺ തടഞ്ഞിട്ടു. 76-ാം മിനിറ്റിൽ നെയ്മർ ആദ്യമായി ഇറങ്ങി. പിന്നാലെ 2 വട്ടം വിനീഷ്യസ് ഹാട്രിക്കിനടുത്തെത്തിയെങ്കിലും നീക്കങ്ങൾ ഗോളിൽ കലാശിച്ചില്ല. അവസാന നിമിഷങ്ങളിൽ വിനീഷ്യസിന്റെ നീക്കങ്ങൾ ഗോളിലെത്താതെ പോയതോടെ മത്സരത്തിൽ 3-0 ബ്രസീൽ വിജയത്തോടെ സമാപനം. മൊറോക്കോ ഹെയ്തി ഇടയ്ക്ക് രണ്ടു വട്ടം മുമ്പിൽ വന്നുവെങ്കിലും മത്സരഫലം മാറ്റിക്കുറിക്കാനോ മൊറോക്കോയുടെ വഴിമുടക്കാനോ ഹെയ്തിക്ക് കഴിഞ്ഞില്ല. നേരത്തെ തന്നെ ടൂർണമെന്റിൽ നിന്ന് പുറത്തായി കഴിഞ്ഞ ഹെയ്തിയെ രണ്ടിനെതിരെ 4 ഗോളുകൾക്ക് തകർത്ത് മൊറോക്കോ ഗ്രാൻഡ് സ്റ്റൈലിൽ നോക്കൌട്ടിൽ കടന്നു. മൊറോക്കോയെ ഞെട്ടിച്ചുകൊണ്ട് ആദ്യം ഗോളടിച്ചത് ഹെയ്തിയായിരുന്നു. ബൊനായൂനിന്റെ ദേഹത്തു നിന്നും സ്വന്തം വലയിൽ പന്ത് കയറിയപ്പോൾ മൊറോക്കോ പിന്നിൽ പോയി. സമനിലയ്ക്കായി പൊരുതി കയറിയ മൊറോക്കോക്കാർ 39th minute അത് നേടി. അഷ്റഫി ഹക്കീമിയുടെ ഗോൾ 1-1. ഒന്നാം പകുതി തീരും മുമ്പേ പിന്നെയും അടിയും തിരിച്ചടിയും കണ്ടു. വിൽസൺ ഇസിദോറിന്റെ അതിശയ ഗോൾ, ബോക്സിന് പുറത്തുനിന്നും വലങ്കാലൻ റോക്കറ്റ്. ഈ ടൂർണമെന്റ് ഇതുവരെ കണ്ട മികച്ച ഗോളുകളിലൊന്ന്. ഹെയ്തി 2-1. ഒന്നാം പകുതിയുടെ പരിക്ക് സമയത്ത് മൊറോക്കോ വീണ്ടും സമനില പിടിച്ചു. വലതു വിങ്ങിൽ നിന്നുള്ള ക്രോസിൽ സൈബാരിയുടെ തകർപ്പൻ ഫിനിഷ്. 2-2. ഇടവേളയ്ക്ക് ശേഷം രണ്ടു ടീമുകളും ഗോൾദാഹത്തോടെ കളിച്ചു. പക്ഷേ സ്കോർ ചെയ്തത് മൊറോക്കോ മാത്രമാണ്. റഹീമി 78th minute ഗോളിലൂടെ അവരെ മുന്നിലെത്തിച്ചു. 89th minute മറ്റൊരു ഉഗ്രൻ ഫിനിഷിലൂടെ യാസീൻ ആഫ്രിക്കൻ കരുത്തരുടെ ജയം സമ്പൂർണമാക്കുകയും ചെയ്തു. മെക്സിക്കോ ചെക്ക് റിപ്പബ്ലിക്. ചെക്ക് റിപ്പബ്ലിക്കിനെ മറുപടിയില്ലാത്ത 3 ഗോളിന് തകർത്ത് മെക്സിക്കോ 1st ഉറപ്പിച്ച് നോക്കൌട്ടിൽ പ്രവേശിച്ചു. 8th ചെക്കിന്റെ വിസിൻസ്കിയുടെ അടി പോസ്റ്റിനെ ഒഴിഞ്ഞുപോകുന്നത് കണ്ടുകൊണ്ടാണ് കളി തുടങ്ങിയത്. 14th വിസിൻസ്കി തന്നെ പ്രതീക്ഷയുടെ മറ്റൊരു ശ്രമവും നടത്തിയെങ്കിലും അതും പാഴായി. 39th മെക്സിക്കോയുടെ ഒരു ശ്രമവും കണ്ടു. പക്ഷേ സാഞ്ചസിനെ ഗോളിയെ പ്രയാസത്തിലാക്കാനായില്ല. ഗോളും ജയവും അത്യാവശ്യമായിരുന്നത് ചെക്കിനായിരുന്നുവെങ്കിലും ഗോളടിച്ചത് മെക്സിക്കോയാണ്. അതും ഒരു ഉഗ്രൻ ഗോൾ. ബാക്ക് ലൈനിൽ നിന്ന് ഉയർത്തി നൽകിയ പന്ത് മൈതാനമധ്യത്തിൽ പിടിച്ചെടുത്ത ലോമോ 3 എതിർകളികാരുടെ വലയത്തിൽ നിന്ന് വിദഗ്ധമായി ഷാവോസിന് നൽകുന്നു. ഒറ്റയ്ക്ക് കുതിച്ച ഷാവോസ് എതിർ ഗോളിയെ വിദഗ്ധമായി കബളിപ്പിച്ച് ഗോൾ നേടുന്നു. 1-0. 60th മെക്സിക്കോ ലീഡ് ഇരട്ടിയാക്കി. കുതിപ്പിനൊടുവിൽ സാഞ്ചസിന്റെ ശ്രമം ഗോളി തടഞ്ഞിട്ടപ്പോൾ റീബൌണ്ട് വലയിലാക്കി ക്വിനോൺസ് സ്കോർ 2-0. അവസാന 15th പരിചയസമ്പന്നനായ സുപ്രസിദ്ധ ഗോൾ കീപ്പർ ഒച്ചാവോയെ മെക്സിക്കോ കളത്തിലിറക്കി. മെക്സിക്കൻ ഫുട്ബോളിലെ ഈ ഇതിഹാസ താരത്തിന്റെ 6th ലോകകപ്പാണിത് എന്ന പ്രത്യേകതയുമുണ്ട്. 93rd മെക്സിക്കൻ ജയം രാജകീയമാക്കിയ ഗോൾ പിറന്നു. ഹിമിനസിന്റെ അടി ഗോളി തടുത്തിട്ടപ്പോൾ റീബൗണ്ട് തകർപ്പൻ ഷോട്ടിലൂടെ ഫിഡാൽ വലയിലെത്തിച്ചു. 3-0. 3 കളികളിൽ 3 ജയിക്കുകയും 9 പോയിന്റുകൾ നേടുകയും ചെയ്ത ഉജ്ജ്വല ഫോമിലാണ് മെക്സിക്കോയുടെ നോക്കൌട്ട് പ്രവേശം. ദക്ഷിണാഫ്രിക്ക ദക്ഷിണ കൊറിയ. അടുത്ത റൗണ്ട് ഉറപ്പിക്കാൻ സൌത്ത് ആഫ്രിക്കയ്ക്കെതിരെ ഒരു സമനില മാത്രം മതിയായിരുന്നു ദക്ഷിണ കൊറിയയ്ക്ക്. ആദ്യ കളിയിൽ ജയം നേടിത്തുടങ്ങിയ കൊറിയക്കാർ തുടർച്ചയായി 2nd ഒറ്റ ഗോളിന് തോറ്റതോടെ പുറത്താവലിന് വക്കത്തായി. സൌത്ത് ആഫ്രിക്കയ്ക്ക് 1 ഗോൾ ജയത്തോടെ അടുത്ത റൗണ്ടിൽ പ്രവേശം. ഇത് അവരുടെ ഫുട്ബോൾ ചരിത്രത്തിലെ ആദ്യത്തേത് എന്ന വിശേഷവുമുണ്ട്. 2 ബോക്സുകളിലേക്കും നിരന്തരമായി പന്തുകയറി ഇറങ്ങിയ കളിയിൽ ധാരാളം ഗോൾ അവസരങ്ങളും പിറന്നു. പക്ഷേ ഒരേ ഒരു ഗോൾ മാത്രമേ പിറന്നുള്ളൂ. 63rd മസേക്കയുടെ ഗോൾ. അതാവട്ടെ ചരിത്രമാവുകയും ചെയ്തു. യോഗ്യതയുറപ്പിക്കാനുള്ള സമനിലയ്ക്കായി കൊറിയക്കാർ ആഞ്ഞു പൊരുതാതിരുന്നില്ല. ലീയും ഹാങ്ങുമെല്ലാം തൊടുത്ത എണ്ണം പറഞ്ഞ അടികൾ ആഫ്രിക്കയുടെ കീപ്പർ വില്യംസ് രക്ഷപ്പെടുത്തി. ലീഡ് ഉയർത്താൻ സൌത്ത് ആഫ്രിക്കയ്ക്ക് ലഭിച്ച ശ്രമങ്ങളും പാഴായി. ഒടുവിൽ റഫറി ഫക്കുണ്ടോ ടെല്ലോ ഫൈനൽ വിസിൽ മുഴക്കിയപ്പോൾ സൌത്ത് ആഫ്രിക്കയ്ക്ക് ചരിത്ര നിമിഷം. കൊറിയയ്ക്ക് ചെറിയ പ്രതീക്ഷ ഇപ്പോഴും ബാക്കിയുണ്ട്. അതിനുപക്ഷേ മറ്റ് ഗ്രൂപ്പുകളിലെ അവസാന മത്സരങ്ങൾ കഴിയുന്നതുവരെ കാത്തിരിക്കണമെന്ന് മാത്രം. ഇനി ഇന്നത്തെ മത്സരങ്ങളിലേക്കും ടീമുകളുടെ സാധ്യതകളിലേക്കും പോയി വരാം. DEF ഗ്രൂപ്പുകളിലായി 6 മത്സരങ്ങളാണ് ഇന്ന് ഇന്ത്യൻ സമയം പുലർച്ചെ മുതൽ അരങ്ങേറുന്നത്. കുറോസോ ഐവറി കോസ്റ്റ് മത്സരവും ഇക്വഡോർ ജർമ്മനി മത്സരവും ഒരേ സമയം നടക്കുന്നു. ജർമ്മനിയോട് 1-7 ഗോളുകൾക്ക് തകർന്നുകൊണ്ടാണ്

അവസാന മിനിറ്റിലെ ഗോളിനാണെന്നത് വൈരുദ്ധ്യം. മികച്ചൊരു പ്രകടനം പുറത്തെടുത്ത് സംശയങ്ങളില്ലാതെ അടുത്ത റൗണ്ടിൽ കടക്കുക എന്നതുതന്നെയാവും ഐവറി കോസ്റ്റ് ലക്ഷ്യമെടുത്തത്. ഇക്വഡോറും ജർമ്മനിയും ഏറ്റുമുട്ടുന്ന ഗ്രൂപ്പിലെ അവസാന മത്സരത്തിൽ സമ്മർദ്ദം അത്രയും ഇക്വഡോറിനാണ്. അവർക്ക് വമ്പൻ എതിരാളികളെ മറിച്ചിട്ടാൽ മാത്രം പോരാ, ഗ്രൂപ്പിലെ മറ്റു മത്സരത്തിന്റെ ഫലം അനുകൂലമാവുകയും വേണം. ജർമ്മനി ആദ്യമേ തന്നെ നോക്കൌട്ട് ഉറപ്പിച്ചതിനാൽ അവർക്ക് സമ്മർദ്ദമേതുമില്ലാതെ കളിക്കാം. പകരക്കാരുടെ ബെഞ്ചിന്റെ ശക്തി പരീക്ഷിക്കുകയുമാവാം. തുണീഷ്യയും നെതർലാൻഡും തമ്മിലാണ് അടുത്ത മത്സരങ്ങളിൽ ഒന്ന്. രണ്ട് വലിയ തോൽവികൾ ഏറ്റുവാങ്ങിയ തുണീഷ്യ പുറത്തായി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അഭിമാന ജയം നേടിക്കൊണ്ട് ലോകവേദിയോട് വിട പറയുക എന്നതാവും തുണീഷ്യയുടെ ലക്ഷ്യം. നെതർലാൻഡിന് കൂടുതൽ ഗൗരവതരമാണ് ഈ മത്സരം. തൊട്ടുപിറകിൽ ജപ്പാനും സ്വീഡനും ഉണ്ട് എന്നതാണ് കാര്യം. അതുകൊണ്ട് ആലസ്യമൊന്നുമില്ലാതെ കളിച്ച് ജയിക്കാനാവും നെതർലാൻഡിന്റെ ശ്രമം. ജപ്പാനെതിരെ 2-2 സമനില വഴങ്ങി പരിങ്ങിപ്പോയ ഡച്ചുകാർ സ്വീഡനെ തകർത്ത വിധം കണ്ടാൽ മാത്രം മതി അവരുടെ കരുത്തു ബോധ്യമാവാൻ. മധ്യ മുന്നേറ്റ നിരകൾ എണ്ണയിട്ട യന്ത്രം പോലെ ചലിച്ചപ്പോൾ സ്വീഡൻ ആടിയുലഞ്ഞുപോയിരുന്നു. ക്ലബിനായി ഈ സീസണിൽ മങ്ങിപ്പോയ കോഡി ഗാപ്പോ രാജ്യത്തിനായി തിളങ്ങുന്ന പതിവ് തുടർന്ന് ഇരട്ട ഗോളടിച്ചപ്പോൾ പ്രോബിയുടെ ക്രെഡിറ്റിലുമുണ്ട് 2 ഗോൾ. വിർജിൽ വാൻഡൈക്ക് നയിക്കുന്ന പ്രതിരോധം സെറ്റായി കഴിഞ്ഞിട്ടുണ്ട്. ഗോളിൽ ഷോർട്ട് സ്റ്റോപ്പർ ബർബൂഗൻ സ്വീഡനെതിരെ 5 മിന്നൽ സേവുകൾ നടത്തുകയും ചെയ്തു. ഡച്ചുകാർ മികച്ച കളി പുറത്തെടുക്കുമെന്ന് ഉറപ്പ്. അഭിമാനം സംരക്ഷിക്കാനിറങ്ങുന്ന ടുണീഷ്യയും വിട്ടുകൊടുക്കില്ല എന്ന് തീർച്ച. ഏതായാലും നമുക്ക് നല്ലൊരു കളി കാണാം. ഗ്രൂപ്പിൽ തത്സമയം നടക്കുന്ന ജപ്പാൻ സ്വീഡൻ മത്സരവും ഇതിനോടകം പ്രതീക്ഷകളുടെ ഹിറ്റ് ചാർട്ടിൽ ഇടം നേടിക്കഴിഞ്ഞു. ജപ്പാന് 4 ഉണ്ട്, സ്വീഡന് 3. വെറും 2 കൊണ്ട് തന്നെ ജപ്പാൻ ആരും ബഹുമാനിക്കുന്ന സംഘമായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. നെതർലാൻഡിനെതിരെ 2 പിന്നിൽ നിന്ന് പൊരുതി സമനില പിടിച്ച ഏഷ്യൻ വമ്പന്മാർ തുണീഷ്യയെ നിലം തൊടാൻ അനുവദിക്കാതെ ജയിക്കുകയും ചെയ്തു. പ്രതിരോധത്തിൽ ഇറ്റോ ഇക്കാക്കു ടോമിയാസു ത്രയം എന്ന രീതിയിൽ കളിച്ച ജപ്പാൻ നക്കാമുറ, കമാദ, ഉയേദ, സാന്തോ, ഇറ്റോ തുടങ്ങിയവരെല്ലാം ഇറങ്ങുന്ന മുന്നേറ്റ മധ്യനിരകളിൽ ഏറെ പ്രതീക്ഷ വയ്ക്കുന്നുണ്ട്. വിങ്ങുകളിലൂടെ ആക്രമിച്ചു കയറുന്ന ഇസാക് ഗോയ്ക്രസ് ദ്വയത്തെ എതിരിടാൻ മധ്യനിരയിൽ നിന്നൊരാളെ പിന്നാക്കം വലിക്കുമോ എന്നേ അറിയാനുള്ളൂ. തുണീഷ്യക്കെതിരായ വമ്പൻ ജയത്തിലൂടെ പണ്ഡിറ്റുകളുടെ സാധ്യതാ ബുക്കിൽ കയറിക്കൂടിയ സ്വീഡൻ പക്ഷേ ഡച്ചു പടയോറ്റത്തിൽ പരിങ്ങിപ്പോയിരുന്നു. മധ്യനിരയിൽ ഗുഡ്ബുൺസൺ, അയാരി, കാൾസ്ട്രോം, നൈഗ്രൻ, ബെർണാഡ്സൺ എന്നിങ്ങനെ 5 സ്വീഡിഷ് കോച്ച് ഗ്രഹാം പോർട്ടർ നിയോഗിച്ചത്. സ്ട്രൈക്കർമാർക്ക് വേണ്ടത്ര പന്തെത്തിക്കുന്നതിൽ മുന്നേറ്റങ്ങൾ പ്രതിരോധിക്കുന്നതിലും പരാജയമായതോടെ ഈ 5 പലവട്ടമായി പിൻവലിച്ചതും കൗതുകമായി. ഏതായാലും ഇത്തവണത്തെ ഫോർമേഷൻ ഏതാവുമെന്ന് ആകാംക്ഷയോടെ കാത്തിരിക്കാം. ഫോർമേഷൻ എന്തുതന്നെയായാലും മികച്ച ഫലം നിർബന്ധമാണ് സ്വീഡന് എന്നതിൽ തർക്കമില്ല. ഡി ഗ്രൂപ്പിലെ 2 നാളെ രാവിലെ ഇന്ത്യൻ സമയം 7:30. തുർക്കി അമേരിക്കയെ നേരിടുമ്പോൾ അത് പ്രകടനവും പോയിന്റ് പട്ടികയിലെ സ്ഥാനവും കൊണ്ട് രണ്ടറ്റത്തുള്ള ടീമുകളുടെ കളിയായി മാറുന്നു. ലോകകപ്പിന്റെ സഹ ആതിഥരായ അമേരിക്ക നേരിട്ടുള്ള 2 നോക്കൌട്ടിൽ നേരത്തെ തന്നെ ഇടം ഉറപ്പിച്ചു കഴിഞ്ഞു. തുർക്കിയാവട്ടെ 2 തോറ്റ് പുറത്താവുകയും ചെയ്തു. ഏതായാലും വെറുതെ ഒരു കളി കളിക്കാൻ യുണൈറ്റഡ് സ്റ്റേറ്റുകാരോ വെറുതെ അങ്ങ് തോറ്റുപോവാൻ തുർക്കിയോ തയ്യാറാവില്ല എന്ന് തീർച്ചയുള്ളതിനാൽ നമുക്കൊരു തീപാറും പോരാട്ടം പ്രതീക്ഷിക്കാം. ഓസ്ട്രേലിയയും പരാഗ്വേയും തമ്മിലുള്ള കളിയാണ് കളി. 2 ഓരോന്ന് വീതം ജയം, ഓരോന്ന് വീതം തോൽവി. 2 3 സ്വന്തമായുണ്ട്. ജയിച്ചാൽ നോക്കൌട്ട് സംശയങ്ങളില്ലാതെ ഉറപ്പിക്കാം. തോറ്റാൽ പിന്നെ മികച്ച 3 അവസരത്തിനായി കാത്തുനിൽക്കണം. സമനിലയായാൽ നിലവിലെ ഗോൾ വ്യത്യാസം വെച്ച് ആസ്ട്രേലിയക്കാവും ഗുണം. അതുകൊണ്ട് തോൽപ്പിക്കാൻ പരോഗയും വീണുപോവാതിരിക്കാൻ ഓസീസും പൊരിഞ്ഞു പോരാടുമെന്ന് ഉറപ്പാണ്. ചുരുക്കത്തിൽ ഏതാനും ടീമുകൾക്ക് മടക്ക ടിക്കറ്റും ഏതാനും ടീമുകൾക്ക് മുമ്പോട്ട് പോവാനുള്ള സിഗ്നലും ലഭിക്കുന്ന ഇന്നത്തെ മത്സര ദിനവും ഏറെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് കാത്തിരിക്കാം.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം എം ജി ശ്രീകുമാറും ചിത്രയും ചേർന്ന് പാടിയത്. ചിത്രം കുങ്കുമച്ചെപ്പ്. കൈതപ്രത്തിൻ്റെ വരികൾക്ക് എസ് പി വെങ്കടേഷിൻ്റെ സംഗീതം.

യൂസഫ് അലി കേശേരിയുടെ വരികൾക്ക് എം ബി ശ്രീനിവാസൻ സംഗീതം നൽകി. എസ് ജാനകി പാടിയ ഗാനം ഇനി കേൾക്കാം. ചിത്രം ഇടവഴിയിലെ പൂച്ച, മിണ്ടാപ്പൂച്ച.

ചലച്ചിത്ര ഗാനങ്ങൾ കഴിഞ്ഞു. ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ വി വി കൃഷ്ണപടിക്കരും സംഘം അവതരിപ്പിച്ച തോറ്റം പാട്ട് കേൾക്കാം.

എന്താണിവർക്ക് വേണമല്ലോ അടിയേരി മഠത്തിൽ ചുട്ട ഭഗവതി അമ്മേ. ഓം അടിയേരി മഠമേറി മുടികളുടെ പൂവും ചൂടി അടികളുടെ മുടികളുടെ നൃത്തങ്ങളാടി വരും ചുട്ട ഭഗവതി അമ്മേ. എനിക്ക് വശമായിരിക്കേ സ്വാഹം നിർമ്മിച്ച കാളകാട് കാട്ടുമാറൻ കാമ്പരപരമേശ്വരം കണ്ടമംഗലം പുത്തല്ലം പൂന്തോട്ടം നിർവന്തരം മേപ്പാട് കീപ്പാട് ആലമ്പാടി പട്ടേരി അറിയിൽ പട്ടേരി ചൊല്ലൂർ സ്ഥലം ചാലിലും നല്ല ആന്തോട്ടം പെന്തർ കോവലും ചിട്ടയിക്കുന്നു അഴീക്കോടും മെറ്റിയത്തും കരുമാരത്തും പത്തു എട്ടും പതിനെട്ട് സമ്പ്രദായത്തിൽ ശേഷിപ്പെട്ടാരെ പോലെ ഇക്കാവൂട്ടും മണ്ണപസ്ഥാനത്ത് വെച്ച വിളക്കും പൂവും ചാർന്ന് കയ്യേറ്റ് കോളത്തെ കണ്ട് കൂടെ ദോഷത്തെ ഒരു ആട്ടി പിരിഞ്ഞു കൊള്ളുവാൻ എഴുന്നള്ളി വരിക വേണം അടിയേരി മഠത്തിൽ ഉച്ചിട്ട ഭഗവതി അമ്മ.

0: വി വി കൃഷ്ണപ്പണിക്കരും സംഘം അവതരിപ്പിച്ച തോറ്റം പാട്ടാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി കണ്ണൂർ.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
2: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
3: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
4: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി, തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
5: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര, റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
6: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
7: കണ്ണൂർ പാക്കേജ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
8: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
7: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
8: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
7: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
8: ഏറ്റവും പുതിയ റിലീസുകൾ,
7: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
8: നമുക്ക് ആസ്വദിക്കാം
7: കണ്ണൂർ ടാക്കീസിലൂടെ. കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
8: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
9: ശ്രീതിലകം, പെൺമയുടെ തിളക്കം, വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമ വേദി എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35. ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
10: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
11: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
12: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40. വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
13: കുറഞ്ഞ സമയത്തിൽ കൂടുതൽ ലാഭം,
14: വെറും ഒറ്റ ക്ലിക്കിലോ കൊള്ളാലോ.
15: കുടുങ്ങി
16: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. ആർ

0: ശരിയായി പറയുന്നു.
1: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
2: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
3: ഇപ്പോൾ ലളിത ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം യേശുദാസ് പാടിയത്, പ്രമദ വൃന്ദാവനം എന്നാരംഭിക്കുന്നു.

0: യേശുദാസ് പാടിയ ലളിത ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി കണ്ണൂർ.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
1: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം.

നമ്മുടെ കൃഷിയുടെ പൈതൃകം ഞാറ്റുവേലകളിൽ അധിഷ്ഠിതമാണ്. അതിൽ മുഖ്യമായിരുന്നു തിരുവാതിര ഞാറ്റുവേല. മണ്ണും വിണ്ണും പുതുനാമ്പുകളെ സ്വാഗതം ചെയ്യുന്ന ഉർവരകാലം. തിരുവാതിര ഞാറ്റുവേലയുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ പഴഞ്ചൊല്ലുകളാണ് കൃഷിയുടെ ജൈവസത്ത മനസ്സിലാക്കിയിരുന്ന പൂർവികർ രൂപപ്പെടുത്തി.

0: ഉർവരമായ മണ്ണിൽ ചെറുനാമ്പുകൾ വിരിയുന്ന ഐശ്വര്യവത്തായ ആ പഴമയുടെ സ്മൃതികൾ പേറുന്ന തിരുവാതിര ഞാറ്റുവേലയുടെയും മറ്റു ഞാറ്റുവേലകളുടെയും പ്രാധാന്യത്തെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് സംസ്കൃത കോളേജിലെ ജ്യോതിഷ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ എം പി ഗിരീഷ്.
1: ഞാറ്റുവേലകളിലെ പ്രധാനിയാണ് തിരുവാതിര ഞാറ്റുവേല. മലയാളിയുടെ കാർഷിക ചക്രം രൂപപ്പെടുത്തിയത് തന്നെ ഞാറ്റുവേലകളെ അടിസ്ഥാനമാക്കിയാണ്. ഞായറിന്റെ, അതായത് സൂര്യന്റെ വേളയാണ് ഞാറ്റുവേലയായി മാറിയത് എന്ന് വേണം കരുതാൻ. സൂര്യൻ ഏത് നക്ഷത്രത്തിനൊപ്പമാണ് കാണപ്പെടുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അശ്വതി, ഭരണി, കാർത്തിക തുടങ്ങി രേവതി വരെയുള്ള 27 നക്ഷത്രങ്ങളുടെ പേരുകൾ ഞാറ്റുവേലകൾക്ക് നൽകിയിരിക്കുന്നത്. സൂര്യൻ തിരുവാതിര നക്ഷത്രത്തിനു നേരെ കാണുന്ന സമയമാണ് തിരുവാതിര ഞാറ്റുവേല. ഒരു വർഷം ലഭിക്കുന്ന മഴയുടെ അളവിനെയും കാർഷിക വിളകളുടെ വളർച്ചയെയും കൂടി അടിസ്ഥാനപ്പെടുത്തിയാണ് ഞാറ്റുവേലകൾ കുറിച്ചിട്ടുള്ളത്. ഫലവൃക്ഷങ്ങളുടെ വിത്തുകൾ നടുന്നതിനും തണ്ട് നട്ടുമുളപ്പിക്കുന്ന എല്ലാ ചെടികൾക്കും തിരുവാതിര ഞാറ്റുവേലയാണ് ഏറ്റവും ഉത്തമം. കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്ന കുരുമുളക് നടുന്നതിന് ഏറ്റവും യോജിച്ച സമയം തിരുവാതിര ഞാറ്റുവേലയാണ്. തിരുവാതിര ഞാറ്റുവേലയുടെ പ്രത്യേകത തിരുമുറിയാതെ മഴ പെയ്യും എന്നുള്ളതാണ്. മഴയും വെയിലും ഒരുപോലെ കിട്ടുന്ന സമയമാണിത്. അതിനാൽ തന്നെ കാർഷിക ജോലികൾക്ക് ഉത്തമമാണ് ഈ കാലം. മഴയ്ക്ക് മുന്നേ തന്നെ തിരുവാതിര കൃഷിക്ക് വേണ്ട നടീൽ വസ്തുക്കൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടാകും. ഇടവമാസത്തിലെ കനത്ത മഴയും അതിനെ തുടർന്ന് ഉയർന്ന പ്രദേശങ്ങളിൽ നിന്നും എക്കൽ മണ്ണ് ഒലിച്ചു കൃഷിയിടങ്ങളിൽ വന്നടിയുന്നു. ഈ ഫലഭൂയിഷ്ഠമായ മണ്ണാണ് അന്നത്തെ കൃഷിയുടെ ഏറ്റവും വലിയ വളം. 101 മഴയും 101 വെയിലും ലഭിക്കുന്ന തിരുവാതിരയിൽ വിരലൊടിച്ചു കുത്തിയാലും മുളക്കുമെന്നാണ് പഴമൊഴി. തിരുമുറിയ മഴ പെയ്യും, തിരുവാതിര എവിടെ പോയി? തിരുവാതിരയിൽ തിരുതകൃതി, തിരുവാതിരയിൽ നിറച്ചു നടണം നടുതലകൾ തുടങ്ങിയ പഴഞ്ചൊല്ലുകൾ തിരുവാതിര ഞാറ്റുവേലയുടെ പ്രാധാന്യം വിളിച്ചറിയിക്കുന്നു. ഓരോ ഞാറ്റുവേലയിലും എന്തു നടണം, എങ്ങനെ പരിപാലിക്കണം എന്നൊക്കെ നമ്മുടെ പഴയകാല കർഷകർ സൂചന നൽകിയിട്ടുണ്ട്. സൂര്യൻ ഉച്ചസ്ഥായിയിൽ നിൽക്കുന്ന മേടം 1 തീയതിയോട് അടുപ്പിച്ച് അശ്വതി ഞാറ്റുവേല തുടങ്ങുന്നു. മേടം 10, അതായത് 10 ഉദയത്തിന് തെങ്ങും തയ്യും വാഴക്കന്നും നട്ട് വെള്ളം കോരണം എന്നാണ് പണ്ടുള്ളവർ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അശ്വതി ഞാറ്റുവേല സമയത്ത് ഇരിപ്പുനിലങ്ങളിൽ 1 വിളയായി നെൽകൃഷി ചെയ്യാം. കിഴങ്ങുകൾ നടാം, വിത്ത് തേങ്ങ സംഭരിക്കാം, കുരുമുളക് കൃഷിക്കായുള്ള താങ്ങുകാലുകൾ പിടിപ്പിക്കുവാനും ഈ കാലം അനുയോജ്യമാണ്. ഭരണി ഞാറ്റുവേല കാലം കരനെല്ല് വിതയ്ക്കാനും മധുരക്കിഴങ്ങ് വള്ളി നടാനും പയർ തുടങ്ങിയവയുടെ കൃഷിക്കും അനുയോജ്യമാണ്. അശ്വതിയിലിട്ട വിത്തും ഭരണിയിലിട്ട മാങ്ങയും പിഴക്കില്ല. ഭരണിയിലിട്ട വിത്തും ഭരണിയിലിട്ട നെല്ലിക്കയും കേമം എന്ന ചൊല്ലും പ്രസിദ്ധമാണല്ലോ. വിതയ്ക്കാൻ ഭരണി, പാകാൻ മകീര്യം, പറിച്ചു നടാൻ തിരുവാതിര എന്ന ചൊല്ലിൽ തന്നെയുണ്ട് ഓരോ ഞാറ്റുവേലയുടെയും പ്രത്യേകതകൾ. ഈ അറിവിലാണ് നമ്മുടെ പൂർവികർ കൃഷി ചെയ്തിരുന്നത്. കാർത്തിക ഞാറ്റുവേലയിൽ ഇരിപ്പുനിലങ്ങളിൽ 1 വിളയായി

0: തയ്യാറാക്കിയിരിക്കുന്ന പൊടിഞാറ് നട, ഇഞ്ചി, മഞ്ഞൾ, വെണ്ട, വഴുതിന, കയ്പ, കുമ്പളം തുടങ്ങിയവയുടെ കൃഷിയും ഈ അവസരത്തിൽ ചെയ്യാം. കാർത്തിക ഞാറ്റുവേലയിൽ കാശോളം വിത്ത് എന്നാണ് പഴമൊഴി. രോഹിണി ഞാറ്റുവേല തേങ്ങ പാകുന്നതിനും തെങ്ങ് വളം ചേർത്ത് തടം കോരുന്നതിനും നല്ല സമയമാണ്. പച്ചക്കറികൾക്ക് വളപ്രയോഗം നടത്തുന്നതിനും തെങ്ങ്, കവുങ്ങ്, മാവ്, പ്ലാവ്, പൈനാപ്പിൾ, റബ്ബർ തുടങ്ങിയവയുടെ തൈകൾ നടുന്നതിനും നല്ല സമയമാണ് മകീരിയം ഞാറ്റുവേല. പുണർദം ഞാറ്റുവേല ദിവസങ്ങളിൽ തിരുവാതിര ഞാറ്റുവേല പോലെ തന്നെ ഉത്തമമാണ്. ഈ ഞാറ്റുവേലകളിൽ ലഭിക്കുന്ന മഴയും തുടർന്ന് ഉറവ പൊട്ടി മണ്ണിലേക്ക് ലഭിക്കുന്ന ജലവും വിളകളുടെ വളർച്ചയ്ക്ക് അനുയോജ്യമാണ്. പൂയം ഞാറ്റുവേലയിൽ മൂപ്പുകൂടിയ നെല്ലിനങ്ങൾ രണ്ടാം വിളയ്ക്കായി ഞാറിടാം. എന്നാൽ നടാൻ പാടില്ലതാനും. പൂയത്തിൽ നട്ടാൽ പുഴുക്കേട് എന്നാണ് ചൊല്ല്. സുഗന്ധവ്യഞ്ജന വിളകൾക്ക് വളം ചേർക്കുന്നത് ഈ ദിവസങ്ങളിൽ വളരെ നല്ലതാണ്. ആയില്യം ഞാറ്റുവേല ദിവസങ്ങളിൽ നെല്ലിന് വളപ്രയോഗത്തിനും പറ്റിയ അവസരമാണ്. കപ്പ, ചേന, ചേമ്പ് എന്നിവയ്ക്ക് വളം ചേർത്ത് മണ്ണിടാം. മകം ഞാറ്റുവേല എള്ള്, ഉഴുന്ന്, മുതിര മുതലായ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ ഞാറ്റുവേലയാണ്. കരനെല്ല് കൃഷി ചെയ്യുന്ന പ്രദേശത്ത് കൊയ്ത്തിനു ശേഷം എള്ള് കൃഷിയും ചെയ്യാം. പൂരം ഞാറ്റുവേലയിലെ ഇരിപ്പു നിലങ്ങളിൽ ഒന്നാം വിളയുടെ കൊയ്ത്തിനു ശേഷം രണ്ടാം വിളയ്ക്കായി നിലമൊരുക്കാം. ഉത്രം ഞാറ്റുവേലയിൽ രണ്ടാം വിളയായി നെൽകൃഷിയും ആരംഭിക്കാം. അത്തം ഞാറ്റുവേലയിൽ രണ്ടാം വിളയ്ക്ക് വേണ്ടത്ര ജലം ലഭിക്കാത്ത സ്ഥലങ്ങളിൽ എള്ള്, മുതിര എന്നിവയുടെ കൃഷി ആരംഭിക്കാം. കൂടാതെ കുരുമുളക് ചെടിയുടെ വള്ളികൾ താങ്ങുകാലുകളോട് ചേർത്ത് കെട്ടാം. ചിത്തിര ഞാറ്റുവേലയിൽ നേന്ത്രവാഴ കൃഷി ചെയ്യുന്നതിനും തെങ്ങ്, കവുങ്ങ് തുടങ്ങിയ നാണ്യവിളകൾക്ക് വളം ചേർക്കുന്നതിനും കാവത്ത്, കിഴങ്ങ് എന്നിവയുടെ വിളവെടുക്കുന്നതിനും അനുയോജ്യമാണ്. ചോതി ഞാറ്റുവേലയിൽ പയർ കൃഷി ചെയ്യുന്നതിനും രണ്ടാം വിളയായ നെല്ല് വളം ചേർക്കുന്നതിനും അനുയോജ്യമാണ്. ഈ ഞാറ്റുവേലയിൽ മഴയുടെ ലഭ്യത ഗണ്യമായ കുറവ് വരാം. അതുകൊണ്ട് തന്നെ ചോതി വർഷിച്ചാൽ ചോറ്റിന് പഞ്ഞമില്ല എന്നാണ് പറയുക. വിശാഖം ഞാറ്റുവേലയിൽ കൃഷിസ്ഥലം കിളച്ച് മണ്ണിന്റെ ഈർപ്പം നിലനിർത്താൻ ശ്രമം നടത്തണം. അനിടം ഞാറ്റുവേലയിൽ വേനൽക്കാല പച്ചക്കറിക്കുള്ള നേഴ്സറി തയ്യാറാക്കാം. തൃക്കേട്ട ഞാറ്റുവേലയിൽ നെല്ലിനുണ്ടാകാൻ സാധ്യതയുള്ള ചാഴി ശല്യത്തിനെതിരെ പ്രതിവിധി മാർഗങ്ങൾ സ്വീകരിക്കാം. മൂലം ഞാറ്റുവേല മുണ്ടകൻ കൊയ്ത്തിന് അനുകൂല സമയമാണ്. പൂരാടം ഞാറ്റുവേല കാലത്ത് വേനൽ നന ആരംഭിക്കണം. ഉത്രാടം ഞാറ്റുവേല സമയം പയർ, വെള്ളരി, മത്തൻ, കുമ്പളം, ചീര എന്നിവയുടെ കൃഷിക്ക് അനുയോജ്യമാണ്. കൂടാതെ വേനൽക്കാല പച്ചക്കറി കൃഷിക്കുള്ള ജലലഭ്യത ഉറപ്പുവരുത്തുകയും വേണം. തിരുവോണം ഞാറ്റുവേല കാലയളവിന് ശേഷം പാടത്ത് പച്ചക്കറി കൃഷിക്ക് ഉത്തമമല്ല. അവിട്ട ഞാറ്റുവേലയിൽ വിത്ത് തേങ്ങ സംഭരിക്കാം. ചതയം ഞാറ്റുവേലയിൽ ചേന, കാവത്ത്, കിഴങ്ങ് തുടങ്ങിയവയുടെ കൃഷിക്ക് അനുയോജ്യമായ കാലമാണ്. ഏകദേശം മാർച്ച് 4 മുതൽ 17 വരെയുള്ള പൂരുട്ടാതി ഞാറ്റുവേല കാലത്ത് വിളകളെല്ലാം നനയ്ക്കണം. ഉത്രിട്ടാതി ഞാറ്റുവേല പുഞ്ചക്കൊയ്ത്ത് നടത്താനും വിത്ത് തേങ്ങ സംഭരിക്കാനും പറ്റിയ കാലമാണ്. രേവതി ഞാറ്റുവേലയിൽ ഒന്നാം വിളയ്ക്കായി ഉഴുതിട്ട നിലം വീണ്ടും ഉഴുതിട്ടാൽ തുടർവർഷത്തെ കൃഷിയിലെ വിളവ് വർദ്ധിപ്പിക്കും. ശുദ്ധമായ ആരോഗ്യത്തിന്, പരിരക്ഷ നൽകുന്ന ഭക്ഷണത്തിനും കൃഷിരീതികൾക്കുമാണ് എന്നും പ്രഥമ പരിഗണന നൽകേണ്ടത്. അതിനാൽ പരമ്പരാഗതവും ആധുനികവുമായ കൃഷിരീതികളെ സംയോജിപ്പിച്ചുകൊണ്ട് നമ്മുടെ കാർഷിക സംസ്കാരത്തെ തിരിച്ചുപിടിക്കാൻ നമുക്ക് കൂട്ടായി പരിശ്രമിക്കാം.
1: തിരുവാതിര ഞാറ്റുവേലയുടെയും മറ്റു ഞാറ്റുവേലകളുടെയും പ്രാധാന്യത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് തിരുവനന്തപുരം ഗവൺമെന്റ് സംസ്കൃത കോളേജിലെ ജ്യോതിഷ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ MP ഗിരീഷ്.

ആഴ്ചകളിലും ഞാറ്റുവേലയിൽ ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം. ഓണക്കാല പച്ചക്കറി കൃഷിയുടെയും പുഷ്പകൃഷിയുടെയും ഓരോ ഘട്ടങ്ങളിലുമുള്ള തയ്യാറെടുപ്പുകളും വളപ്രയോഗവും തുടങ്ങി വിളവെടുപ്പ് വരെ സമഗ്രമായി പ്രതിപാദിക്കുന്ന പ്രക്ഷേപണ പരമ്പര. ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം. ശ്രദ്ധാപൂർവം കേട്ട് കൃഷി ചെയ്ത് വിളവിന്റെ വിസ്മയം തീർക്കാം.

0: കേരള കർഷകൻ, കർഷകരുടെയും കൃഷിയെ സ്നേഹിക്കുന്നവരുടെയും വിശ്വസ്ത സുഹൃത്തും വഴികാട്ടിയും.
1: കേരള കർഷകൻ, ഓരോ ലക്കവും കൃഷി അറിവുകളുടെ വിഭവ സമൃദ്ധിയുമായി നിങ്ങളുടെ കൈകളിലെത്തുന്നു.
0: കേരള കർഷകൻ ഇപ്പോൾ ഓൺലൈനിലും വരിസംഖ്യ അടയ്ക്കാവുന്നതാണ്.
1: കൂടുതൽ വിവരങ്ങൾക്ക് ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ പി ഒ, തിരുവനന്തപുരം 3. ഫോൺ 0471231458.
0: കേരള കർഷകൻ, മലയാളത്തിലെ ആദ്യ കൃഷി മാസിക.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ,

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. വ്യാജമരുന്നുകൾ തടയുന്നതിനും വിതരണ ശൃംഖല കൂടുതൽ സുതാര്യമാക്കുന്നതിനുമായി നിർണായക നീക്കവുമായി കേന്ദ്ര ആരോഗ്യമന്ത്രാലയം. 1945 ഡ്രഗ്സ് ചട്ടങ്ങളിൽ കേന്ദ്ര സർക്കാർ ഭേദഗതി വരുത്തി. ഇന്ത്യയുടെ റഫാൽ യുദ്ധവിമാനങ്ങളുടെ എണ്ണം 36 പകരം 32 ആണെന്ന് അവകാശപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. തിരുവനന്തപുരത്ത് കുളത്തൂർ ഗ്രാമപഞ്ചായത്തിലെ മത്സ്യത്തൊഴിലാളികളെ പുനരധിവസിപ്പിക്കുന്നതിനായി കാരോട് ഗ്രാമപഞ്ചായത്തിൽ 128 കുടുംബങ്ങൾക്കായി നിർമ്മിച്ച പാർപ്പിട സമുച്ചയത്തിൽ മാലിന്യ സംസ്കരണ പ്ലാന്റ് നിർമ്മിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. പുതുക്കിയ ഉഡാൻ പദ്ധതി ഉടൻ ആരംഭിക്കുമെന്നും 100 പുതിയ വിമാനത്താവളങ്ങളുടെ വികസനത്തിന് പിന്തുണ നൽകുമെന്നും കേന്ദ്രമന്ത്രി റാംമോഹൻ നായിഡു. തിരുവനന്തപുരത്തെ മന്നൂർക്കോണം, ചെറുവക്കോണം, ചീറ്റിപ്പാറ ഉന്നതികൾ മന്ത്രി KA തുളസി സന്ദർശിച്ചു. മേഖലയിലെ പിന്നോക്ക വിഭാഗങ്ങളുടെ ഉന്നമനവും വികസന പദ്ധതികളുടെ പുരോഗതിയും വിലയിരുത്തുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു സന്ദർശനം. കുടുംബശ്രീ പ്രസ്ഥാനവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും തമ്മിലുള്ള സംയോജനം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി കുടുംബശ്രീ ഇടുക്കി ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ സമന്വയം 2026 ഏകദിന ശില്പശാല അടിമാലിയിൽ നടന്നു. സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായി

ഉള്ള സെൽഫി എന്യൂമറേഷനുള്ള അവസരം ജൂൺ 30 അവസാനിക്കും. കഴക്കൂട്ടം ഗവൺമെന്റ് വനിതാ ഐടിഐയിൽ IMC നേതൃത്വത്തിൽ ആരംഭിക്കുന്ന ഹ്രസ്വകാല തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. വെബ് എഞ്ചിനീയറിംഗ്, സോഫ്റ്റ്വെയർ, കോഡിംഗ്, ഗ്രാഫിക്സ് ഡിസൈനിംഗ് തുടങ്ങിയവ കൂടാതെ AIMC നേരിട്ട് നടത്തുന്ന AI അധിഷ്ഠിത സർട്ടിഫിക്കറ്റ് കോഴ്സിലേക്കുമാണ് പ്രവേശനം. ICC വനിതാ 2020 ലോകകപ്പിൽ ഇന്ന് ഇന്ത്യ ബംഗ്ലാദേശിനെ നേരിടും. വൈകിട്ട് 7 മാഞ്ചസ്റ്ററിൽ ആണ് മത്സരം. FM പ്രധാന വാർത്തകൾ കഴിഞ്ഞു. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. യേശുദാസ് പാടിയത് ചിത്രം ശാന്തം.

0: ചലച്ചിത്ര ഗാനങ്ങൾ വീണ്ടും 6:40 കേൾക്കാം. ആകാശവാണി കണ്ണൂർ. ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. ഡൽഹിയിലെ
1: This is Akashvani, the news read by Subhadra Ramachandran. Commerce and Industry Minister Piyush Goyal has said the Free Trade Agreement, FTA, with the United Kingdom is the most comprehensive agreement that India has entered into so far. Addressing the India Global Forum, IGF, UK-India Week in London today, Mr. Goyal said, sky is the limit in terms of the economic benefits that will flow from the agreement. The minister reached the United Kingdom on a 3-day visit to review the preparedness of both countries for the implementation of the India-UK Comprehensive Economic and Trade Agreement, CETA, which will enter into force from July 15. Mr. Goyal added that the agreement will further integrate both countries into global value chains and open new avenues for economic cooperation and growth.
2: The United Kingdom Free Trade Agreement is helping our industry also evolve, go up the ladder, compete with businesses in the United Kingdom, complement businesses in the United Kingdom where we can work together in global value chains, supporting each other's economy and together becoming a force multiplier.
1: India today hosted the 11th BRICS Energy Ministers meeting in Gurugram, Haryana, under its BRICS Chairship 2026. The Ministry of Power said that the meeting brought together energy ministers, vice ministers and senior officials from BRICS member countries to discuss key global energy challenges and strengthen cooperation in the energy sector. It added that the meeting concluded with the adoption of the 11th BRICS Energy Ministers Joint Communique, reaffirming cooperation in energy security, sustainability, innovation, resilient infrastructure and capacity building. Railway Minister Ashwini Vaishnav held a review meeting today with senior railway officials where reforms aimed at making Indian railways the preferred mode of freight transport for various types of commodities were discussed. The meeting also highlighted that the success of recently developed specialized wagons for commodities such as cement and salt has demonstrated the importance of designing wagons in accordance with industry operational requirements. Prime Minister Narendra Modi will be on a state visit to Seychelles from 27th to 29th of this month to attend the Global Jubilee celebrations of the National Day of Seychelles as a guest of honour. Prime Minister last visited Seychelles in 2015. External Affairs Ministry said in a statement that a contingent of the Indian Defence Forces along with 2 Indian Navy ships will participate in the celebrations. During the visit, the Prime Minister will hold talks with the President of Seychelles, Dr. Patrick Hermini, and review the full spectrum of bilateral cooperation and exchange views on regional and international issues of mutual interest. India's newly appointed High Commissioner to Bangladesh, Dinesh Trivedi, formally assumed office today after presenting his credentials to Bangladeshi President Mohammad Shahabuddin at Bongo Bhavan in Dhaka. Following the credential presentation ceremony at the Presidential Palace, Trivedi visited the Indian Visa Application Centre, IVAC, in Dhaka to inspect its operations and interact with officials. Expressing satisfaction over the large number of applicants at the centre, the High Commissioner announced the resumption of normal visa operations for Bangladeshi citizens. He said applications for tourist visas will be accepted from the 28th of this month. Venezuela's acting president, Delcy Rodriguez, today said that 164 people have died, 971 others were injured after a pair of powerful quakes rocked the country. The acting president had said earlier that at least 32 people had died after last night's 7.2 and 7.5 magnitude earthquakes and that the toll was expected to rise. Prime Minister Narendra Modi today welcomed Amazon's record investment of $48 billion in India. Mr. Modi met the CEO of Amazon, Andy Jassy, in New Delhi. In a social media post, the Prime Minister said that the investment will create new opportunities for the youth. He added, it shows the growing interest across the world to invest in India. In the ICC Women's T20 World Cup, India will take on Bangladesh in Group A clash at the Emirates Old Trafford at Manchester today. The match is scheduled to begin at 7 p.m. Indian time. And that is the end of this news bulletin.
3: ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 9:59
4: ആകാശവാണി. ജില്ലാ വൃത്താന്തം. ഇന്ന് കോട്ടയം ജില്ല. ജില്ലാ വിശേഷങ്ങൾ തയ്യാറാക്കിയത് ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ്. അവതരണം സുവർണ. രക്തദാനം എന്നത് മാനവികതയുടെ അടയാളവും മഹത്തായ ജനസേവനവുമാണെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി മോൻസ് ജോസഫ് പറഞ്ഞു. സന്നദ്ധ രക്തദാനത്തിന്റെ പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് ലക്ഷ്യമിട്ട് ആരോഗ്യവകുപ്പ് സംഘടിപ്പിച്ച രക്തദാതാ ദിനാചരണത്തിന്റെ കോട്ടയം ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. രക്തദാനത്തിന്റെ സന്ദേശം കൂടുതൽ പേരിലേക്ക് എത്തിക്കാനുള്ള ആരോഗ്യവകുപ്പിന്റെ പ്രവർത്തനങ്ങൾ അഭിനന്ദനാർഹമാണെന്നും മന്ത്രി പറഞ്ഞു. പാലാ മുനിസിപ്പൽ ടൌൺഹാളിൽ നടന്ന ചടങ്ങിൽ മാണി സി കാപ്പൻ എംഎൽഎ അധ്യക്ഷത വഹിച്ചു. മുനിസിപ്പൽ ചെയർപേഴ്സൺ ദിയാബിനു മുഖ്യപ്രഭാഷണം നടത്തി. നഗരസഭ ആരോഗ്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ രജിത പ്രകാശ് പ്രതിജ്ഞയ്ക്ക് നേതൃത്വം നൽകി. ജില്ലാ മെഡിക്കൽ ഓഫീസർ എൻ പ്രിയ, മുനിസിപ്പൽ കൌൺസിലർ ബിജി ജോജോ, ജില്ലാ ടിബി ഓഫീസർ ഡോക്ടർ ശ്രീജിത് ബാബു, പാലാ ജനറൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ടി പി അഭിലാഷ്, പാലാ ബ്ലഡ് ഡോണേഴ്സ് ഫോറം ജനറൽ കൺവീനർ ഷിബു തെക്കേമറ്റം, ജില്ലാ ഡെപ്യൂട്ടി മാസ് മീഡിയ ഓഫീസർ ടി ആർ ബിജു എന്നിവർ സംസാരിച്ചു. വായന മാസാചരണത്തിന് കോട്ടയം ജില്ലയിൽ തുടക്കമായി. കഞ്ഞിക്കുഴി മൌണ്ട് കാർമൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ വായന മാസാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജോഷി ഫിലിപ്പ് നിർവഹിച്ചു. കേരളത്തിന്റെ സാംസ്കാരിക ബോധത്തെ ഉയർന്ന തലത്തിൽ എത്തിച്ചത് പി എൻ പണിക്കർ ആരംഭിച്ച ഗ്രന്ഥശാല പ്രസ്ഥാനമാണെന്ന് അദ്ദേഹം പറഞ്ഞു. അനൌപചാരിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെന്ന നിലയിൽ ഗ്രന്ഥശാലകൾ കേരള സമൂഹത്തിന്റെ വളർച്ചയ്ക്ക് ചരിത്രപരമായ നേതൃത്വമാണ് നൽകിയത്. സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലകളിൽ ശ്രദ്ധേയ മുന്നേറ്റം സൃഷ്ടിക്കാൻ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് കഴിഞ്ഞെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ജില്ലാ കളക്ടർ ചേതൻ കുമാർ മീണ അധ്യക്ഷത വഹിച്ചു. വായിച്ചു വളരുക, ചിന്തിച്ചു വിവേകം നേടുക എന്ന പി എൻ പണിക്കരുടെ സന്ദേശം എക്കാലത്തും പ്രസക്തമാണെന്ന് അദ്ദേഹം പറഞ്ഞു. കഥാകൃത്ത് കെ രേഖ വായന ദിന സന്ദേശം നൽകി. ജാതി മതഭേദങ്ങൾക്കപ്പുറത്തേക്ക് ചിന്തിക്കാനും സാംസ്കാരികമായി ഉയരാനും കേരള സമൂഹത്തിന് കഴിഞ്ഞതിനു പിന്നിൽ വായനയിലൂടെ സ്വാംശീകരിച്ച മൂല്യങ്ങൾക്ക് വലിയ പങ്കുണ്ടെന്ന് അവർ പറഞ്ഞു. പൊതുവിദ്യാഭ്യാസ ഉപ ഡയറക്ടർ ഹണി ജി അലക്സാണ്ടർ വായനദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. രാജ്യത്തിന്റെ ആസൂത്രണ വികസന പ്രവർത്തനങ്ങളിൽ ഏറെ പ്രധാനമായ ദേശീയ സെൻസസിൽ എല്ലാവരും പങ്കെടുക്കണമെന്ന് സംസ്ഥാന മുൻ സെൻസസ് ഡയറക്ടർ ഷീല തോമസ് നിർദ്ദേശിച്ചു. സെൻസസിന്റെ സെൽഫ് എന്യൂമറേഷൻ നടത്തി സംസാരിക്കുകയായിരുന്നു അവർ. രാജ്യത്തെ ഏറ്റവും വലിയ സ്ഥിതി വിവര ശേഖരണമായ സെൻസസിൽ നൽകുന്ന വിവരങ്ങൾ സുരക്ഷിതമാണ്. മുൻകാലത്തെ ഉദ്യോഗസ്ഥരെയും സർക്കാർ സംവിധാനങ്ങളെയും മാത്രം ആശ്രയിച്ച് നടത്തിയിരുന്ന സെൻസസ് നൂതന സാങ്കേതിക വിദ്യകളുടെ പിൻബലത്തോടെ ഇപ്പോൾ എല്ലാവർക്കും അനുഭവവേദ്യമാകുകയാണ്. അതുകൊണ്ട് തന്നെ സ്വയം വിവരങ്ങൾ നൽകുന്ന സെൽഫ് എന്യൂമറേഷന്റെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്താൻ എല്ലാവരും ശ്രമിക്കണം, ഷീല തോമസ് പറഞ്ഞു. വെള്ളൂരിലെ കേരള റബ്ബർ ലിമിറ്റഡിന്റെ ചെയർപേഴ്സണും മാനേജിംഗ് ഡയറക്ടറുമായ ഷീല തോമസ്, ജില്ലാ സെൻസസ് ഓഫീസറായ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് സോളി ആന്റണിയുടെയും മറ്റ് സെൻസസ് ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിലാണ് സെൽഫ് എന്യൂമറേഷൻ നടത്തിയത്. സംസ്ഥാന സെൻസസ് ഡയറക്ടറുടെ ഉപഹാരം എ ഡി എം കൈമാറി. അഡീഷണൽ ജില്ലാ സെൻസസ് ഓഫീസർ പി എ അമാനത്ത്, മാസ്റ്റർ ട്രെയിനർ എം അരുൺ, സെൻസസ് ചാർജ് ഓഫീസർ വൈക്കം തഹസിൽദാർ പി ആർ അഭിലാഷ്, സെൻസസ് ഡയറക്ടറേറ്റ് പ്രതിനിധി സി ടി സാജു തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തോടനുബന്ധിച്ച് കോട്ടയം ജില്ലാ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. ജൂൺ 11 അരുവിത്തുറ സെയിന്റ് ജോർജ് കോളേജിൽ വെച്ച് വിവിധ കോളേജുകളിലെ വിദ്യാർത്ഥികൾക്കായി ഭക്ഷ്യസുരക്ഷാ പരിശീലന ക്ലാസും ഭക്ഷ്യസുരക്ഷാ ക്വിസും നടത്തി. ക്വിസ് മത്സരത്തിൽ അരുവിത്തുറ സെയിന്റ് ജോർജ് കോളേജ് 1-ാം സ്ഥാനവും ആലുവ സെയിന്റ് സേവിയേഴ്സ് കോളേജ് 2-ാം സ്ഥാനവും നേടി. ഭക്ഷ്യ സംരംഭകർക്കായി സെമിനാറും നടത്തി. ജൂൺ 12 കോട്ടയം കാരിത്താസിൽ നിന്ന് വിദ്യാർത്ഥികളും പൊതുജനങ്ങളും ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ജീവനക്കാരും അണിനിരന്ന വാക്കത്തൺ കോട്ടയം ഡിവൈഎസ്പി കെ എസ് അരുൺ ഫ്ളാഗ് ഓഫ് ചെയ്തു. ജില്ലാ ഭക്ഷ്യസുരക്ഷാ അസിസ്റ്റന്റ് കമ്മീഷണർ എ എ അനസ്, കാരിത്താസ് ആശുപത്രി അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ സൈജു പുതുപ്പറമ്പിൽ എന്നിവർ സംസാരിച്ചു. കോട്ടയം താലൂക്ക് ഓഫീസും

BCM കോളേജിലെ സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റും ചേർന്ന് ദേശീയ സെൻസസ് ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. BCM കോളേജിൽ നിന്ന് ആരംഭിച്ച റാലി തിരുനക്കര ബസ് സ്റ്റാൻഡ് ജംഗ്ഷനിൽ സമാപിച്ചു. ജില്ലാ വൃത്താന്തം സമാപിച്ചു.

ആകാശവാണി കണ്ണൂർ. അറിയിപ്പുകൾ. ഇന്നലത്തിൽ നിന്നും ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ, 6:50 കിസാൻ വാണി. കശുമാവ് കൃഷി അനുഭവങ്ങളുമായി മയ്യിൽ കയറളം ഉറപ്പുടിയിലെ കിഴക്കയിൽ ലക്ഷ്മണൻ. 7:20 കമ്പോള വിലനിലവാരം, കാലാവസ്ഥ അറിയിപ്പ്. 7:35 റേഡിയോ ഗൈഡ്, ഉദ്യോഗാർത്ഥികൾക്കൊരു വഴികാട്ടി. ബയോടെക്നോളജിയിലൂടെ പഠനവും തൊഴിൽ അവസരങ്ങളും. കണ്ണൂർ ചിന്മയ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഫോർ വിമൻ, PG ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബയോടെക്നോളജി അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ വി രശ്മി സംസാരിക്കുന്നു. തുടർന്ന് തൊഴിൽ വാർത്തകൾ. 8:00 കാവ്യവിചാരം, അക്കിത്തം ജീവിതവും കവിതയും. മഹാകവി അക്കിത്തത്തിന്റെ ജന്മശതാബ്ദിയോടനുബന്ധിച്ച് നടത്തിയ പ്രഭാഷണ പരിപാടിയുടെ ശബ്ദലേഖനം ചെയ്ത ഭാഗങ്ങൾ. മഹാകവി അക്കിത്തത്തിന്റെ വേദപഠനത്തിന്റെ ആഴങ്ങളും അതിലൂടെ രൂപപ്പെട്ട കാഴ്ചപ്പാടുകളും. സംസാരിക്കുന്നത് CM നീലകണ്ഠൻ. അക്കിത്തവുമായുള്ള ആത്മബന്ധത്തിന്റെ ഓർമ്മകൾ പങ്കുവച്ച് സംസാരിക്കുന്നു ശ്രീദേവി കക്കാട്. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:40 സേവന വാർത്തകൾ, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 കഥകളി പദങ്ങൾ, 10:30 ലളിതഗാനങ്ങൾ, 11:00 ചലച്ചിത്ര ഗാനങ്ങൾ. ഇനി നാളത്തെ പരിപാടികൾ. രാവിലെ 5:55 സുഭാഷിതം, തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് CH ഇസ്മയിൽ ഫറൂഖി. 6:00 FM പ്രധാന വാർത്തകൾ, തുടർന്ന് അറിയിപ്പുകൾ. 6:10 കാവ്യാഞ്ജലി, 6:15 അർച്ചന, 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ, തദ്ദേശ വാർത്തകൾ. 7:00 ട്രെയിൻ സമയം, തുടർന്ന് FM ഡയറിയിൽ ഗാന്ധി ദർശനം. 7:20 സേവന വാർത്തകൾ. 7:35 മോഡേൺ ITI FM ഡയറി. ഇതിൽ ശ്രീതിലകം. PWD കോൺട്രാക്ടറും കർഷകയും പൊതുപ്രവർത്തകയുമായ ആയിത്തറ മമ്പറം സ്വദേശിനി സതി വണ്ടിച്ചാലിൽ അതിഥിയായി പങ്കെടുക്കുന്നു. തുടർന്ന് ഗുഡ് ഇംഗ്ലീഷ്. 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. 8:30 മാപ്പിളപ്പാട്ടുകൾ. 8:58 9:58 10:58 FM പ്രധാന വാർത്തകൾ. 9:00 ചലച്ചിത്ര ഗാനങ്ങൾ, 10:00 NHM പ്രായോജക പരിപാടി റേഡിയോ ഹെൽത്ത്. 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 10:25 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, 11:00 പുതുവസന്തം പുതിയ ചിത്രത്തിലെ ഗാനങ്ങൾ, 11:30 വളപ്പൊട്ടുകൾ മലയാള സിനിമകളിലെ അധികം ശ്രദ്ധിക്കപ്പെടാതെ പോയ ഗാനങ്ങൾ. ഉച്ചയ്ക്ക് 12:10 സേവന വാർത്തകൾ, 12:15 അസീസ് തായ്നേരിയും സംഘവും അവതരിപ്പിച്ച മാപ്പിളപ്പാട്ടുകൾ, 12:40 ആരോഗ്യദീപ്തി, 1:00 മില്ലേനിയം മെലഡീസ്. 1:58 FM പ്രധാന വാർത്തകൾ, 2:15 തുടർനാടകം, 2:30 കണ്ണൂർ ടാക്കീസ് പുനഃപ്രക്ഷേപണം. വൈകുന്നേരം 4:45 കാൽപന്തോളം, ഫിഫ ലോകകപ്പ് പ്രതിദിന അവലോകനം, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 റിഫൈ ഒപ്പന സംഘം അവതരിപ്പിച്ച ഒപ്പനപ്പാട്ട്, 5:45 ലളിത ഗാനങ്ങൾ. 5:58 FM പ്രധാന വാർത്തകൾ, 6:10 ജില്ലാ വൃത്താന്തം പാലക്കാട്. 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 ഹരിതവീഥി, കേളകം മൂർച്ചിലക്കാട്ട് എന്ന പ്രദേശത്തെ AN ശ്രീനിവാസന്റെ കാർഷികാനുഭവങ്ങൾ. തുടർന്ന് മൊകേരി വെസ്റ്റ് വള്ളിയായിയിലെ PN ശ്രീദാസൻ മാസ്റ്ററുടെ കാർഷികാനുഭവങ്ങൾ കേൾക്കാം. 7:20 കമ്പോള വിലനിലവാരം, 7:35 9:30 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 സാഹിത്യരംഗം, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:40 സേവന വാർത്തകൾ, 9:15 വിദ്യാഭ്യാസ രംഗം, 10:00 നാടകം, തുടർന്ന് ഹരിഹരൻ പാടിയ ഗസലുകൾ, 11:00 ചലച്ചിത്ര ഗാനങ്ങൾ. ഇന്നലത്തിൽ നിന്നും ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇതുവരെ കേട്ടത്.

0: ഇന്ന് 6:30 കിസാൻ വാണിയിൽ കശുമാവ് കൃഷി അനുഭവങ്ങളുമായി മയ്യിൽ കൈരളം, ഉറപ്പൊടിയിലെ കിഴക്കയിൽ ലക്ഷ്മണൻ. ഇന്ന് 6:30 കിസാൻ വാണിയിൽ 7:35 റേഡിയോ ഗൈഡ് ഉദ്യോഗാർത്ഥികൾക്ക് ഒരു വഴി കാട്ടി. ഇന്ന് 7:35 ഇന്ന് രാത്രി 8 കാവ്യ വിചാരം, അക്കിത്തം ജീവിതവും കവിതയും. ഇന്ന് രാത്രി 8 ആകാശവാണി കണ്ണൂർ. ഇനി 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
1: ഇയം ആകാശവാണി. സംപ്രതി വാർത്താ ശ്രൂയന്താം. പ്രവാചക കൃഷ്ണപ്രസാദോപാധ്യായ. ആദൌ മുഖ്യാഃ വാർത്താഃ. അദ്യ സംവിധാന ഹത്യാ ദിവസഃ ആചര്യതി. ആപാതകാലകാലേ ലോകതാന്ത്രിക മൂല്യാനാം രക്ഷയന്ത്രിഭ്യഃ പ്രധാനമന്ത്രിണാ നരേന്ദ്രമോദിനാ ശ്രദ്ധാഞ്ജലിഃ സമർപ്പിത. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കര വൈശ്വിക സമസ്യാനാം മധ്യേ ദൃഢതര സഹയോഗസ്യ ആവാഹനം കുർവന് ദക്ഷിണകൊറിയ ദേശസ്യ ജേജു മഞ്ചേ വസുധൈവ കുടുംബകം ഇത്യസ്യ ഉദ്ഘോഷശ്ച അകരോത്. ഭാരതസ്യ ബ്രിക്സ് 2026 ഇത്യസ്യ അധ്യക്ഷതായാഃ അന്തർഗതം ഗുരുഗ്രാമനഗരെ ബ്രിക്സ് ഊർജാമന്ത്രിണാം സമ്മേളനം ആരഭത. വെനെജുവേലാദേശേ എക്കസ്യാനന്തരം അപരത്വേന പ്രബല ഭൂകമ്പഃ ആഗതഃ യേന ബഹൂനി ഭവനാനി പതിതാനി ദേശേന ആപാതകാലസ്യ ച ഘോഷണാ കൃത. ദക്ഷിണാഫ്രിക്കാദേശഃ പ്രഥമവാരം ഫിഫാ വിശ്വചഷക ക്രീഡായാഃ നോക്കൌട്ട് ഇതി ചരണം പ്രതി അഗച്ഛത്. മോണ്ടേറേനഗരെ ദക്ഷിണകൊറിയാദേശം 1-0 പരാജയത്. അപി ച അദ്യ സായങ്കാലെ മാഞ്ചെസ്റ്റർ നഗരെ ICC മഹിളാ T20 വിശ്വചഷക ക്രിക്കറ്റ് ക്രീഡായാഃ ഗ്രൂപ്പ് എ ക്രീഡായാം ഭാരതം ബംഗ്ലാദേശേന സഹ ക്രീഡതി. അഥ വാർത്താഃ വിസ്തരേണ. അദ്യ സംവിധാന ഹത്യാ ദിവസഃ ആചര്യതി. പഞ്ചസപ്തത്യുത്തരൈകോനവിംശതിതമേ വർഷേ ജൂന മാസസ്യ 25 ദിനാങ്കേ യദാ ഭാരതസ്യ സംവിധാനസ്യ പദദലനം ജാതം തദാ കിം ജാതമിതി ഏതദ്ദിനം സ്മരയതി. ആപാതകാലേ ആധിക്യേന പീഡിതായ പ്രത്യേകസ്മൈ ജനായ ശ്രദ്ധാഞ്ജലിം ദാതും അപി ഏഷഃ ദിവസഃ അസ്തി. ഉപരാഷ്ട്രപതിഃ CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഗൃഹമന്ത്രി അമിത്ഷാഹ അദ്യ ആപാതകാലസ്യ കാലേ ലോകതാന്ത്രിക മൂല്യാനാം രക്ഷണാർത്ഥം ദൃഢതയാ സ്ഥിതേഭ്യഃ സർവേഭ്യഃ ശ്രദ്ധാഞ്ജലിം അർപ്പിതവന്തഃ. സാമാജിക പ്രസാരമാധ്യമേ പ്രധാനമന്ത്രിണാ മോദിനാ ഉക്തം യത് ആപാതകാലഃ സംവിധാനസ്യ ഉപരി പ്രത്യക്ഷഃ ആക്രമണഃ ആസീത്. സഹ അവദത് യത് അവസരേസ്മിന് നാഗരിക സ്വാതന്ത്ര്യസ്യ നിലംബനം, അഭിവ്യക്തി സ്വാതന്ത്ര്യസ്യോപരി പ്രതിബന്ധഃ, രാജനൈതിക നേതൃണാം പത്രകാരാണാം സാമാജിക കാര്യകർത്തൃണാം ച വന്ദനം അഭവത്. ഭാജപേതി ദലേന അദ്യ ആപാതകാലസ്യ വിഷയേ കോൺഗ്രസ് പക്ഷസ്യ ഉപരി പ്രഹാരം കുർവതാ ഭാരതീയ ഇതിഹാസസ്യ കൃഷ്ണോധ്യായഃ ഇത്യുക്തം. നവദേഹലി നഗരസ്യ പാർട്ടി മുഖ്യാലയെ പ്രസാരമാധ്യമാൻ സംബോധയൻ ഭാജപേതി ദലസ്യ വരിഷ്ഠ നേത രവിശങ്കരപ്രസാദ അവദത് യത് ആപാതകാലസ്യ താത്കാലിന പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിവര്യായാഃ ആസന്ദം രക്ഷിതും ന്യായപാലികായാഃ ഉപരി ആക്രമണം ജാതം. പ്രസാരമാധ്യമാനി പീഡിതാനി. വിപക്ഷസ്യ നേതാരഃ കാരാവാസിനശ്ച കൃതാഃ. ആപാതകാലേ പ്രധാനമന്ത്രിണഃ നരേന്ദ്രമോദിവര്യസ്യ ഭൂമികായാഃ പ്രശംസാം കുർവന് ശ്രീപ്രസാദഃ അവദത് യത് മോദിവര്യഃ ഗുജറാത്തതഃ ഉത്തരഭാരതം യാവത് ഉല്ലേഖനീയരൂപേണ പ്രയത്നാന് അകരോദിതി.
2: जुडिशरी के खिलाफ बेशर्मी, संपादक पत्रकारिता के कॉम्प्रोमाइज करने के लिए दबाव, विपक्षियों को जेल में बंद करना और गलत तरीके से इमरजेंसी लगाना. मैं इमरजेंसी के अंडरग्राउंड में प्रधानमंत्री की भूमिका की तारीफ करूंगा. सरदार के रूप में जितना अंडरग्राउंड को उन्होंने गुजरात से लेकर उत्तर भारत को जो संगठित किया था वो कमाल था. और आज अपने ट्वीट में उन्होंने उस काले अध्याय को याद किया है कि देश की जनता ने कितनी हिम्मत दिखाई.
1: പ്രധാനമന്ത്രിണ നരേന്ദ്രമോദിന സംവിധാന ഹത്യാ ദിവസസ്യ അവസരെ പൂർവ പ്രധാനമന്ത്രിണ अटल बिहारी वाजपेयी वर्येण लिखितायाः कवितायाः पंक्तयः पठिताः। सामाजिक प्रसार माध्यमे श्री मोदी अवदत् यत् एषा कविता न केवलं पंक्ति संग्रहः अपितु आपातकाले लोकतंत्रस्य उपरि आरोपितायाः वेदनायाः श्वसनावरोधस्य प्रतिबन्धानां च सजीव अभिव्यक्तिः अस्तीति।

0: मुख्यवार्ताः पुनरेकवारम् अद्य संविधान हत्या दिवसः आचर्यते। आपत्कालकाले लोकतांत्रिक मूल्यानां रक्षयन्त्रिभ्यः प्रधानमन्त्रिणा नरेन्द्र मोदिना श्रद्धांजलिः समर्पिता। विदेश कार्यमंत्री डॉ एस जयशंकरः वैश्विक समस्यानां मध्ये दृढतर सहयोगस्य आवाहनं कृतवान्। भारतस्य ब्रिक्स 2026 इत्यस्य अध्यक्षतायाः अन्तर्गतं गुरुग्राम नगरे ब्रिक्स ऊर्जा मन्त्रिणां सम्मेलनम् आरभत। वेनेजुएला देशे एकस्यानन्तरम् अपरत्वेन प्रबलः भूकम्पः आगतः।
1: സമയം 6 മണി കഴിഞ്ഞ 30 മിനിറ്റ്. ഇപ്പോൾ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ബ്രിക്സ് ഊർജ്ജമന്ത്രിമാരുടെ 11-ാമത് യോഗത്തിന് ഹരിയാനയിലെ ഗുരുഗ്രാം ആതിഥേയത്വം വഹിച്ചു. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് വിമുക്തി മിഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ബോധവൽക്കരണ റാലി നാളെ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. വന്യജീവി മനുഷ്യ സംഘർഷങ്ങൾക്ക് പരിഹാരം കാണാൻ വിശദമായ പദ്ധതി തയ്യാറാക്കുമെന്ന് വനം മന്ത്രി ഷിബു ബേബി ജോൺ. സംസ്ഥാനത്തെ മുഴുവൻ തരിശു നിലങ്ങളും കൃഷിയോഗ്യമാക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്ന് കൃഷിമന്ത്രി ടി സിദ്ദിഖ്. വ്യാജമരുന്നുകൾ തടയുന്നതിനും വിതരണ ശൃംഖല കൂടുതൽ സുതാര്യമാക്കുന്നതിനുമായി 1945 ഡ്രഗ്സ് ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തി കേന്ദ്ര സർക്കാർ. ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ ബംഗ്ലാദേശിനെ നേരിടും. വാർത്തകൾ വിശദമായി. രാജ്യസഭയിലേക്ക് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ടവരുൾപ്പെടെ വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടവരായ 10 അംഗങ്ങൾക്ക് പാർലമെന്റ് ഹൌസിൽ നടന്ന ചടങ്ങിൽ ഉപരാഷ്ട്രപതിയും രാജ്യസഭാ ചെയർമാനുമായ CP രാധാകൃഷ്ണൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി തെലുങ്കുദേശം പാർട്ടി, BJP, കോൺഗ്രസ്, ജാർഖണ്ഡ് മുക്തിമോർച്ച പാർട്ടികളിൽ നിന്നുള്ള അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തവരിൽ ഉൾപ്പെടുന്നു. ഇന്ത്യയുടെ അധ്യക്ഷതയ്ക്ക് കീഴിൽ 11-ാമത് ബ്രിക്സ് ഊർജ്ജമന്ത്രിമാരുടെ യോഗത്തിന് ഹരിയാനയിലെ ഗുരുഗ്രാം ഇന്ന് ആതിഥേയത്വം വഹിച്ചു. ആഗോള ഊർജ്ജ വെല്ലുവിളികളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനും ഊർജ്ജ മേഖലയിലെ സഹകരണം ശക്തമാക്കുന്നതിനുമായി ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നുള്ള ഊർജ്ജമന്ത്രിമാരും ഉപമന്ത്രിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തതായി ഊർജ്ജ മന്ത്രാലയം അറിയിച്ചു. ഊർജ്ജ സുരക്ഷ, സുസ്ഥിരത, നവീകരണം, അടിസ്ഥാന സൌകര്യ വികസനം എന്നിവയിലെ സഹകരണം വീണ്ടും ഉറപ്പു നൽകുന്ന സംയുക്ത പ്രഖ്യാപനത്തോടെയാണ് യോഗം സമാപിച്ചതെന്നും മന്ത്രാലയം കൂട്ടിച്ചേർത്തു. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് രാവിലെ ലോക്ഭവനിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറെ സന്ദർശിച്ചു. സൌഹാർദ്ദപരമായിരുന്നു കൂടിക്കാഴ്ച. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് വിമുക്തി മിഷനും വിശ്വശാന്തി ഡെവലപ്മെന്റ് ഫൌണ്ടേഷനും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ബോധവൽക്കരണ റാലി നാളെ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. രാവിലെ 10:30 കവടിയാറിൽ നിന്നാരംഭിക്കുന്ന റാലി കനകക്കുന്നുകൊട്ടാരത്തിൽ സമാപിക്കും. ലഹരി വസ്തുക്കളുടെ ദുരുപയോഗത്തെയും അനധികൃത കടത്തിനെയും പ്രതിരോധിക്കുന്നതിനും യുവജനങ്ങളിലും വിദ്യാർത്ഥികളിലും ബോധവൽക്കരണം ശക്തിപ്പെടുത്തുകയുമാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. വന്യജീവി മനുഷ്യ സംഘർഷങ്ങൾക്ക് പരിഹാരം കാണാൻ വിശദമായ പദ്ധതി തയ്യാറാക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. വന്യമൃഗശല്യത്തിന് പരിഹാരം കാണാൻ വനം വകുപ്പും പ്രദേശവാസികളും ജനപ്രതിനിധികളുമടക്കം കൂട്ടായ തീവ്രപ്രവർത്തനം ആവശ്യമാണെന്നും മന്ത്രി പറഞ്ഞു. റാന്നി ഫോറസ്റ്റ് സ്റ്റേഷനിൽ ചേർന്ന അവലോകന യോഗത്തിനുശേഷം മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
3: സർക്കാർ ഇതിനായി കാര്യക്ഷമമായ പദ്ധതികൾ ആവിഷ്കരിച്ചു വരുന്നതായും ഈ വർഷം തന്നെ പദ്ധതി നടപ്പിലാക്കുന്നതിനുള്ള ശ്രമത്തിലാണെന്നും മന്ത്രി പറഞ്ഞു. കാട്ടുപന്നികളുടെ ശല്യം വർദ്ധിച്ചുവരുന്ന പശ്ചാത്തലത്തിൽ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഷൂട്ടർമാരുടെ സേവനം ഫലപ്രദമായി വിനിയോഗിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ഷൂട്ടർമാരുടെ അഭാവമോ മറ്റോ കാരണം പ്രവർത്തനം നടക്കാത്ത പഞ്ചായത്തുകൾ സർക്കാരിനെ സമീപിച്ചാൽ അതിനുവേണ്ട പരിഹാരം ലഭ്യമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. കാട്ടാനശല്യത്തിന് ട്രിഞ്ച് ആവശ്യമായ ഇടങ്ങളിൽ സ്ഥാപിക്കുമെന്നും എല്ലായിടത്തും ട്രിഞ്ച് ഫലപ്രദമാകുന്നില്ലെന്ന് മനസ്സിലാക്കാനായെന്നും അദ്ദേഹം പറഞ്ഞു.
2: സംസ്ഥാനത്തെ മുഴുവൻ തരിശു നിലങ്ങളും മാപ്പ് ചെയ്ത് കൃഷിയോഗ്യമാക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്ന് കൃഷിമന്ത്രി ടി സിദ്ദിഖ്. ഓരോ പ്രദേശത്തിനും അനുയോജ്യമായ കൃഷിരീതികൾ കണ്ടെത്തി നടപ്പാക്കാൻ സർക്കാർ ആലോചിക്കുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. തിരുവനന്തപുരത്തെ അണ്ടൂർകോണം ഗ്രാമപഞ്ചായത്തിലെ വർഷങ്ങളായി തരിശു കിടന്നിരുന്ന പള്ളിപ്പുറം പാടശേഖരം പുനരുജ്ജീവിപ്പിച്ച് 125 ഏക്കറിൽ നെൽകൃഷി ഇറക്കുന്നതിന്റെ വിതയുത്സവം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിഷരഹിത ഭക്ഷണം ഉറപ്പാക്കാൻ എല്ലാവരും തങ്ങൾക്ക് ലഭ്യമായ സ്ഥലങ്ങളിൽ കൃഷി ചെയ്യാൻ തയ്യാറാകണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ

0: രജിസ്ട്രേഷൻ സൌകര്യം ഇനി 5 ദിവസം കൂടി ലഭ്യമാകും. sc.census.gov.in എന്ന പോർട്ടലിലെ ലിങ്കിൽ സംസ്ഥാനം തിരഞ്ഞെടുത്ത ശേഷം കുടുംബനാഥന്റെ പേരും മൊബൈൽ നമ്പറും നൽകി രജിസ്റ്റർ ചെയ്ത് ഭവനം സംബന്ധിച്ച വിവരങ്ങൾ സമർപ്പിക്കാം. സെൻസസ് സെൽഫ് എന്യൂമറേഷൻ പ്രോത്സാഹിപ്പിക്കുന്നതിന് വയനാട് ജില്ലാ ഭരണകൂടത്തിന്റെ ആഭിമുഖ്യത്തിൽ പൊതുജനങ്ങൾക്കായി റീൽസ് മത്സരം സംഘടിപ്പിക്കുന്നു. താൽപര്യമുള്ളവർ ഈ മാസം 30 ദിനകം അത്തരം റീലുകൾ തയ്യാറാക്കി അതത് വ്യക്തികളുടെ സമൂഹ മാധ്യമ പേജുകളിൽ പോസ്റ്റ് ചെയ്യണം. അതിന്റെ ലിങ്ക് 9746239313 നമ്പറിലോ dcwyd@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അയച്ചു നൽകണം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIR_News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR_News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: വ്യാജമരുന്നുകൾ തടയുന്നതിനും വിതരണ ശൃംഖല കൂടുതൽ സുതാര്യമാക്കുന്നതിനുമായി നിർണായക നീക്കവുമായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. ഇതിനായി 1945 ഡ്രഗ്സ് ചട്ടങ്ങളിൽ കേന്ദ്ര സർക്കാർ ഭേദഗതി വരുത്തി. എല്ലാത്തരം വാക്സിനുകൾ, ആന്റി മൈക്രോബയലുകൾ, ക്യാൻസർ പ്രതിരോധ മരുന്നുകൾ എന്നിവ പുതിയ നിയമത്തിന്റെ പരിധിയിൽ വരും. ഇതോടൊപ്പം NDPS നിയമപ്രകാരമുള്ള മയക്കുമരുന്നുകളും സൈക്കോട്രോപിക് മരുന്നുകളും ഷെഡ്യൂൾ H2 ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തരം മരുന്നുകളുടെ പ്രാഥമിക പാക്കിംഗ് ലേബലിൽ ബാർകോഡോ QR കോഡോ നിർബന്ധമായും പ്രിന്റ് ചെയ്യുകയോ പതിക്കുകയോ വേണം. കണ്ണൂർ ജില്ലയിൽ കഴിഞ്ഞ 3 മാസത്തെ റേഷൻ വിതരണ തോത് ശരാശരി 90%. കഴിഞ്ഞ 7 മാസ കാലയളവിൽ 9248 റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
2: 860 റേഷൻ കടകളും 110 കെ സ്റ്റോറുകളുമാണ് ജില്ലയിലുള്ളത്. മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റിയതിൽ 8630 പിങ്ക് കാർഡും 618 AAY കാർഡുമാണ്. 4 സുഭിക്ഷ ഹോട്ടലുകളിലൂടെ 30 രൂപയ്ക്കാണ് ഊണ് നൽകുന്നത്. 1 ഊണിന് 5 രൂപ നിരക്കിലാണ് സർക്കാർ സബ്സിഡി. സഞ്ചരിക്കുന്ന റേഷൻ കട മുഖേന 9 ഗോത്രവർഗ ഉന്നതികളിൽ 348 കുടുംബങ്ങൾക്കായി നിലവിൽ ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്യുന്നുണ്ടെന്നും അധികൃതർ അറിയിച്ചു.
0: രാജ്യവ്യാപകമായി നടത്തുന്ന പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം ഈ മാസം 28 നടക്കും. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഞായറാഴ്ച മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരം തൈക്കാട് മാതൃ ശിശു ആശുപത്രിയിൽ നിർവഹിക്കും. ദേശീയ മൃഗരോഗ നിയന്ത്രണ പദ്ധതിയുടെ 8ാം ഘട്ടത്തിന്റെ ഭാഗമായുള്ള കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ്പ് യജ്ഞം പാലക്കാട് ജില്ലയിൽ പുരോഗമിക്കുന്നു. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
3: 20ാമത് കന്നുകാലി സെൻസസ് പ്രകാരം പാലക്കാട് ജില്ലയിൽ 1.5 ലക്ഷത്തോളം കന്നുകാലികളാണ് ഉള്ളത്. ഇവയുടെ മുഴുവൻ കുളമ്പുരോഗ പ്രതിരോധ കുത്തിവയ്പ്പ് ഉറപ്പാക്കുന്നതിനായി മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള 180 സ്ക്വാഡുകളാണ് ജില്ലയിൽ പ്രവർത്തിക്കുന്നത്. ഇവർ വീടുകളിലെത്തി കന്നുകാലികൾക്ക് പ്രതിരോധ കുത്തിവയ്പ്പ് നൽകും. വൈറസ് രോഗമായതിനാൽ കുളമ്പുരോഗത്തിന് പ്രത്യേക ചികിത്സ ലഭ്യമല്ലാത്ത സാഹചര്യത്തിൽ കന്നുകാലികൾക്ക് പ്രതിരോധ കുത്തിവയ്പ്പ് ഉറപ്പാക്കണമെന്ന് ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ അറിയിച്ചു.
0: പ്രശസ്ത നാടക പ്രവർത്തകൻ ആലന്തറ ജി കൃഷ്ണപിള്ളയ്ക്ക് അന്ത്യാഞ്ജലി. ഭൌതികദേഹം ഔദ്യോഗിക ബഹുമതികളോടെ തിരുവനന്തപുരം ഐരൂപ്പാറയിലെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖം മൂലം ഇന്ന് രാവിലെയാണ് ജി കൃഷ്ണപിള്ള അന്തരിച്ചത്. നാടക ചലച്ചിത്ര രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖർ ജി കൃഷ്ണപിള്ളയ്ക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ചു. വ്യാവസായിക പരിശീലന വകുപ്പിന് കീഴിലെ കഴക്കൂട്ടം ഗവൺമെന്റ് വനിതാ ITIയിൽ IMC നേതൃത്വത്തിൽ ആരംഭിക്കുന്ന ഹ്രസ്വകാല തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. വെബ് എഞ്ചിനീയറിംഗ്, സോഫ്റ്റ്വെയർ കോഡിംഗ്, ഗ്രാഫിക് ഡിസൈനിംഗ് തുടങ്ങിയവ കൂടാതെ IMC നേരിട്ട് നടത്തുന്ന AI അധിഷ്ഠിത സർട്ടിഫിക്കറ്റ് കോഴ്സുകളിലേക്കാണ് പ്രവേശനം. ICC വനിതാ 2020 ലോകകപ്പിൽ ഇന്ന് ഇന്ത്യ ബംഗ്ലാദേശിനെ നേരിടും. മാഞ്ചസ്റ്ററിൽ ഇന്ത്യൻ സമയം വൈകുന്നേരം 7 മണിക്ക് മത്സരം ആരംഭിക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 1:30 കുറസോവോ ഐവറി കോസ്റ്റിനെയും ഇക്വഡോർ ജർമ്മനിയെയും നേരിടും. നാളെ പുലർച്ചെ 4:30 നടക്കുന്ന മത്സരങ്ങളിൽ ടുണീഷ്യ നെതർലൻഡ്സുമായും ജപ്പാൻ സ്വീഡനുമായും ഏറ്റുമുട്ടും. ഇന്ന് രാവിലെ നടന്ന മത്സരങ്ങളിൽ ദക്ഷിണാഫ്രിക്ക ദക്ഷിണ കൊറിയയും മെക്സിക്കോ ചെക്ക് റിപ്പബ്ലിക്കിനെയും തോൽപ്പിച്ചു. തിരുവനന്തപുരം നഗരസഭയിൽ സംഘർഷം. LDF കൌൺസിലർമാരുടെ പ്രതിഷേധത്തിനിടെയാണ് സംഘർഷം ഉണ്ടായത്. കൌൺസിലർ സുഗതന്റെ രാജി ആവശ്യപ്പെട്ട് നഗരസഭാ കവാടത്തിന് മുന്നിൽ 2 ദിവസമായി LDF കൌൺസിലർമാരുടെ നേതൃത്വത്തിൽ സമരം നടന്നുവരികയായിരുന്നു. സംഘർഷത്തിൽ മേയർക്കും കൌൺസിലർമാർക്കും പരിക്കേറ്റു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ബ്രിക്സ് ഊർജ്ജമന്ത്രിമാരുടെ 11ാമത് യോഗത്തിന് ഹരിയാനയിലെ ഗുരുഗ്രാം ആതിഥേയത്വം വഹിച്ചു. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച്

0: മുക്തി മിഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ബോധവൽക്കരണ റാലി നാളെ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. വന്യജീവി മനുഷ്യ സംഘർഷങ്ങൾക്ക് പരിഹാരം കാണാൻ വിശദമായ പദ്ധതി തയ്യാറാക്കുമെന്ന് വനമന്ത്രി ഷിബു ബേബി ജോൺ. സംസ്ഥാനത്തെ മുഴുവൻ തരിശു നിലങ്ങളും കൃഷിയോഗ്യമാക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്ന് കൃഷിമന്ത്രി ടി സിദ്ദിഖ്. വ്യാജമരുന്നുകൾ തടയുന്നതിനും വിതരണ ശൃംഖല കൂടുതൽ സുതാര്യമാക്കുന്നതിനുമായി 1945 ഡ്രഗ്സ് ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തി കേന്ദ്ര സർക്കാർ. ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ ബംഗ്ലാദേശിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം യാസിർ അഷ്റഫ് പാടിയ ഗാനം ചിത്രം ആനക്കേന്തിൻ്റെ കേട. ഷമീർ ഭരതന്നൂരിൻ്റെ വരികൾക്ക് നഫ്ല സാജിദിൻ്റെ സംഗീതം.

0: വാണി കർഷക പക്ഷത്തു നിന്നും കണ്ണൂർ ആകാശവാണിയുടെ ഹരിത ദർശനം സമർപ്പണം കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാർ.
1: കൃഷിയോഗ്യമല്ലെന്ന് കരുതുന്ന സ്ഥലങ്ങൾ പോലും നിശ്ചയദാർഢ്യത്തിലൂടെ പച്ചപ്പണിയിച്ച കർഷകരെ നാം ഇടയ്ക്ക് പരിചയപ്പെടാറുണ്ട്. ഇന്ന് നമുക്കൊപ്പമുള്ളത് മയ്യിൽ കയറളം ഒറപ്പൊടിയിലെ ശ്രീ കിഴക്കേയിൽ ലക്ഷ്മണനാണ്. ഒരു കാലത്ത് ചെങ്കൽപ്പണ നടത്തിയിരുന്ന 2.25 ഏക്കർ ഭൂമി മണ്ണിട്ട് നികത്തി അവിടെ കശുമാവ് ബഡ് തൈകൾ നട്ടുപിടിപ്പിച്ചാണ് അദ്ദേഹം കൃഷിയിലേക്ക് കടന്നു വന്നത്. കശുമാവ് കൃഷിയുടെ സാധ്യതകൾ, മികച്ച വിളവ് ലഭിക്കാൻ നൽകേണ്ട പരിചരണങ്ങൾ, നേരിടുന്ന വെല്ലുവിളികൾ, വിപണനത്തിലെ അനുഭവങ്ങൾ, കശുമാങ്ങയുടെ മൂല്യവർദ്ധനവിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ ശ്രീ ലക്ഷ്മണൻ കിസാൻ വാണിയോട്.
2: പ്രിയ ശ്രോതാക്കളെ, ലക്ഷ്മണേട്ടന്റെ 2.25 ഏക്കറോളം വരുന്നൊരു ബഡ് കശുമാവുകൾ നട്ട് പിടിപ്പിച്ചൊരു വലിയ തോട്ടമാണ്. ഇടയിലായിട്ട് മറ്റു കൃഷികൾ എന്തൊക്കെ നട്ടുപിടിപ്പിക്കാമോ അതൊക്കെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തോട്ടമാണിത്. അപ്പോ അതിന്റെ വിശേഷങ്ങളുമായിട്ട് ലക്ഷ്മണേട്ടൻ നമ്മുടെ കൂടെയുണ്ട്. ഈ ഒരു കൃഷിത്തോട്ടത്തിന് ഇങ്ങനെ രൂപപ്പെടുത്തിയതിന് പിന്നിൽ ഒരു സ്റ്റോറി ലക്ഷ്മണേട്ടന് പറയാനുണ്ട്. പറയൂ, എന്തായിരുന്നു ആ ഒരു കഥ?
3: നമ്മളിതുപോലെ പാറക്കെട്ട് നിറഞ്ഞ ഒരു പ്രദേശം, 2.79 സെന്റിലെ ഒരു, നമ്മളൊരു 4 പേര് എടുക്കുകയും അപ്പൊ അവിടെ ഇതിലൊന്ന് കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷനിലൊരു വലിയ ആനേന്റെ എല്ലാം വലിപ്പമുള്ള പാറകൾ നിറഞ്ഞൊരു സ്ഥലമായിരുന്നു. അപ്പൊ നമ്മള് റബ്ബർ ഒരു 550 തൈ ഇതിന്റെ ഗ്യാപ്പ് നോക്കിയിട്ട്, പിന്നെ സ്ട്രെയിറ്റ് ആയിട്ടല്ല, ഓരോ ഗ്യാപ്പിൽ എവിടെയെല്ലാം വെക്കാൻ പറ്റുമോ അതെല്ലാം വെച്ചിട്ട് റബ്ബർ, ആ സമയത്ത് ആ കൊറോണക്ക് മുമ്പ് 6, 8, 9 കൊല്ലമായിട്ടും, അപ്പൊ അന്നേരം 90, 80 റബ്ബറിനുള്ള സമയത്ത് നമുക്ക് അതിനെ കൊണ്ട് ഒരു ലാഭം കിട്ടാത്തത് കൊണ്ട് ഞാനത് ഇത് ഇവിടെ റോഡ് അങ്ങനെ എത്തിക്കാൻ കഴിഞ്ഞാൽ കല്ലടിക്കാൻ പറ്റുന്ന നമ്മളൊരു സുഹൃത്ത് പറഞ്ഞതുകൊണ്ട് ആ ഒരു ശ്രമം നടത്തിയിട്ട് ഒരു 10 കൊല്ലം ഇവിടെ കല്ല് അടിച്ച്
2: കപ്പണ
3: ചെങ്കലിന്റെ ഒരു 3-4 പേപ്പർ ഉണ്ടാക്കി നമ്മളത് അടിച്ചു. ആ മണ്ണൊന്നും നമ്മൾ പുറത്ത് വിറ്റാൽ പൈസ കിട്ടുന്നതാണ്, പക്ഷെ അതൊന്നും കൊടുക്കാതെ ഇവിടെ തന്നെ കൂട്ടിവെച്ച് പണയടിച്ച് കഴിഞ്ഞതിന് ശേഷം ലെവല് ചെയ്ത് 6 അളത്തുനിന്ന് പ്രിയങ്ക, ധന, അങ്ങനെ ഒരു 3 വെറൈറ്റി സാധനം കൊണ്ടുവന്ന് നട്ടിട്ട് ഒരു 3-ാമത്തെ വർഷം തന്നെ എനിക്ക് വളവ് കിട്ടിയിട്ടുണ്ട്.
2: കല്ല് കൊത്താൻ വേണ്ടി എടുത്ത സമയത്ത് തന്നെ നിങ്ങളുടെ മനസ്സിലൊരു ഐഡിയ, ഈ മണ്ണ് വേറെ എവിടെയും കൊടുക്കാണ്ട് വെച്ചത് ഒരു കൃഷിയിലേക്ക് തന്നെ നമുക്ക് പോകണം എന്നുള്ള ഒരു ചിന്ത അന്നേ ഉണ്ടായിരുന്നു?
3: അന്ന് അതൊരു ആ സമയത്ത് ഉണ്ടായിരുന്നു, അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ 4 പേര് ആയതുകൊണ്ട് ഞാനതിപ്പോ അത് അവർ 3 ആളോട് വാങ്ങിയിട്ട് എന്റെ സ്വന്തമാകുമ്പോൾ എനിക്ക് എന്റെ ഇഷ്ടത്തിന് ചെയ്യാൻ പറ്റുമല്ലോ. ചെറിയൊരു വീട് അതിന്റെ അതാക്കി കുഴൽക്കിണർ ചോദിച്ചു, ഡ്രിപ്പ് ഇറിഗേഷന്റെ ഗവൺമെന്റ് കേന്ദ്ര സ്കീം ഉണ്ടായിരുന്നു, അത് കിട്ടിയിന്, അതെല്ലാം ചെയ്തിന്. പക്ഷെ ഞങ്ങൾ ഡ്രിപ്പ് ഇറിഗേഷനെല്ലാം പരാജയമാണ്, കാരണം വെച്ചാൽ കുറുക്കൻ ഇതിന്റെ പൈപ്പ് മുറിച്ച് കളയാം, ഇതിന്റെ അകത്ത് വെള്ളം ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു ഭയങ്കര ബുദ്ധിമുട്ട്. പിന്നെ ഒന്ന് കശുമാവ് നട്ടു, കശുമാവ് നല്ല കുഴപ്പമില്ലാണ്ട് നല്ല പരിചരണം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. കാസർഗോഡ്, പിലിക്കോട്, കാർഗോഷതലവിൽ ഉള്ള ക്യാമ്പുകളിലെല്ലാം പങ്കെടുക്കലുണ്ട്.
2: എത്ര തൈ ഒരുമിച്ച് നട്ടതല്ലേ, എല്ലാം ബഡ് തൈകളായിട്ട് കൊണ്ട് നട്ടു. കല്ലുകൊത്ത കപ്പണയെ നമ്മൾ ഈ ഒരു ലെവലിലേക്ക് എത്തിക്കാൻ തന്നെ ഒരു മണ്ണ് ഇവിടെ തന്നെ ഉണ്ടെങ്കിൽ കൂടിയും അതൊരു വലിയൊരു ചെലവുള്ളൊരു പരിപാടി തന്നെ ആയിരിക്കില്ലേ?
3: ആയിരിക്കും. ഞാൻ ഒരു 21 ദിവസം വെച്ച് ജെ സി ബി ടിപ്പറും വെച്ചിട്ടാണ് ഇത് ലെവലാക്കാൻ നല്ലൊരു പൈസ പോയി. പിന്നെ അത് മാത്രമല്ല, എന്റെ സൈഡ് കംപ്ലീറ്റ് ഇവിടെ ഇല്ല തന്നെ തേർഡ് കല്ല് ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതിനെ കൊണ്ട് നമുക്ക് അതൊരു വലിയ പൈസ ഇല്ലാണ്ട് കൂലി മാത്രം കൊടുത്തിട്ട് എന്നാലും മുള്ളം വന്ന് കയറുന്ന ഒരു അവസ്ഥയുണ്ട്.
2: ഒരു ഇത്രയും വലിയ സ്ഥലം ഇങ്ങനെ മണ്ണിട്ട് നികത്തിയിട്ട് ഈ കൃഷിയിലേക്ക് തന്നെ ഇറങ്ങണം എന്നുള്ളൊരു ചിന്ത പോയത് മനസ്സിൽ കൃഷി ഉണ്ടായിരുന്നില്ലേ, കൃഷിയുടെ ഒരു പാരമ്പര്യം ഉണ്ടായിരുന്നതുകൊണ്ടാണ്.
3: എന്റെ വീട്ടില് പശുക്കളും കാലി എല്ലാം ഉള്ള ഒരു കുടുംബത്തിൽ നിന്ന് വന്നതാണ്. എന്റെ അമ്മ ശരി പറഞ്ഞു കഴിഞ്ഞാല് നല്ലൊരു കൃഷിക്കാരിയാണ്, അപ്പൊ എനിക്കത് പാരമ്പര്യമായിട്ട് അതിന്റെ അകത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു മനസ്സിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു മനസ്സിൽ വന്നതുകൊണ്ട് പിന്നെ അങ്ങനെ ചെയ്തു. ഞാൻ ശരിക്കും പഠിത്തം കഴിഞ്ഞ പാട് അതിന്

0: ഒരു ഇതായിട്ടൊന്നും തോന്നിയില്ല. പക്ഷെ അധ്വാനിക്കാൻ കഴിയാത്ത ഒരു വിഷയം മാത്രമേ എനിക്കുള്ളൂ.
1: ഇറങ്ങി പണിയെടുക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ് കുറച്ചുകൂടി എളുപ്പത്തിൽ അങ്ങനെയുള്ള ചിന്തിച്ചാണ് ഇത് തെരഞ്ഞെടുത്തത്.
0: ഒരു ഒന്നോ രണ്ടോ ആളെ പണിക്ക് കൂട്ടി കഴിഞ്ഞാല് അവര് പിന്നെ ശരിക്കും പറഞ്ഞാല് ഇവിടുന്ന് കുഴൽക്കൾ അടിക്കുമ്പോ എനിക്കിതെല്ലാം മാറ്റം എനിക്ക് തോന്നിയത്. കുഴൽക്ക് അടിച്ചു നോക്കുമ്പോ 24 മണിക്കൂറും വെള്ളം അടിക്കാൻ പറ്റുന്ന ഒരു വെള്ള സ്രോതസ് ഇവിടെ കിട്ടി. നമ്മളൊരു ഒരു ഭാഗത്ത് പുഴയാണ് പറശ്ശിനി, ഒരു ഭാഗത്ത് വലിയ വിശാലമായിട്ടുള്ള കൈവയലാണ്, അതിന്റെ മുകളിൽ ഉയർന്നൊരു സ്ഥലമാണ് ഈ പ്രദേശം. അപ്പൊ വെള്ളം കിട്ടൂലെന്ന് വിചാരിച്ചിന്, അതൊരു ഭാഗ്യമായിട്ട് എനിക്ക് വന്നു. എത്ര മണിക്കൂർ അടിച്ചാലും വെള്ളം പറ്റൂല. അപ്പൊ അത് അത് വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നല്ല ഒരു. അപ്പോ തെങ്ങും കശുമാവും നടാന്നില്ല, കംപ്ലീറ്റ് കശുമാവ് നടണ്ട, അതിന്റെ ഇടക്ക് ഒരു 10-26 തെങ്ങും കുറച്ച് കവുങ്ങ് പിന്നെ എന്തെല്ലോ ആയിട്ട് പോയി അത് നട്ട്. അപ്പൊ അതിന് വെള്ളം അതിൻ്റെ അകത്ത് നമ്മൾ അടിച്ചിട്ട് ആ സീസൺ ആയാലും ഒരു ഡിസംബറിന് ശേഷം നമുക്ക് അടിക്കാൻ പറ്റും. അങ്ങനെ ചെയ്തിട്ടാണ് ഇത് ഇങ്ങനെ ആയത്. ഇപ്പം നോക്കിയാൽ മൊത്തത്തിൽ നോക്കിയാലും ലാഭമാണെന്ന് ചോദിച്ചാൽ ഇല്ല. കാരണം കശുവണ്ടിക്ക് ഏറ്റവും വലിയ പ്രശ്നം ഒന്ന് തണ്ട് തെറപ്പാണ്. 6 കൊല്ലം വരുമ്പോൾ അത് വല്ലാത്തതുണ്ട്. അപ്പം അതിന് പണിയെടുപ്പിക്കാനുള്ള മരുന്നും ഇതും ചത്തി അത് അതിൻ്റെ പുഴുവെടുത്ത് കളഞ്ഞ്, അപ്പോൾ അതിൻ്റെ അത് സിപ്രോണി എന്ന് പറഞ്ഞൊരു മരുന്നും റബ്ബർ കോട്ടും കൂടി വരച്ചു കൊടുത്താൽ കഴിഞ്ഞാൽ പിന്നെ അതിന് വരില്ല, ബാക്കി ഇല്ലതിനും വരില്ല. ഒരു 3 വർഷം ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യണം. അപ്പോൾ നല്ലൊരു ചിലവ് വരും, നമുക്ക് കിട്ടുന്ന എൽഡിൻ്റെ അകത്ത് നിന്ന് നല്ലൊരു പൈസ അങ്ങനെ പോകും. പിന്നെ പൊറുക്ക് കൂലി അതാണ് ഇതിൻ്റെ അകത്തല്ല.
1: പിന്നെ അവസ്ഥ ഇപ്പം അതാണ് അല്ലേ. ഇതിപ്പം ഒറ്റയടിക്ക് നിങ്ങൾ 150 ബഡ്ഡതകൾ കൊണ്ടുവന്ന് നടുകയാണ് ചെയ്തത്?
0: കൊണ്ടുവന്നിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്.
1: മുഴുവനും ബഡ്ഡതകളാണ് അല്ലെ?
0: നടൻ തൈ ഒറ്റ ഒന്നുണ്ട്, അത് മുന്നേ ഞാൻ മുറിക്കാതെ വെച്ചതുകൊണ്ട് അത് കുഴപ്പമൊന്നുമില്ല. നല്ല മാങ്ങയാണ്, അതുകൊണ്ട് ഞാൻ അത് ഒഴിവാക്കിയില്ല. പക്ഷെ അതുണ്ട്, നല്ല മാങ്ങയാണ്. ഒരു 300-350-400 ഗ്രാം ഉണ്ടാവും ഒരു ഒറ്റൊരു മാങ്ങ. അണ്ടി ചെറുതായിരിക്കും, കശുവണ്ടി. അപ്പൊ അത് ഒന്ന് മാത്രമേ നാടൻ ആയിട്ടുള്ളത്, ആദ്യമേ ഉണ്ടായത്, ബാക്കി കംപ്ലീറ്റ് ബഡ് തൈകളാണ്.
1: അപ്പൊ ഇതിന് കൃത്യമായിട്ടൊരു പരിചയമാണ്, 3 വർഷം കൊണ്ട് കായ്ക്കും അങ്ങനെയാണല്ലേ പൊതുവെ പറയുന്നത്.
0: ആ തൈ ആ പ്രാവശ്യം തന്നെ കായ്ച്ചു എന്നുള്ളതാണ്. ജൂൺ 8 ഇവിടെ വെച്ചത്, 2021 ആ ഒരു മാർച്ച് 25 നമ്മൾ ബ്ലോക്ക് ചെയ്ത സമയത്ത് 6-8 പോയിട്ട് കൊണ്ടുവന്നിട്ട് 2 ദിവസം കഴിയുമ്പോൾ നട്ടതും.
1: പൊതുവെ ഒരു കശുമാവിൻ തോട്ടത്തെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം പ്രത്യേകിച്ച് പരിചരണമൊന്നും കൊടുക്കാണ്ട് അല്ലെ മുമ്പൊക്കെ ചെയ്യുന്നത്, അതേ രീതി തന്നെയാണ് നട്ട് പിന്നെ അധികം ശ്രദ്ധയൊന്നും ഇല്ലാണ്ടി വെറുക്കാനായിട്ട് പോകുന്നുള്ളൊരു അവസ്ഥയാണ്. അപ്പൊ ഈ ബഡ് തൈകളൊക്കെ ആകുമ്പോൾ കൃത്യമായിട്ട് പരിചരണം കൊടുക്കേണ്ടതല്ലേ അല്ലെ.
0: ബഡ് തൈക്കിലൊരു പ്രശ്നം എന്ന് വെച്ചാൽ അതിന് ഈ രോഗപ്രതിരോധ ശേഷി കുറവായിരിക്കും. അപ്പൊ അത് നമ്മുടെ നാടൻ തൈ മുന്നേ നാടനുള്ള ഒരു കിൻഡലെല്ലാം കിട്ടുന്ന മാവ് ഇഷ്ടം പോലെ ഉണ്ടാവും. അതിനൊരു 5 സെന്റ് 6 സെന്റെല്ലാം വേണ്ടി വരും ഒറ്റൊരു മാവിന്. ഇതാകുമ്പോൾ ഒരു 7-9 മീറ്റർ ഡിസ്റ്റൻസിൽ വെക്കുന്നതാണ് ഇത്. പക്ഷെ ഇതിന് ഭയങ്കരമായിട്ട് രോഗപ്രതിരോധ ശേഷി കുറഞ്ഞതുകൊണ്ട് ഇടക്ക് നമ്മൾ വന്ന് നോക്കിയിട്ട് അതിനെന്താ വേണ്ടതെന്ന് വെച്ചാൽ അത് ചെയ്യണം, മരുന്നടിക്കേണ്ടതായാലും. പിന്നെ ഇപ്പോഴത്തെ കൂലി ചെലവ്, 2013 ഞാൻ ഇത് നടുന്നതിന് മുമ്പേ നമ്മളിവിടെ ഒരു ചെറിയ ഒരു തോട്ടം എടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് കിലോന് 138 രൂപ കശുവണ്ടിക്കുണ്ടായിരുന്നു 2013. അന്നത്തെ കൂലി എന്ന് വെച്ചാൽ ഒരു സ്ത്രീകളെ കൂലി എന്ന് വെച്ചാൽ 300 ഇന്ന് 650 മാറി. അപ്പോൾ അതിന് കണക്കായിട്ടുള്ള ഒരു വർധനവ് കശുവണ്ടിക്ക് വന്നിട്ടില്ല.
1: അതിലും കുറയാണ് ചെയ്യുന്നത്,
0: കുറയല്ല ചെയ്ത്. 160 ആദ്യം കിട്ടും, 150 മാറും, പിന്നെ 40-30 ഇങ്ങനെ കുറഞ്ഞ് വരും. അപ്പൊ നമുക്കൊരു 200 രൂപ ഉണ്ടെങ്കിൽ മാത്രമേ ഇതിപ്പോ ഒരു പുതിയ ആൾക്ക് ഇതിൻ്റെ അകത്ത് പിന്നെ ഇറങ്ങിക്കഴിഞ്ഞാൽ അവനൻ ഒന്ന് ചെയ്യാത്തവരാണെങ്കിൽ ഒരു 200 രൂപയിലും കിട്ടിക്കഴിഞ്ഞാൽ 100 രൂപ കൂലിയും ഇതിന്റെ പരിചരണം 100 ബാക്കി ഉണ്ടാവും. പക്ഷെ ഇതിന്റെ ഒരു പോരായ്മ അതാണ്, കശുവണ്ടിക്ക് 1200 ഫസ്റ്റ് ക്വാളിറ്റിക്ക് 1300 ഉണ്ടാവുമ്പോൾ ഈ കശുവണ്ടിക്ക് ഇത്രയേ കൊടുക്കുന്നുള്ളൂ. ഒരു 4 കിലോ ഉണ്ടായാലും 400 ഉണ്ടെങ്കിൽ 1 കിലോ അണ്ടി ഉണ്ടാക്കാം. എല്ലാ പ്രൊസീജിയറിലും കഴിഞ്ഞിട്ട് അത്ര ചെലവ് വരിക. നമുക്കിത് ക്ലാസ്സിന് പോകുന്നുണ്ട് കിട്ടുന്ന ഒരു വിവരമാണ്. അപ്പൊ അതിന്റെ പകുതിയും ഇടത്തലക്കാരാണ് ഇത് കൊണ്ടുപോകുന്നത്. അപ്പൊ ഈ കൃഷിക്കാർക്ക് അതിൻ്റെ അത് നല്ലൊരു വരുമാനം നന്നായിട്ട് കൈമിൽ വെക്കും വരുന്നില്ല, അങ്ങനെ ഒരു പ്രയാസമുണ്ട്. പിന്നെ ഒന്ന് ഈ മുള്ളം പന്നിന്റെ ശല്യം, അത് ഒരു
1: ലക്ഷം
0: ഉണ്ട്. ഇത് അണ്ടി മാത്രം തിന്നു, അത് കശുവണ്ടി അത് പൊളന്നിട്ട് നാളെ ബ്ലേഡ് വെച്ച് പൊളന്ന് വരെ തിന്നിട്ട് പോവും. രാത്രി വന്ന് ഏറ്റവും വലിയ ശല്യം അതിന്റെ ഇത് പ്രശ്നമാണ്. നമുക്കത് ഒന്നും ചെയ്യാൻ കഴിയില്ല. കശുമാവിനിലെ ഏറ്റവും വലിയ കുഴപ്പം ഇത് തന്നെ.
1: ഒരു വില സ്ഥിരതയും നമുക്ക് ഒരിക്കലും കിട്ടുന്നില്ലല്ലോ. സാധാരണയായിട്ട് മാർക്കറ്റ് ഉണ്ടാവാറ്?
0: മാർക്കറ്റ് നമ്മള് സാധാരണ ഓരോ ലോക്കൽ മാർക്കറ്റ് തന്നെ. മറ്റേ മുന്നേ സർക്കാർ ഒരു വില, ഇപ്രാവശ്യം തന്നെ ഇട്ടത് 140 രൂപയാണ് ഫസ്റ്റില് സർക്കാർ ഇട്ട വില. അപ്പൊ അത് അന്നേരം തന്നെ 160 മൈൽ ടൗണിൽ നിന്ന് അണ്ടി എടുക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. അത് കഴിഞ്ഞ് അത് ഇരുട്ടിയിലെല്ലാം 170-10 രൂപയുടെ ഡിഫറൻസും ഇരുട്ടി മാർക്കറ്റിലുണ്ട്. അവിടെ ഒരുപാട് ഇതുണ്ട്, കാരണം ചിലത് അവിടെ നിന്ന് കർണാടകത്തിലേക്കും തമിഴ്നാട്ടിലേക്കും പോകുന്നതുകൊണ്ട് അവരെ നല്ല കശുവണ്ടി ആദ്യം തന്നെ അവർ നല്ല വില കൊടുത്തിട്ട് എടുക്കും. നമുക്ക് ഇതിപ്പോൾ സർക്കാരിന്റെ വിലയിൽ കിട്ടുകയും ചെയ്യില്ല. പക്ഷെ ഇപ്രാവശ്യം കുറച്ചും കൂടി ഒരു സ്റ്റേബിളായിട്ട് നമുക്ക് മഴയെല്ലാം വയ്യായതുകൊണ്ട് ഒരു 120, 130, 150 അങ്ങനെ ഒരു റേറ്റിൽ കൊടുക്കാൻ പറ്റിയത് ഈ പ്രാവശ്യം മാത്രമാണ്. കഴിഞ്ഞ പ്രാവശ്യം ഒന്നും അത് ഉണ്ടായിട്ടില്ല. ആദ്യം തന്നെ മഴ പെയ്തുകൊണ്ട് രണ്ട് മഴ പെയ്യുമ്പോൾ തന്നെ

0: ഉറുപ്പിയെല്ലാം അവർ കുറച്ചിട്ട് ഇത് കുറയും. അപ്പം നമ്മൾ ചിലവ് ഒറ്റ ഒന്നാണ്, അങ്ങനൊരു ഇതുണ്ട്. അതാണ് അതിൻ്റെ ഒരു ഈ ഫീൽഡിലൊരു ബുദ്ധിമുട്ട്.
1: ഈ കഴിഞ്ഞ സീസൺ നല്ലതായിരുന്നു, വിലയിൽ മാത്രമല്ല ഉൽപാദനത്തിലും
0: എല്ലാം നല്ലതായിരുന്നു. എനിക്ക് ഇപ്പം ചിലൊരു 150 കശുമാവിൻ്റെ ഒരു 8.5 കിൻ്റലോളം ഞാൻ പറിച്ചിട്ടുണ്ട്. അത് ഏകദേശം ഒരു 1.5 കിൻ്റല് മുള്ളമ്പന്നിയും കൊണ്ടുപോയിട്ടുണ്ടാവും. അത് നമുക്ക് കാണാൻ പറ്റില്ല, കാരണം ചില ഒന്ന് ഭയങ്കര സങ്കടമായിരിക്കും. മുറിച്ചിട്ടിട്ടുണ്ടാവും ഒരു മാവിൻ്റെ കയ്യിൽ തന്നെ ഒരു 10-30 കാക്കിലോ ആയില്ലേ, ഒരു ദിവസം വന്ന് നോക്കിയാൽ മുറിച്ചിട്ടിട്ടുണ്ടാവും. അങ്ങനെ ഒരു പ്രയാസം നമുക്ക് വലിയ ഇതാണ്. വില ശരിക്കും ഒരു 200 രൂപയെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതെല്ലാവരും ഈ മേഖലയിലേക്ക് കടന്നു വരികയും ചെയ്യും. വലിയ പരിചരണമില്ല, പക്ഷെ വന്ന് നോക്കിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമേ ഉള്ളൂ ഇത്. അപ്പം അത് പഠിക്കണം. അപ്പം എനിക്ക് ഞാനും ഇത് കശുവണ്ടിനെ പറ്റി ഒന്നും അറിയാത്തൊരു ആളായിരുന്നു. പക്ഷേ ഇങ്ങനെ ഒരു പത്രത്തിൽ പരസ്യമെല്ലാം കണ്ടിട്ട് ഞാൻ കാസർഗോഡ് പീരിക്കോട് പോയതോടു കൂടിയിട്ട് അവരുടെ ക്ലാസ്സും എല്ലാം വളരെ നന്നായി. ഏറ്റവും നല്ല ക്ലാസ്സും അവർ പുറത്ത് തിരുവനന്തപുരത്ത് നല്ല ആൾ വന്നിട്ട് എല്ലാതും കശുവണ്ടി മേഖലയിൽ പറ്റുന്ന എല്ലാ സാധനങ്ങളും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ ഒന്ന് ഇതിൻ്റെ ഒരു ഫീഡ്ബാക്ക് എന്ന് വെച്ചാൽ, ഞാനൊരു 8.5 കിൻ്റല് കശുവണ്ടി എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു 30-40 കിൻ്റല് മാങ്ങ പുറത്തേക്ക് ഒരു വേസ്റ്റായിട്ട് ചാടിയിട്ടുണ്ട് ഇടാം. അത് ഏറ്റവും നല്ല കഥ ഇതെല്ലാക്കി മാറ്റാൻ പറ്റുന്ന ജ്യൂസ് എന്ത് സാധനവും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മേഖല അത് നശിപ്പിച്ച് കളിയായിരുന്നു. പക്ഷെ അത്ര ആളില്ല ഈ മേഖലയിൽ. അതും കൂടി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും അണ്ടി കശുവണ്ടീൻ്റെ വില ഇത്ര മതി, പക്ഷെ മാങ്ങ
1: കശുമാസ്റ്റായി
0: പോകുന്നത് അത് സർക്കാരിന് ഒരു 5 രൂപ കിലോന് വെച്ചിട്ടോ ഒരു 3 കിട്ടിയാലും നമുക്കത് കൂലിക്ക് എത്തിക്കാൻ പറ്റും. അതൊരു കളക്ട് ചെയ്യാനുള്ള ഒരു സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോടിൻ്റെ ഒരു ഭാഗം, വയനാടിൻ്റെ ഒരു ഭാഗം, ഇത്രയും ഏറ്റവും നല്ല കശുവണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന മേഖല നമ്മളെ കണ്ണൂരും കാസർഗോഡാണ്. അപ്പോൾ ഇവിടെ ഒരു ഫാക്ടറി ഉണ്ടായാൽ തന്നെ ഒന്നോ രണ്ടോ ഒരു ജില്ലയിൽ ഒന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത് കളക്ട് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് മൂല്യവർദ്ധന ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ഒരുപാട് കർഷകർക്കും അതൊരു ഗുണമായിരിക്കും. അങ്ങനെ ചെയ്യാൻ
1: പറ്റും, നാട്ടുകാർക്കൊരു തൊഴിലായി
0: തൊഴിലുമായി എല്ലാവും. ഞാൻ തന്നെ ഇപ്പോൾ ഒരു 10-70,000 ഇപ്പോൾ കൂലി കൊടുത്തിട്ടുണ്ട്. തെങ്ങിനായാലും ഇതിന് കൊടുക്കാൻ വേണ്ടിയിട്ട് 3-4 ആളെ വെച്ചിട്ട് ഈ കശുവണ്ടി പൊറുക്കുന്നതും എല്ലാം കൂടിയിട്ട് പകുതി അവർക്ക് കൊടുക്കാനുണ്ടാവും. പിന്നെ ബാക്കി നമ്മൾ ഇതിൻ്റെ രോഗങ്ങൾ വരുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഒരു 10-15 രൂപയെല്ലാം നമുക്ക് അതിനായിട്ട് ചിലവ് വരും. അപ്പോൾ അത് അതങ്ങനെ നടന്നു പോകും ഇതിൻ്റെ അകത്ത് നിന്ന്. അങ്ങനെയുള്ളൂ, നമുക്ക് ഏണായിട്ട് ഒന്നും കിട്ടുന്നില്ല എന്നുള്ളതാണ് പറയാനുള്ളത്.
1: ഇതിനിപ്പോ നിങ്ങൾ അങ്ങോട്ടേക്ക് ആവശ്യപ്പെടാറില്ലേ, ഇത് കശുമാങ്ങയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവണം എന്നുള്ള, നിങ്ങൾ പഞ്ചായത്ത് തലത്തിലോ കൃഷിഭവനുമായിട്ടോ അല്ലെങ്കിൽ സർക്കാർ തലത്തിൽ നിങ്ങൾ ആവശ്യങ്ങൾ ഉന്നയിക്കാറുണ്ടോ?
0: ശരിക്കും പറഞ്ഞാൽ ഇത് നാമമാത്രമായ കൃഷിക്കാർ മാത്രമേ ഈ കശുവണ്ടി ഈ മേഖലയിൽ, മലയോര പ്രദേശത്ത് പിന്നെയും ഉണ്ടാവും. നമ്മൾ ഈ മയിലെല്ലാം വളരെ തുച്ഛായിട്ട് ആൾക്കാരെ ഇങ്ങനെ കശുവണ്ടി ഒരു 2-3 ഉണ്ടാവും എന്നല്ലാതെ തോട്ടായിട്ട്
1: മെയിനായിട്ട് കശുമാവിനെ തെരഞ്ഞെടുത്ത കർഷകർ കുറവാണ്,
0: വളരെ കുറവാണ്. മയിലെല്ലാം ഇപ്പം കുറവെന്നാ പറഞ്ഞത്, ഇതിപ്പം ഇല്ല സ്ഥലം തേച്ചും ഇതുമാതിരി പണ കൊത്തി ഒഴിഞ്ഞ ശേഷം ആ മണ്ണ് അതിൻ്റെ അകത്ത് ഇതിന് പറ്റിയ മണ്ണാണ്. അപ്പം അതിൻ്റെ അകത്ത് വെച്ചിട്ട് അതിൻ്റെ അകത്ത് കിട്ടുന്നതാണ് എല്ലാവരും ചെയ്യുന്നത്. ഇവിടെ ഞാൻ കണ്ടെടുത്തോളം അങ്ങനെയല്ലേ, 2 ഏക്കറോ 1.5 ഏക്കറോ 3 ഏക്കറോ ഇല്ലവരെല്ലാം ഉണ്ട്, മയിലുണ്ട്. പക്ഷെ അത് നാമമാത്രം, ഒരു 10-ൽ താഴെ ആളെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവർക്കൊന്നും ഒരു ശബ്ദമില്ല. കശുവണ്ടീൻ്റെ വില വർദ്ധിപ്പിക്കാനോ നമുക്ക് അങ്ങനെ ഒരു ഇതില്ല. റബ്ബർ കർഷകർമാരി ഒരു ശബ്ദമേർത്തൊക്കെ പോകാനുള്ളൊരു ഇതില്ല. പക്ഷെ അത് കൃഷീൻ്റെ ഭാഗത്തു നിന്നാണ് വരേണ്ടത്. കൃഷിക്കാരുടെ പഞ്ചായത്തിൽ ഇപ്പം ഒരു യോഗം വിളിച്ച് ചേർത്തിട്ട് അതിന് ചോദിച്ചാൽ നമ്മളിത് പറയാനുണ്ട്, ഇങ്ങനെ ഇത് ഗോവയിലെല്ലാം ഇത് ഒരു മാങ്ങ പോലും നശിപ്പിക്കാതെ ചെയ്യുന്നുണ്ട്. അപ്പം അത് കൃഷിക്കാർക്ക് വളരെ പിന്നെ ലാഭകരമാകുന്ന കുറേ ആൾക്ക് തൊഴിൽ കൊടുക്കുന്നത്. പുതിയ ആൾക്കാർ ഇതിൻ്റെ അകത്ത് വരികയും ചെയ്യും. ഓരോ വീട്ടിലൊരു 50 സെൻറ് ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഒരു 8 മീറ്റർ ഡിസ്റ്റൻസിൽ വെക്കാൻ പറ്റുന്ന അത്രയും വെക്കാൻ പറ്റുള്ളൂ. ഒരു ഏക്കറയിൽ 70 കശുമാവേ വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 2 ഏക്കറയിൽ 150 ആണ്. കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ അടക്കുന്ന ഒരു 6 കൊല്ലാകുമ്പോൾ ഇത് തമ്മിൽ മുട്ടിയിട്ട് കശുവണ്ടി ഉണ്ടാകുന്നത് കുറയും. അത് മുറിച്ച് കളയേണ്ടത് എന്നെ നടക്കേ കൂടി ഒന്ന്. അങ്ങനെയെല്ലാം ഇതുണ്ട്. അവർ ക്ലാസ് നിന്ന് കിട്ടുന്നതാണ് ഇത്. അടുക്ക നട 2 മീറ്ററിൽ നട, 7 മീറ്ററിൽ നട, 4 നട. പക്ഷെ അത് ഒരു 3-4 കൊല്ലം കഴിയുമ്പോൾ അത് മുറിച്ച് കളഞ്ഞിട്ട് അതിന് മുട്ടാണ്ട് പിന്നെ ചെയ്യേണ്ട ഒരു കണ്ടീഷനുണ്ട്.
1: പിന്നെ ഈ ഒരു മണ്ണ് നികത്തി ഈ സ്ഥലത്തെ തീർച്ചയായിട്ടും നടുന്നതിന് മുമ്പ് ഒരു മണ്ണ് പരിചരണം എന്തായാലും കൊടുത്തിട്ടുണ്ടാവില്ലേ? മണ്ണ് പരിശോധന നടത്തി മണ്ണൊരുക്കം, അത് എന്താ ചെയ്തത്?
0: അതൊന്നും ചെയ്തിട്ടില്ല. കാരണം വെച്ചാൽ ഞങ്ങളത് നിരപ്പാക്കി ലെവലായി നല്ല ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് പോലെ ആക്കിയ മാറ്റിയ സ്ഥലത്ത് JCV വെച്ചിട്ട് കുമ്മായം ഇട്ടിട്ട് ഒരു വലിയ നൂല് വെച്ച് അതിൻ്റെ അകത്ത് ഒരു 7-7.5 മീറ്റർ ഓരോ ഇതും വെച്ചെടുക്കുക. ലൈനായിട്ടാണ് നട്ടിട്ടുള്ളത്. അത് JCV വെച്ചിട്ടാണ് കുഴിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു കുറച്ച് വലിയ കുഴിയായിരിക്കും. അപ്പോൾ അതിൻ്റെ അകത്ത് ആൾക്കാർ വെച്ചിട്ട് അത് അതിൻ്റെ നടുവും പരിഗണിക്കും. അതും വളം കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ 3 വർഷം നന്നായിട്ട് വളം ചെയ്തിട്ടുണ്ട്. വെള്ളവും നനച്ചിട്ടുണ്ട്. എനിക്കിടെ വെള്ളം ഉണ്ടായതുകൊണ്ട് നനച്ചിട്ടുണ്ട്. പക്ഷെ 3 കൊല്ലം വേണ്ടും വെള്ളം ശരിക്കും പറഞ്ഞാൽ 200 ലിറ്റർ വെള്ളം ഒരാഴ്ച കൊടുക്കണം എന്നുള്ള ക്ലാസ്സിന് പറയലുണ്ട്. കൊടുത്താൽ നല്ലതായിരിക്കും. പക്ഷെ അതൊന്നും ചെയ്യല്ല, അതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ്. ഒരു ആളെല്ലാം വെച്ചിട്ട് നോക്കുമ്പോൾ അതും കൂടി ചിലവ് വരുമല്ലോ. പക്ഷേ ഇതിൻ്റെ ആവശ്യം വരുന്നില്ല. ഇവിടെ വെള്ളപ്പറ്റുള്ളൊരു മണ്ണാണ്.
1: എന്താ വളമായിട്ട് കൊടുത്ത?
0: വളമായിട്ട് യൂറിയ, ഫാറ്റംബോസ്, രാജ്ഫോസ്, ഈ 3 എണ്ണം ഒരു 300-350

0: നാനൂറ് ആദ്യത്തെ വർഷം. അങ്ങനെ ഒരു ഒരു ഇതുണ്ട്, അത് ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്. രണ്ടാമത്തെ വർഷം കുറച്ച് കൂടി കൂട്ടിയിട്ട് അഞ്ച് വർഷം കൊടുക്കണമെന്നാണ് പറഞ്ഞത്. ആദ്യം പുണ്ണാക്ക് ഇതെല്ലാം ഇട്ടിട്ടുണ്ട്, ആലവളം ഇട്ടിട്ടുണ്ട്, ഓരോ കൂട്ടം ആലവളം ആദ്യത്തെ കൊല്ലം നടുന്ന സമയത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയെല്ലാം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും നല്ലൊരു വലിയ മാവായിട്ട് മാറിയിട്ടുണ്ട്, ഒരു നല്ലൊരു തോട്ടായിട്ട് മാറ്റാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്.
1: നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്, നല്ല നിറയെ ശാഖകൾ വന്ന് പടർന്ന് പിടിച്ചൊരു കശുമാവിൻ തോട്ടായിട്ട് മാറി. അപ്പോൾ ഒരു ഒരു കശുമാവിൻ തൈയിൽ നിന്ന് എത്രത്തോളം നമുക്ക് പറിച്ചെടുക്കാം?
0: ഒരു 10 കിലോയോളം കിട്ടിയ മാവുണ്ട്. ഈ പ്രിയങ്ക എന്നെല്ലാം പറയുന്നത് നല്ല നല്ല തൂക്കമുള്ള ഇതാണ്. ഒരു 10 കിലോയോളം ഒരു മാവിൻ്റെ അകത്ത് നിന്ന് കിട്ടിയിട്ടുണ്ടാവും. ഒരു 2-3 മാവിന് 10 കിലോ കിട്ടിയിട്ടുണ്ടാവും. 10 കൂടുതൽ കിട്ടുന്നാന്ന് പറയുന്നത്, അത് കുറെ വർഷങ്ങൾ കൂടുന്നതിന് കൂടും. അങ്ങനെ കിട്ടിയാൽ തന്നെ ഒരു 100 എണ്ണം തന്നെ ഒരു 10 ക്വിന്റലായി. എല്ലാം അത് കിട്ടൂല, ചെറിയ വണ്ണമില്ലാത്ത കുറഞ്ഞതിന് അങ്ങനെ കിട്ടാൻ സാധ്യതയില്ല. ഒരു 3 കിലോ 4 കിലോ പ്രിയങ്ക നല്ലതായിട്ടാണ് എനിക്ക്
1: തോന്നിയിട്ടുള്ളത്.
0: പ്രിയങ്ക, ധന, അന്ന് പിന്നെ ആറളം ഫാമിലി ഉണ്ടായ 3 ഇനാണ് ആ 3 ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അവർ അങ്ങനെ പറഞ്ഞതുകൊണ്ട് മിക്സാക്കി വെക്കുന്നതാ നല്ലതെന്ന് വെച്ചാൽ ഇത് ആദ്യം ഡിസംബറിൽ ഉണ്ടാകുന്നുണ്ട്, ഫെബ്രുവരിയിൽ ഉണ്ടാകുന്നുണ്ട്, ഏകദേശം ഏപ്രിൽ ഫസ്റ്റിൽ ഉണ്ടാക്കാം. 3 ടൈപ്പിലാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് നമുക്ക് എല്ലാ ദിവസം വരാൻ പറ്റും. അല്ലെങ്കിൽ ആദ്യത്തെ ഡിസംബറിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് തേയില കൊതുകിന്റെ ശല്യം വളരെ കൂടുതലായിരിക്കും. നല്ല വെയിൽ വരുന്ന സമയത്ത് അതിന്റെ ശല്യം ഉണ്ടാവില്ല. അപ്പോൾ ഒരു മഴയും കൂടി കിട്ടിയാൽ, ഫെബ്രുവരിയിൽ ഒരു നല്ലൊരു മഴ കിട്ടിയിട്ടുണ്ടെങ്കിൽ കൂടുതൽ അണ്ടി ഉണ്ടാവും. അപ്പോൾ ഇപ്രാവശ്യം അത് കിട്ടിയതുകൊണ്ട് നമുക്ക് അങ്ങനെ വലിയ പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല.
1: വ്യത്യാസം എന്താ തോന്നിയിട്ടില്ല?
0: പ്രിയങ്കക്ക് ഉള്ള ഗുണം എന്ന് വെച്ചാൽ അതിന്റെ മാങ്ങിയും നല്ല വലിപ്പമുണ്ട്, പിന്നെ കശു അണ്ടിയും ഏകദേശം ഒരു 13-15 ഗ്രാമോളം നല്ല ഇതുണ്ട്. മറ്റു സാധാരണ അണ്ടി ഒരു 10 എണ്ണം എടുക്കും, ഇത് 5 എണ്ണേ ഉണ്ടു. അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ട്. പക്ഷേ അത് അതിന് എണ്ണം കുറവായിരിക്കും, 12-13 എണ്ണം ഒരു കൊലയിലുണ്ടാവും. ഈ ചെറിയ കശുവണ്ടിയിലെ മാവിന് എന്ന് വെച്ചാൽ എണ്ണം കൂടുതലുണ്ടാവും, 25-30 എണ്ണം ഉണ്ടാവും. നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് നമുക്കിത് പൊറുക്കിയെടുക്കാൻ പ്രിയങ്കയായിട്ട് നല്ലത്. എന്നുവെച്ചാൽ 30 എണ്ണം പൊറുക്കുന്നതിനെക്കാട്ടും ഗുണം ഈ ഒരു 10 എണ്ണം പൊറുക്കുന്നതാണ്. അപ്പോൾ അത് ഇടുമ്പോൾ നമുക്ക് കാണാനും ഉണ്ടാവും, തൂക്കവും ഉണ്ടാവും. അതുകൊണ്ട് പ്രിയങ്കയായിട്ട് എനിക്ക് നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത്. നമ്മളെ തോട്ടത്തിൽ കാണുമ്പോൾ അതൊരു രസമാണ്, നല്ല മാങ്ങയാണ്. അപ്പോൾ അത് നമുക്ക് ഇതുപോലെ ഈ മറ്റുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഈ മാങ്ങ വലിപ്പമുണ്ടെങ്കിൽ നമുക്കൊരു 3 എണ്ണം ഉണ്ടെങ്കിൽ ഒരു കിലോ വേണ്ടി വരില്ല. അപ്പോൾ അങ്ങനെ ഒരു ഗുണമുണ്ട്. അതാണ് ഒരു അതിനൊരു വില അവർ 3 റുപ്യ 4 റുപ്യ എല്ലാം കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു 3 മാങ്ങക്ക് ഒരു 3 റുപ്യ കിട്ടുമെന്ന് വെച്ചാൽ നല്ല ഇതാണ്. അവർ കൂലി കൊടുക്കാൻ അതിൻ്റെ അകത്ത് പറ്റും. അപ്പോൾ അതുകൊണ്ട് വണ്ണൂല മാങ്ങ ഈ ഇതുമാരിയിലെ ആധുനിക വൽക്കരിക്കുമ്പോൾ മാങ്ങ വലിപ്പം കൂടി ഉണ്ടായാൽ നമുക്ക് ഈ കർഷകർക്ക് അത് ഗുണമായിരിക്കും എന്നായിരിക്കും എൻ്റെ അനുഭവത്തിന് പറയാനില്ല. ഇപ്രാവശ്യം എല്ലാം ചില സമയത്ത് ആ ഏപ്രിൽ ഫസ്റ്റിൽ ഒരു 51 കിലോ വെള്ളം എനിക്കൊരു ദിവസം 3 നാൾ പുറക്കേറ്റ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അത് എല്ലാ ദിവസവും ഉണ്ടാവില്ല. അത് നല്ലോണം പിന്നെ കശുവണ്ടി കിട്ടുന്ന സമയമാണ് ഏപ്രിൽ 1, മെയ് 1, മാർച്ച് 1 ആ സമയത്താണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. അതൊരു ഒരു 3-4 ക്വിന്റൽ അണ്ടി ആ സമയത്ത് തന്നെ നമുക്ക് കിട്ടും. ചിക്കിമാരി ഉണ്ടാവും ഓരോ ഇതിൻ്റെ ഇതിലും. അപ്പോൾ ഇത് പറിച്ചെടുക്കാൻ നിൽക്കില്ല, പറിച്ചെടുക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് ആവില്ല. അത് കാരണം വെച്ചാൽ നമുക്കത് പൊറുക്കി തീർക്കാൻ പറ്റില്ല. പിന്നെ അതിൻ്റെ ചീള് എന്ന് പറഞ്ഞാൽ ചെറിയ അതിൻ്റെ ഇത് നശിച്ചു പോകും. നമ്മളൊരു കൊക്കയെടുത്തിട്ട് മുട്ടാനോ പിടിക്കാനോ നിന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്ന് കടവാതിൽ കൊണ്ടുപോകുന്നത് എന്ന് വെച്ചാൽ അത്രയും ഒരുപാട് കടവാതിൽ കൊണ്ടുപോകും, നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അത് അവർ മാങ്ങയോടെ കൂടിയിട്ട് കൊണ്ടുപോകും, വേറെ എവിടെയും കൊണ്ടുപോയിട്ട് വരുന്ന സ്ഥലത്ത് നിന്നിട്ട് അവിടെ തന്നെ തായൽ ചാടും. ഒന്ന് പ്രശ്നം അതും, ഒന്ന് ഈ മുള്ളം പന്നിയാണ് നമുക്ക് ഏറ്റവും വലിയ ഇത്.
1: നമ്മൾ ഈ വിൽക്കുന്ന സമയത്ത് ഇതിൽ തരംതിരിവുണ്ടോ, ക്വാളിറ്റി നോക്കിയിട്ടാണോ?
0: ഫസ്റ്റിൽ അവർ എനിക്കിപ്പോൾ ഡിസംബറിൽ 6 ഞാനിപ്പോൾ അവിടെ കൊണ്ടുപോയിട്ട് ഒരു 10-70 കിലോ കൊടുത്തിന്. കാരണം വെച്ചാൽ ആദ്യം ഒരു 4 കിലോ 5 കിലോ എല്ലാം കിട്ടിയത് ഒന്നിച്ചു കൊണ്ടുപോയിട്ട് കൊടുത്തിന്. അതിന് കളർ ഉണ്ടാവില്ല, കാരണം വെച്ചാൽ ഈ തണുപ്പ് ഇല്ല സമയത്ത് കറുപ്പ് നിറടിക്കും. അവർക്കതറിയാം, കാണുമ്പോൾ തന്നെ പീടിക്കാറ് എന്ന് വെച്ചാൽ ഭയങ്കര സാമർത്ഥ്യമാറാണ്. അവരതിൻ്റെ അകത്ത് നിന്ന് കൈയിട്ട് ഒരു 4 ചിക്കലേക്കിയിട്ട് ഒരു ചെറിയ ബ്രൗണിഷ് കളർ അടിക്കുന്നതിന് കഴിഞ്ഞ വർഷത്തെ അണ്ടിയാന്ന് അർത്ഥം. കാരണം വെച്ചാൽ 60 ഇപ്പം 70 പിന്നെ ഇന്നത്തെ മാർക്കറ്റ് 70 160 ഇല്ലാത്ത 70. നമ്മൾ ചിലയാൾ അത് കെട്ടി അവിടെ വെച്ചിട്ട് കുറേശ്ശെ ഇട്ടുകൊണ്ട് കൊടുക്കും. അവരത് കാണുമ്പോൾ തന്നെ 5 അണ്ടിയിട്ടുണ്ടെങ്കിൽ അതും പിടിക്കും അവർ. അപ്പോൾ അത് പുളന്ന് നോക്കുമ്പോൾ അതിനൊരു ബ്രൗണിഷ് കളർ, വെള്ള കളർ ബ്രൗണിഷ് ആയിട്ട് മാറും ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ അവർ പറയും ഇത് മിക്സാക്കിയിട്ട് എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കും. പക്ഷേ എൻ്റെ ഒന്നും അങ്ങനെ പ്രശ്നം വന്നിട്ടേ ഇല്ല, ഞാനൊന്നും അങ്ങനെ വെച്ചിട്ടേ ഇല്ല. മാർക്കറ്റ് നല്ലതായി, ഈ മാങ്ങ കളയാണ്ടിരിക്കുന്നതും ആണ്
1: വലിയൊരു കാര്യം. അതാണല്ലേ, ആ മാങ്ങക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയാൽ കർഷകർ രക്ഷപ്പെട്ടു എന്ന് പറയാം.
0: അതിനൊരു താല്പര്യം ഉണ്ടാവും, എന്നാലൊരു പൈസ വരുമല്ലോ. അങ്ങനെയുള്ളൊരു ഇതായില്ലേ. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇത് കൃഷി വകുപ്പിന്റെ ഭാഗത്തുനിന്ന് എല്ലാം വന്നു കഴിഞ്ഞാൽ ഏറ്റവും നല്ലതായിരിക്കും കൃഷിക്കാർക്ക്.
1: എത്രത്തോളം ശാഖകൾ, ഇതിന്റെ ഏറ്റവും നല്ല പടർന്നു പിടിച്ച ശാഖകൾ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി കായ്ക്കാൻ സാധ്യതയുണ്ട്.
0: എന്റെ അനുഭവത്തിൽ നിന്നല്ല, അവർ പറയുന്നത് ഒന്ന് കിഴക്ക് ഭാഗത്തേക്ക്, ഒന്ന് വടക്ക് ഭാഗത്തേക്ക്, ഒന്ന് തെക്ക്, ഒന്ന് പടിഞ്ഞാറ്. ഈ 4 ശാഖ നിർത്തിയിട്ട് ബാക്കി ചെറിയതാകുന്ന സമയത്ത് ബാക്കിയെല്ലാം മുറിച്ച് പ്രൂൺ ചെയ്തിട്ട് കളയണം എന്നാണ് പറയുന്നത്. ഒരു 3.5 മീറ്റർ ഹൈറ്റിൽ പ്രൂൺ ചെയ്യണം. എന്നു വെച്ചാൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ഇല്ലെങ്കിൽ കൊമ്പ് വണ്ണം വെക്കുമ്പോൾ നമുക്ക് പോകാനും വരാനും ബുദ്ധിമുട്ടായിരിക്കും. ഒരു 1 മീറ്റർ അപ്പുറത്തെല്ലാം അണ്ടി എടുക്കണമെങ്കിൽ ചുറ്റിയിട്ട് വരണം. അപ്പോൾ ഈ പ്രൂൺ ചെയ്ത് നിർത്തണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അത് അത് അങ്ങനെ പരിഹരിച്ചാൽ ഏറ്റവും നല്ലതായിരിക്കും. കശുവണ്ടി പെട്ടെന്ന് പൊറുക്കിയെടുക്കാൻ പറ്റും. അപ്പൊ അഞ്ച് ശാഖ ഉണ്ടാവാൻ
1: പാടുള്ളൂ,
0: അത്രയേ വേണ്ടു. അത് മതി. അത് കൊത്തിക്കഴിഞ്ഞാൽ അതിന്റെ അകത്ത് ഇഷ്ടംപോലെ ശിഖരങ്ങൾ വന്നോണ്ട്. അപ്പോ അത്

0: ശാഖ അവർ പറയുന്നതാണ് കൂടുതൽ നിർത്തിയോണ്ട് കാര്യമില്ല. നമ്മൾ സൂര്യപ്രകാശം തട്ടുന്ന കൊമ്പിന് മാത്രമേ കശുവണ്ടി ഉണ്ടാവുള്ളൂ. വേറെ ഒരു കശുമാവിന്റെ ഒരു കൊമ്പ് വന്നിട്ട് ഇതിന്റെ അകത്ത് മറ്റേ ശിഖരത്തിന്റെ മുകളിലേക്ക് പറഞ്ഞാൽ രണ്ടിനും കശുവണ്ടി ഉണ്ടാവില്ല. അപ്പൊ അത് ശരിക്കും സൂര്യപ്രകാശം തട്ടുന്ന ഭാഗത്തെ നന്നായിട്ട് അണ്ടി ആദ്യം പൂക്കുകയും ചെയ്യും, ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെ അതുകൊണ്ട് കുറച്ച് അതുകൊണ്ട് ഡിസ്റ്റൻസ് ഈ വഡ് തയ്യലും വെക്കുമ്പോൾ ഒരു 9 മീറ്റർ വെക്കണം, ഇല്ലെങ്കിൽ ഒരു 5 മീറ്റർ 4 മീറ്റർ വെച്ചിട്ട് ഒരു 4 കൊല്ലം കഴിയുമ്പോൾ ഈ തമ്മിൽ മുട്ടുന്ന സമയത്ത് നടുക്കില്ല മോശമുള്ളതെല്ലാം മുറിച്ച് കളഞ്ഞാൽ അതുമാതിരിയാവും. ആദ്യത്തെ ഒരു 4 കൊല്ലം അണ്ടി കിട്ടും അവർ പറയുന്നത്. പക്ഷെ എനിക്കത് ഒരു നമുക്കത് മുറിക്കാൻ തോന്നൂല, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ ഈ നട്ട് വളർത്തിയിട്ട് നല്ല ഉഷാറുണ്ടാവും, പക്ഷെ തമ്മിൽ കയറിയിട്ട് കശുവണ്ടി കുറയുമ്പോൾ അത് മുറിച്ച് കളയാന്നുണ്ട് പ്രായോഗികമല്ല. അപ്പോൾ ഒരു 9 മീറ്റർ വെച്ചാൽ ഏറ്റവും നല്ലത്. ഞാനിപ്പോൾ ഒരു 7, 7.5 മീറ്ററാണ് വെച്ചിട്ടുള്ളത്, എന്നിട്ട് തന്നെ ഈ തമ്മിൽ മുട്ടി തുടങ്ങി 6ാമത്തെ കൊല്ലം. അപ്പം അതുകൊണ്ട് ഒരു 8 മീറ്റർ വെച്ച് കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ലാണ്ട് പോകും.
1: അതുപോലെ തന്നെ രോഗങ്ങൾ അല്ലേ, തേയിലക്കൊതുകിന്റെ ആക്രമണം നല്ലപോലെ ഉണ്ടാവോ?
0: തേയിലക്കൊതുകിന്റെ നമുക്ക് മാവിനത് അങ്ങനെ ബാധിക്കൂല, കശുവണ്ടി ഉണ്ടാകുന്നതിന് നമുക്ക് ഇത് കിട്ടൂലെന്നേ ഉള്ളൂ. പക്ഷെ ഇതിന്റെ ഏറ്റവും വലിയ കുഴപ്പം ഈ തണ്ടുതർപ്പൻ എന്ന് പറഞ്ഞൊരു സാധനം വരുന്നതാണ്. അതാണ് അതിന്റെ മെയിനായിട്ട് വരുന്ന ഒരു സാധനം. അത് ഒരു പൊടിയായിട്ട് വരുവയ്യ, പിന്നെ പശയായിട്ട് പുറത്തേക്ക് വരും. ആ കാണുമ്പോൾ തന്നെ ആ ചെത്തി അത് കംപ്ലീറ്റ് അതിൻ്റെ ഒരു കർപ്പടിച്ചിട്ട് മുകളിലുള്ള ഒരു 1.5 മീറ്ററോളം മുകളിലോട്ടുണ്ടാവും, സൈഡിലേക്കെല്ലാം പോയിട്ടുണ്ടാവും. അതിൻ്റെ അകത്തൊരു വെള്ള നമ്മളൊരു വിരലിൻ്റെ വലുപ്പത്തിൽ വെള്ള പുഷുവാന്ന് നമ്മൾ കിടന്ന് എനിക്ക് വരുന്ന രോഗം അതാണ് കാണുന്നത്. പിന്നെ ഫംഗസെല്ലാം വരുന്നു പറഞ്ഞു, അതൊന്നും ഇവിടെ വന്നിട്ടില്ല. തേയിലക്കൊതിൻ്റെയും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് അതെടുത്ത് കളഞ്ഞതിന് ശേഷം റബ്ബർ കോട്ടും 1 ലിറ്ററിൻ്റെ അകത്ത് 3 മില്ലി വരുന്ന സിപ്രോണി എന്ന് പറഞ്ഞൊരു മരുന്ന് വിട്ടിട്ട് അത് തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞ് 2 വർഷത്തേക്ക് അതൊരു പ്രശ്നമില്ലാതെ കാണുന്നുണ്ട്. അത് പരിഹരിച്ചാൽ മാത്രമേ ഈ കശുവണ്ടി നമുക്ക് സംരക്ഷിക്കാൻ കഴിയൂ. ചില ആൾ ഈ ബഡ് ഈ പിന്നെ 10 കൊല്ലം കഴിയുമ്പോൾ തന്നെ തീർന്നു പോകുന്ന പറയുന്നത് ഇത് പരിചരിക്കാത്ത അസുഖം നമ്മൾ ശ്രദ്ധിക്കാത്തതുകൊണ്ട്. അത് ഒന്നിന് വന്നു കഴിഞ്ഞാൽ ആ തോട്ടത്തിൽ മൊത്തം വരുന്നുള്ളതാണ് ഇതിന്റെ കുഴപ്പം. ഇത് നിലത്തെ കൂടിയാണ് വരുന്നത്. അത് ഇങ്ങനെ ഉണങ്ങിക്കഴിഞ്ഞാൽ തന്നെ മുറിച്ചിട്ട് കത്തിച്ചിട്ട് കളയണമെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഈ പരിചരണം വല്ലാണ്ടുണ്ട്, എന്നാലേ നമുക്കത് മാവിനെ കുറേ വർഷത്തേക്ക് നമുക്ക് ഈൽഡ് കിട്ടുമല്ലോ. നമ്മൾ ചെയ്തിട്ടുണ്ട്, അത് ഇപ്പം ഒരു പ്രശ്നവും കാണുന്നില്ല. ഇനി അടുത്ത പ്രാവശ്യം ഇതേമാതിരി സെപ്റ്റംബർ ആ സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ വരുമ്പം തന്നെ നോക്കിയാൽ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും. ഒരു ചെത്തും ചെത്തിയിട്ട് ഇത് അടിച്ചു കൊടുത്താൽ മതി. പക്ഷെ ഇത് വന്ന് ഒരു 6 മാസം കഴിഞ്ഞ് നോക്കുമ്പോഴേക്കും ആ മാവ് അങ്ങനെ വേരും കൂടെ എല്ലാം വന്ന് നശിച്ചാലേ നമുക്ക് തിരിയില്ലോ. ഇതിൻ്റെ ഇല ഒരു മഞ്ഞപ്പ വരുമ്പോന്ന് നമുക്കറിയാം, അത് പോയി പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് അങ്ങനെയാണ് എന്റെ ഇത് കാണുന്നത്, അനുഭവത്തിൽ നിന്ന് അങ്ങനെയാണ് കാണുന്നത്.
1: ഈ രോഗം വരുന്നതിന് മുമ്പ് പ്രതിരോധം എന്ന് പറയും, അതുപോലെ ഒരു പ്രതിരോധം കശുമാവിന് ആവശ്യമുണ്ട് അല്ലേ?
0: ഈ ബഡ് തൈക്ക് വേണമെന്നാ എനിക്ക് തോന്നുന്നത്. നാടൻ തൈക്ക് അത് മുന്നേ അത് വേണ്ട എന്നാ പറയുന്നത്, അതിന്റെ പ്രതിരോധശേഷി കൂടുതൽ ഉണ്ടാവുന്നത്. തേയില കൊതുകിന്റെ അവർ പറയുന്നത് ഈ സെപ്റ്റംബർ നമ്മളിപ്പോ ഈ മഴ കഴിഞ്ഞിട്ടാകുമ്പോൾ ഇവർ പറയുന്നത് വെച്ചാൽ നമ്മൾ പൂക്കാൻ നോക്കുന്ന സമയത്ത് തളിര് വന്നിട്ടുണ്ടാവും, ചെറുങ്ങനെ ഒരു പൂമുട്ട് പോലെ വരുന്ന ഒരു സമയമുണ്ട്. അപ്പൊ ശരിക്കും വിരിഞ്ഞിട്ട് പൂവായിട്ട് കശുവണ്ടി ആകാൻ പാടില്ല. എന്നുവെച്ചാൽ അത് ഇതിന്റെ പ്രചരണം നടത്തുന്നത് തേനീച്ചയാണ്. അപ്പൊ നമ്മളത് പൂവെല്ലാം നന്ന് വിരിഞ്ഞ് ഇത് വന്ന തേനീച്ച നമ്മളെ എവിടെയുണ്ടെങ്കിലും ഇവിടെ വന്നിട്ട് തേൻ കുടിക്കുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാവും. നമ്മളതിന് ആ സമയത്ത് മരുന്നടിച്ചു കൊടുത്താൽ അത് കംപ്ലീറ്റ് നശിച്ചു പോകും. പിന്നെ അങ്ങനെ ചോണവിന് ഉറുമ്പ് എന്ന് പറഞ്ഞാൽ ചോന ഒരു ഉറുമ്പുണ്ട്, നമ്മളേറ്റവും മിത്രം അതാണ്. അപ്പം അത് പിന്നെ ഉണ്ടെങ്കിൽ ഈ തേയില കൊതുകിനെയും അതിന്റെ പുഴുവിനെയും എല്ലാം നശിപ്പിച്ച് കളയും. അപ്പം നമ്മൾ ഈ മരുന്നടിക്കുമ്പോൾ ഇത് രണ്ടും കൂടി പോകും, നമ്മൾ മിത്രങ്ങളും കൂടി ചത്തു പോകുന്ന ഒരു അവസ്ഥയുണ്ടാവും. അതുകൊണ്ട് അതിന് മുന്നേ ആയിട്ട് ഇത് പൂ മുട്ടിങ്ങനെ വരുന്ന സമയത്ത് എന്നാൽ പൂ വിരിയാനും പാടില്ല. ആ സമയത്ത് അടിച്ചു കൊടുത്താൽ അതിൻ്റെ ഗുണം എനിക്ക് ഉണ്ടായിരുന്നു. കഴിഞ്ഞ ഞാൻ അടിച്ചത് കൊണ്ട് എൻ്റെ അതിന് ഗുണം, നല്ലൊരു പൈസ കുറച്ചാവും.
1: അതിൻ്റെ പ്രയോഗം എങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുക, എത്ര തോത് അങ്ങനെയെല്ലാം ഉണ്ടാവില്ലേ?
0: അത് ഞാനിതിപ്പോൾ ആശ്രയിക്കുന്നത് ഈ സർവകലാശാലയുടെ അവരോട് ചോദിച്ചിട്ട് അവർ ഇത്ര ചെയ്തോന്ന് പറയും. കാരണം വെച്ചാൽ 2 മില്ലി 1 ലിറ്ററിൻ്റെ അകത്ത്
1: എന്താ മരുന്ന്,
0: അത് നമ്മളിപ്പോൾ ഇപ്പോൾ മാർക്കറ്റിൽ കിട്ടുന്ന പിന്നെ നിരോധിക്കാത്ത ആ സാധനങ്ങൾ അവർ പറഞ്ഞു തരും. അപ്പം അത് ഒരു 1 ലിറ്ററിൻ്റെ അകത്ത് ഇളക്കിയിട്ട് 15-ന്റെ ഒരു ഇതുവരെത്തിട്ട് നടക്കാൻ പറ്റൂല. 15 ലിറ്റർ നമ്മൾ പുറത്തിട്ട് കിടന്നതിൽ ഒരു 1 മണിക്കൂർ കഴിയുമ്പോൾ തന്നെ അത് ക്ഷീണിച്ചു പോകും. കുറച്ചും കൂടി നല്ലത് ഈ അടക്കാപ്പം ഉണ്ടല്ലോ, പിന്നെ കഴുങ്ങിൻ്റെ തോട്ടത്തിലടിക്കുന്നേ, അതാകുമ്പോൾ നമുക്കൊരു സ്ഥലത്ത് വെച്ചിട്ട് ഒരു 4-5 മാവിന് അടിക്കാൻ പറ്റും. അതാകുമ്പോൾ ആൾ 3 ആളെ വേണ്ടു, മറ്റേത് ഒരാളെ വേണ്ടും. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എടുത്ത് നടക്കാനല്ലേ പ്രയാസം, ഈ കശുവണ്ടി തോട്ടമല്ലേ, നമുക്ക് വിചാരിച്ചാൽ മതി നടക്കാൻ പറ്റില്ല. അങ്ങനെയുണ്ട്. അപ്പം മരുന്നടിക്കുന്ന ഏറ്റവും നല്ലതാണ് ഇപ്പം എനിക്ക് എൻ്റെ അനുഭവമാണ്. കഴിഞ്ഞ പ്രാവശ്യം 5 കിൻഡല് കിട്ടിയത് ഈ പ്രാവശ്യം 8 കെട്ടറ കിട്ടിയിട്ടുണ്ട്.
1: നമ്മൾ തുടക്കം എന്ന് പറയുമ്പോൾ ചെറിയ തൈകളായിട്ട് നമ്മൾ കൊണ്ടു നടന്നതാണല്ലോ, അപ്പം ആ സമയത്ത് മറ്റെന്തെങ്കിലുമൊക്കെ വിളകൾ ഇവിടെ പരീക്ഷിച്ചിരുന്നോ?
0: ഞാൻ ആ സമയത്ത് പ്രമോദ് സാർ ഉണ്ടായിരുന്നു, കൃഷി ഓഫീസർ മയിൽ. അപ്പോൾ അവർ ഞാനിങ്ങനെ അത് പോയിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഒരു പമ്പ് ഹൗസിൻ്റെ ഇതെല്ലാം പറഞ്ഞു, ഞാനൊരു ദിവസം വരാമെന്ന് പറഞ്ഞു. ഇവിടെ വന്ന് നോക്കിയിട്ട് ഇവള് കശുവണ്ടി ഇതെല്ലാം കണ്ടതിന് ശേഷം എന്നോട് പറഞ്ഞു, ഇതിനകത്ത് ഇടവേള 2 വർഷമെല്ലാം ചെയ്യാമല്ലോ, പയർ കൃഷി നന്നായിട്ട് ചെയ്യാം. പറങ്കി നന്നായിട്ട് ചെയ്തിന്. ഞാനൊരു 200 പിന്നെ ഇത് നട്ടിട്ടുണ്ടായിരുന്നു, കൈതച്ചക്ക. ഏറ്റവും നന്നായി അതിൻ്റെ അകത്ത് പൂ ഇടാൻ നോക്കുന്ന സമയത്ത് ഇതിൻ്റെ മണ്ട എന്ന് വെച്ചാൽ നമ്മളെ മണ്ടെന്ന് വെച്ചാൽ വേര് അടക്കില്ല സ്ഥലം, മുള്ളം പന്തി വന്ന്

0: കംപ്ലീറ്റ് അത് 200 എണ്ണം ഒരു ആഴ്ച കൊണ്ട് തിന്നിട്ട് പോയിന്. അത് ഇടവേള ഒരു 2-3 വർഷം നന്നായിട്ട് ചെയ്യാൻ പറ്റും. പയർ കൃഷി അങ്ങനത്തെ ചെയ്യാം. കയ്പ ഞാൻ കുമ്പളം വരെ ചെയ്തിട്ടുണ്ടായിരുന്നു. കുമ്പളം ഒരു 200 പിന്നെ തറയാൻ നട്ടിട്ടുണ്ടായിരുന്നു, 4-5 എണ്ണം വെച്ചിട്ട്. അതൊരു നാരങ്ങേന്റെ വലുപ്പമാകുമ്പോൾ അത് അതിന്റെ ടെന്നീസ് ബോളിന്റെ വലുപ്പമാകുമ്പോൾ തന്നെ അത് തിന്നിട്ട് അങ്ങ്
1: പോകും.
0: ഒന്നും കിട്ടൂല, അങ്ങനത്തെ ഒരു സാധനം കിട്ടുന്നില്ല. കശുവണ്ടിക്ക് നശിപ്പിച്ച് കളയുന്നു. ഞാൻ ഈ കശുമാവ് ഒരു 1.5 അടിയെല്ലാം വരുന്ന സമയത്ത് ചെറുനാരും ഞാൻ വെച്ചാൽ 5.5 മീറ്ററില്ലേ അതിന്റെ ഇടക്ക് ഇതിന്റെ സെൻട്രലായിട്ട് ഓരോ ചെറുനാരം നടന്നു വെച്ചിട്ട് ഞാൻ ഒരു 85 തൈ വാങ്ങിക്കൊണ്ട് തന്നെ നട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ വെയില് കിട്ടുന്ന 1-2 എണ്ണം ബാക്കിയെല്ലാം നശിച്ചുപോയി. നശിച്ചുപോയെന്ന് വെച്ചാൽ ഇതിന് ഷെയ്ഡ് വരുമ്പോൾ ഇതിനെ ഒന്നും ഉണ്ടാവില്ല. ഈ മണ്ണില് ചെങ്കലിന്റെ മണ്ണിൽ ഏറ്റവും പറ്റുന്നതാണ് ഈ ഒന്ന് ചെറുനാരം. മധുരനാരങ്ങും ഇവിടെ നല്ല വെയിലുണ്ടെങ്കിൽ പറ്റും. തെങ്ങ് തെങ്ങ് ഒരു 10-26 തെങ്ങിന്റെ അടുത്ത് ഇപ്പം നിലവിലുണ്ട്. 4-ാമത്തെ കൊല്ലം പിന്നെ കുറ്റിയാടി തെങ്ങ് കായ്ച്ചു. ആവറേജ് വളരുന്ന തെങ്ങാണ്. പക്ഷേ ഇവിടെ അങ്ങനെ ശരിക്കും പറഞ്ഞ ഒരു 1.5 മീറ്ററില് നമുക്ക് തേങ്ങ തൊടാൻ പറ്റുന്ന കണ്ടീഷനിൽ ഇപ്പം നിലവിലുണ്ടായിട്ടുണ്ട്. ആ മാവും ഉണ്ട്. തെങ്ങിന്റെ ഇടക്കെ ചെറിയ 3-5-6 ഒട്ടുമാവ് വെച്ചിട്ട് അതിന്റെ അതെല്ലാം കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട്.
1: ഈ മണ്ണ് ഈ പറഞ്ഞ വിളകൾക്കെല്ലാം വളരെ യോജിച്ചതാണ്.
0: യോജിച്ച മണ്ണാണ്.
1: ഇപ്പൊ നട്ടുപിടിപ്പിച്ചിരിക്കുന്ന ഈ വിളകളെ നല്ല പോലെ പരിപാലിക്കുക എന്നുള്ളതാണ് ഇനി അങ്ങോട്ടുള്ള കാര്യം അല്ലേ?
0: ഞാനത് ഇപ്പൊ അങ്ങനെ ഒരു അങ്ങനെയാണ്. ഇനിയിപ്പോ നമ്മള് വളമിടുവാന്നുള്ളതിന് ഒരു പ്രക്രിയ ഉള്ളു.
1: പിന്നെ തുടരുന്നുണ്ടോ വളപ്രയോഗം?
0: ഇല്ല ഇല്ല, ഞാൻ 3 വർഷം ചെയ്തിട്ടില്ല. 5 വർഷം ചെയ്യണം എന്ന് പറഞ്ഞത് 3 വർഷം ആകുമ്പോ തന്നെ പിന്നെ മാവ് നല്ല വളർച്ച എത്തിയിട്ടായിരുന്നു. പിന്നെ ചെയ്യണ്ടെന്ന് പറഞ്ഞു.
1: ഇനി ഒന്നും ആവശ്യമില്ല.
0: നമ്മൾ അതിന്റെ രോഗം വരുമ്പോ അത് കണ്ടുപിടിച്ചിട്ട് പരിചരിക്കുക.
1: ശ്രദ്ധയും പരിചരണവും മാത്രമാണ്.
0: അത് ഓരോ 2 ആഴ്ചകളിലും കൂടുമ്പോ ഓരോ സ്ഥലത്തെ കൂടി നടന്നു നോക്കിയിട്ട് എന്തെങ്കിലും വരുന്നുണ്ടോ എന്ന് മനസ്സിലാക്കുക. അതാണ് ചെയ്യാനുള്ളത്. തോട്ടത്തിലപ്പം വരേണ്ടി വരും. വീട്ടിന്റെ അടുത്തല്ലാത്തോണ്ട് ഒരു പ്രയാസമുണ്ട്.
1: ലക്ഷ്മണേട്ടനെ സംബന്ധിച്ച്
0: അങ്ങനെ ഒരു വടിയില്ലാതെ നടക്കാൻ പറ്റൂല. അങ്ങനെ ഒരു പ്രയാസമില്ലതാണ്. എന്നിരുന്നാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു സുഖമാണ്. നമ്മൾ നട്ടതിന്റെ അകത്തല്ലോ. ഇവ ഇതിന്റെ തന്നെ ഒരു 20 ചെറിയ ഒരു 2.5 അടി വലിപ്പമുള്ള മധുരനാരങ്ങയിൽ ഒരു 10-20 എണ്ണം ഇപ്പൊ നിലവിലിടിയുണ്ട്. 10-20 എണ്ണം ഞാൻ പറിക്കുകയും ചെയ്തു. അപ്പൊ എല്ലാം കൂടി ഉണ്ടാകുന്ന ഒരു ഈൽഡ് വരുന്നത് നമുക്കൊരു മെച്ചം ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഈ കശുമാവിൽ ഇപ്പം വന്നു കഴിഞ്ഞാൽ ഇതൊരു പണിയടിച്ച സ്ഥലമെന്ന് ആർക്കും പറയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഒരു ഇതുണ്ട്. നമ്മളവിടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ആർക്കും അത് ഈ ഇത് പണിയടിച്ചിട്ട് ഇങ്ങനെ ആക്കിയ തോട്ടാന്നെന്ന് ഒരു കുട്ടിക്കും പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു ഇതുണ്ട്. അതിന് പണി പൈസ അങ്ങോട്ട് ഇട്ടിട്ടുണ്ട്, ഒരുപാട് പൈസ ഇട്ടിട്ടുണ്ട്.
1: പിന്നെ ലക്ഷ്മണേട്ടനോട് പ്രത്യേകിച്ച് എടുത്തു ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് കുടുംബത്തിന്റെ സപ്പോർട്ട്. കുടുംബത്തിന്റെ സപ്പോർട്ട് ഇല്ലാണ്ട് ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ എന്തായാലും പറ്റില്ലല്ലോ.
0: ആ കുടുംബത്തിന്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. അപ്പൊ അവനക്കിപ്പം മോനുണ്ടായാലുണ്ട്. ഓനൊരു വണ്ടി എടുക്കുന്നതുകൊണ്ട് എനിക്ക് എന്നെ ഇവിടെ കൊണ്ടാക്കാനും തിരിച്ച് ഓന ഇവിടെ ഉണ്ടെങ്കിൽ അതെല്ലാം ചെയ്യാനുണ്ട്. പിന്നെ ചായ പണിക്കാർക്കല്ല ചോറ് അതെല്ലാം കൊണ്ടുതരാനല്ലോ അവന്റെ ഭാഗത്തുണ്ട്. അവരെ പണിയെടുത്ത് ശീലമുള്ളവരൊന്നല്ലേ ഇപ്പോഴത്തെ കുട്ടികളും. അതെല്ലാം അല്ലേ
1: ഭാര്യയുടെ സപ്പോർട്ട്
0: അതുകൊണ്ട് ഒരു കുഴപ്പമില്ലാണ്ട് അവര് ഭക്ഷണം ഇതെല്ലാം ആക്കി തരും. സപ്പോർട്ടുണ്ട്, ഇല്ലാണ്ടാവില്ലോ. നമുക്ക് വീട്ടിൽ നിന്ന് രാവിലെ വരുമ്പോൾ ചായയും ഇതെല്ലാം പാക്ക് ചെയ്ത് എല്ലാം കൊണ്ട് വരും. ഇവിടെ വന്ന് ചെയ്യാന്ന് കയ്യില്ല. ആദ്യമെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. ചെറിയ മാവ് ആ സമയത്ത് കശുകൊണ്ട് കൊടുക്കാനെല്ലാം വരലുണ്ടായിരുന്നു. അങ്ങനെ വീട്ടിൽ നിന്നല്ലേ സപ്പോർട്ടുണ്ട്. എതിരൊന്നും പറയാം, കൃഷിയൊന്നും ചെയ്യേണ്ടെന്നും പറയല്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് അതൊരു സംതൃപ്തിയാണ്. നമ്മൾ ഒരു കൊല്ലം മുമ്പ് കണ്ട സാധനമല്ല. ഒരു കൊല്ലം കഴിഞ്ഞ് വന്ന് ഇവിടെ നോക്കുമ്പോൾ കംപ്ലീറ്റ് കാടായിട്ട് ഫോറസ്റ്റ് പോലെ കിടക്കുകയാണ്. തരിശായിട്ട് തിന്ന സ്ഥലമാണ്. അപ്പൊ അങ്ങനെയുള്ള സ്ഥലം ഇങ്ങനെ മാറ്റിയെടുക്കുകയെന്ന് വെച്ചാൽ വലിയ ഇതാണ്. അത് എനക്കും ഒരു ഇതാണ്. ഈ ഫീൽഡിലെത്തുന്ന ഞാൻ ഒരിക്കലും പറഞ്ഞു, ഞാൻ ഗൾഫിൽ തന്നെ ഇപ്പോൾ 61-62 വർഷം തുടങ്ങി. ഏകദേശം കഴിഞ്ഞ വർഷം എങ്ങാറ്റം തിരിച്ചു വരേണ്ട ഒരു സമയമായിട്ടുള്ളൂ. പിന്നെയല്ലേ ഇതെല്ലാം നോക്കണ്ട. അപ്പൊ അതിന് മുമ്പ് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയെന്നുള്ള വലിയൊരു ഭാഗ്യമാണ്.
1: തീർച്ചയായിട്ടും പ്രതിസന്ധികളൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് ലക്ഷ്മണേട്ടൻ ഈ ഒരു പച്ചപ്പുടെ ഉണ്ടാക്കിയിരിക്കുന്നത്.
0: പക്ഷേ ഇതിപ്പോ ഒരു നഷ്ടം അമ്മയാണ്. നമ്മൾ വീട്ടിലെ കൃഷി എന്ന് പറഞ്ഞാൽ അമ്മ തന്നെ ആയിരുന്നു. പക്ഷെ അമ്മ ആക്സിഡന്റിൽ മരിച്ചു പോയി. കൃഷി എന്ന് പറഞ്ഞാൽ അവർ എല്ലാവർക്കും അറിയാം, അത് ഇത്രയും നന്നായിട്ട് പരിപാലിക്കും. ഒരു വയലായാലും തെങ്ങായാലും എന്തായാലും അതെല്ലാം ചെയ്യുന്നൊരു ഇതുണ്ട്. ആ പാരമ്പര്യം നമുക്ക് കിട്ടിയോണ്ടായിരിക്കും അങ്ങനെ ഒരു ഇഷ്ടം തോന്നുന്നത്. നമുക്ക് ശാരീരിക ആവശ്യത ആണെങ്കിലും കുറച്ച് പൈസ ഇട്ടാലും ഇങ്ങനെ ചെയ്യണമെന്ന് തോന്നിയത് അതിന്റെ ഭാഗമായിട്ടായിരിക്കും. അത് നമ്മുടെ രക്തത്തിലുണ്ട്, അതുകൊണ്ടായിരിക്കും എനിക്ക് തോന്നുന്നത്.
2: ക്ഷമയും തുടർച്ചയായ പരിചരണവും ഉണ്ടെങ്കിൽ കശുമാവ് ദീർഘകാലം വരുമാനം നൽകുന്ന ഒരു മികച്ച വിളയാണ്. ഉപയോഗശൂന്യമായി കിടക്കുമായിരുന്ന ഒരു ഭൂമിയെ കൃഷിയോഗ്യമാക്കി മാറ്റി നല്ല ഉൽപാദനവും വരുമാനവും നേടാമെന്ന് ശ്രീ ലക്ഷ്മണൻ തെളിയിക്കുന്നു. കശുവണ്ടിക്ക് നല്ല വില ലഭിക്കുകയും ഒപ്പം വലിയ തോതിൽ പാഴായിപ്പോകുന്ന കശുമാങ്ങ കർഷകന് ഒരു വില നൽകി സംഭരിച്ച് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അത് ഗ്രാമീണ മേഖലയിലെ തൊഴിൽ സാധ്യതയ്ക്കും കാരണമാകുമെന്ന് ശ്രീ ലക്ഷ്മണൻ അഭിപ്രായപ്പെടുന്നു. കശുമാവ് കൃഷിയിലെ അനുഭവങ്ങളുമായി ഇതുവരെ നമുക്കൊപ്പം മയിൽ കയറളം ഉറപ്പൊടിയിലെ ശ്രീ കിഴക്കയിൽ ലക്ഷ്മണൻ. നിർവഹണം വിനോദ് ബാബു എച്ച്, കൂടെ നീത ഷാജി.

0: വാണി
1: കർഷക പക്ഷത്തു നിന്നും കണ്ണൂർ ആകാശവാണിയുടെ ഹരിത ദർശനം.
2: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
3: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
4: ആകാശവാണി കണ്ണൂർ. ഇന്നത്തെ കമ്പോള വില നിലവാര ബുള്ളറ്റിൻ. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിലെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ ക്വിന്റലിന് കണ്ണൂർ 24,666 രൂപ, കാഞ്ഞങ്ങാട് 26,000 രൂപ, കാസർഗോഡ് 30,000 രൂപ, തളിപ്പറമ്പ് 24,660 രൂപ. കൊപ്ര ക്വിന്റലിന് കണ്ണൂർ 13,000 രൂപ, തലശ്ശേരി 12,000 രൂപ, കാസർഗോഡ് 11,000 രൂപ, തളിപ്പറമ്പ 12,700 രൂപ, കാഞ്ഞങ്ങാട് 11,000 രൂപ. തേങ്ങാപ്പിണാക്കി ക്വിന്റലിന് കണ്ണൂർ 3,700 രൂപ. നാളികേരം തൊണ്ടില്ലാത്തത് ക്വിന്റലിന് കണ്ണൂർ 4,000 രൂപ, തലശ്ശേരി 4,300 രൂപ, കാസർഗോഡ് 3,700 രൂപ, തളിപ്പറമ്പ 4,400 രൂപ. കുരുമുളക് ക്വിന്റലിന് തലശ്ശേരി 67,000 രൂപ, തളിപ്പറമ്പ 66,500, കാഞ്ഞങ്ങാട് 67,000, കാസർഗോഡ് 66,000 രൂപ. റബ്ബർ ക്വിന്റലിന് തളിപ്പറമ്പ 22,000 രൂപ, കാഞ്ഞങ്ങാട് 24,000 രൂപ. കൊട്ടപ്പാക്കി ക്വിന്റലിന് തളിപ്പറമ്പ 40,000 രൂപ, കാഞ്ഞങ്ങാട് 44,000 രൂപ, കാസർഗോഡ് 50,000 രൂപ, തലശ്ശേരി 38,000 രൂപ. നേന്ത്രക്കായ ക്വിന്റലിന് കണ്ണൂർ 4,800 രൂപ, തലശ്ശേരി 5,000 രൂപ, തളിപ്പറമ്പ 4,300 രൂപ, കാഞ്ഞങ്ങാട് 4,500 രൂപ, കാസർഗോഡ് 5,000 രൂപ. പച്ചക്കപ്പ ക്വിന്റലിന് കണ്ണൂർ 3,000 രൂപ. കോഴിമുട്ട 100-ന് കണ്ണൂർ 660 രൂപ, തളിപ്പറമ്പ 720 രൂപ, തലശ്ശേരി 675 രൂപ. അടയ്ക്കാപ്പഴുത്തത് 1,000-ന് തലശ്ശേരി 4,200 രൂപ, കാസർഗോഡ് 4,500 രൂപ. ഇന്നത്തെ കമ്പോള വില നിലവാരമാണ് ഇതുവരെ കേട്ടത്. ഇനി കാലാവസ്ഥ അറിയിപ്പ്. കേരളത്തിൽ കാലവർഷം ദുർബലമായിരുന്നു. ലക്ഷദ്വീപിൽ വ്യാപകമായും കേരളത്തിൽ സാമാന്യം വ്യാപകമായും മഴയുണ്ടായി. പ്രധാന മഴയുടെ അളവുകൾ സെന്റിമീറ്ററിൽ. ഹൊസ്തുർഗ് 5, മുളിയാർ 4, കണ്ണൂർ കുഡ്ലു, കണ്ണൂർ ICAR 3 വീതം, തലശ്ശേരി ചെറുവാഞ്ചേരി മടിക്കൈ പാണത്തൂർ 2 വീതം, അമിനി വെള്ളാനിക്കര ഇടുക്കി, ആലുവ പെരുമ്പാവൂർ മഞ്ചേരി കൊയിലാണ്ടി മാഹി അയ്യൻകുന്ന് പെരിങ്ങോം പടന്നക്കാട് നേര്യമംഗലം 1 സെന്റിമീറ്റർ വീതവും മഴ രേഖപ്പെടുത്തി. അടുത്ത 7 ദിവസങ്ങളിൽ കേരളത്തിലും ലക്ഷദ്വീപിലും സാമാന്യം വ്യാപകമായ മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യതയുണ്ട്. ഈ മാസം 27 ശനിയാഴ്ച മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജൂൺ 29 തിങ്കളാഴ്ച കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കാലാവസ്ഥാ അറിയിപ്പാണ് ഇതുവരെ കേട്ടത്.

0: ഇന്ന് 7:35 റേഡിയോ ഗൈഡ് ഉദ്യോഗാർത്ഥികൾക്ക് ഒരു വഴികാട്ടി. 8:00 കാവ്യവിചാരം ഇന്ന് രാത്രി 8:00. ആകാശവാണി കണ്ണൂർ. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീ വിജയ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ സീഷെൽ സന്ദർശനത്തിന് ശനിയാഴ്ച തുടക്കമാകും. ആഗോള വെല്ലുവിളികളെ നേരിടുന്നതിനായി രാജ്യങ്ങൾ പരസ്പര ധാരണയോടെ ഒന്നിച്ച് പ്രവർത്തിക്കണമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഇന്ത്യ ഇതുവരെ ഒപ്പുവച്ചതിൽ വെച്ച് ഏറ്റവും സമഗ്രമായ കരാറാണ് UKയുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാറെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. വ്യാജമരുന്നുകളുടെ വ്യാപനം തടയുന്നതിനായി 1945 ഡ്രഗ്സ് നിയമങ്ങളിൽ ഭേദഗതി വരുത്തി ആരോഗ്യമന്ത്രാലയം. വന്യജീവി മനുഷ്യ സംഘർഷങ്ങൾക്ക് പരിഹാരം കാണാൻ വിശദമായ പദ്ധതി തയ്യാറാക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. ഫിഫ ലോകകപ്പിൽ ഇന്ന് ക്യൂറസാവോ ഐവറി കോസ്റ്റിനെയും ഇക്വഡോർ ജർമ്മനിയെയും നേരിടും. ICC വനിതാ 2020 ലോകകപ്പിൽ ഇന്ത്യക്കെതിരെ ടോസ് നേടിയ ബംഗ്ലാദേശ് ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ടതും വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടതുമായ 10 രാജ്യസഭാംഗങ്ങൾക്ക് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ പാർലമെന്റ് മന്ദിരത്തിൽ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ആന്ധ്രാപ്രദേശ്, അരുണാചൽ പ്രദേശ്, തമിഴ്നാട്, ഒഡീഷ, ഗുജറാത്ത്, ഝാർഖണ്ഡ് എന്നിവിടങ്ങളിൽ നിന്നുള്ള അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തവരിൽ ഉൾപ്പെടുന്നു. സീഷെൽസിന്റെ ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം 27 മുതൽ 29 വരെ സീഷെൽസ് സന്ദർശിക്കും. വിശദാംശങ്ങളിലേക്ക്.
2: 2015 ഇതിനു മുൻപ് പ്രധാനമന്ത്രി സീഷെൽസ് സന്ദർശിച്ചത്. ഇന്ത്യൻ പ്രതിരോധ സേനയുടെ ഒരു വിഭാഗവും ഇന്ത്യൻ നാവികസേനയുടെ 2 കപ്പലുകളും പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. സന്ദർശനവേളയിൽ പ്രധാനമന്ത്രി സീഷെൽസ് പ്രസിഡന്റ് ഡോ പാട്രിക് ഹെർമിനിയുമായി ചർച്ചകൾ നടത്തുകയും ഉഭയകക്ഷി സഹകരണത്തിന്റെ സാധ്യതകൾ വിലയിരുത്തുകയും ചെയ്യും. കൂടാതെ പരസ്പര താൽപര്യമുള്ള പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളിൽ ഇരുവരും കാഴ്ചപ്പാടുകൾ പങ്കുവയ്ക്കും. സീഷെൽസ് ദേശീയ അസംബ്ലിയെ അഭിസംബോധന ചെയ്യുന്ന പ്രധാനമന്ത്രി ഇന്ത്യൻ പ്രവാസികളുമായും ആശയവിനിമയം നടത്തും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ആഗോള വെല്ലുവിളികളെ നേരിടുന്നതിൽ അന്താരാഷ്ട്ര സഹകരണത്തിന്റെ ആവശ്യകത അടിവരയിട്ട് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. വൻ ആയുധവൽക്കരണത്തിനും ഉയർന്ന വെല്ലുവിളികൾ ഏറ്റെടുക്കുന്നതിനും സമൂഹമാധ്യമ യുഗത്തിന് അനുയോജ്യമായ രാഷ്ട്രീയത്തിനുമാണ് ലോകം ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ദക്ഷിണ കൊറിയയിൽ ജേജു ഫോറം ഫോർ പീസ് ആന്റ് പ്രോസ്പെരിറ്റി 2026 പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ശ്രീ ജയശങ്കർ. രാജ്യങ്ങൾ പരസ്പര ധാരണയോടെ ഒന്നിച്ച് പ്രവർത്തിക്കുന്നത് അന്താരാഷ്ട്ര തലത്തിൽ സുസ്ഥിരത ഉറപ്പാക്കാനും കൃത്യമായ അജണ്ടകളിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും സഹായിക്കുമെന്നും പറഞ്ഞു. സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് താങ്ങാനാകുന്നതും വിശ്വസനീയവുമായ ഊർജ്ജം അനിവാര്യമാണെന്ന് കേന്ദ്രമന്ത്രി മനോഹർ ലാൽ ഖട്ടർ. ഗുരുഗ്രാമിൽ നടന്ന 11th ബ്രിക്സ് ഊർജ്ജമന്ത്രിമാരുടെ യോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. സാമ്പത്തിക സാമൂഹിക പുരോഗതിക്കും മനുഷ്യ വികസനത്തിനും ഊർജ്ജം നിർണായകമാണ്. ഭാവിക്ക് അനുയോജ്യമായ ഊർജ്ജമേഖല കെട്ടിപ്പടുക്കുന്നതിനായി ഇന്ത്യ പുനരുപയോഗ ഊർജ്ജശേഷി, സ്മാർട്ട് ഗ്രിഡ് അടിസ്ഥാന സൌകര്യങ്ങൾ, ഊർജ്ജ സംഭരണ സംവിധാനങ്ങൾ എന്നിവ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ശ്രീ ഖട്ടർ വ്യക്തമാക്കി. വെനസ്വേലയിലുണ്ടായ ശക്തമായ ഭൂകമ്പത്തിൽ 164 പേർ മരിച്ചു. 971 പേർക്ക് പരിക്കേറ്റതായാണ് വിവരം. വെനസ്വേലയുടെ തലസ്ഥാനമായ കാരക്കാസിലും പരിസര പ്രദേശങ്ങളിലുമായി 7.2, 7.5 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനങ്ങളാണ് ഉണ്ടായത്. ഇതിനെ തുടർന്ന് രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ദുരന്തത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കടുത്ത ദുഃഖം രേഖപ്പെടുത്തി. ഇന്ത്യ ദുരന്തബാധിതർക്കൊപ്പം നിലകൊള്ളുന്നുവെന്നും വെനസ്വേലയ്ക്ക് സാധ്യമായ എല്ലാ സഹായങ്ങളും നൽകുമെന്നും ശ്രീ മോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ജപ്പാന്റെ വടക്കൻ മേഖലയിലും ഭൂചലനം അനുഭവപ്പെട്ടു. വ്യാജമരുന്നുകളുടെ വ്യാപനം തടയാനും സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനുമായി 1945 ഡ്രഗ്സ് നിയമങ്ങളിൽ ഭേദഗതി വരുത്തി ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം വിജ്ഞാപനം പുറത്തിറക്കി. ഇതോടെ ഷെഡ്യൂൾ എച്ച് ടുയിൽ കൂടുതൽ മരുന്നുകൾ ഉൾപ്പെടും. വാക്സിനുകൾ, ആന്റി മൈക്രോവേലുകൾ, ക്യാൻസർ പ്രതിരോധ മരുന്നുകൾ എന്നിവ പുതിയ നിയമത്തിന്റെ പരിധിയിൽ വരും. ഇതോടൊപ്പം NDPS നിയമപ്രകാരമുള്ള മരുന്നുകളും സൈക്കോട്രോപിക് മരുന്നുകളും ഷെഡ്യൂൾ എച്ച് ടുവിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ മരുന്നുകളുടെ പ്രാഥമിക പാക്കിംഗ് ലേബലിൽ ബാർകോഡോ QR കോഡോ പ്രിന്റ് ചെയ്യുകയോ പതിക്കുകയോ വേണം. ഇന്ത്യയിൽ $48 ബില്യൺ റെക്കോർഡ് നിക്ഷേപം നടത്താനുള്ള ആമസോണിന്റെ തീരുമാനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാഗതം ചെയ്തു. ആമസോൺ CEO ആന്റി ജാസിയുമായി പ്രധാനമന്ത്രി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഈ നിക്ഷേപം യുവാക്കൾക്ക് പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് അദ്ദേഹം സമൂഹമാധ്യമ പോസ്റ്റിൽ പറഞ്ഞു.

0: സാങ്കേതിക വിദ്യ അടിസ്ഥാനമാക്കിയുള്ള യുദ്ധരീതികളാണ് രാജ്യത്തിന്റെ സുരക്ഷയെ ഇനി നിർവചിക്കുകയെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ക്വാണ്ടം ടെക്നോളജി, ബഹിരാകാശ ഗവേഷണം എന്നിവ ഭാവി സുരക്ഷയിൽ നിർണായക പങ്കുവഹിക്കും. ന്യൂഡൽഹിയിലെ നാഷണൽ ഡിഫൻസ് കോളേജിൽ മുതിർന്ന ഉദ്യോഗസ്ഥരെയും വിദ്യാർത്ഥികളെയും അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. സങ്കീർണമായ ആഗോള സാഹചര്യങ്ങളിലെ വെല്ലുവിളികളെ ഫലപ്രദമായി നേരിടുന്നതിന് ഇന്ത്യ സാങ്കേതിക വിദ്യയ്ക്ക് മുന്നേ സഞ്ചരിക്കണമെന്നും മന്ത്രി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ത്യയുടെ റഫാൽ യുദ്ധവിമാനങ്ങളുടെ എണ്ണം 36 പകരം 32 അവകാശപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. ഈ വീഡിയോ വ്യാജമാണെന്നും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് നിർമ്മിച്ചതാണെന്നും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്ക് യൂണിറ്റ് വ്യക്തമാക്കി. ഇന്ത്യ ഇതുവരെ ഒപ്പുവച്ചതിൽ വെച്ച് ഏറ്റവും സമഗ്രമായ കരാറാണ് യു കെയുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാർ എന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. കരാറിൽ നിന്ന് ലഭിക്കുന്ന സാമ്പത്തിക നേട്ടങ്ങളുടെ കാര്യത്തിൽ ആകാശമാണ് പരിധിയെന്ന് ഇന്ന് ലണ്ടനിൽ നടന്ന ഇന്ത്യ ഗ്ലോബൽ ഫോറം യു കെ ഇന്ത്യ വീക്കിനെ അഭിസംബോധന ചെയ്യവേ ശ്രീ ഗോയൽ പറഞ്ഞു.
2: We see the United Kingdom Free Trade Agreement as helping our industry also evolve, go up the ladder, compete with businesses in the United Kingdom wherever we compete with them, complement businesses in the United Kingdom where we can work together in global value chains, supporting each other's economy, and together becoming a force multiplier to support the global economy.
0: വന്യജീവി മനുഷ്യ സംഘർഷങ്ങൾക്ക് പരിഹാരം കാണാൻ വിശദമായ പദ്ധതി തയ്യാറാക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. വന്യജീവി ആക്രമണത്തിന്റെ നഷ്ടപരിഹാരത്തുകയിൽ വർദ്ധനവ് വരുത്തുന്ന കാര്യം പരിശോധിക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. പത്തനംതിട്ട വടശ്ശേരിക്കരയിൽ നടന്ന അവലോകന യോഗത്തിനുശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കുന്നതിന് കേന്ദ്ര സർക്കാരാണ് അനുമതി നൽകേണ്ടതെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. ജനവാസ മേഖലകളെയും കൃഷിസ്ഥലങ്ങളെയും പരിസ്ഥിതി ലോല പ്രദേശങ്ങളുടെ പരിധിയിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കണമെന്ന് കേരളം കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തോട് ആവശ്യപ്പെടും. പരിസ്ഥിതി ലോല പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട ആശങ്ക പരിഹരിക്കുന്നതിനായി ചേർന്ന വകുപ്പുതല യോഗത്തിലാണ് ഇക്കാര്യം ചർച്ച ചെയ്തത്. ഈ വിഷയത്തിൽ തുടർ നടപടികൾ തീരുമാനിക്കുന്നതിനായി ഈ മാസം 30 മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം ചേരാനും തീരുമാനിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 1:30 ക്യുറസാവോ ഐവറി കോസ്റ്റിനെയും ഇക്വഡോർ ജർമ്മനിയെയും നേരിടും. നാളെ പുലർച്ചെ 4:30 നടക്കുന്ന മത്സരങ്ങളിൽ ടുണീഷ്യ നെതർലൻഡ്സുമായും ജപ്പാൻ സ്വീഡനുമായും ഏറ്റുമുട്ടും. തുർക്കിയെ യുഎസ്എ പാരാഗ്വേ ഓസ്ട്രേലിയ മത്സരങ്ങൾ രാവിലെ 7:30. ഇന്ന് രാവിലെ നടന്ന മത്സരങ്ങളിൽ ദക്ഷിണാഫ്രിക്ക ദക്ഷിണ കൊറിയയെയും മെക്സിക്കോ ചെക്ക് റിപ്പബ്ലിക്കിനെയും തോൽപ്പിച്ചു. ഐസിസി വനിതാ 2020 ലോകകപ്പിൽ ഇന്ത്യ ബംഗ്ലാദേശ് മത്സരം മാഞ്ചസ്റ്ററിൽ ആരംഭിച്ചു. ടോസ് നേടിയ ബംഗ്ലാദേശ് ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 5 കൂടി ലഭ്യമാകും. sec.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഞായറാഴ്ച രാവിലെ 11 നടക്കും. പരിപാടിയുടെ 135 പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും നാളെ വരെ മൈ ജിഒവി നമോ ആപ്പ് അല്ലെങ്കിൽ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ അറിയിക്കാം. 2026 ദേശീയ അധ്യാപക പുരസ്കാരത്തിന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം അപേക്ഷ ക്ഷണിച്ചു. ദേശീയ അവാർഡ് പോർട്ടൽ വഴി അടുത്ത മാസം 10 വരെ നാമനിർദ്ദേശങ്ങൾ സമർപ്പിക്കാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 സീഷൽ സന്ദർശനത്തിന് ശനിയാഴ്ച തുടക്കമാകും. ആഗോള വെല്ലുവിളികളെ നേരിടുന്നതിനായി രാജ്യങ്ങൾ പരസ്പര ധാരണയോടെ ഒന്നിച്ചു പ്രവർത്തിക്കണമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഇന്ത്യ ഇതുവരെ ഒപ്പുവച്ചതിൽ വെച്ച് ഏറ്റവും സമഗ്രമായ കരാറാണ് യു കെയുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാർ എന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. വ്യാജമരുന്നുകളുടെ വ്യാപനം തടയുന്നതിനായി 1945 ഡ്രഗ്സ് നിയമങ്ങളിൽ ഭേദഗതി വരുത്തി ആരോഗ്യമന്ത്രാലയം. വന്യജീവി മനുഷ്യ സംഘർഷങ്ങൾക്ക് പരിഹാരം കാണാൻ വിശദമായ പദ്ധതി തയ്യാറാക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. ഫിഫ ലോകകപ്പിൽ ഇന്ന് ക്യുറസാവോ ഐവറി കോസ്റ്റിനെയും ഇക്വഡോർ ജർമ്മനിയെയും നേരിടും. ICC വനിതാ 2020 ലോകകപ്പിൽ ഇന്ത്യക്കെതിരെ ടോസ് നേടിയ ബംഗ്ലാദേശ് ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
3: ആകാശവാണി കണ്ണൂർ. റേഡിയോ ഗൈഡ് ഉദ്യോഗാർത്ഥികൾക്ക് ഒരു വഴികാട്ടി. റേഡിയോ ഗൈഡ് കോഴ്സുകൾ, പരീക്ഷകൾ, കരിയർ ഗൈഡൻസ്, മോട്ടിവേഷൻ.
4: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, റേഡിയോ ഗൈഡിലേക്ക് സ്വാഗതം. ബയോടെക്നോളജിയിലൂടെ പഠനവും തൊഴിലവസരങ്ങളും. കണ്ണൂർ ചിന്മയ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഫോർ വിമൺ, PG ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബയോടെക്നോളജി, അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ വി രശ്മി സംസാരിച്ചത് കഴിഞ്ഞ വ്യാഴാഴ്ച റേഡിയോ ഗൈഡിൽ നിങ്ങൾ കേട്ടുവല്ലോ. ഇന്ന് റേഡിയോ ഗൈഡിൽ ബയോടെക്നോളജിയെ പ്രായോഗികാടിസ്ഥാനത്തിൽ വ്യത്യസ്ത കളർ കോഡ് ഉപയോഗിച്ച് തരംതിരിക്കുന്നതും കൂടാതെ BSc BTech ബയോടെക്നോളജി കോഴ്സുകളിലേക്കുള്ള യോഗ്യതകളെക്കുറിച്ചും ഉപരിപഠന സാധ്യതകളെക്കുറിച്ചും പ്രവേശന പരീക്ഷകളെക്കുറിച്ചും അപേക്ഷ സമർപ്പിക്കേണ്ട വിധം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ചും ഡോക്ടർ വി രശ്മി വിശദമാക്കുന്നത് തുടർന്ന് കേൾക്കൂ.
5: ബ്ലൂ ബയോടെക്നോളജി ഓർ മറൈൻ ബയോടെക്നോളജി, ജലജീവികളെയും സമുദ്രജീവികളെയും ഉപയോഗിച്ച് ഉപകാരപ്രദമായ ഉൽപ്പന്നങ്ങൾ വികസിപ്പിക്കുന്ന ശാഖയാണ്. സമുദ്ര വിഭവങ്ങളെ അടിസ്ഥാനമാക്കി ആരോഗ്യരംഗം, ഭക്ഷ്യവ്യവസായം, സൗന്ദര്യവർദ്ധന ഉൽപ്പന്നങ്ങൾ തുടങ്ങിയ മേഖലകളിൽ നിന്ന് വ്യാപകമായി ഉപയോഗിക്കുന്നു. സമുദ്രത്തിൽ നിന്നുള്ള ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങൾ, കോസ്മെറ്റിക്സ്, ന്യൂട്രിയൻ സപ്ലിമെന്റുകൾ എന്നിവ ഇതിലൂടെ വികസിപ്പിക്കപ്പെടുന്നു. കൂടാതെ അക്വാകൾച്ചർ മേഖലയുടെ മെച്ചപ്പെടുത്തലിനും ഇത് നിർണായകമായ പങ്ക് വഹിക്കുന്നു. ആൽഗകളും സമുദ്ര സൂക്ഷ്മജീവികളും ഉപയോഗിച്ച് വിവിധ ഉപകാരപ്രദമായ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കപ്പെടുന്നു. ഉദാഹരണത്തിന്, മൈക്രോ ആൽഗയിൽ നിന്നും ബയോ എനർജി പ്രൊഡക്ഷൻ നടത്തിവരുന്നു. അടുത്ത കളർ കോഡ് ഫുഡ് ബയോടെക്നോളജിയുടെയാണ്, അത് യെല്ലോ ബയോടെക്നോളജി എന്ന് പറയാം. യെല്ലോ ബയോടെക്നോളജി പ്രധാനമായും ഭക്ഷ്യ ഉൽപാദനം, പ്രോസസിംഗ്, സുരക്ഷ, പോഷകഗുണം എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലയാണ്. ഭക്ഷ്യ ഉൽപാദനത്തിന്റെ ഗുണനിലവാരവും അളവും മെച്ചപ്പെടുത്തുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. തൈര്, ചീസ്, ബ്രെഡ് തുടങ്ങിയ ഫെർമെന്റഡ് ഫുഡിന്റെ നിർമ്മാണം, ഭക്ഷ്യ സംരക്ഷണം, ഫുഡ് പ്രിസർവേഷൻ, പോഷക ഗുണവർദ്ധനവ്, ഉദാഹരണത്തിന് സാച്ചുറേറ്റഡ് ഫാറ്റ് കുറയ്ക്കൽ, കൂടാതെ പരമ്പരാഗതമായ ഫെർമെന്റേഷൻ പ്രക്രിയയുടെ മെച്ചപ്പെടുത്തലുകൾ ഇവയിൽ മുന്നിട്ട് നിൽക്കുന്നു. ഗ്രേ ബയോടെക്നോളജി അഥവാ എൻവയൺമെന്റൽ ബയോടെക്നോളജി. ഗ്രേ ബയോടെക്നോളജി പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട ഒരു ശാഖയാണ്. പരിസ്ഥിതിയെ സംരക്ഷിക്കുകയും മലിനീകരണം കുറയ്ക്കുകയും പുനരുദ്ധരിക്കുകയും ചെയ്യുന്നതിലാണ് ഇതിന്റെ പ്രധാന ശ്രദ്ധ. മാലിന്യ സംസ്കരണം, മലിനജല ശുദ്ധീകരണം, ബയോ റെമഡിയേഷൻ, പൊല്യൂഷൻ കൺട്രോൾ, റീസൈക്ലിംഗ് ഓഫ് ബയോളജിക്കൽ വേസ്റ്റ് എന്നിവ ഇതിന്റെ പ്രധാന പ്രയോഗങ്ങളാണ്. ഗോൾഡ് ബയോടെക്നോളജി ഓർ ബയോ ഇൻഫർമാറ്റിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, കമ്പ്യൂട്ടേഷണൽ ബയോളജി, ഡാറ്റ അനാലിസിസ് എന്നിവ സംയോജിപ്പിച്ചിട്ടുള്ള മേഖലയാണിത്. DNA സീക്വൻസുകൾ, പ്രോട്ടീൻ ഘടനകൾ തുടങ്ങിയ വൻതോതിലുള്ള ജൈവ ഡാറ്റകൾ ശേഖരിക്കുകയും വിശകലനം ചെയ്യുകയും ചെയ്യുന്നത് ഇതിന്റെ ലക്ഷ്യമാണ്. വയലറ്റ് അല്ലെങ്കിൽ പർപ്പിൾ ബയോടെക്നോളജി, ഈ ശാഖ ബയോടെക്നോളജിയുടെ എത്തിക്കൽ, ലീഗൽ ആൻഡ് റെഗുലേറ്ററി വിഷയങ്ങളെക്കുറിച്ചാണ് ശ്രദ്ധിക്കുന്നത്. ബയോടെക്നോളജി വിദ്യയുടെ ശരിയായ ഉപയോഗവും സാമൂഹിക ഉത്തരവാദിത്വവും ഉറപ്പാക്കുന്നതിൽ ഇത് പ്രധാന പങ്ക് വഹിക്കുന്നു. ബ്ലാക്ക് ബയോടെക്നോളജി, ബയോടെററിസം, ബയോളജിക്കൽ വാർഫെയർ എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലയാണ് ബ്ലാക്ക് ബയോടെക്നോളജി. അത്യന്തം അപകടകരമായ രോഗാണുക്കളെ ആയുധമായി ഉപയോഗിക്കുന്ന സാധ്യതകളും അവയുടെ പ്രതിരോധ മാർഗങ്ങളും ഇതിൽ പഠന വിഷയങ്ങളാണ്. അടുത്തതായി ബയോടെക്നോളജി എവിടെയൊക്കെ നമുക്ക് പഠിക്കാം, എങ്ങനെയൊക്കെ പഠിക്കാം എന്നുള്ളതിനെ കുറിച്ച് പറയാം. ബയോടെക്നോളജി നമുക്ക് ഡിഗ്രി ലെവലിലും PG ലെവലിലും പഠിക്കുവാൻ അവസരം

അവസരങ്ങളുണ്ട്. ഇതിനു വേണ്ടിയിട്ടുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഡിഗ്രി ലെവലില് BSc ബയോടെക്നോളജിയും അതുപോലെ തന്നെ BTech ബയോടെക്നോളജിയും കുട്ടികൾക്ക് പഠിക്കാവുന്നതാണ്. ബയോടെക്നോളജി ഒരു മൾട്ടി ഡിസിപ്ലിനറി ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ എല്ലാ യൂണിവേഴ്സിറ്റീസും അതിന്റെ കരിക്കുലം ഡിസൈൻ ചെയ്യുമ്പോൾ കുട്ടികൾക്ക് ഇതിന്റെ ഏരിയയില് ഏറ്റവും പുതിയതായിട്ട് വരുന്ന എല്ലാ ഡെവലപ്മെന്റ്സിനെ കുറിച്ചും അതുപോലെ ബയോടെക്നോളജിനെ ഇൻഡസ്ട്രീസില്, അഗ്രികൾച്ചറില്, മെഡിസിൻ, ഫോറൻസിക്സിലൊക്കെ എങ്ങനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളും കരിക്കുലത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ റിസർച്ചിലേക്ക് താല്പര്യമുള്ള കുട്ടികളാണ് ബയോടെക്നോളജി എന്ന വിഷയം ചൂസ് ചെയ്യുക. ആദ്യമായി BSc ബയോടെക്നോളജിയുടെ കാര്യത്തിലേക്ക് കടക്കാം. BSc ബയോടെക്നോളജി പ്രവേശനത്തിന് എലിജിബിലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ +2 എക്സാമിനേഷൻ അല്ലെങ്കിൽ അതിന്റെ ഇക്വലന്റ് ഫ്രം എനി റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റീസ് അല്ലെങ്കിൽ ബോർഡാണ്. ഇവിടെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നതാണ് കോർ സബ്ജക്റ്റ് ആയിട്ട് കുട്ടികൾ പഠിക്കേണ്ടത്. മിനിമം 50% അഗ്രിഗേറ്റ് മാർക്സ് എങ്കിലും കുട്ടികൾ സ്കോർ ചെയ്യണം ജനറൽ കാറ്റഗറിയിൽ. SC/ST കാറ്റഗറി ആകുമ്പം ഒരു 45% മതിയാവും. കേരളത്തില് ധാരാളം ഓട്ടോണമസ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, അതുപോലെ കോളേജസ്, യൂണിവേഴ്സിറ്റിയുമായിട്ട് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള കോളേജുകൾ, എയ്ഡഡ് കോളേജുകൾ, സെൽഫ് ഫിനാൻസിംഗ് കോളേജുകൾസ് എല്ലാം BSc ബയോടെക്നോളജി പ്രോഗ്രാം ഓഫർ ചെയ്യുന്നുണ്ട്. അഡ്മിഷൻ ടു UG പ്രോഗ്രാം യൂഷ്വലി ക്യാപ് ബേസ്ഡ് മെത്തേഡാണ്. അതായത് സെൻട്രലൈസ്ഡ് അലോട്ട്മെന്റ് പ്രോസസ് ആണ് എല്ലാ യൂണിവേഴ്സിറ്റികളും ഫോളോ ചെയ്യുന്നത്. അതിനുവേണ്ടി കുട്ടികൾ ഏത് യൂണിവേഴ്സിറ്റിയാണോ തിരഞ്ഞെടുക്കുന്നത് ആ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ പോയിട്ട് അഡ്മിഷൻ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അവിടെ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. കുട്ടികൾക്ക് കാൻഡിഡേറ്റ് ലോഗിൻ അവൈലബിൾ ആയിരിക്കും. ഈ ലോഗിനിൽ പോയി അവരവരുടെ പേഴ്സണൽ ഡീറ്റെയിൽസും മാർക്സും അതുപോലുള്ള നെസസറി ആയിട്ടുള്ള ഇൻഫർമേഷൻസ് എല്ലാം സമർപ്പിക്കുക. നമ്മുടെ കേരളത്തില് 40-ലധികം കോളേജുകളുണ്ട് BSc ബയോടെക്നോളജി ഓഫർ ചെയ്യുന്നത്. BSc ബയോടെക്നോളജി പ്രോഗ്രാം എന്നല്ല ഏതൊരു ബിരുദ പ്രോഗ്രാമും കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് FAUGP ലെവലിലാണ്. അതായത് 4-ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം ആണ്. 4-ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമില് കുട്ടികൾക്ക് വളരെയധികം ഫ്ലെക്സിബിലിറ്റി കൊടുക്കുന്നുണ്ട്. കുട്ടികൾക്ക് വേണമെങ്കിൽ ഒരു 3-ഇയർ UG പ്രോഗ്രാം ചെയ്യാം, ഇല്ലെങ്കിൽ അവർക്ക് 4-ാമത്തെ വർഷത്തിലേക്ക് കടക്കാം. 4-ാമത്തെ വർഷത്തിലേക്ക് കടക്കണമെങ്കിൽ കുട്ടികൾ 3rd year കഴിയുമ്പം ഒരു 75% മാർക്സ് അവർക്ക് വേണം, അല്ലെങ്കിൽ 7.5 CGPA ഉണ്ടെങ്കിൽ മാത്രമേ കുട്ടികൾക്ക് 4th year കടക്കാൻ പറ്റുള്ളൂ. 4th year വന്നു കഴിഞ്ഞാൽ 2 പ്രോഗ്രാമുകളാണ് അവർക്കുള്ളത്. ഒന്ന് 4-ഇയർ UG വിത്ത് ഹോണേഴ്സ്, അതുപോലെ തന്നെ 4-ഇയർ UG ഓണേഴ്സ് വിത്ത് റിസർച്ച്. ഇതിൻ്റെ അകത്ത് 4-ഇയർ UG ഓണേഴ്സ് വിത്ത് റിസർച്ച് സെലക്ട് ചെയ്യുന്ന കുട്ടികൾക്ക് ഡയറക്റ്റ് ആയിട്ട് PhD പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. ഇനി അഥവാ കുട്ടികൾക്ക് MSc ചെയ്യണമെന്നുണ്ടെങ്കിൽ 4-ഇയർ UG പ്രോഗ്രാം ചെയ്യുന്ന കുട്ടികൾക്ക് 2 PG പ്രോഗ്രാം ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. അവർക്ക് 1-ഇയർ UG പ്രോഗ്രാമാണ് ചെയ്യേണ്ടത്. BSc ബയോടെക്നോളജി കൂടാതെ കുട്ടികൾക്ക് BTech ബയോടെക്നോളജി പഠിക്കാനുള്ള അവസരങ്ങളും ഉണ്ട്. BTech ബയോടെക്നോളജി എന്ന് പറയുന്നത് ഒരു 4-ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമാണ്. ഇതില് ബയോളജിക്കൽ സയൻസും എഞ്ചിനീയറിംഗ് പ്രിൻസിപ്പിൾസും കൂടെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള വിഷയങ്ങളായിരിക്കും. സാധാരണ ബിരുദത്തിന് ബയോടെക്നോളജിയുടെ കേസിൽ നമ്മൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയാണ് അത്യാവശ്യമായി കുട്ടികൾ പഠിക്കേണ്ടത്. എന്നാൽ BTechലേക്ക് വരുമ്പം ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് അത്യാവശ്യമായി വരുന്നു. BTech ബയോടെക് പ്രവേശനത്തിന് വേണ്ടി കുട്ടികൾക്ക് ചില എൻട്രൻസ് എക്സാമുകൾ എഴുതേണ്ടതായിട്ട് വരും. അതിൽ വരുന്നത് JEE മെയിൻ, JEE അഡ്വാൻസ്, കീം, അതുപോലെ CUET എക്സാംസ് ആണ്. JEE മെയിൻ, അതായത് ജോയിന്റ് എൻട്രൻസ് എക്സാം, മെയിൻ എന്ന് പറയുന്നത് നമുക്ക് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജീസ് അതുപോലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജീസ് ലേക്കൊക്കെ അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ JEE മെയിൻ എഴുതുക. JEE മെയിൻ എന്ന് പറയുന്നത് അത് JEE അഡ്വാൻസ് എക്സാമിന്റെയും ഒരു സ്ക്രീനിങ് എക്സാം പോലെയാണ്. ജോയിന്റ് എൻട്രൻസ് എക്സാം അഡ്വാൻസ്ഡ്, അത് നമ്മൾ സാധാരണ എഴുതുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് IITs, അതായത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജീസിലേക്ക് അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് JEE അഡ്വാൻസ് നമ്മൾ എഴുതേണ്ടത്. കീം പോലുള്ള എൻട്രൻസ് എക്സാം വെച്ചിട്ട് നമുക്ക് BTech ബയോടെക്നോളജി ഇൻ കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയിലേക്ക് അഡ്മിഷൻ ലഭിക്കുന്നതാണ്. ഈ പറയുന്ന എക്സാമുകളുടെ അടിസ്ഥാനത്തിൽ
അഡ്മിഷൻ കിട്ടാവുന്ന ചില ഇൻസ്റ്റിറ്റ്യൂട്ട്സിന്റെ പേരുകൾ: നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കാലിക്കറ്റ്, ശ്രീചിത്ര തിരുനാൾ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം, ശ്രീബുദ്ധ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്, സഹൃദയ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി തൃശൂർ. ഇതൊക്കെ ബിടെക് പ്രോഗ്രാംസ് ഓഫർ ചെയ്യുന്ന ചില കോളേജുകൾസാണ്. ഇത് മാത്രമല്ല, ഇതിൽ കൂടുതൽ കോളേജുകൾ ബിടെക് ബയോടെക്നോളജി ഓഫർ ചെയ്യുന്നുണ്ട്. അടുത്തതായിട്ട് PG അഡ്മിഷനിലേക്ക് കടക്കാം. പോസ്റ്റ് ഗ്രാജുവേഷൻ നമുക്ക് MSc ഇൻ ബയോടെക്നോളജി അതുപോലെ MTech ചെയ്യാവുന്നതാണ്. കേരളത്തിൽ ഓൾമോസ്റ്റ് കുറെ ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട് ദാറ്റ് ഈസ് ഓഫറിംഗ് MSc ബയോടെക്നോളജി. അതിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റി, സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ്, ഓട്ടോണമസ് യൂണിവേഴ്സിറ്റി എന്നിവ എല്ലാം ഉൾപ്പെടും. എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ്, അതായത് BSc ഓർ ഇക്വലന്റ് ഇൻ എനി ഫീൽഡ്. ഫീൽഡുകൾ ഏതൊക്കെയാന്ന് വെച്ചാൽ ബയോടെക്നോളജി ആകാം, ലൈഫ് സയൻസ്, മൈക്രോബയോളജി, ബയോകെമിസ്ട്രി, സുവോളജി, ബോട്ടണി, അഗ്രികൾച്ചർ, ഫിഷറീസ്, വെറ്റിനറി സയൻസ്, ബീ ഫാം, മെഡിസിൻ എന്നിങ്ങനെയുള്ള ഏത് വിഷയത്തിലും ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ നമുക്ക് PG ബയോടെക്നോളജി അഡ്മിഷൻ നേടാവുന്നതാണ്. ഇതിൽ മിനിമം മാർക്സ് 50-55% മാർക്സ് ആണ് ഗ്രാജുവേഷനിൽ വേണ്ടത്, അത് ജനറൽ കാറ്റഗറിയിൽ. കേരളത്തിൽ PG അഡ്മിഷൻ പല തരത്തിലുണ്ട്. അതായത് ഒന്നെങ്കിൽ നമുക്ക് യൂണിവേഴ്സിറ്റികളിൽ തന്നെയുള്ള ഡിപ്പാർട്ട്മെന്റ്സ് അല്ലെങ്കിൽ സ്കൂളുകളിൽ പ്രവേശനം നേടാം. യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെന്റ്സ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി സ്കൂൾസിലേക്ക് പ്രവേശനം നേടണമെങ്കിൽ നമ്മൾ എൻട്രൻസ് എക്സാം, അതായത് കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ്, CUET PG എന്ന് പറയും, ഈ എക്സാമാണ് സാധാരണഗതിയിൽ എഴുതുക. ഇത് മാത്രമല്ല, കൊച്ചിൻ യൂണിവേഴ്സിറ്റി നോക്കുവാണെങ്കിൽ ക്യുസാറ്റിന്റെ തന്നെ CAT എക്സാം, കോമൺ അഡ്മിഷൻ ടെസ്റ്റ് ഉണ്ട്. അതുപോലെ മറ്റ് യൂണിവേഴ്സിറ്റികൾ, MG യൂണിവേഴ്സിറ്റി ആയാലും കണ്ണൂർ യൂണിവേഴ്സിറ്റി ആയാലും, അവർക്ക് അവരുടേതായിട്ടുള്ള സ്പെസിഫിക് ടെസ്റ്റുകൾ ഉണ്ടാവും. ഈ ടെസ്റ്റുകൾ നമ്മൾ അപ്ലൈ ചെയ്യുക. അതുപോലെ അവർ റാങ്ക് ലിസ്റ്റ് ഇടുന്നതായിരിക്കും. റാങ്ക് ലിസ്റ്റിൽ വന്നാൽ നമുക്ക് ആ റാങ്ക് ലിസ്റ്റിൽ വന്നിരിക്കുന്നത് പോലെ അഡ്മിഷൻ ലഭിക്കുന്നതാണ്. എന്നാൽ യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെന്റ്സ് അല്ലെങ്കിൽ സ്കൂളിൽ നമ്പർ ഓഫ് സീറ്റ്സ് വളരെ ലിമിറ്റഡ് ആയിരിക്കും. MG യൂണിവേഴ്സിറ്റിയിൽ 10 സീറ്റ്, ക്യുസാറ്റിൽ 12 സീറ്റ്, കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ 16 സീറ്റ്സ് ആണ് ബയോടെക്നോളജിയിലുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെന്റ് സ്കൂളിൽ ഡയറക്റ്റ് അഡ്മിഷൻ കിട്ടിയില്ലെങ്കിലും യൂണിവേഴ്സിറ്റീസിലെ അഫിലിയേറ്റഡ് കോളേജുകളിൽ നമുക്ക് അഡ്മിഷൻ ലഭിക്കാവുന്നതാണ്. രണ്ടാമത്തെ കാറ്റഗറി, കേരളത്തിലും അതുപോലെ ഇന്ത്യയിലും തന്നെ നമുക്ക് DBT ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബയോടെക്നോളജി സപ്പോർട്ട് ചെയ്യുന്ന PG പ്രോഗ്രാംസ് ഉണ്ട്. ഇങ്ങനെയുള്ള PG പ്രോഗ്രാംസിലേക്ക് നമുക്ക് അഡ്മിഷൻ കിട്ടണമെങ്കിൽ നമ്മൾ എഴുതേണ്ട എക്സാം GAT-B ആണ്. GAT-B എന്ന് പറഞ്ഞാൽ ഗ്രാജുവേറ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ബയോടെക്നോളജിയാണ്. അതായത് GAT-B സ്കോർ വേണം. നമ്മൾ GAT-B 2026 എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ GAT-B എക്സാമിന്റെ ബേസിൽ അഡ്മിഷൻ കിട്ടാൻ പറ്റുന്ന പാർട്ടിസിപ്പേറ്റിംഗ് യൂണിവേഴ്സിറ്റീസും അതുപോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ലിസ്റ്റ് നമുക്ക് കിട്ടും. GAT-B എന്ന് പറയുന്നത് ഒരു ഓൾ ഇന്ത്യ എൻട്രൻസ് എക്സാമിനേഷൻ ആണ്. അത് DBT സപ്പോർട്ട് ചെയ്യുന്ന PG പ്രോഗ്രാംസിലേക്ക്, ബേസിക്കലി ബയോടെക്നോളജി ആൻഡ് അതർ അലൈഡ് ഏരിയാസിലേക്ക്, ഇൻസ്റ്റിറ്റ്യൂട്ട്സിലും യൂണിവേഴ്സിറ്റിയിലേക്കും അഡ്മിഷൻ ലഭിക്കുന്നതിന് വേണ്ടിയാണ് GAT-B എക്സാം എഴുതുന്നത്. യൂഷ്വലി GAT-B അപ്ലൈ ചെയ്യുന്നത് മാർച്ച് ഏപ്രിൽ മന്തിലാണ് നമ്മൾ അപ്ലൈ ചെയ്യുക. അതുപോലെ അതിന്റെ എക്സാം സാധാരണ കേസിൽ മെയ്യിലാണ് എക്സാം നടക്കുന്നത്. GAT-B നടത്തുന്നത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ്. GAT-B സ്കോറിലൂടെ നമുക്ക് കേരളത്തിൽ എമിനന്റ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഡ്മിഷൻ നേടാം. അത് രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിയാണ്, ട്രിവാൻഡ്രത്തുള്ളത്. രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി ഒരു പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അത് 2-ഇയർ MSc ഇൻ ബയോടെക്നോളജിയാണ് ഓഫർ ചെയ്യുന്നത്. ഇവിടെ അവർ 2 സ്പെഷ്യലൈസേഷൻസ് ആണ് കൊടുക്കുന്നത്. ഒന്ന് ഡിസീസ് ബയോളജിയിലും മറ്റേത് ജനറ്റിക് എഞ്ചിനീയറിംഗിലും ആണ്. ആൻഡ് അഗെയിൻ ഇറ്റ് ഈസ് അഫിലിയേറ്റഡ് ടു റീജിയണൽ സെന്റർ ഫോർ ബയോടെക്നോളജിയിൽ അഫിലിയേറ്റഡ് ആണ്. MSc പ്രോഗ്രാമിന് ഇവിടെ അഡ്മിഷൻ കിട്ടുന്ന എല്ലാ കുട്ടികൾക്കും ആദ്യ വർഷം മാസം 6,000 രൂപയും രണ്ടാമത്തെ വർഷം മാസം 8,000 രൂപയും ലഭിക്കുന്നതായിരിക്കും. ഇവിടെ സീറ്റുകൾ വളരെ കുറവാണ്. ടോട്ടൽ ഇൻടേക്ക് 20 സീറ്റ്സ് മാത്രമേ ഉള്ളൂ. ഈ 20 സീറ്റ്സിൽ 10 സീറ്റ് ഡിസീസ് ബയോളജിക്കും 10 സീറ്റ് ജനറ്റിക് എഞ്ചിനീയറിംഗ് സ്പെഷ്യലൈസേഷന് വേണ്ടിയുള്ളതായിരിക്കും. RGCB അഡ്മിഷൻ കിട്ടണമെങ്കിൽ നമുക്ക് ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രി വേണം ഇൻ എനി ബ്രാഞ്ച് ഓഫ് സയൻസ്, എഞ്ചിനീയറിംഗ് ഓർ മെഡിസിൻ. കൂടാതെ ഒരു വാലിഡ് ആയിട്ടുള്ള GAT-B സ്കോറും വേണം. ഇത് കൂടാതെ നമുക്ക് ഒരു 60% അഗ്രിഗേറ്റ് മാർക്സ് എങ്കിലും വേണം.
ഗാറ്റ്ബി എക്സാമിന്റെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ ആർ ജി സി ബി എം എസ് സി

0: പ്രോഗ്രാമിന്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ക്ഷണിക്കുന്നതാണ്.
1: ബയോടെക്നോളജിയിലൂടെ പഠനവും തൊഴിലവസരങ്ങളും. കണ്ണൂർ ചിന്മയ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഫോർ വിമൺ PG ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബയോടെക്നോളജി അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ വി രശ്മി സംസാരിക്കുന്നത് തുടർന്ന് കേൾക്കാം അടുത്ത വ്യാഴാഴ്ച റേഡിയോ ഗൈഡിൽ. തൊഴിൽ വാർത്തകൾ. സെക്കന്ദരാബാദിലെ കോളേജ് ഓഫ് ഡിഫൻസ് മാനേജ്മെന്റിൽ സിവിലിയൻ മോട്ടോർ ഡ്രൈവർ, കുക്ക്, മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ്, സ്റ്റെനോ ഗ്രേഡ് 3 തുടങ്ങിയ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷ അയക്കേണ്ട വിധം ഉൾപ്പെടെ വിശദ വിവരങ്ങൾ അടങ്ങിയ വിജ്ഞാപനം www.indianarmy.nic.in എന്ന വെബ്സൈറ്റിൽ ലഭിക്കും. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി June 29. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ക്ഷീരവികസന വകുപ്പിൽ കാറ്റഗറി നമ്പർ 23/2026 ഡയറി എക്സ്റ്റൻഷൻ ഓഫീസർ, ഫാർമസ്യൂട്ടിക്കൽ കോർപ്പറേഷൻ കേരള ലിമിറ്റഡിൽ 24/2026 കാറ്റഗറി നമ്പറിൽ അസിസ്റ്റന്റ് മാനേജർ പ്രൊഡക്ഷൻ ഗ്രേഡ് 2 വനിതാ ശിശുവികസന വകുപ്പിൽ സ്ത്രീകളിൽ നിന്നു മാത്രമായി 25/2026 കാറ്റഗറി നമ്പറിൽ ചൈൽഡ് ഡെവലപ്മെന്റ് പ്രൊജക്ട് ഓഫീസർ മോട്ടോർ വാഹന വകുപ്പിൽ 26/2026 കാറ്റഗറി നമ്പറിൽ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ പട്ടികജാതി വികസന വകുപ്പിൽ 27/2026 കാറ്റഗറി നമ്പറിൽ പട്ടികജാതി വികസന ഓഫീസർ ഗ്രേഡ് 2 ആരോഗ്യ വകുപ്പിൽ 29/2026 കാറ്റഗറി നമ്പറിൽ കാത്ത് ലാബ് ടെക്നീഷ്യൻ ഗ്രേഡ് 2 കേരള പോലീസിൽ 30/2026 കാറ്റഗറി നമ്പറിൽ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ വനിതാ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ 32/2026 കാറ്റഗറി നമ്പറിൽ കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ഗ്രേഡ് 2 കേരള സംസ്ഥാന ജലഗതാഗത വകുപ്പിൽ 33/2026 കാറ്റഗറി നമ്പറിൽ ബ്ലാക്ക് സ്മിത്ത് ഗ്രേഡ് 2 തുടങ്ങിയ തസ്തികകളിലേക്കുള്ള ഒഴിവിലേക്കായി വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു. 2026 May 30 ഗസറ്റ് തീയതി. വിശദവിവരങ്ങൾക്ക് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഔദ്യോഗിക വെബ്സൈറ്റായ www.keralapsc.gov.in സന്ദർശിക്കുക. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 2026 July 1. ന്യൂഡൽഹിയിലെ കേന്ദ്ര സംസ്കൃത സർവകലാശാല വിവിധ വിഷയങ്ങളിലായി അസോസിയേറ്റ് പ്രൊഫസർ, അസിസ്റ്റന്റ് പ്രൊഫസർ, ഫിസിക്കൽ എഡ്യൂക്കേഷൻ വകുപ്പിൽ അസിസ്റ്റന്റ് ഡയറക്ടർ, അസിസ്റ്റന്റ് ലൈബ്രറിയൻ തുടങ്ങിയ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അസോസിയേറ്റ് പ്രൊഫസർ തസ്തികയിലേക്ക് 2000 രൂപയും മറ്റ് തസ്തികകളിലേക്ക് 1500 രൂപയുമാണ് അപേക്ഷ ഫീസ്. SC/ST വിഭാഗക്കാർക്കും വനിതകൾക്കും ട്രാൻസ്ജെൻഡേഴ്സിനും ഭിന്നശേഷിക്കാർക്കും അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലേക്ക് 1000 രൂപയും മറ്റ് തസ്തികകളിലേക്ക് 500 രൂപയും മതിയാകും. ഓൺലൈനായി അപേക്ഷിക്കണം. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും www.sanskrit.nic.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി July 10. ISRIക്ക് കീഴിൽ ബംഗളൂരുവിലുള്ള UR Rao സാറ്റലൈറ്റ് സെന്ററിൽ ജൂനിയർ റിസർച്ച് ഫെലോയാകാൻ അവസരം. 17 ഒഴിവുണ്ട്. 37,000 രൂപയാണ് അടിസ്ഥാന ശമ്പളം. ME അല്ലെങ്കിൽ MTech അല്ലെങ്കിൽ എഞ്ചിനീയറിംഗിൽ MSc ആണ് അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത. കൂടാതെ നെറ്റ് അല്ലെങ്കിൽ ഗേറ്റ് അല്ലെങ്കിൽ PhD പ്രവേശനത്തിന് കേന്ദ്ര ഏജൻസികൾ നടത്തുന്ന തത്തുല്യ പരീക്ഷ വിജയിച്ചിരിക്കണം. 28 വയസ്സ് കവിയരുത്. ഓൺലൈനായി അപേക്ഷിക്കണം. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും www.isro.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി July 11. തോട്ടട SN ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ മലയാളം ജൂനിയർ ഗസ്റ്റ് അധ്യാപക ഒഴിവിലേക്കുള്ള അഭിമുഖം

ഇതോടെ ഇന്നത്തെ റേഡിയോ ഗൈഡ് സമാപിക്കുന്നു. വീണ്ടും അടുത്ത വ്യാഴാഴ്ച രാത്രി 7:35 ആശയം ആവിഷ്കാരം വിനോദ് ബാബു എച്ച്, നിർവഹണ സഹായം എ കെ രതീഷ്, കവിതാനാഥ്.

0: ഇന്നെട്ട് മണിക്ക് കാവ്യവിചാരം. അക്കിത്തം ജീവിതവും കവിതയും ഇന്ന് 8 മണിക്ക്. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:40 സേവന വാർത്തകൾ. ഇന്ന് രാത്രി 10:30 ലളിത ഗാനങ്ങൾ, 11 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ. നാളെ രാവിലെ 5:55 സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് CH ഇസ്മയിൽ ഫറൂഖി. 6:10 കാവ്യാഞ്ജലി. 7 മണിക്ക് FM ഡയറിയിൽ ഗാന്ധി ദർശനം. 7:35 മോഡേൺ IT FM ഡയറി, ഇതിൽ ശരീതിലകം. PWD കോൺട്രാക്ടറും കർഷകയും പൊതുപ്രവർത്തകയുമായ ആയിത്തറ മമ്പറം സ്വദേശിനി സതി വണ്ടിച്ചാലിൽ അതിഥിയായി പങ്കെടുക്കുന്നു. തുടർന്ന് ഗുഡ് ഇംഗ്ലീഷ്. 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. 8:30 മാപ്പിളപ്പാട്ടുകൾ കേൾക്കാം.
1: ചൊവ്വാഴ്ചകളിൽ രാത്രി 8 മണിക്ക് കാവ്യകേളി. വീണുപൂവും പ്രേമസംഗീതവും ഓമനത്തിങ്കൾ കിടാവുമൊക്കെ സമ്മാനിച്ച സ്നേഹപൂർണ മലയാളത്തെ ചുട്ടുകൊന്ന തലമുറയോടുള്ള കവിയുടെ രോഷമാണ് അമ്മ മലയാളം.

0: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ. സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
1: ആകാശവാണി കണ്ണൂർ.
2: കാവ്യവിചാരം. മലയാള കവിതയുടെ നാൾവഴികളിലൂടെ ഒരു പ്രക്ഷേപണ പരമ്പര. അക്കിത്തം, ജീവിതവും കവിതയും. കാവ്യവിചാരത്തിൽ മഹാകവി അക്കിത്തത്തിന്റെ ജന്മശതാബ്ദിയോടനുബന്ധിച്ച് നടത്തിയ പ്രഭാഷണ പരിപാടിയുടെ ശബ്ദലേഖനം ചെയ്ത ഭാഗങ്ങൾ.

0: മഹാകവി അക്കിത്തത്തിന്റെ വേദപഠനത്തിന്റെ ആഴങ്ങളും അതിലൂടെ രൂപപ്പെട്ട കാഴ്ചപ്പാടുകളും അവതരിപ്പിക്കുകയാണ് സി എം നീലകണ്ഠൻ.
1: മലയാളത്തിന്റെ, കേരളത്തിന്റെ, ഭാരതത്തിന്റെ തന്നെ സൗഭാഗ്യവും അഭിമാനവുമാണ് മഹാകവി അക്കിത്തം. ഒരു നൂറ്റാണ്ടിനോടടുത്തുള്ള ജീവിതാനുഭവവും കാവ്യാനുഭവവുമുള്ള അദ്ദേഹം കവി, സാമൂഹ്യ പ്രവർത്തകൻ, സാംസ്കാരിക നായകൻ, പണ്ഡിതൻ എന്നീ വിവിധ നിലകളിൽ പ്രശസ്തനാണ്. എല്ലാറ്റിനുമുപരി മഹാകവി എന്ന പേരിലാണ് അദ്ദേഹം കൂടുതൽ അറിയപ്പെടുന്നത്. ഭാവിയിലും ആ പേരിലായിരിക്കും അദ്ദേഹം സ്ഥിരപ്രതിഷ്ഠ നേടുക എന്ന കാര്യത്തിൽ സംശയമില്ല. ജ്ഞാനപീഠം പുരസ്കാരം അടക്കമുള്ള പ്രശസ്തങ്ങളായ പുരസ്കാരങ്ങൾ നൽകി അദ്ദേഹം ആദരിക്കപ്പെട്ടിട്ടുണ്ട്. അത് നമുക്കൊക്കെ അഭിമാനവും സന്തോഷവും നൽകുന്ന കാര്യമാണ്. കവി, സാമൂഹ്യ പ്രവർത്തകൻ, സാംസ്കാരിക നായകൻ, പണ്ഡിതൻ എന്നിങ്ങനെയുള്ള പല മേഖലകളും അക്കിത്തത്തിന്റെ പ്രവർത്തന മണ്ഡലങ്ങളായിരുന്നതുപോലെ വേദപാരമ്പര്യത്തിന്റെ യഥാർത്ഥമായ റീസണബിൾ റിയലിസ്റ്റിക് ആയിട്ടുള്ള ആ പാരമ്പര്യത്തെ അദ്ദേഹം വീണ്ടും പ്രാവർത്തികമാക്കുന്നതിലും ദത്തശ്രദ്ധനായിരുന്നു. ഈ ഒരു പ്രത്യേക മേഖലയിലുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനം, അതിൽ 3 പതിറ്റാണ്ടുകളിലധികമായി ഞാനും ആ മേഖലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്കും അദ്ദേഹത്തിൽ നിന്ന് നിരവധി തരത്തിലുള്ള പ്രോത്സാഹനങ്ങളും ഈ മേഖലയിൽ പ്രവർത്തിക്കാൻ ലഭിച്ച ഒരു വ്യക്തി എന്ന നിലയ്ക്കും കൂടുതൽ അനുഭവമുള്ള ആളെ എന്ന നിലയ്ക്കും ആ മേഖലയിലുള്ള അദ്ദേഹത്തിന്റെ സംഭാവനകൾ വേദപാരമ്പര്യം കേരളത്തിലും ഇന്ത്യയിലും വീണ്ടും അതിൻ്റെ റീസണബിൾ റിയലിസ്റ്റിക് സയന്റിഫിക് മണ്ഡലത്തിൽ പുനഃപ്രതിഷ്ഠിക്കുന്നതിന് അദ്ദേഹത്തിന്റെ സംഭാവനകൾ എന്റെ അനുഭവത്തിലൂടെ അവതരിപ്പിക്കുകയാണ്. പല പ്രഭാഷണങ്ങളിലും എഴുത്തുകളിലും വേദവും കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ സാംസ്കാരിക ഭാവന ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം ജനിച്ചതും വളർന്നതും പാരമ്പര്യ രീതിയിലുള്ള വേദപഠനത്തിന്റെ അന്തരീക്ഷത്തിലായിരുന്നു. അദ്ദേഹത്തിന്റെ പിതാവ് വേദശ്രൗത പണ്ഡിതനായിരുന്നു. അക്കിത്തം എന്ന ഗൃഹനാമം തന്നെ വേദപാരമ്പര്യത്തെ അടിസ്ഥാനമാക്കിയാണ് ഉണ്ടായത് എന്ന് പറയപ്പെടുന്നു. അഗ്നിപത്ത് എന്ന നാമമാണത്രേ അക്കിത്തത്ത് അഥവാ അക്കിത്തം എന്നായത്. പാരമ്പര്യമായി തലമുറ തലമുറകളായി 10 അഗ്നിയാഗങ്ങൾ, അതിരാത്രങ്ങൾ, അഗ്നിപത്ത് തുടർച്ചയായി അനുഷ്ഠിച്ച നമ്പൂതിരി ഗൃഹങ്ങൾ വിശിഷ്ടമായ വേദ ശ്രൗത പാരമ്പര്യമുള്ള ഗൃഹങ്ങളായി പരിഗണിക്കപ്പെട്ടിരുന്നു. അക്കിത്തത്തിന്റെ പൂർവികർക്കും ആ പാരമ്പര്യ മഹിമ ലഭിച്ചു. അങ്ങനെയാണ് അക്കിത്തം എന്ന ഗൃഹനാമം രൂപപ്പെട്ടതെന്ന് വിശ്വസിക്കപ്പെടുന്നു. ചരിത്ര തെളിവുകൾ നമുക്ക് ലഭ്യമല്ല. കേരളീയ വൈദിക പാരമ്പര്യത്തിന്റെ ചരിത്രത്തിൽ ഒരു അക്കിത്തം നാരായണൻ നമ്പൂതിരി പ്രസിദ്ധനാണ്. കാത്യായനൻ എന്ന പ്രസിദ്ധ വേദപണ്ഡിതന്റെ സർവാനുക്രമണി എന്ന വൈദിക ഗ്രന്ഥത്തിന് ദീപപ്രഭ എന്ന വ്യാഖ്യാനം രചിച്ച പണ്ഡിതനാണ് അക്കിത്തം നാരായണൻ നമ്പൂതിരി. ഏകദേശം 400 വർഷം മുമ്പ് ജീവിച്ചിരുന്നു എന്ന് കണക്കാക്കാവുന്ന ഈ പണ്ഡിതന്റെ പേരിന്റെ കൂടെ അക്കിത്തം എന്ന ഗൃഹനാമമുണ്ട്. എങ്കിലും മഹാകവി അക്കിത്തത്തിന്റെ ഗൃഹവും സർവാനുക്രമണി വ്യാഖ്യാതാവായ നാരായണൻ നമ്പൂതിരിയുടെ ഗൃഹവും ഒന്നാണെന്ന് സൂചിപ്പിക്കുന്ന തെളിവുകളൊന്നും കിട്ടിയിട്ടില്ല. ഈ സർവാനുക്രമണി താളിയോല ഗ്രന്ഥങ്ങളിൽ ഒതുങ്ങി കിടന്നിരുന്ന ഈ സർവാനുക്രമണിയുടെ വ്യാഖ്യാനം കാലടി സംസ്കൃത സർവകലാശാലയിൽ നിന്ന് PhD ഡിഗ്രി

ഡിഗ്രി നൽകിയിട്ടുണ്ട്. അക്കിത്തം നാരായണൻ നമ്പൂതിരി എന്നാണ് സർവാനുക്രമണിയുടെ വ്യാഖ്യാതാവിന്റെ പേര്. അക്കിത്തം എന്ന പേര് അവിടെയുണ്ട്. പക്ഷേ ഈ അക്കിത്തവും മഹാകവി അക്കിത്തം ഫാമിലിയും ഒന്നാണെന്ന ഒരു സൂചനയുമില്ല. ഏതായാലും അക്കിത്തം എന്ന ഗൃഹനാമം കേരളീയ വേദപാരമ്പര്യത്തിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ അടയാളപ്പെട്ടിട്ടുണ്ട്. മഹാകവി അക്കിത്തവും ബാല്യകാലത്തെ വേദവും സംസ്കൃതവും പാരമ്പര്യ രീതിയിൽ പഠിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം. ക്രമേണ ആധുനിക വിദ്യാഭ്യാസവും ഇംഗ്ലീഷ് പഠനവും മറ്റും നേടി പുരോഗമനാശയങ്ങളും അക്കിത്തത്തിന്റെ മനസ്സിൽ വേരൂന്നി. ദേശസ്നേഹം, സ്വാതന്ത്ര്യബോധം, ദേശീയത, മാനവികത, നവോത്ഥാനം, മതേതരത്വം തുടങ്ങിയ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായിട്ടായിരുന്നു ആദ്യകാലത്തെ അക്കിത്തം കവിതകൾ രൂപം കൊണ്ടത്. പുരോഗമനാശയങ്ങളും നവോത്ഥാന മൂല്യങ്ങളും മാനവികതയും എന്നും അക്കിത്തം കവിതകളിൽ വേരൂന്നിയ ഘടകങ്ങളായിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് ഉള്ള എല്ലാ എഴുത്തുകളിലും സംഭാഷണത്തിലൊക്കെ ഊന്നിയ കാര്യമാണിത്. അത് അദ്ദേഹത്തിൻ്റെ കവിതുല്യനായ ഋഷി എന്ന നിലയ്ക്കോ മാനവസ്നേഹം എന്ന നിലയ്ക്കോ ദേശീയബോധം എന്ന നിലയ്ക്കോ പല പേരുകളിൽ നമുക്കത് അവതരിപ്പിക്കാം. കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളോടുള്ള ആഭിമുഖ്യവും അദ്ദേഹത്തിൻ്റെ ക്ഷുഭിത യൗവനകാലത്ത് മനസ്സിൽ ഇടം പിടിച്ചു. വേദങ്ങളുടെ അന്തസ്സത്ത ഉൾക്കൊണ്ടിട്ടാണ് താൻ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിൽ ആകൃഷ്ടനായത് എന്ന അക്കിത്തം പല സ്ഥലത്തും തുറന്നു പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ചും മാനവികത, വിശ്വസാഹോദര്യം, സർവസമത്വം, ഏകോദര സഹോദരഭാവം, വിശ്വസ്നേഹം തുടങ്ങിയ വേദങ്ങളിലെ മൂല്യങ്ങൾ തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിലും ഉള്ളത് എന്ന് അദ്ദേഹം കണ്ടെത്തിയിട്ടുണ്ട്. ഋഗ്വേദത്തിലെ അവസാനത്തെ സൂക്തമായ സംവാദ സൂക്തം അഥവാ ഐകമത്യ സൂക്തം ഇത്തരത്തിലുള്ള സമഭാവന ഊട്ടിയുറപ്പിക്കുന്നതാണ്. അതിലെ മന്ത്രങ്ങൾ അവസാനത്തെ സൂക്തമാണ്. ഋഗ്വേദം കൾമിനേറ്റ് ചെയ്യുന്നത്, സമ്പൂർണമാകുന്നത് ഈ സർവസാഹോദര്യത്തിന്റെ ഡിക്ലറേഷൻ അത് കൂടിയാണ്. സംഗച്ഛധ്വം സംവദധ്വം സംവോ മനാംസി ജാനതാം ദേവാഭാഗം യഥാപൂർവേ സഞ്ജാനാന ഉപാസതേ സമാനീവ ആകൂതി സമാനാഹൃദയാനിവ സമാനമസ്തുവോ മനോ യഥാവസ്സുസഹാസതി. നിങ്ങളുടെ സങ്കല്പം ഒരുപോലെയായിരിക്കട്ടെ, ഹൃദയങ്ങൾ ഒരുപോലെയായിത്തീരട്ടെ, എപ്രകാരം ആയാൽ നിങ്ങൾക്ക് ഒരുമിച്ച് ഏകോദര സഹോദര ഭാവത്തോടുകൂടി കഴിയുമാറാകുമോ അപ്രകാരമാകട്ടെ നിങ്ങളുടെ മനസ്സും. ഇതുപോലെയുള്ള സമത്വഭാവനയുടെ ആശയങ്ങൾ വേദങ്ങളിലും ഉപനിഷത്തുക്കളിലും ധാരാളമുണ്ട്. വേദങ്ങളിലും മറ്റുമുള്ള ഇത്തരം ആശയങ്ങൾ ഉച്ചനീതിത്വങ്ങളോ ജാതി മതവർഗഭേദങ്ങളോ ഇല്ലാതെ എല്ലാവർക്കും എല്ലാ വിഭവങ്ങളും ജീവിത സൗകര്യങ്ങളും ഒരുപോലെ അനുഭവിക്കുമാറാകണമെന്ന കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിലെ ഇത്തരം മാനവിക മൂല്യങ്ങളിൽ ആകൃഷ്ടനായപ്പോഴും അതിൻ്റെ ഹിംസാത്മകമായ പ്രവണതകളെ അക്കിത്തത്തിന് ഹൃദയം കൊണ്ട് സ്വീകരിക്കാൻ സാധിച്ചിട്ടില്ല. ഈ വൈരുദ്ധ്യാത്മകത ജീവിതം മുഴുവൻ അദ്ദേഹം കൊണ്ടു നടന്നിരുന്നു. ഇതിൻ്റേതായ ഒരു അന്തസംഘർഷം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്നും ഉണ്ടായിരുന്നു. പുറമെ ശാന്തനും അക്ഷോഭ്യനും സംയമാത്മകമായ മനോനില ഉള്ള ആളും ആണ് അക്കിത്തം എന്ന് തോന്നുമെങ്കിലും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഈ സംഘർഷത്തിൻ്റെ തീജ്വാല എന്നുമുണ്ടായിരുന്നു. അവസാന കാലത്ത് പലപ്പോഴും ഞാൻ അദ്ദേഹത്തെ ദേവായനത്തിൽ പോയി സംസാരിക്കുന്ന സമയത്തും അദ്ദേഹത്തിൻ്റെ ഈ പുറമേയുള്ള അക്ഷോഭ്യതയ്ക്ക് ഉള്ളിൽ ഈ ഒരു അന്തസംഘർഷത്തിൻ്റെ തീജ്വാല ഉണ്ടായിരുന്നതായിട്ട് അനുഭവിച്ചിട്ടുണ്ട്. ഈ കാര്യം അദ്ദേഹത്തിൻ്റെ കവിതകളിൽ ആദ്യകാല കവിതകളിൽ തന്നെ പ്രതിഫലിക്കുന്നുണ്ട്. 1947 അദ്ദേഹം രചിച്ച ദേശസേവിക എന്നൊരു ഖണ്ഡകാവ്യം 1947 ഈ കവിതയിൽ അക്കിത്തത്തിൻ്റെ മുകളിൽ സൂചിപ്പിച്ച വീക്ഷണം വ്യക്തമായി പ്രതിഫലിക്കുന്നത് കാണാം. കവിത അതിൻ്റെ ചുരുക്കം 1947 കാലഘട്ടം, സ്വാതന്ത്ര്യസമരം, ദേശീയ പ്രസ്ഥാനം, നവോത്ഥാന സങ്കല്പങ്ങൾ മുതലായവ കൊണ്ട് മുഖരിതമായിരുന്നുവല്ലോ. ദേശീയ സമരത്തിലെ ഒരു യോദ്ധാവിൻ്റെ കാമുകിയാണ് കവിതയിലെ നായിക. ദേശസേവിക എന്നാണ് ആ കവിതയുടെ പേര്.
ഭരണകൂടത്തിൻ്റെ ആയുധമായ പോലീസ്

ഫ്രാൻസുകാരുടെ ലാത്തിയടിക്കും. വെടിവെപ്പിന് ഇരയായി ആ സ്വാതന്ത്ര്യ സമരഭടൻ മരിക്കുന്നു. അതോടെ ഭരണാധികാരത്തെയും പോലീസ് എന്ന വർഗത്തെയും അവൾ വെറുക്കുന്നു. കാലം കുറച്ചു കഴിഞ്ഞ് അവളുടെ അയൽക്കാരനായി ഒരു പോലീസ് എത്തുന്നു. ആദ്യം കിട്ടിയ സന്ദർഭത്തിൽ തന്നെ തന്റെ ഈർഷ്യയും പകയും അവൾ ആ പോലീസുകാരനോട് പ്രകടിപ്പിക്കുന്നു. പക്ഷേ പോലീസുകാരൻ അവളെ നിർവ്യാജ്യമായി സ്നേഹിക്കുന്നു. ആ സ്നേഹത്തിന് മുന്നിൽ അവൾ സ്വയം കീഴടങ്ങുന്നു. അയാൾ നന്മയുടെ നിറകുടമാണെന്ന് തിരിച്ചറിഞ്ഞ് അവർ പരസ്പരം പ്രണയിച്ച് ഒന്നിച്ചു ജീവിക്കുന്നു. അവൾ അയാളുമായി സ്നേഹാമൃതം അനുഭവിച്ചു കഴിയുന്ന സമയത്ത് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള അന്ത്യസമരം ആരംഭിക്കുന്നു. നാട് സ്വതന്ത്രമാവാൻ വേണ്ടി ചെയ്ത സമരങ്ങളെ അടിച്ചമർത്തിയ പോലീസുകാരെ പോലുള്ളവരെ വർഗശത്രുക്കളായി കണ്ട് അന്ധമായ വൈരബുദ്ധിയോടെ അന്ത്യസമരത്തിലേർപ്പെട്ടവർ കൊന്നൊടുക്കുന്നു. നായികയുടെ പ്രിയനായ ആ പോലീസുകാരനും അങ്ങനെ വധിക്കപ്പെടുന്നു. അന്ന് ആദ്യമായി ദേശസേവകരെ അവൾ വെറുക്കുന്നു, ശപിക്കുന്നു. അന്ധമായ ഇത്തരം വിപ്ലവാഭിനിവേശങ്ങൾക്കും ഹിംസാത്മകതയ്ക്കുമെതിരെ ശക്തമായി പ്രതികരിക്കുമെന്ന് അവൾ പ്രതിജ്ഞയെടുക്കുന്നു. പക്ഷേ ഹ്രസ്വമായ പരിമിതമായ സ്വജീവിതത്തിൽ അവൾക്ക് എത്രമാത്രം അത് നിറവേറ്റാനായി എന്ന് അമ്പരപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് കവിത അവസാനിക്കുന്നു. ദേശസ്നേഹം, വിപ്ലവം, വർഗസമരം തുടങ്ങിയ പ്രവർത്തനങ്ങളിൽ മനുഷ്യത്വം, മനുഷ്യസ്നേഹം മുതലായവ എന്നും അവഗണിക്കപ്പെടുന്നു എന്ന കവി മനസ്സിലെ ആദി തന്നെയാണ് ഈ ദേശസേവിക എന്ന 1947 കവിതയിലും പ്രതിഫലിക്കുന്നത്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ മുഴുവൻ ഇതുണ്ടായിരുന്നു. എവിടെയും അദ്ദേഹം എല്ലാറ്റിനും ഉപരി സ്നേഹം, വിശ്വമാനവികത എന്നിവ ഉയർത്തിപ്പിടിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ പല പ്രബന്ധങ്ങളിലും ഇവിടെ സംശയിക്കപ്പെട്ടിരുന്നതുപോലെ അദ്ദേഹം ഏത് ചേരിയിലേക്കാണ് ചാഞ്ഞിരുന്നത് എന്നതിനെ കുറിച്ച് ഒരു സംശയവും നമുക്കില്ല. അദ്ദേഹം ഒരു രാഷ്ട്രീയ ചേരിയിലും നിൽക്കാതെ മാനവികതയുടെ, വിശ്വസ്നേഹത്തിന്റെ, വിശ്വസാഹോദര്യത്തിന്റെ ചേരിയിൽ നിന്നു അവസാനം വരെ എന്ന് നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും. ഇവിടെയാണ് ഒരു കവി, ഒരു ഗുരു, ഒരു ആചാര്യൻ, ഋഷി, ഈ പദങ്ങളൊക്കെ സമാനാർത്ഥത്തിൽ പ്രയോഗിക്കാമെന്ന് മനസ്സിലാക്കി. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എവിടെയും കവി, ഋഷി, ഗുരു, ആചാര്യൻ സമൂഹത്തിലെ ഏത് തരത്തിലുള്ള പ്രതിലോമ പ്രവണതകൾക്കും പറയേണ്ട സമയത്ത് പറയേണ്ട രീതിയിൽ, അത് പ്രതികരിക്കേണ്ട രീതിയിൽ, അത് ഉച്ചത്തിൽ അതിനെക്കുറിച്ച് പ്രതികരിക്കാൻ ഗുരു, കവി, ഋഷി ബാധ്യസ്ഥനാണ്. ആ കടമയാണ് അക്കിത്തം തൻ്റെ കവിതകളിലൂടെ നിർവഹിച്ചത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇത് മഹാഭാരതത്തിൽ ഭീഷ്മരും ദ്രോണരും പോലെയുള്ള ഗുരുക്കന്മാര് പറയേണ്ട സമയത്ത് പറയേണ്ട രീതിയിൽ ദുര്യോധനനെ പിടിച്ചു നിർത്താൻ അവർക്ക് വേണമെങ്കിൽ കഴിയുമായിരുന്നു. അത് കഴിയാതെ, അതിന് മുതിരാതെ അന്നത്തെ രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യങ്ങൾക്ക് അടിമകളായി പറയേണ്ട സന്ദർഭത്തിൽ പറയേണ്ട തരത്തിൽ പറയാതെ നിന്നതുകൊണ്ടാണ് മഹാഭാരത യുദ്ധം ഉണ്ടായതും മഹാഭാരത യുദ്ധം കൊണ്ടുള്ള കെടുതികളും കൊടും ക്രൂരതകളും ഉണ്ടായതും. ഇത് ഞാൻ മാത്രം പറയണതല്ല, മഹാകവി ഭാസനെ പോലെയുള്ള മഹാകവികൾ പഞ്ചരാത്രം എന്ന നാടകത്തിൽ ഭാസൻ ഈ ആശയം അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇത് വേദപാരമ്പര്യത്തിൻ്റെ അന്തസ്സത്ത ആധുനിക ജീവിതത്തിലേക്ക് അദ്ദേഹം ഊറ്റിയെടുത്ത് പകർന്ന് അതിനെ ശക്തിപ്പെടുത്തുന്ന ഒരു കാര്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹം ഒരു ഭാഗത്ത് കവിത എഴുതുകയും അതുപോലെ ഭാഗവതം തർജ്ജമ ചെയ്യുകയും ഒക്കെ ചെയ്തതിൻ്റെ കൂട്ടത്തിൽ അക്കിത്തം നമുക്കറിയാം ഈ വേദപാരമ്പര്യത്തെ ഇത്തരത്തിൽ വളരെ വിശ്വ മാനവികതയുടെ പശ്ചാത്തലത്തിൽ റീസണബിൾ, റിയലിസ്റ്റിക്, സയന്റിഫിക് ഓറിയന്റഡ് ആയി ഇവിടെ പ്രതിഷ്ഠിക്കാൻ 30 അദ്ദേഹം അനാദി മാസിക ഇവിടെ കൊണ്ടു നടന്നു. പത്രാധിപരായിട്ട് കുറേ പതിറ്റാണ്ടുകൾ കടവല്ലൂർ അന്യോന്യത്തിന്റെ പ്രസിഡന്റായിട്ട് അതിന് എല്ലാ തരത്തിലുള്ള പ്രോത്സാഹനങ്ങളും കൊടുത്തു. ഇന്ന് കാണുന്ന കടവല്ലൂർ അന്യോന്യത്തിന്റെ ആധുനിക മുഖം
സെമിനാറ്.

പുസ്തക പ്രകാശനം തുടങ്ങിയവയ്ക്കൊക്കെ അദ്ദേഹം അധ്യക്ഷനായിരുന്ന കാലത്താണ് ഏറ്റവും പ്രോത്സാഹനം നൽകിയത്. അതുപോലെ അനാദി മാസിക പ്രസിദ്ധീകരിച്ചു. ഇതുപോലെ ഏറ്റവും പ്രധാനമായൊരു കാര്യം കൂടി, ഇവിടെ 1975 പാഞ്ഞാളിൽ അതിരാത്രം നടന്നപ്പോൾ, അതിരാത്രം വലിയൊരു ഇന്റർനാഷണൽ പണ്ഡിതന്മാരുടെ കമ്മ്യൂണിറ്റി, അവരുടെ ഗ്രൂപ്പ് വളരെ പ്രശസ്തമായ രീതിയിൽ അക്കാഡമിക്കായും ഹിസ്റ്റോറിക്കായും നടത്തിയ യാഗത്തിൽ അവിടെ ശരിക്ക് ഉള്ള മൃഗത്തെ, പശുവിനെ ആലംബനം ചെയ്യാൻ അതുവരെ 70 നടന്ന യാഗത്തിൽ പോലും കേരളത്തിന്റെ ചരിത്രത്തിൽ പ്രത്യക്ഷ പശു എന്നാണ് പറയുക, ശരിക്ക് പശുവിനെ ആലംബനം ചെയ്യാൻ വേണ്ടി ആണ് ഉണ്ടായത്. 75 യാഗത്തിലും അത് നടക്കണം, അതാണ് നടക്കുക. അങ്ങനെയായിരുന്നു ആലോചന പോയത്. ആ ആലോചന പോയ സമയത്ത് അങ്ങനെയാണ് 75 നടക്കാൻ പോകുന്നതെങ്കിൽ ആ യാഗം നടക്കില്ല. സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകരും അതുപോലെ പ്രകൃതി സ്നേഹികളും എല്ലാവരും കൂടി അത് തീർച്ചയായിട്ടും തടസ്സപ്പെടുത്തും എന്നുള്ള അതിസന്ദിഗ്ധമായ ലോക പണ്ഡിതന്മാർ, ആസ്കോ പർപ്പോള, സ്റ്റാള തുടങ്ങിയവരെല്ലാം കൂടി വലിയൊരു ഒരു കമ്മിറ്റി ഉണ്ടാക്കി വിഭവ സമാഹരണം നടത്തി നടത്തുന്ന യാഗം മുടങ്ങും എന്നുള്ള സംഗതിയിൽ വന്നപ്പോൾ ഏറ്റവും ബഹുമാനപ്പെട്ട ഏർക്കര രാമനമ്പൂതിരിയാണ് അന്ന് അതിശക്തമായ ഒരു ഡിസിഷൻ എടുത്തു. പ്രത്യക്ഷ പശു വേണ്ട, പിഷ്ട പശു മതി. അതോടുകൂടി ആ വിവാദങ്ങൾ അവസാനിച്ചു, യാഗം ഭംഗിയായി നടന്നു. ഇതിനൊരു ഒരു ഇടനിലക്കാരനായിട്ട് ഏറ്റവുമധികം ശക്തമായി പ്രവർത്തിച്ചത് അക്കിത്തവും കിള്ളിമംഗലം വാസുദേവൻ നമ്പൂരിപ്പാട്, ഇവർ രണ്ടാളുടെയും സംഭാവന. അന്ന് അങ്ങനെ ഒരു തീരുമാനമെടുത്ത് അത് നടന്നില്ലായിരുന്നുവെങ്കിൽ പിന്നീട് കേരളത്തിൽ യാഗം നടക്കുമായിരുന്നില്ല. അത്രയും രീതിയിൽ, ആധുനികമായ രീതിയിൽ ഇതിനെ, യാഗത്തിൻ്റെ കർമ്മകാണ്ഡത്തെ പുനഃപ്രതിഷ്ഠിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ ഈ വേദം അതിനെ ആധുനിക രീതിയിൽ സാർവജനീനമായി എല്ലാവർക്കും സ്വീകാര്യമായി അതിലെ ആശയങ്ങളെ, അതിലെ കർമ്മകാണ്ഡത്തെ അടക്കം എങ്ങനെ ഡിസമിനേറ്റ് ചെയ്യണം, എങ്ങനെ അതിനെ പ്രചരിപ്പിക്കണം എന്നതിൻ്റെ ശക്തമായ ഉറച്ച കാഴ്ചപ്പാട്, അതിൻ്റെ അന്തസംഘർഷമാണ് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ എപ്പോഴും. നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും പറയുമ്പോൾ അത് ആളുകൾക്ക് എന്താണ് ഇങ്ങനെ പറയണത് എന്ന് തോന്നും. അത് റൈറ്റായിട്ടുള്ള രീതിയിൽ അത് പ്രാവർത്തികമാക്കാനുള്ള നമ്മുടെ ത്വര ആണ് എന്ന് ആളുകൾ മനസ്സിലാക്കാത്തത് കൊണ്ടായിരുന്നു അക്കിത്തത്തിന് ഈ ചേരിയിലാണ്, ഏ ചീരിയിലാണ് അദ്ദേഹം എന്നുള്ള സംശയം ചർച്ചയ്ക്ക് വിഷയമായത്. ഇത്രയും വളരെ അടുത്ത അനുഭവം ഉള്ള കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ കാഴ്ചപ്പാടുകൾ, അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ സ്മരിക്കുമ്പോൾ അദ്ദേഹം ശക്തമായി കൊണ്ട് നടന്ന, പ്രാവർത്തികമാക്കിയ ഈ കാഴ്ചപ്പാടുകൾ നമ്മുടെ പാരമ്പര്യത്തെക്കുറിച്ചും വേദത്തെക്കുറിച്ചും ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ പലരും ഇങ്ങനെയുള്ള പല ഘട്ടങ്ങളിലും 50-100 കൊല്ലങ്ങൾക്ക് മുമ്പ് പിന്നോക്കം പോയി പലതരത്തിലും ഇത് പാരമ്പര്യമാണ്, ഇത് ഇങ്ങനെയാണ് നടക്കേണ്ടത്, ഇന്ന് മാറ്റം സംഭവിക്കാടില്ല എന്ന് പറഞ്ഞ് ഏതോ ചില അജ്ഞതയുടെ പേരിൽ ഇപ്പോഴും 100 കൊല്ലം പിന്നാക്കം നടക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ഇടയിൽ നടക്കുന്നുണ്ട്. അതല്ല നമ്മൾ ചെയ്യേണ്ടത്. സമൂഹത്തിൽ അക്കിത്തത്തിൻ്റെ വീക്ഷണം, അക്കിത്തത്തിൻ്റെ പാത, പഥികൃത് എന്ന് പറഞ്ഞില്ലേ, ആ പാത നമ്മൾ പിന്തുടരൂ. അതിനുവേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രതിജ്ഞയെടുക്കാം.

മഹാകവി അക്കിത്തത്തിന്റെ വേദപഠനത്തിന്റെ ആഴങ്ങളും അതിലൂടെ രൂപപ്പെട്ട കാഴ്ചപ്പാടുകളും അവതരിപ്പിച്ചത് സി എം നീലകണ്ഠൻ. ഇനി മഹാകവി അക്കിത്തവുമായുള്ള ആത്മബന്ധത്തിന്റെ സ്മരണകൾ പങ്കുവച്ച് കവി എൻ എൻ കക്കാടിന്റെ ഭാര്യയും എഴുത്തുകാരിയുമായ ശ്രീദേവി കക്കാട്. കേൾക്കാം ആ അനുഭവങ്ങൾ.

അക്കിത്തത്തെ ആദ്യമായി കണ്ടുമുട്ടിയ രംഗം ഓർമ്മ വരുന്നു. ഒരു ദിവസം ആകാശവാണിയിൽ ജോലി കഴിഞ്ഞു വന്നപ്പോൾ കക്കാട് പറഞ്ഞു, അക്കിത്തം ആകാശവാണിയിൽ ജോലിക്ക് കയറിയിട്ടുണ്ട്, കുടുംബസമേതം പാർക്കാൻ സൗകര്യമാകും വരെ അദ്ദേഹം നമ്മുടെ കൂടെ താമസിക്കും. അങ്ങനെ അദ്ദേഹം ഞങ്ങളുടെ കൂടെ താമസമായി. രാത്രി വൈകും വരെ ഇരുന്നെഴുതുക, രാവിലെ വളരെ വൈകി ഉണരുക എന്നത് രണ്ടാളുടെയും സ്വഭാവം. ആകാശവാണിയിൽ ഒന്നിച്ചു പോകുന്നു, ഒന്നിച്ചു മടങ്ങുന്നു. അങ്ങനെ ഏകോദര സഹോദരന്മാരിലിപ്പോഴെ. അടുത്ത കൊല്ലം കുട്ടികളെ സ്കൂളിൽ ചേർത്ത് വാടക വീട്ടിൽ അക്കിത്തം താമസമായി. അക്കിത്തത്തിൻ്റെ മക്കൾ കക്കാടിനെ കക്കാടമ്മാമൻ എന്നും ഞങ്ങളുടെ മക്കൾ അക്കിത്തത്തെ അക്കിത്തമ്മാമൻ എന്നും വിളിക്കാൻ തുടങ്ങി. ശ്രീദേവി എനിക്ക് കൂട്ടുകാരിയായി. അക്കിത്തത്തിൻ്റെ കവിതകളെപ്പറ്റി പറയാൻ ഞാൻ ആളല്ല. അദ്ദേഹത്തിൻ്റെ ആ ഒന്നിച്ചുള്ള ജീവിതകാലത്തെ മധുരസ്മരണകൾ എപ്പോഴും മനസ്സിലുണ്ട്. അക്കിത്തത്തിൻ്റെ ഷഷ്ടി പൂർത്തിക്ക് പോകണം എന്നാഗ്രഹിച്ചു. പക്ഷേ ശയ്യാവലംബിയായിരുന്നതിനാൽ കക്കാടിന് പോകാൻ സാധിച്ചില്ല. അങ്ങനെ ആ ഷഷ്ടി പൂർത്തിക്ക് സമർപ്പിക്കാനായി അദ്ദേഹം അക്കിപ്പത്ത് എന്ന 10 ശ്ലോകങ്ങൾ എഴുതി അയക്കുകയുണ്ടായി. ആ ശ്ലോകത്തിൽ ഒരു ഭാഗത്ത് ഇങ്ങനെ പറയുന്നു, മൂന്നല്ലോ പത്തു വാണു സമകൾ ഒരുമുകയായി ഞങ്ങൾ ആകാശവാണി തൂണായിട്ട് അക്കി തിക്കു കൊടുകളും ഒരു കാടും കടൽ തീരഭൂവിൽ ഊണായി ആകാശവാണിക്ക് അതിനുടെ തണലത്ത് ഊണുമായി ഞങ്ങളും ചേർന്ന് ഓണം കൊള്ളുന്നതോ ഓണദിനമൊഴികെ അതെങ്ങൾക്കൊരേകാശിയല്ലോ. ഓണം, വിഷു, നവരാത്രി തുടങ്ങിയ കാലങ്ങളിൽ അധികം പരിപാടികൾ ഉണ്ടാവും. അന്ന് റെക്കോർഡ് ചെയ്ത് പ്രക്ഷേപണം ചെയ്യുന്ന സമ്പ്രദായം തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് പരിപാടികളൊക്കെ തിട്ടപ്പെടുത്തി ശരിയായി പോവാൻ വളരെ താമസമാവും. ഹോട്ടലിൽ നിന്ന് പണിയൊക്കെ കഴിഞ്ഞ് ഹോട്ടലിൽ ചെന്നിലുമ്പോൾ ഹോട്ടൽക്കാരെ ഹോട്ടൽ പൂട്ടിപ്പോയിരിക്കും. അന്ന് ഏകാശി തന്നെ ഫലം. അങ്ങനെ ഉള്ള അനുഭവങ്ങളെ മധുരസ്മരണകളാൽ വളരെ ഏറെ ആ കാലഘട്ടം മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു.

0: മഹാകവി അക്കിത്തവുമായുള്ള ആത്മബന്ധത്തിന്റെ സ്മരണകൾ പങ്കുവച്ച് കവി എൻ എൻ കക്കാടിന്റെ ഭാര്യയും എഴുത്തുകാരിയുമായ ശ്രീദേവി കക്കാട് സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
1: അക്കിത്തം, ജീവിതവും കവിതയും. മഹാകവി അക്കിത്തത്തിന്റെ ജന്മശതാബ്ദിയോടനുബന്ധിച്ച് നടത്തിയ പ്രഭാഷണ പരിപാടിയുടെ ശബ്ദലേഖനം ചെയ്ത ഭാഗങ്ങളാണ് നിങ്ങൾ കേട്ടത്. സഹകരണം വള്ളത്തോൾ വിദ്യാപീഠം, ശുക്കപുരം. കാവ്യവിചാരം

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം യേശുദാസും ചിത്രയും ചേർന്ന് പാടിയ ഗാനം ചിത്രം ഇഷ്ടം. സച്ചിദാനന്ദൻ പുളങ്കരയുടെ വരികൾക്ക് മോഹൻ സിതാരയുടെ സംഗീതം.

0: ചലച്ചിത്ര ഗാനങ്ങൾ കഴിഞ്ഞു. ആകാശവാണി കണ്ണൂർ, ഇനി 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ആമിന നജുമ. പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ടതും വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടതുമായ 10 രാജ്യസഭാംഗങ്ങൾക്ക് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ പാർലമെന്റ് മന്ദിരത്തിൽ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ആന്ധ്രാപ്രദേശ്, അരുണാചൽ പ്രദേശ്, തമിഴ്നാട്, ഒഡീഷ, ഗുജറാത്ത്, ജാർഖണ്ഡ് എന്നിവിടങ്ങളിൽ നിന്നുള്ള അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തവരിൽ ഉൾപ്പെടുന്നു. സീഷെൽസിന്റെ ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ മുഖ്യ അതിഥിയായി പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം 27 മുതൽ 29 വരെ സീഷെൽസ് സന്ദർശിക്കും. ഇന്ത്യൻ പ്രതിരോധ സേനയുടെ ഒരു വിഭാഗവും ഇന്ത്യൻ നാവികസേനയുടെ 2 കപ്പലുകളും പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. സന്ദർശനവേളയിൽ പ്രധാനമന്ത്രി സീഷെൽസ് പ്രസിഡന്റ് ഡോ പാട്രിക് ഹെർമിനിയുമായി ചർച്ച നടത്തും. വ്യാജമരുന്നുകളുടെ വ്യാപനം തടയാനും സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനുമായി 1945 ഡ്രഗ്സ് നിയമങ്ങളിൽ ഭേദഗതി വരുത്തി ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം വിജ്ഞാപനം പുറത്തിറക്കി. ഇതോടെ ഷെഡ്യൂൾ H2 കൂടുതൽ മരുന്നുകൾ ഉൾപ്പെടും. വാക്സിനുകൾ, ആന്റി മൈക്രോബയലുകൾ, ക്യാൻസർ പ്രതിരോധ മരുന്നുകൾ എന്നിവ പുതിയ നിയമത്തിന്റെ പരിധിയിൽ വരും. വെനസ്വേലയിലുണ്ടായ ശക്തമായ ഭൂകമ്പത്തിൽ 164 പേർ മരിച്ചു. 971 പേർക്ക് പരിക്കേറ്റതായാണ് വിവരം. വെനസ്വേലയുടെ തലസ്ഥാനമായ കാരക്കാസിലും പരിസര പ്രദേശങ്ങളിലുമായി 7.2, 7.5 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനങ്ങളാണ് ഉണ്ടായത്. ദുരന്തത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കടുത്ത ദുഃഖം രേഖപ്പെടുത്തി. ജപ്പാന്റെ വടക്കൻ മേഖലയിലും ഭൂചലനം അനുഭവപ്പെട്ടു. വന്യജീവി മനുഷ്യ സംഘർഷങ്ങൾക്ക് പരിഹാരം കാണാൻ വിശദമായ പദ്ധതി തയ്യാറാക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. വന്യജീവി ആക്രമണത്തിന്റെ നഷ്ടപരിഹാരത്തുകയിൽ വർധന വരുത്തുന്ന കാര്യം പരിശോധിക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. പത്തനംതിട്ട വടശ്ശേരിക്കരയിൽ നടന്ന അവലോകന യോഗത്തിനുശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനവാസ മേഖലകളെയും കൃഷിസ്ഥലങ്ങളെയും പരിസ്ഥിതി ലോല പ്രദേശങ്ങളുടെ പരിധിയിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കണമെന്ന് കേരളം കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തോട് ആവശ്യപ്പെടും. പരിസ്ഥിതി ലോല പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട ആശങ്ക പരിഹരിക്കുന്നതിനായി ചേർന്ന വകുപ്പുതല യോഗത്തിലാണ് ഇക്കാര്യം ചർച്ച ചെയ്തത്. ഈ വിഷയത്തിൽ തുടർ നടപടികൾ തീരുമാനിക്കുന്നതിനായി ഈ മാസം 30 മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം ചേരാനും തീരുമാനിച്ചു. വയനാട് ജില്ലയിൽ മുൻ മെന്റർ ടീച്ചർമാർ നടത്തി വന്ന സമരവുമായി ബന്ധപ്പെട്ട് സമരസമിതി നേതാക്കളുമായി മന്ത്രി KA തുളസി ചർച്ച നടത്തി. മുൻ മെന്റർ ടീച്ചർമാർക്ക് തുടർ നിയമനം നൽകണമെന്നും പ്രായപരിധി കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാൻ അവസരമൊരുക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു സമരം. തിരുവനന്തപുരത്ത് മന്ത്രിയുടെ ഓഫീസിൽ നടന്ന ചർച്ചയിൽ ഉദ്യോഗാർത്ഥികളുടെ ആശങ്കകൾ പരിഹരിക്കുമെന്ന് സർക്കാർ ഉറപ്പു നൽകി. രാജ്യവ്യാപകമായി നടത്തുന്ന പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം ഈ മാസം 28 നടക്കും. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഞായറാഴ്ച മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരം തൈക്കാട് മാതൃശിശു ആശുപത്രിയിൽ നിർവഹിക്കും. തിരുവനന്തപുരം നഗരസഭയിൽ സംഘർഷം. LDF കൌൺസിലർമാരുടെ പ്രതിഷേധത്തിനിടെയാണ് സംഘർഷമുണ്ടായത്. കൌൺസിലർ സുഗതന്റെ രാജി ആവശ്യപ്പെട്ട് നഗരസഭാ കവാടത്തിന് മുന്നിൽ 2 ദിവസമായി LDF കൌൺസിലർമാരുടെ നേതൃത്വത്തിൽ സമരം നടന്നുവരികയായിരുന്നു. സംഘർഷത്തിൽ മേയർക്കും കൌൺസിലർമാർക്കും പരിക്കേറ്റു. തിരുവനന്തപുരത്ത് കുളത്തൂർ ഗ്രാമപഞ്ചായത്തിലെ മത്സ്യത്തൊഴിലാളികളെ പുനരധിവസിപ്പിക്കുന്നതിനായി കാരോട് ഗ്രാമപഞ്ചായത്തിൽ 128 കുടുംബാംഗങ്ങൾക്കായി നിർമ്മിച്ച പാർപ്പിട സമുച്ചയത്തിൽ മാലിന്യ സംസ്കരണ പ്ലാന്റ് നിർമ്മിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. ശുചിത്വ മിഷനുമായി സഹകരിച്ച് 2 മാസത്തിനുള്ളിൽ നടപടി പൂർത്തിയാക്കണമെന്ന് കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് നിർദ്ദേശിച്ചു. പര്യാപ്തമായ മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ ഏർപ്പെടുത്താതെയാണ് ഫ്ളാറ്റുകൾ കൈമാറിയതെന്ന് ഉത്തരവിൽ പറയുന്നു. സംസ്ഥാനത്ത് ഇന്ന് 6 പേർക്ക് ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചു. ആലപ്പുഴയിലും കൊല്ലത്തും 2 വീതവും തിരുവനന്തപുരം വയനാട് 1 വീതവും കേസുകളാണുള്ളത്. സംസ്ഥാനത്ത് ജൂൺ മാസം 172 പേർക്ക് രോഗബാധയും 6 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 1:30 ക്യുറസാവോ ഐവറി കോസ്റ്റിനെയും ഇക്വഡോർ ജർമ്മനിയെയും നേരിടും. നാളെ പുലർച്ചെ 4:30 നടക്കുന്ന മത്സരങ്ങളിൽ ടുണീഷ്യ നെതർലൻഡ്സുമായും ജപ്പാൻ സ്വീഡനുമായും ഏറ്റുമുട്ടും. തുർക്കിയെ USA, പരാഗ്വേ ഓസ്ട്രേലിയ മത്സരങ്ങൾ രാവിലെ 7:30. ICC വനിതാ 2020 ലോകകപ്പിൽ ബംഗ്ലാദേശിനെതിരെ ഇന്ത്യയ്ക്ക് 137 റൺസ് വിജയലക്ഷ്യം. ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്ത ബംഗ്ലാദേശ് 20 ഓവറിൽ 8 വിക്കറ്റിന് 136 റൺസ് എടുത്തു. രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് രാഷ്ട്രപതി ഭവനിൽ മിലിട്ടറി എഞ്ചിനീയർ സർവീസസിലെ ഓഫീസർ ട്രെയിനികളുമായി കൂടിക്കാഴ്ച നടത്തി. മിലിറ്ററി എഞ്ചിനീയർ ഓഫീസർമാരുടെ വൈദഗ്ധ്യവും സമർപ്പണവും രാജ്യത്തിന്റെ സേനാവിഭാഗങ്ങളുടെ പ്രവർത്തനത്തിന് അടിസ്ഥാനമായി നിലകൊള്ളുന്നുവെന്ന് രാഷ്ട്രപതി സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
0: ആകാശവാണി കണ്ണൂർ. സേവന വാർത്തകൾ. ISRDയുടെ കീഴിൽ പട്ടുവം കയ്യും തടത്തിൽ പ്രവർത്തിക്കുന്ന കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിൽ കമ്പ്യൂട്ടർ സയൻസ് അധ്യാപകരുടെ താൽക്കാലിക ഒഴിവുകളിലേക്കുള്ള ഇന്റർവ്യൂ 1 July രാവിലെ 10:30. ഹിന്ദി അധ്യാപകരുടെ ഇന്റർവ്യൂ ഉച്ചയ്ക്ക് 2 നടക്കും. യോഗ്യത ബന്ധപ്പെട്ട വിഷയത്തിൽ ബിരുദാനന്തര ബിരുദം UGC നെറ്റുള്ളവർക്ക് മുൻഗണന. ഫോൺ നമ്പർ 8547005048. കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ അറബിക് വിഷയത്തിൽ അധ്യാപക ഒഴിവിലേക്ക് നിയമനത്തിനുള്ള കൂടിക്കാഴ്ച 29 രാവിലെ 10:30 നടക്കും. യോഗ്യത 55% മാർക്കോടുകൂടിയ

ബിരുദാനന്തര ബിരുദവും നെറ്റും. നെറ്റ് യോഗ്യരായവരുടെ അഭാവത്തിൽ ബിരുദാനന്തര ബിരുദക്കാരെയും പരിഗണിക്കും. കോളേജ് വിദ്യാഭ്യാസ ഡയറക്ടറുടെ ഓഫീസിൽ പേര് രജിസ്റ്റർ ചെയ്ത ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാകണം. ഫോൺ നമ്പർ 0499924256. പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ഓഫീസിലേക്ക് ക്ലർക്കിനെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച 29 രാവിലെ 11 ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ നടക്കും. യോഗ്യത പ്ലസ് ടു, കമ്പ്യൂട്ടർ പരിജ്ഞാനം അഭികാമ്യം, മലയാളം ടൈപ്പിംഗ്, MS ഓഫീസ് അറിഞ്ഞിരിക്കണം, പ്രവൃത്തി പരിചയം അഭികാമ്യം. പഞ്ചായത്ത് പരിധിയിൽ താമസിക്കുന്നവർക്ക് മുൻഗണന ലഭിക്കും. പ്രായപരിധി 18 to 41 ഇടയിൽ. ഫോൺ നമ്പർ 0467221154. എളേരിത്തട്ട് ഇ കെ നായനാർ മെമ്മോറിയൽ ഗവൺമെൻറ് കോളേജിൽ ഹിസ്റ്ററി വിഭാഗത്തിൽ അധ്യാപക ഒഴിവിലേക്ക് നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച 29 രാവിലെ 11 നടക്കും. കോളേജ് വിദ്യാഭ്യാസ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടറേറ്റിൽ പേര് രജിസ്റ്റർ ചെയ്തവർക്ക് പങ്കെടുക്കാം. യോഗ്യത ബന്ധപ്പെട്ട വിഷയത്തിൽ നെറ്റ്, PhD ഇവരുടെ അഭാവത്തിൽ 55% മാർക്കിൽ കുറയാത്ത ബിരുദാനന്തര ബിരുദക്കാരെയും പരിഗണിക്കും. ഫോൺ നമ്പർ 0467224583. ചെമ്മനാട് പഞ്ചായത്തിലെ ജനന മരണ വിവാഹ രജിസ്ട്രേഷൻ പുതുക്കുന്നതിന് കന്നഡ മലയാളം അറിയാവുന്ന ഡാറ്റ എൻട്രി ഓപ്പറേറ്റർമാരെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച ഈ മാസം 27 രാവിലെ 10:30 പഞ്ചായത്ത് ഓഫീസിൽ നടക്കും. ഫോൺ നമ്പർ 0499924237276. ചെറുവത്തൂർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ സായാഹ്ന OP നടത്തുന്നതിനായി ഡോക്ടറെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച നാളെ ഉച്ചയ്ക്ക് 2 ചെറുവത്തൂർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ നടക്കും. ഫോൺ നമ്പർ 0467226120. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ആശുപത്രി വികസന സൊസൈറ്റിക്ക് കീഴിൽ അനസ്തീഷ്യ ടെക്നീഷ്യൻ തസ്തികയിൽ 2 ഒഴിവുണ്ട്. യോഗ്യത ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്തീഷ്യ ടെക്നോളജി. പ്രവൃത്തി പരിചയം അഭികാമ്യം. യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും സഹിതം 30 രാവിലെ 11 മുൻപായി ആശുപത്രി സൂപ്രണ്ട് ഓഫീസിൽ നേരിട്ട് റിപ്പോർട്ട് ചെയ്യണം. നറുക്കിലക്കാട് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ലാബ് ടെക്നീഷ്യനെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച 27 രാവിലെ 11 ആശുപത്രിയിൽ നടക്കും. യോഗ്യത സർക്കാർ അംഗീകൃത DMLT, BSc, MLT. കേരള പാരാമെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷൻ നിർബന്ധം. ഫോൺ നമ്പർ 0467224188. സാമൂഹ്യനീതി വകുപ്പിൽ കാസർഗോഡ് പ്രൊബേഷൻ ഓഫീസിൽ പ്രൊബേഷൻ അസിസ്റ്റന്റ് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച 1 രാവിലെ 10 നടക്കും. യോഗ്യത MSW, സാമൂഹ്യ പ്രവർത്തന മേഖലയിൽ 2 കുറയാത്ത പ്രവൃത്തി പരിചയം. പ്രായപരിധി 40. ഫോൺ നമ്പർ 0499924256. മാനന്തവാടി ഗവൺമെന്റ് കോളേജിലെ ഇലക്ട്രോണിക്സ് വിഭാഗം നടപ്പിലാക്കുന്ന ISRO റെസ്പോണ്ട് മേജർ റിസർച്ച് പ്രൊജക്ടിലേക്ക് ജൂനിയർ റിസർച്ച് ഫെലോ തസ്തികയിലേക്ക് നേരിട്ടുള്ള അഭിമുഖം നടത്തുന്നു. ഈ മാസം 30 രാവിലെ 10 അസൽ സർട്ടിഫിക്കറ്റുകൾ, അനുബന്ധ രേഖകൾ എന്നിവ സഹിതം കോളേജ് പ്രിൻസിപ്പാൾ മുൻപാകെ ഹാജരാകണം. വിശദ വിവരങ്ങൾക്കും അപേക്ഷാ ഫോമിനും 9447959305 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. സേവന വാർത്തകൾ കഴിഞ്ഞു.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. അതിമേശുദാസ് പഴയ ഗാനം, ചിത്രം ഫൈവ് സ്റ്റാർ ഹോസ്പിറ്റൽ. യൂസഫ് അലി കേച്ചേരിയുടെ വരികൾക്ക് രവി ബോംബെ.

വിധു പ്രതാപും സുജാതയും, ചിത്രം നക്ഷത്രക്കാണുള്ള രാജകുമാരൻ. എസ് രമേശൻ നായരുടെ വരികൾക്ക് ബെന്നി കണ്ണൻ എന്നിവരുടെ സംഗീതം.

വെള്ളാരം കുന്നിലെ വെള്ളിമീനുകൾ. ഈ പടത്തിൽ അഭിജിത്ത് കൊല്ലം പാടിയ പാട്ട്, രാജീവ് ആലിംഗലിന്റെ വരികൾക്ക് എം കെ അർജുനന്റെ സംഗീതം.

ഗായത്രി അശോകൻ പാടിയ ഗാനം ഇനി കേൾക്കാം. ചിത്രം അയാളും ഞാനും തമ്മിൽ. ശരത് വയലാറിൻ്റെ വരികൾ, ഔസേപ്പച്ചൻ്റെ സംഗീതം.

ചിത്രം വിശുദ്ധ പുസ്തകം, ഗായകൻ അഭിജിത്ത് കൊല്ലം. ഫെമിന ബീഗത്തിൻ്റെ വരികൾ, സുമേഷ് കൂട്ടിക്കലിൻ്റെ സംഗീതം.

ചിത്രം 1983, ജയചന്ദ്രനും വാണി ജയറാമും ചേർന്ന് പാടിയത്. ബി കെ ഹരിനാരായണന്റെ വരികൾക്ക് ഗോപി സുന്ദറിന്റെ സംഗീതം.

നാളെ രാവിലെ 5:55 സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് CH ഇസ്മയിൽ ഫറൂഖി. നാളെ രാവിലെ 6:30 സെഞ്ചുറി വെഡിങ് സെന്റർ, തദ്ദേശ വാർത്തകൾ. 7 മണിക്ക് FM ഡയറിയിൽ ഗാന്ധി ദർശനം. 7:35 മോഡേൺ IT FM ഡയറി, ഇതിൽ ശ്രീതിലകം. PWD കോൺട്രാക്ടറും കർഷകയും പൊതുപ്രവർത്തകയുമായ ആയിത്തറ മമ്പ്രം സ്വദേശിനി ശ്രീമതി സതി വണ്ടിച്ചാലിൽ അതിഥിയായി പങ്കെടുക്കുന്നു. തുടർന്ന് ഗുഡ് ഇംഗ്ലീഷ്. 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. 8:30 മാപ്പിളപ്പാട്ടുകൾ. നാളെ പകൽ 11 മണിക്ക് പുതുവസന്തം പുതിയ ചിത്രത്തിലെ ഗാനങ്ങൾ കേൾക്കാം. 11:30 വളപ്പൊട്ടുകൾ, മലയാള സിനിമയിലെ അധികം ശ്രദ്ധിക്കപ്പെടാതെ പോയ ചില ഗാനങ്ങൾ. ഉച്ചയ്ക്ക് 12:15 അസീസ് തായ്നേരിയും സംഘം അവതരിപ്പിച്ച മാപ്പിളപ്പാട്ടുകൾ കേൾക്കാം. 12:40 ആരോഗ്യദീപ്തി, 1 മണിക്ക് മില്ലേനിയം മെലഡീസ്. നാളെ ഉച്ചയ്ക്ക് 2:30 കണ്ണൂർ ടാക്കീസ് പുനഃപ്രക്ഷേപണം കേൾക്കാം. വൈകുന്നേരം 4:45 കാൽപന്തോളം, ഫിഫ ലോകകപ്പ് പ്രതിദിന അവലോകനം. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. നാളെ വൈകുന്നേരം 5:30 റിഫൈ ഒപ്പന സംഘം അവതരിപ്പിച്ച ഒപ്പനപ്പാട്ട്. 6:50 ഹരിതവീഥിയിൽ കേളകം മൂർച്ചിലക്കാട്ട് എന്ന പ്രദേശത്തെ AN ശ്രീനിവാസിന്റെ കാർഷികാനുഭവങ്ങൾ. തുടർന്ന് മൊകേരി വെസ്റ്റ് വള്ളിയായിയിലെ PN ശ്രീദാസൻ മാസ്റ്ററുടെ കാർഷികാനുഭവങ്ങൾ കേൾക്കാം. നാളെ വൈകുന്നേരം 6:50 ഹരിതവീഥിയിൽ. നാളെ രാത്രി 8 മണിക്ക് സാഹിത്യരംഗം.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ലളിത ഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം കാവാലം ശ്രീകുമാർ പാടിയത് നീ തിരയുവതാരെ സഖി എന്നാരംഭിക്കുന്നു.

രാധിക തിലക് പാടിയ ഗാനം ഇനി കേൾക്കാം. ഒരു സങ്കല്പ തൽപ്പത്തിൽ വെറുതെ വീണു മയങ്ങി. രചന സി രാമചന്ദ്ര മേനോൻ, സംഗീതം എ ആനന്ദപത്മനാഭൻ.

നിറങ്ങളേഴും തളിർത്തുണരും. കാവുംവട്ടം വാസുദേവൻ പാടിയ ഗാനം ഇനി കേൾക്കാം. കെ രാഘവന്റെ സംഗീതം, പി ഉദയഭാനുവിന്റെ രചന.

ഹരിചന്ദന സമീരനിൽ. റജു ജോസഫ് പാടിയത്. ഗാനശില്പികൾ കളർകോട് ചന്ദ്രൻ, പെരുമ്പാവൂർ ജെ രവീന്ദ്രനാഥൻ.

ഒരു ഗാനം കൂടി, കന്നിനിലാവിനെ കണ്ണെഴുതാനും, എം ജി ശ്രീകുമാർ പാടിയത്. ഗാനരചന എസ് രമേശൻ നായർ, സംഗീതം എം ജി രാധാകൃഷ്ണൻ.

ലളിതഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ധീര എന്ന പടത്തിനു വേണ്ടി ജയചന്ദ്രൻ പാടിയത്. പൂച്ചൽ ഖാദറിൻ്റെ വരികൾക്ക് രഘുകുമാറിൻ്റെ സംഗീതം.

ചിത്രം ഓമന സ്വപ്നങ്ങൾ, ഗായകൻ യേശുദാസ്. ഏഴാച്ചേരി രാമചന്ദ്രൻ്റെ വരികൾ, കുമരകം രാജപ്പൻ്റെ സംഗീതം.

ചലച്ചിത്ര ഗാനങ്ങൾ കഴിഞ്ഞു. ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 15 മിനിറ്റും 20 സെക്കൻഡും. ഇതോടെ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പരിപാടികൾ സമാപിക്കുന്നു. ഞങ്ങളുടെ അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:50 ആരംഭിക്കും. ശുഭരാത്രി. ജയ് ഹിന്ദ്.